ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 6, കൊല്ലവർഷം 1201 ഇടവം 13, 2026 മെയ് 27 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:38. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് അരവിന്ദൻ കണിച്ചുകുളങ്ങര.
1: ആദിവ്യാധികളെന്ന് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പലരും ഓരോരോ കാരണങ്ങൾ കൊണ്ട് ആദി പിടിക്കാറുണ്ട്. ആദി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു എരിച്ചിലാണ്. അനാരോഗ്യവും വിനാശകാരിയുമായ മാനസികാവസ്ഥയാണ് ആദി. പലർക്കും ജന്മനാ ലഭിച്ചതല്ല, വളരെ കാലം കൊണ്ട് ആർജിച്ചെടുത്തതാണ്. ഓരോ മനുഷ്യൻ്റെയും വിനാശം ഭയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മനുഷ്യനെ ബാധിക്കുന്ന സൂക്ഷ്മവും അപകടകാരിയുമായ ഒരു രോഗം തന്നെയാണ് ആദി എന്ന് വൈദ്യശാസ്ത്രവും പറയുന്നു. പുറത്തു കളയാതെ മനസ്സിൽ അടുക്കി വെച്ച ഉത്കണ്ഠകളുടെ കൂമ്പാരം നിറയുമ്പോൾ അത് രോഗാവസ്ഥയിലേക്ക് മാറുന്നു. സ്ട്രെസ് എന്ന വാക്കിൽ പറയുന്ന ശാരീരിക മാനസിക ക്ലേശം എന്നതും ഇതുതന്നെയാണ്. വ്യക്തികളുടെ ഉള്ളറകളിലേക്ക് പടർന്നു കയറുന്ന ഇത്തിക്കണ്ണികൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഓരോന്നും നുള്ളിയെടുത്ത് പുറത്തു കളയുവാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ആദി പിടിച്ചവരിലാണ് അധികവും വാദരോഗം വരുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. പിന്നെയും ധാരാളം കാരണങ്ങളുണ്ട്. സാമ്പത്തിക തകർച്ച അനുഭവപ്പെടുമ്പോഴും ആദി വരാറുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ ശിഥിലത, കുട്ടികളുടെ സ്വഭാവത്തിലും പഠനകാര്യങ്ങളിലുമുള്ള ഉത്കണ്ഠ, മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് മക്കൾ എത്താതെ ഇരിക്കുക, പഠിക്കാൻ പോയ കുട്ടികൾ ആണായാലും പെണ്ണായാലും സമയത്ത് തിരികെ എത്താതിരിക്കുമ്പോൾ രക്ഷകർത്താക്കൾ ആദി പിടിക്കും. നെഗറ്റീവ് ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരും. നെഗറ്റീവ് ചിന്തകളെല്ലാം തന്നെ

0: ആദി എന്ന മഹാവ്യാധിക്ക് കാരണമാണ്. ആദി കൂടുതലുള്ളവർക്ക് ആയുസ് കുറയുമെന്ന് കേട്ടിട്ടുണ്ട്. ആദികളെ മനസ്സിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ധാരാളം വഴികളുണ്ട്. അതിലാദ്യത്തേത് അടിയുറച്ച ഈശ്വരവിശ്വാസമാണ്. പിന്നെ ഉത്തരവാദിത്വത്തോടെ ജീവിതം നയിക്കുന്നവർ, എല്ലാത്തിലും മിതത്വം പാലിക്കുന്നവർ, ലളിതമായി ഭക്ഷണം കഴിക്കുന്നവർ, മനസ്സിൽ സന്തോഷം നിറയ്ക്കാൻ നേരം പോക്കുകൾ പറയുന്നവർ, നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുന്നവർ, മരണത്തെ ഭയമില്ലാത്തവർ, ശുഭചിന്തയോടെ എന്തിനേയും നേരിടുന്നവർ, സദാസമയവും ശാന്തിയും സമാധാനവും കാംക്ഷിക്കുന്നവർ, ഇവരെല്ലാം തന്നെ ഒരു പരിധിവരെ ആദിവ്യാധികളിൽ നിന്നും മുക്തരാണ്. ഭയം മനസ്സിനെ സ്വാധീനിക്കുമെന്നതുപോലെ തന്നെ ഹൃദയത്തെയും തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയും ശരീര കോശങ്ങളെയും വരെ ബാധിക്കുമെന്ന് പറയപ്പെടുന്നു. ആകുലതകളെ ഒഴിവാക്കുന്നതിന് എല്ലാ ദിവസവും മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിനെ ഭാരരഹിതമാക്കുക. ഇന്നേ വരെയുള്ള എല്ലാ പ്രയാസങ്ങളും മാറി എന്ന് ചിന്തിച്ച് ഉറങ്ങാൻ കിടന്നാൽ പിറ്റേ പ്രഭാതം നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ അതിമനോഹരമായിരിക്കും. ലൈഫിന് ഗ്യാരൻ്റി ഇല്ലല്ലോ ഉറപ്പിച്ചു പറയാൻ. ഭയജനകമായ ചിന്തകളെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞില്ലെങ്കിൽ മനസ്സിലത് കട്ട പിടിച്ച് കിടക്കുകയും അവിടേക്ക് പിന്നെ ആത്മധൈര്യത്തിൻ്റെയും ആത്മീയ ശക്തികളുടെയും പ്രവേശനത്തെ തടയപ്പെടും. സംഭവിക്കാത്ത പ്രശ്നങ്ങളെ ഭാവനയിൽ കണ്ട് വേവലാതിപ്പെടുന്നവരുമുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ വാഹനം അപകടത്തിൽപ്പെടുമോ എന്ന് ചിന്തിക്കാതെ സുഖമായി യാത്ര തരും എന്ന് വിശ്വസിക്കണം. ഉപബോധ മനസ്സിനെ ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കണം. പ്രതീക്ഷയുള്ള മനുഷ്യരുമായി സൗഹൃദം ഉണ്ടാക്കുക. അവർ നല്ല ഉപദേശങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. മനസ്സിനെ പുതിയ ചിന്തകളിലൂടെ ആശയങ്ങളിലൂടെയും പുതുക്കിക്കൊണ്ടിരിക്കണം. നിറഞ്ഞ കുടത്തിലേക്ക് വീണ്ടും വെള്ളമൊഴിക്കുമ്പോൾ തുളുമ്പിപ്പോകാറുണ്ട്. ഒഴിക്കുന്ന വെള്ളമല്ല പുറത്തേക്ക് വരുന്നത്, അകത്ത് കിടന്നിരുന്നതാണ്. അതുപോലെ തന്നെയാണ് ചിന്തകളും. പഴയ ചിന്തകളെ മാറ്റി വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും പുതിയ ക്രിയാത്മക ചിന്തകളാൽ നിറച്ചുകൊണ്ടിരുന്നാൽ ആദിവ്യാധികൾക്ക് കുറവുണ്ടാവും. ജീവിതത്തെ പുനഃസൃഷ്ടിക്കുന്നതിന് എല്ലാം ശരിയാകുമെന്ന മനോഭാവവും ശുഭാപ്തി വിശ്വാസവും കൊണ്ട് ഉള്ളിലേക്ക് ഇരച്ചു കയറി വരുന്ന വൈഷമ്യങ്ങളെ തുടക്കത്തിലേക്ക് കീഴ്പ്പെടുത്താൻ കഴിയണം. പ്രയാസങ്ങളുടെയും പരാജയങ്ങളുടെയും മനോചിത്രങ്ങൾ താലോലിക്കരുത്. പകരം തൻ്റെ ശക്തിയും ഈശ്വരാനുഗ്രഹവും എപ്പോഴും തൻ്റെ കൂടെ നേട്ടങ്ങളായി ഉണ്ടാകും. അതൊരു നിര തന്നെ തന്നെ ഉയർച്ചയ്ക്കായി കൂടെയുണ്ടെന്ന് സങ്കല്പിച്ച് മുന്നേറുക. അതാണ് ആദിവ്യാധികളെ അകറ്റാനുള്ള പരിഹാരം.
1: അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ കവിത കേൾക്കാം. കല്യാണ പന്തലിലേക്ക്, പാരായണം ചെയ്യുന്നത് ഐരൂർ സദാശിവൻ.

0: ശില്പി.
1: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ കവിത കല്യാണ പന്തലിലേക്ക്. പാരായണം ചെയ്തത് ഐരൂർ സദാശിവൻ.

0: comprehensive assessment of demographic changes occurring across India due to illegal immigration and other unnatural causes. It will also analyze patterns of abnormal population shifts at the levels of religious and social communities and will present a planned and time-bound solution for the same. Prime Minister Narendra Modi, in his Independence Day speech from Redford last year, had announced about the High-Level Committee on Demographic Change.
1: मैं आज देश के सामने एक चिंता एक चुनौती के संबंध में आगाह करना चाहता हूं। षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है, एक नए संकट के बीज बोए जा रहे हैं और ये घुसपैठिए मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं, एक घुसपैठिए मेरे देश की बहन बेटियों को निशाना बना रहे हैं, ये बर्दाश्त नहीं होगा। ये घुसपैठिए भोले भाले आदिवासियों को भ्रमित करके उनकी जमीनों पर कब्जा कर रहे हैं, ये देश सहन नहीं करेगा और इसलिए एक हाई पावर्ड डेमोग्राफी मिशन शुरू करने का निर्णय किया है।
0: The committee will submit its report within 1 year. If necessary, the tenure of the committee may be extended by up to 6 months. With Anubhav Mishra, this is Vishnu PS, Akashwani News, Delhi.
2: Central Board of Secondary Education, CBSE, has clarified that there has been no security breach in its actual on-screen marking system used for evaluation of answer books. The board said that the URL cbse.onmarks.co.in is the testing site only with the sample data for internal testing and review purposes. CBSE emphasized that no security breaches have come to light on the portal deployed for the actual evaluation work. The board stated that on-screen marking system has been implemented to enhance transparency in assessments with strong grievance redressal mechanisms. The board also reassured the concerned that robust safeguards are in place to ensure the integrity and security of the evaluation platform. India Meteorological Department, IMD, has issued a red alert predicting heat wave to severe heat wave conditions over Madhya Pradesh, Uttar Pradesh and Vidarbh today. The weather agency has also forecast heat wave conditions over Delhi, Haryana, Chandigarh, Punjab, Rajasthan, Chhattisgarh, coastal Andhra Pradesh, Himachal Pradesh, Jammu and Kashmir, Ladakh, Jharkhand, Odisha, Telangana and Uttarakhand for the next 2 days. IMD has also predicted hot and humid weather conditions over Gangetic, West Bengal, Konkan, Goa, Odisha, Saurashtra, Kutch, Tamil Nadu, Puducherry and Karaikal during the next 2 days. Met Department has also predicted heavy rainfall over Bihar, interior Karnataka and the northeastern region till Sunday. According to the Met Department, thunderstorms accompanied by lightning and gusty winds are likely over Kerala, Mahe, Lakshadweep, Madhya Maharashtra, Marathwada, Rayalaseema, South Interior Karnataka, Tamil Nadu, Puducherry, Karaikal, Telangana and parts of North East. Royal Challengers Bengaluru stormed into the final of the IPL 2026, beating Gujarat Titans by 92 runs in qualifier 1 match at Dharamshala last night. Chasing a mammoth target of 255 runs set by Royal Challengers Bengaluru, Gujarat Titans were all out for 162 with 3 balls to spare. And that is the end of this news bulletin.
3: ആകാശവാണി അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, കെ പി ബ്രഹ്മാനന്ദൻ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 30. 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 അക്ഷരചെപ്പ്, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, അരിയക്കുടി രാമാനുജ അയ്യങ്കാർ പാടിയ കൃതികൾ. 11:00 തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ശ്രീജിത് ബാബു US മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനർപ്രക്ഷേപണം. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ, എം രാധാകൃഷ്ണൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അനിതാ മോഹൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ചലച്ചിത്ര ഗാനങ്ങൾ.

2:15 തുടർ നാടകം ഡോസ്റ്റോവെസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും ഭാഗം 30 നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ബൌദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്ട്രേഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും IPR പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യഭാഗം. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 പാട്ടുകളം. കണിയാപുരം മണികണ്ഠനാശാനും സംഘവും അവതരിപ്പിക്കുന്ന തോറ്റംപാട്ട് ഭാഗം 2. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം. 5:45 ഭക്തിഗാനങ്ങൾ, സുജാത മോഹൻ പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് PM മുദ്രയോജന. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. കൂവകൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന അശ്വതി എമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. സ്വരങ്ങൾക്ക് ജീവൻ നൽകുന്നവർ, ഗൌരീശങ്കറുമായി അഭിമുഖം. 7:50 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM സ്വനിധി പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇതിൽ ഇന്റർവെൽ പ്രത്യേക പരിപാടി. വിട പറയാം ഫിൽറ്ററുകളോട്. 9:30 പന്തളം S നവീൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഉടുപ്പി S ശ്രീജിത്ത് വയലിൻ, ചേർത്തല G കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ H കൃഷ്ണയ്യർ ഖടം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 3.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 27.4 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 7 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ കെ പി ബ്രഹ്മാനന്ദൻ പാടിയത് ശുക്ലാംബരധരം വിഷ്ണു എന്ന് തുടങ്ങുന്നു.

പ്രിയ ശ്രോതാക്കൾക്ക് പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്നലെ കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിയിൽ 77.97% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. 30,561 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി. അനധികൃത കുടിയേറ്റവും അതിർത്തി പ്രദേശങ്ങളിലെ അസ്വാഭാവിക ജനസംഖ്യാ മാറ്റങ്ങളും പഠിക്കുന്നതിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് നവ്ലേക്കറിന്റെ അധ്യക്ഷതയിലാണ് സമിതി നിയോഗിക്കപ്പെട്ടത്. കേന്ദ്ര സർക്കാർ 2017 അവതരിപ്പിച്ച തണ്ണീർത്തട സംരക്ഷണ പരിപാലന ചട്ടങ്ങളിലെ തണ്ണീർത്തടം എന്ന വാക്കിന്റെ നിർവചനം പരിശോധിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചു. നിർവചനത്തിൽ അവ്യക്തതയുണ്ടെന്നും അത് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് നടപടി. ഇന്ന് ആധുനിക ഇന്ത്യയുടെ മുഖ്യശില്പിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷികം. പുതുകേരള സൃഷ്ടിക്കാനായി പ്രത്യേക

0: സഹായം വേണമെന്ന അഭ്യർത്ഥനയോടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തി. കേരളത്തെ തുറമുഖ നഗരമാക്കുന്നതിനും വയോജന ക്ഷേമത്തെപ്പറ്റിയുള്ള അഭ്യർത്ഥനകളും അദ്ദേഹം മുന്നോട്ട് വച്ചു. അപൂർവ ധാതു മേഖലയിലെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ് പ്രതിനിധികൾ പുതിയ കരാറിൽ ഒപ്പുവച്ചു. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കവെയാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടത്. കിഴക്കൻ ലെബനനിലെ ബെക്കാവാലയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുല്ലയ്ക്കെതിരായ ആക്രമണം ഘടിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് നടപടി. ഐ പി എൽ ക്രിക്കറ്റ് മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനൽ മത്സരത്തിലേക്ക് പ്രവേശിച്ചു. ഐ പി എൽ മത്സരങ്ങളിൽ 5 തവണയാണ് റോയൽ ചലഞ്ചേഴ്സ് അങ്ങനെ യോഗ്യത നേടുന്നത്.
1: മുന്നിലുണ്ടായിരുന്നിട്ടും മരണം കൊണ്ടല്ലാതെ സമൂഹം മറന്നുകളയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർ ശ്വസിക്കുകയും സംസാരിക്കുകയും ജീവിതത്തിന്റെ ചില ഭാഗങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ലോകത്തിന്റെ ആശങ്കകളിൽ നിന്ന് പതുക്കെ മാഞ്ഞു പോകുന്നു. അവർ പൊറുക്കാനാവാത്ത ഒരു കുറ്റകൃത്യം ചെയ്തതുകൊണ്ടല്ല, മറിച്ച് മാനസിക രോഗം അവരെ സമൂഹത്തിന്റെ അടച്ചുറപ്പുകൾക്ക് പുറത്തു നിർത്തി വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നു. ഇന്ത്യയിൽ ഉടനീളമുള്ള മാനസികാരോഗ്യ സ്ഥാപനങ്ങളുടെ ഇരുമ്പ് വാതിലുകൾക്ക് പിന്നിൽ മറന്നുപോയ നിരവധി ആത്മാക്കൾ ജീവിക്കുന്നു. മാനസിക രോഗം മൂലം ക്രിമിനൽ കേസുകളിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ടവരും സമൂഹത്താലും ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ടവരുമായ ചില മനുഷ്യർ.
2: അൺസൗണ്ട് മൈൻഡ് എന്ന നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അയാളെ ശിക്ഷിക്കുന്നതിനോ ശിക്ഷാവിധി നടപ്പാക്കുന്നതിനോ നിയമപരമായിട്ട് തടസ്സമുണ്ട്.
1: അഭിഭാഷകനായ എം സി ആഷി.
2: അത് ഇന്ത്യൻ പീനൽ കോഡിന്റെ 84 വകുപ്പിലും ഭാരതീയ ന്യായ സംഹിതയിലെ 22 വകുപ്പിലും അത് പരാമർശിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിന് അയാളെ ശിക്ഷിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ മാനസിക അസ്വാസ്ഥ്യം തെളിവ് സഹിതം കോടതി മുമ്പാകെ അദ്ദേഹത്തിന്റെ അഭിഭാഷകർക്കോ ബന്ധുക്കൾക്കോ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ആ ശിക്ഷാവിധിയിൽ നിന്ന് അയാളെ ഒഴിവാക്കുകയും അയാളെ ഏതെങ്കിലും കോടതി അദ്ദേഹത്തെ അപ്രകാരം ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അപ്പീൽ കോടതിയിൽ നിന്ന് ആ ശിക്ഷാവിധി പൂർണ്ണമായി ഒഴിവാക്കി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അയക്കുകയുമാണ് സാധാരണ ചെയ്യുന്ന നിയമ നടപടി. തീർച്ചയായും ഇത്തരം ആശുപത്രികളിൽ ചികിത്സ പൂർത്തിയാക്കുന്നവരെ ഏറ്റെടുക്കുന്നതിനോ കൂടെ കൊണ്ടുപോകുന്നതിനോ കൂടെ താമസിപ്പിക്കുന്നതിനോ ഒക്കെ തടസ്സമായി വരുന്ന ചില കുടുംബ സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം. അത് ഓരോ വ്യക്തികളുടെ ന്യായീകരണമാണ്, നമുക്കത് ശരിയെന്നോ തെറ്റെന്നോ വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ ഇത്തരം ആളുകളുടെ അവസ്ഥയെ സംബന്ധിച്ച് വിവിധ കോടതികൾ, സുപ്രീം കോടതി ഉൾപ്പെടെ വിവിധ കോടതികൾ പലതവണ അവരൊരു മനുഷ്യനായി നമുക്കിടയിലുള്ള ഒരാളായി അവരെ പരിഗണിക്കേണ്ടതുണ്ട് എന്നതുൾപ്പെടെയുള്ളത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ പക്ഷേ സർക്കാരിന്റെ കൂടി ഇടപെടലോടുകൂടി, സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കൂടി ഇടപെടലോടുകൂടി അവർക്ക് വേണ്ടി അവരെ ഏറ്റെടുക്കുന്നതിനുള്ള പുതിയ സംവിധാനങ്ങൾ ഒരുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
1: മാനസികാരോഗ്യ സ്ഥാപനങ്ങളിൽ ചികിത്സയ്ക്ക് വിധേയരാകുന്ന നിരവധി രോഗികൾ ക്ലിനിക്കലി സ്ഥിരതയുള്ളവരും നിയമപരമായി സ്വതന്ത്രരുമാണ്. എന്നിരുന്നാലും കുടുംബങ്ങൾ തിരികെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നതിനാൽ അവരുടെ ആശുപത്രി തടങ്കൽ തുടരുന്നു. ചില ബന്ധുക്കൾ സാമൂഹിക അപമാനം ഭയപ്പെടുന്നു. മറ്റുള്ളവർ അവരെ പരിപാലിക്കാൻ സാമ്പത്തികമായി തന്നെ കഴിവില്ലാത്തവരാണ്.
3: കുറച്ച് വർഷങ്ങളായി അപ്പൊ പലതരം രോഗികളെ കാണുന്നുണ്ട്.
1: പേരൂർക്കട മാനസിക രോഗ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അരുൺ വി.
3: കോടതിയുടെ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് വിടുന്നവരോ അങ്ങനെയൊക്കെ ഉള്ള പേഷ്യന്റിന് ബുദ്ധിമുട്ട് കൂടുമ്പോൾ പാർപ്പിക്കുന്ന ഏരിയയാണ് മെന്റൽ ഹോസ്പിറ്റലിന്റെ. കുറച്ചും കൂടെ സുരക്ഷിതത്വമുള്ള ഒരു മേഖല, പ്രത്യേകം തിരിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ ആ മേഖലയിൽ നമ്മൾ കാണുന്ന രോഗികൾ, അവര് മറ്റേ പുറത്തുള്ള രോഗികളിൽ നിന്ന് മാറ്റിയാണ് വച്ചേക്കുന്നത്. അവർക്കുള്ള പ്രധാന ഇതെന്ന് പറഞ്ഞാൽ ബന്ധുക്കളുമായിട്ടൊക്കെ ഇപ്പം പല കേസുകളിൽ പറ്റിയിട്ട് തിരുവനന്തപുരത്ത് ജയിലിലെത്തുമ്പം അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഏരിയായിരിക്കും. ചിലത് പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ പെട്ടുപോയിട്ട് അന്യ രാജ്യക്കാര് പോയി വന്നിട്ടുണ്ട്. അവരിവിടെ വന്നിട്ട് ആരോഗ്യമില്ലാതെ പെട്ടുപോകുന്നു, അല്ലെങ്കിൽ ലഹരിയിലടി പെട്ട് അവരുടെ സ്വന്തം സുരക്ഷിതത്വം നോക്കാതെ വരുന്നു, കോടതിയിൽ മുന്നേ ഹാജരാക്കി നേരെ നമ്മുടെ ആശുപത്രിക്കകത്ത് ആവുന്നു. വിദേശികൾ പോലും വരുമ്പോൾ അവരുടെ ബന്ധുക്കൾ പിന്നെ പിന്നാലെ വരും. ചികിത്സ കിട്ടി ഇവർ കുറച്ച് ബെറ്റർ ആയ ശേഷം അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലുള്ളവരായാലും തിരിച്ചു വിടാനായിട്ട് പലതരം തടസ്സങ്ങൾ വരാറുണ്ട്. അത് ചിലപ്പം നാട്ടിലെ ബന്ധുക്കളെ എല്ലാം പിണക്കി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഇപ്പം പോലീസിന്റെയോ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ പ്രവർത്തകർ അങ്ങനെയൊക്കെ വഴി കോടതി വഴിയോ സെക്ഷൻ 102 എന്നൊക്കെ പറയുന്ന മെന്റൽ ഹെൽത്ത് കെയർ ആക്ടിന്റെ 102 വരുന്ന ആളുകൾ അകത്തെത്തിക്കഴിഞ്ഞാൽ അവരെ അവിടെയാണ് സമർപ്പിക്കുന്നത്. അപ്പൊ അവര് ചികിത്സിച്ചു ഭേദമായി കഴിഞ്ഞ് ചിലപ്പം ബന്ധുക്കൾ അത്ര വലിയ താല്പര്യം കാണുന്നില്ല. കാരണം അവർ അവരത് അത്രയധികം പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവര് ബെറ്റർ ആയ ഒരു അവസ്ഥ മറ്റവർക്ക് സങ്കല്പിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാതെ. അപ്പൊ ഇവരിപ്പം അവരുടെ കൂടെ ഒരു സാധാരണ ഒരു വീട്ടിൽ

0: അംഗത്തിനെ പോലെ അവരുടെ കുടുംബത്തിന് പ്രയോജനകരമായിട്ടുള്ള രീതി നിൽക്കും എന്ന് നമുക്ക് പറയാം. പക്ഷെ അവരത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല. അവരുടെ ഉത്കണ്ഠകൾ ഇവരിനി വീണ്ടും മരുന്ന് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ ആകും എന്നുള്ളതുണ്ട്. ഇതിന് ചില സാഹചര്യങ്ങളിൽ നമുക്ക് എത്ര പറഞ്ഞാലും ബന്ധുക്കൾ അംഗീകരിക്കാത്ത സ്ഥിതിയൊക്കെ വരാറുണ്ട്.
1: 2017 മാനസികാരോഗ്യ സംരക്ഷണ നിയമത്തിലൂടെ രാജ്യം ഗണ്യമായ നിയമപരമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എങ്കിലും അതെല്ലാം ചികിത്സയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പുനരധിവാസ കേന്ദ്രങ്ങൾ, കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിചരണ ഭവനങ്ങൾ, കൌൺസിലിംഗ് ശൃംഖലകൾ, സാമൂഹിക പിന്തുണാ സംവിധാനങ്ങൾ എന്നിവ ഇപ്പോഴും തീർത്തും അപര്യാപ്തമായി തുടരുന്നു.
2: ദുർഭാഗ്യമെന്ന് പറയട്ടെ, നിയമം യഥാർത്ഥത്തിൽ ഈ ഹതഭാഗ്യരോട് കാണിക്കുന്ന കാരുണ്യം പോലും അവരുടെ ബന്ധുക്കൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്.
1: കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻ റോയ്:
2: ഇത് യഥാർത്ഥത്തിൽ മനോരോഗങ്ങൾക്കെതിരായി സമൂഹത്തിൽ നിലനിൽക്കുന്ന നിലപാട് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. മനോരോഗങ്ങളോടും മനോരോഗികളോടുമുള്ള വിവേചനവും വേർതിരിപ്പും ചരിത്രാതീത കാലം മുതൽ തന്നെ സമൂഹത്തിലുള്ളതാണ്. അതിന്റെ ഒരു പ്രതിഫലനം മാത്രമായാണ് ഈ വിഷയത്തെ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഹതഭാഗ്യർ മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളിൽ മാനസിക രോഗം ഇല്ലാതെ വീർപ്പുമുട്ടി കഴിയുന്ന അവസ്ഥയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം വരുത്തേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സമൂഹം ഏറ്റെടുക്കേണ്ട വിഷയം തന്നെയാണ്. യഥാർത്ഥത്തിൽ മാനസിക രോഗമുള്ളവരോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് തന്നെ ചെയ്യുന്ന ക്രൂരതകൾക്കെതിരായി ആ കുടുംബാംഗങ്ങൾക്കെതിരായി നിയമപ്രകാരം കേസെടുക്കാനുള്ള നിയമങ്ങൾ തന്നെ ഇപ്പോൾ നിലവിലുണ്ട് എന്ന സ്ഥിതിക്ക് ഇത്തരത്തിലുള്ള നിയമങ്ങൾ അവിടെ പ്രായോഗികമാക്കാമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ നിയമവശം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിരാശരായവരെ പുനരധിവസിപ്പിക്കാനുള്ള മാർഗങ്ങൾ സർക്കാരും സമൂഹവും സംവിധാനങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ കുറ്റാരോപിതനായ ഒരു വ്യക്തിയുടെ പേരിൽ സ്വത്തുവകകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സ്വത്തുവകകൾ ആ വ്യക്തിക്ക് കൊടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ അത് നിഷേധിക്കാനോ ഉള്ള ഭാഗമായിട്ടായിരിക്കും ബന്ധുക്കൾ ഇത് ചെയ്യുന്നത് എന്നൊരു പ്രവണതയും കൂടി പല കേസുകളിലും നാം കണ്ടുവരുന്നുണ്ട്. ഈ പ്രവണത കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമവിരുദ്ധവും അവരുടെ ഒരു വ്യക്തി എന്ന രീതിയിലുള്ള അവകാശ ലംഘനവും കൂടിയാണ് എന്ന് പറയേണ്ടി വരും. അതിനെതിരായി സർക്കാരിന്റെ ശക്തമായ നിയമ നടപടികളും ഈ ബന്ധുക്കൾക്കെതിരായുള്ള നിയമ സംവിധാനങ്ങൾ എങ്ങനെ ഏകോപിപ്പിക്കാമെന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടതും.
1: മാനസിക രോഗങ്ങളുടെ ക്രിമിനൽ വൽക്കരണമാണ് അപക്വമായ മറ്റൊരു മാനം. മാനസികമായി അസ്ഥിരരായ പലരും നിയമം കയ്യിലെടുക്കുന്നത് ക്രിമിനൽ ഉദ്ദേശം കൊണ്ടല്ല, മറിച്ച് ചികിത്സിക്കപ്പെടാത്തതിനാലോ ഉപേക്ഷിക്കപ്പെട്ടതിനാലോ പരിചരണമില്ലാതെ അലഞ്ഞു തിരിഞ്ഞതിനാലോ ആണെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു.
0: ക്രിമിനൽ കേസുകളിൽ പെടുന്ന നിർഭാഗ്യവാന്മാരായ ഒരു വിഭാഗമാണ് മാനസിക അസ്വാസ്ഥ്യമുള്ളവർ.
1: കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ:
0: പലപ്പോഴും അവരുടെ കേസ് നടത്തുമ്പോൾ അവർക്ക് അത് തെളിയിക്കാനുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അഭിഭാഷകർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു ഏരിയയായിരുന്നു ഇത്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഡിഫൻസ് എടുത്താൽ ഇയാൾക്ക് കുറ്റം ചെയ്ത ഇയാൾ തന്നെയാണ്, പക്ഷെ കുറ്റമൊന്നും അറിയാതെ ചെയ്തു പോയതാണ്, ഓർമ്മ ശക്തി ചെയ്ത കുഴപ്പം കൊണ്ടാണ് എന്ന് തെളിയിക്കേണ്ട ഭാരം ഇയാൾക്ക് തന്നെ വന്നു ചേരും. ആ തെളിവിന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് മുമ്പ് ചികിത്സിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് കൊടുക്കാം, ഇപ്പോഴത്തെ അയാളുടെ മാനസിക സ്ഥിതിയെ സംബന്ധിച്ച് തെളിവ് കൊടുക്കാം, പക്ഷെ സംഭവ ദിവസം അയാളുടെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളതിന് വ്യക്തമായൊരു തെളിവ് കൊടുക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു ഡിഫൻസ് എടുത്തു കഴിഞ്ഞ് അത്തരം തെളിവ് മതിയാവില്ല എന്ന് വരികയും ചെയ്താൽ ശിക്ഷ ഉറപ്പാണ്. അതാണ് ഇന്നത്തെ ഒരു സ്ഥിതി. ഈ അടുത്ത കാലത്ത് ഇതിന് പുതിയ സംഹിത വന്നപ്പോഴത്തേക്ക് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഇവരെ പഴയ പോലെ സ്ഥിരമായിട്ട് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് അയക്കണം എന്നുള്ള വ്യവസ്ഥയൊക്കെ മാറ്റിയിട്ട് അതിന് പകരം ബന്ധുക്കളാരെങ്കിലും മതിയായ ജാമ്യം കൊടുക്കുകയാണെങ്കിൽ ആ ബന്ധുക്കളോടൊത്ത് താമസിക്കാനായിട്ട് ഇയാൾ വിടാൻ സാധിക്കും.
1: ശക്തമായ തദ്ദേശ ഭരണ സംവിധാനവും ഉയർന്ന സാക്ഷരതാ നിലവാരവുമുള്ള കേരളത്തിന് മാനസികാരോഗ്യ സംരക്ഷണത്തിൽ ഒരു മാതൃകയാകാനുള്ള കഴിവുണ്ട്. പഞ്ചായത്തുകളും കുടുംബശ്രീ നെറ്റ്വർക്കുകളും റെസിഡന്റ് അസോസിയേഷനുകളും സന്നദ്ധ സംഘടനകളും മതസ്ഥാപനങ്ങളും കൂട്ടായി പരിശ്രമിച്ചാൽ രോഗികളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ട കാരുണ്യപരമായ പിന്തുണ നൽകാൻ കഴിഞ്ഞേക്കും.
3: സാമൂഹ്യനീതി വകുപ്പിലെ പ്രൊബേഷൻ വിംഗാണ് പൊതുവിൽ കുറ്റവാളികളുടെയും ജയിൽ വിമോചിതരുടെയും ഒക്കെ വെൽഫെയറുമായി ബന്ധപ്പെട്ടിട്ട് ഇടപെടൽ നടത്തുന്നത്.
1: സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ജലജ:
3: അതിനകത്ത് സാമൂഹ്യനീതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സംസ്ഥാനത്തെ മെന്റൽ ഹെൽത്ത് സെന്ററുകളിലായിട്ട് ജയിൽ വിമോചിതരായിട്ടുള്ളവരെയും കുറ്റകൃത്യങ്ങളിൽ വെറുതെ വിട്ടിട്ടുള്ളവരായിട്ടുള്ളതും അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവരുമായിട്ടുള്ള കുറച്ച് പേര് നമ്മുടെ മാനസികാരോഗ്യ പുനരധിവാസ സ്ഥാപനങ്ങളിൽ ഹോസ്പിറ്റൽസ് 3 മെന്റൽ ഹെൽത്ത് സെന്റേഴ്സിലുമായിട്ട് പുനരധിവാസം നടക്കാതെ കഴിയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മെന്റൽ ഹെൽത്ത് സെന്റർ സൂപ്രണ്ടുമാരുമായിട്ട് ഞങ്ങളൊരു വിവരശേഖരണം നടത്തുകയും ഏകദേശം 15-ലധികം ആൾക്കാരെ, അതായത് കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് അവര് പിന്നെ ശിക്ഷ ഒഴിവാക്കിയവരാണ്, അവരെ കോടതി വെറുതെ വിട്ടിട്ട്

0: അതിനുള്ള സ്റ്റെപ്സ് ഞങ്ങൾ അന്ന് എടുത്തിരുന്നു. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഇനിയും കിട്ടേണ്ടതുണ്ട്.
1: മാനസികാരോഗ്യ സംരക്ഷണ നിയമം പോലുള്ള പുരോഗമനപരമായ നിയമചട്ടക്കൂടുകൾ ഇന്ത്യയിലുണ്ട്. അത് അന്തസ്സും ചികിത്സയും പുനരധിവാസവും അവകാശങ്ങളായി അംഗീകരിക്കുന്നു. എന്നിട്ടും സമൂഹത്തിന്റെ തെറ്റായ ധാരണകളിൽ കുടുങ്ങി നടപ്പാക്കൽ പലപ്പോഴും സാധ്യമാകുന്നില്ല. കുടുംബങ്ങൾ നാണക്കേടിനെ ഭയപ്പെടുന്നു, തൊഴിലുടമകൾ ബാധ്യതയെ ഭയപ്പെടുന്നു. ഒടുവിൽ ക്ഷമിക്കാൻ തയ്യാറാകാത്ത ഒരു സമൂഹത്തിന് മുന്നിൽ സുഖം പ്രാപിച്ച ഒരു രോഗി ആലംബമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അയാളെ ഒപ്പം കൂട്ടേണ്ടതില്ലേ?

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഐപിഎൽ ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. കേരളത്തിൽ നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. തുടർന്ന് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഡെസ്ക് റിപ്പോർട്ട്.
6: ഇന്നലെ കൊച്ചി നഗരത്തിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ദേശീയപാതയിൽ 3 ഇടത്തെ നിർമ്മാണ അവശിഷ്ടങ്ങൾ June 1 അടിയന്തരമായി നീക്കം ചെയ്യാൻ ദേശീയപാതാ അതോറിറ്റിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണ അവശിഷ്ടങ്ങൾ വൻ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. പറവൂർ തെക്കേക്കനാൽ June 1 മുൻപ് വൃത്തിയാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. മെട്രോ നിർമ്മാണ മേഖലയിൽ ഡ്രെയിനേജുകളുടെ ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ജില്ലാ കലക്ടർ

0: എം എസ് മാധവിക്കുട്ടി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജില്ലാ താലൂക്ക് തല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്നും ടോൾ ഫ്രീ നമ്പറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു.
1: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനിന് പ്രത്യേക എഞ്ചിൻ ഉണ്ടാവില്ല. ഓരോ കോച്ചിലെയും ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിക്കുന്ന പവർ റോളിംഗ് സ്റ്റോക്ക് സാങ്കേതിക വിദ്യയാണ് ഈ ഡെമു ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. സിബിഎസ്ഇ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും സിബിഎസ്ഇയെ സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും ഉണ്ടായിട്ടില്ലെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും സിബിഎസ്ഇ അറിയിച്ചു. രാജ്യത്തെ നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴി ഉണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവോലേക്കർ സമിതി അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. സെൻസസ് കമ്മീഷണർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷാമിക രവി തുടങ്ങിയവർ ഉൾപ്പെടെ 5 സമിതിയെയും ഇതിനായി നിയമിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യാപരവും മതപരവും സാമൂഹികവുമായ മാറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ ഉന്നതതല സമിതി നടത്തും. ക്രിമിനൽ കേസിൽ അപ്പീൽ കോടതി ആദ്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിയിൽ നിന്ന് ശിക്ഷയെ സംബന്ധിച്ച വാദം കേൾക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ശിക്ഷാകാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേസ് കീഴ്ക്കോടതിയിലേക്ക് അയക്കുന്ന രീതി അനുചിതമാണെന്ന് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കൊൽക്കത്ത ഹൈക്കോടതി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ ശിക്ഷിച്ച ശേഷം അതേപ്പറ്റി വിചാരണ കോടതിയിൽ വാദം കേൾക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയുടെ പരിഗണനാവേളയിലാണ് കോടതിയുടെ നിർദ്ദേശം. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചിലാനുകൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഈ ചെല്ലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിനും ഡാറ്റ ചോർച്ചയ്ക്കും കാരണമാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഔദ്യോഗിക പരിവാഹൻ പോർട്ടൽ വഴി മാത്രം ട്രാഫിക് ചെല്ലാനുകൾ പരിശോധിക്കാനും ഫാക്ട് ചെക്ക് യൂണിറ്റ് ആവശ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷിക ദിനം ഇന്ന്. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമിറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ ഇന്ന് രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000-ത്തിലധികം ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ് ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. കേരളത്തിൽ നാളെയാണ് ബലിപ്പെരുന്നാൾ ആഘോഷം.
1: സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷേമം മെച്ചപ്പെടുത്താൻ ക്ഷേമ ബോർഡുകളെ ശാസ്ത്രീയ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്ന സംസ്ഥാനതല ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചരക്കു വാഹനങ്ങളുടെ വാടക നിർണയം, ബസ് ലോറി തൊഴിലാളികളുടെ വേതനം എന്നീ വിഷയങ്ങളിൽ വിജ്ഞാപനം പരിഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഓട്ടോറിക്ഷാ നിരക്ക് വർധനയിൽ അന്തിമ തീരുമാനം ഗതാഗത വകുപ്പിന്റേതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചോമ്പാലയിലെ വീട്ടിൽ മന്ത്രി സന്ദർശിക്കും. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച ജെ

0: തിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ പരിശീലന കാലത്ത് നേടിയെടുത്ത അഭ്യാസമുറകൾ അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിച്ചു. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായാണ് പ്രദർശനമൊരുക്കിയത്. കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്നാണ്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശിക്കാൻ ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് ഗവൺമെന്റ് അനുമതി നൽകി. അറ്റകുറ്റപ്പണികൾക്ക് തടസ്സം ഉണ്ടാവാത്ത വിധം കാൽനടയാത്രയ്ക്കാണ് അവസരം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
1: കാലവർഷത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അറ്റകുറ്റപ്പണികളും അണക്കെട്ടിൽ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി ബഗ്ഗിക്കാർ ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി. ഹൈഡൽ ടൂറിസം സെന്ററിന്റെ അഭ്യർത്ഥനയും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് തീരുമാനം. ബുധനാഴ്ചകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിലും സന്ദർശനത്തിന് വിലക്കുണ്ടാകും. ദുരന്ത നിവാരണ അതോറിറ്റി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിലും ടൂറിസം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും വിനോദസഞ്ചാരികളെ അണക്കെട്ടിലേക്ക് പ്രവേശിപ്പിക്കുക.
0: ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP MLA മാർ മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെയെടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിലെത്തി. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബെർത്തിനായി രണ്ടാം ക്വാളിഫയറിൽ മത്സരിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചു വാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ വ്യക്തമാക്കി. അപേക്ഷകരോട് ഓഫീസിലെത്തി ഫയൽ പരിശോധിച്ച് രേഖകളുടെ പകർപ്പ് എടുക്കാമെന്ന് മറുപടി നൽകുന്നത് ഉചിതമല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാർത്തിക് എന്ന 19-കാരനാണ് മരിച്ചത്. രാത്രി കുടുംബാംഗങ്ങൾ വീട്ടിൽ ഇല്ലാത്ത സമയത്തായിരുന്നു സംഭവം. വണ്ടൂരിൽ CPM പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ രണ്ടുപേരെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ വധശ്രമമടക്കം വകുപ്പുകൾ ചുമത്തി. കാപ്പിൽ ചൌക്കിയിലെ ബാർബർ ഷോപ്പിൽ കഴിഞ്ഞ ഞായറാഴ്ച മൂലങ്ങടൻ സാജുവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: अथ वार्ताः. केन्द्रेण अनुप्रवेशेण अन्यैः कारणैः च जनसांख्यिकीय परिवर्तनस्य समाह्वानान् निवारणाय उच्चस्तरीय समित्याः निर्माणं विहितम्. सामाजिकान्तरजालीये पटले केन्द्रीय गृहमन्त्री अमित शाहः ह्यः अवदत् यत् सर्वोच्च न्यायालयस्य पूर्वन्यायाधीशः प्रकाश प्रभाकर नावलेकरः समित्याः अध्यक्षः भविष्यति. जनगणना आयुक्तेन सह पूर्व IAS अधिकारी दुर्गा शंकर मिश्रा, पूर्व IPS अधिकारी बालाजी श्रीवास्तव, अर्थशास्त्री डॉक्टर समीका रवि इत्येषा च समित्याः सदस्य रूपेण नियुक्तः अस्ति. गृहमंत्रालयस्य संयुक्त सचिवः एकः वैदेशीयः समित्यां सदस्य सचिव रूपेण कार्यं करिष्यति. गृहमन्त्रिणा अमितशाहेन उक्तं यत् ड्रोन यन्त्रैः मादकद्रव्याणां शस्त्राणां च तस्करणं निवारयितुं अग्रिमेषु षण्मासेषु एव सर्वकारः ड्रोन अवरोधप्रणाल्याः नियोजनं प्रचालयिष्यति. राजस्थानस्य बीकानेर जनपदस्य सांचो सीमा पोस्ट इत्यत्र BSF सैनिकान् सम्बोधयन् सः अवदत् यत् यद्यपि सीमापारात् उद्भूताः विभीषिकाः महत्वपूर्णानि एव सन्ति, तथापि देशस्य अन्तः एतादृशानां विभीषिकानां साहाय्यं कुर्वताम् आन्तरिकतत्त्वानां विषयेऽपि समानं ध्यानं दातव्यम्.
3: ഡ്രോൺ ഓർ അന്യ ഉപകരണോ ഭാരത് സർക്കാർ ഡ്രോൺ രോധി

0: പ്രിയ ശ്രോതാക്കൾക്ക് പുലർവെട്ടത്തിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയിലെ വാർത്തകളുമായി ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 June 1 മുഖ്യമന്ത്രി V.D. സതീശൻ നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ DPI ജംഗ്ഷനിലെ ജവഹർ സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മൃഗസംരക്ഷണ, ക്ഷീരവികസന, തൊഴിൽ, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. ഗതാഗത വകുപ്പ് മന്ത്രി C.P. ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. ശശി തരൂർ MP, മേയർ V.V. രാജേഷ്, ക്ഷീരവികസന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലം, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ്, ജോയിന്റ് ഡയറക്ടർ സിനില ഉണ്ണികൃഷ്ണൻ, മിൽമ ചെയർമാൻ K.S. മണി, KCMMF മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ്, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ DK സിന്ധു ഉൾപ്പെടെ ക്ഷീരമേഖലയിലെ പ്രമുഖരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്നിഹിതരാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLD ബോട്ട്, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ പോഷക ഗുണമുള്ള തീറ്റയിലൂടെ പശുക്കളുടെ ആരോഗ്യ സംരക്ഷണവും ഗുണമേന്മയുള്ള പാലും, ശാസ്ത്രീയ പ്രജനന രീതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടായിരിക്കും. ആനേറ കൃഷി വിൽപ്പന കേന്ദ്രത്തിൽ ഗുണനിലവാരമുള്ള സങ്കര ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. D2T തെങ്ങിൻ തൈ 1 to 250 rupees നിരക്കിലും കുറ്റ്യാടി നാടൻ തൈകൾ 1 to 100 rupees നിരക്കിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9746692422. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മികച്ച കാപ്പിത്തോട്ടങ്ങൾക്കായി കേരയുടെ കാപ്പി പുനർനടീൽ പദ്ധതി എന്ന വിഷയത്തിൽ കേര പ്രോജക്ട്സ് പ്ലാന്റേഷൻ സ്പെഷ്യലിസ്റ്റ് അജിത് താറസ് ഇന്ന് രാവിലെ 11 ഫേസ്ബുക്ക് ലൈവിലൂടെ ക്ലാസ് നയിക്കുന്നു. കുടപ്പനക്കുന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിന്റെ അധീനതയിലുള്ള വിവിധ പ്ലോട്ടുകളിൽ നിന്നും ഇതര സർക്കാർ ഫാമുകളിൽ നിന്നും ആവശ്യാനുസരണം ഫാമിലെ ചോപ്പിംഗ് മെഷീന് സമീപം വൈക്കോല്, തീറ്റപ്പുല്ല് എന്നിവ എത്തിക്കുന്നതിന് 2000 kiloയിൽ താഴെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പിക്കപ്പ് വാഹനം വാടകയ്ക്ക് ആവശ്യമുണ്ട്. ഇപ്രകാരം പിക്കപ്പ് വാഹനം വാടകയ്ക്ക് നൽകുന്നതിന് താൽപ്പര്യമുള്ള വാഹന ഉടമകളിൽ നിന്നും ഏജൻസികളിൽ നിന്നും മത്സരാധിഷ്ഠിത കൊട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. കൊട്ടേഷനുകൾ മുദ്രവെച്ച് കവറിൽ ഫാം സൂപ്രണ്ട്, ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രം, കുടപ്പനക്കുന്ന് PO, തിരുവനന്തപുരം 6950043 എന്ന വിലാസത്തിൽ അയച്ചു നൽകുകയോ നേരിട്ടെത്തിക്കുകയോ ചെയ്യേണ്ടതാണ്. കവറിന് പുറത്ത് പിക്കപ്പ് വാഹനത്തിന്റെ വാടക സംബന്ധമായ കൊട്ടേഷൻ 2026-27 എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. കൊട്ടേഷനുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 PM. കൂടുതൽ വിവരങ്ങൾക്കായി പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം ഓഫീസുമായി 10 to 5 PM ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 04-71-2-732-96-2. വെള്ളായണി കാർഷിക കോളേജിൽ ഈ മാസം 30 നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇൻഡോർ സസ്യങ്ങൾ, ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8891-54-077-8. കമുകിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിനെതിരെ മുൻകരുതൽ എന്ന നിലയ്ക്ക് മഴയ്ക്ക് മുൻപ് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിച്ചുകൊടുക്കണം. ബോർഡോ മിശ്രിതത്തിന്റെ കൂട്ട് കൃത്യമാണെങ്കിൽ മാത്രമേ പ്രതീക്ഷിക്കുന്ന ഗുണം കിട്ടുകയുള്ളൂ. അതുകൊണ്ടുതന്നെ ബോർഡോ മിശ്രിതം ഉണ്ടാക്കുന്നതിൽ കൃത്യമായ അളവുകൾ പാലിക്കേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്ന് മെയ് 27. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യവുമായി ഇനി കേൾക്കാം റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: 2014 മെയ് 27-നാണ് ഇന്ത്യയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഔദ്യോഗികമായി സ്ഥാപിതമായത്. ഈ ടീമിന്റെ ലോക പ്രശസ്ത ആരാധക കൂട്ടായ്മയാണ് മഞ്ഞപ്പട. കേരളത്തിലെ ഫുട്ബോൾ ആവേശം വീണ്ടും വാനോളമുയർത്താൻ ഈ ക്ലബിന്റെ വരവ് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ISL ചരിത്രത്തിൽ 3 തവണ, അതായത് 2014, 2016, 2021-22 സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തിയിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യകാലത്ത് ഈ ടീമിന്റെ സഹ ഉടമയായിരുന്നു. സന്ദേശ് ജിങ്കൻ, ബർത്തലോമിയോ ഒഗ്ബെച്ചെ, അഡ്രിയാൻ ലൂണ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഈ ക്ലബിനായി ബൂട്ട് കെട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1964 മെയ് 27-നാണ് അന്തരിച്ചത്. നെഹ്റുവിന്റെ വിയോഗത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ കാവൽ പ്രധാനമന്ത്രിയായി ഗുൽസാരിലാൽ നന്ദ ഇതേ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തു. ചേരിചേരാ നയവും ആസൂത്രിത വികസനവും വഴി ഇന്ത്യയെ ആധുനികതയിലേക്ക് നയിച്ച നേതാവിന്റെ വിടവാങ്ങൽ രാജ്യത്തെ പിടിച്ചുലച്ചു. 1927 മെയ് 27-ന് ഹെൻറി ഫോർഡ് തന്റെ വിപ്ലവകരമായ ഫോർഡ് മോഡൽ ഡി കാറുകളുടെ ഉൽപ്പാദനം ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. 1908 ഉൽപ്പാദനം ആരംഭിച്ച മോഡൽ ഡി സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ലഭിച്ച ലോകത്തിലെ ആദ്യത്തെ കാറുകളിൽ ഒന്നായിരുന്നു. ഇത് ടിൻ ലിസി എന്നും അറിയപ്പെട്ടിരുന്നു. അമേരിക്കൻ നയതന്ത്രജ്ഞനും നൊബേൽ ജേതാവുമായ ഹെൻറി കിസിഞ്ചർ 1923 മെയ് 27-നാണ് ജനിച്ചത്. വിയറ്റ്നാം യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഒപ്പിട്ട പാരീസ് സമാധാന ഉടമ്പടിയിലെ പങ്കാളിത്തം മുൻനിർത്തി 1973 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. എന്നാൽ ഈ അവാർഡ് കടുത്ത വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2016 മെയ് 27-ന് ബരാക് ഒബാമ ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യത്തെ US പ്രസിഡന്റായി ചരിത്രം കുറിച്ചു. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് സന്ദർശിച്ച ഒബാമ അവിടെയുള്ള സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും ആണവാക്രമണത്തെ അതിജീവിച്ച ചിലരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് കാൽമുട്ട് വേദന, കാരണങ്ങളും പരിഹാരമാർഗങ്ങളും. ഇതേക്കുറിച്ച് ഡോക്ടർ രാകേഷ് എസ് സംസാരിക്കുന്നു.
2: കാൽമുട്ട് വേദന പ്രായഭേദമന്യേ ഇന്ന് സർവ്വസാധാരണമാണ്. 40 വയസ്സിനു മേൽ പ്രായമുള്ളവരെ ബാധിക്കുന്ന പ്രധാന രോഗം അസ്ഥി തേയ്മാനം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. സന്ധികളിൽ എല്ലുകൾക്കിടയിൽ കാണപ്പെടുന്ന കാർട്ടിലേജ് അഥവാ തരുണാസ്ഥിക്ക് തേയ്മാനം സംഭവിക്കുകയും ക്രമേണ കാർട്ടിലേജ് നശിച്ച് എല്ലുകൾ തമ്മിൽ ഉരസി വേദനയുണ്ടാകുന്ന രോഗാവസ്ഥയാണിത്. അമിതവണ്ണമുള്ളവർ, സ്ത്രീകൾ, അധികം സമയം മുട്ടുമടക്കി ജോലി ചെയ്യുന്നവർ, കഠിനമായ ശാരീരിക അധ്വാനത്തിലേർപ്പെടുന്നവർ എന്നിവരിൽ ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നു. കൂടുതൽ സമയം മുട്ടുമടക്കിയിരിക്കുക, കുത്തിയിരിക്കുക, കാലിന്മേൽ കാൽ കയറ്റിവെച്ചിരിക്കുക എന്നീ ശീലങ്ങൾ കാൽമുട്ടിന്റെ തേയ്മാനം കൂട്ടുന്നു. പ്രായഭേദമന്യേ സന്ധികൾക്കു പറ്റുന്ന പരിക്ക്, അണുബാധ എന്നിവയും മുട്ടുതേയ്മാനത്തിന് കാരണമാണ്. മുട്ടുതേയ്മാനമുള്ളവർക്ക് അതിദൂരം നടക്കുമ്പോഴും കോണിപ്പടി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇന്ത്യൻ ക്ലോസറ്റിൽ കുത്തിയിരുന്ന് എഴുന്നേൽക്കുമ്പോഴും വേദന കൂടുതലായി അനുഭവപ്പെടുന്നു. രോഗലക്ഷണങ്ങളും എക്സ്റേ പരിശോധനയും രോഗനിർണയത്തിന് സഹായകരമാണ്. മുട്ടുതേയ്മാനം പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാനാവില്ല. എങ്കിലും ഫിസിയോതെറാപ്പി, വ്യായാമം, ശരീരഭാര നിയന്ത്രണം, ബ്രേസുകൾ, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, വേദന സംഹാരികൾ എന്നിവയാണ് ചികിത്സാരീതികൾ. അമിതഭാരമുള്ളവർ ശരീരഭാരം നിയന്ത്രിക്കുന്നത് മുട്ടിനുമേലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നു. കാൽമുട്ടിൽ ഉപയോഗിക്കുന്ന ഉറകളുടെയും ബ്രേസുകളുടെയും തെറ്റായ ഉപയോഗം മുട്ടിന്റെ കൂടുതൽ തേയ്മാനത്തിൽ കലാശിക്കുന്നു. വേദന സംഹാരികളുടെ അമിത ഉപയോഗം വൃക്ക, കരൾ, ആമാശയം എന്നിവയ്ക്ക് തകരാറുണ്ടാക്കുന്നു. കുഴമ്പ് പുരട്ടി അരമണിക്കൂറിന് ശേഷം ചൂട് പിടിക്കുന്നതും ഗുണകരമാണ്. കാൽമുട്ടിന്റെ ആരോഗ്യത്തിനായി വീട്ടിൽ തന്നെ എളുപ്പം ചെയ്യാവുന്ന ഒരു വ്യായാമ മുറയെപ്പറ്റി ഇനി പറയാം. നടുവിനു പിന്തുണയേകുന്ന ഒരു കസേരയിൽ ചാരിയിരിക്കുക. കാൽമുട്ട് നീട്ടി കാൽ തറയ്ക്കു സമാന്തരമായി വരുന്ന രീതിയിൽ 8 മുതൽ 10 സെക്കൻഡോളം ഉയർത്തിപ്പിടിക്കുക. പിന്നീട് പാദം തറയിൽ വയ്ക്കുക. ഇത് 15 മുതൽ 20 പ്രാവശ്യം ആവർത്തിക്കുക. ദിവസവും ഈ ചെറിയ വ്യായാമം ചെയ്യുന്നതിലൂടെ മുട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള പേശികൾക്ക് ബലം വർദ്ധിക്കുകയും തേയ്മാനം നിയന്ത്രിക്കുകയും ചെയ്യാം. മറ്റു ചികിത്സാ മുറകൾ കൊണ്ട് മുട്ടുവേദനയ്ക്ക് ശമനമില്ലെങ്കിൽ സന്ധിക്കുള്ളിൽ മരുന്ന് കുത്തിവെക്കാവുന്നതാണ്. തേയ്മാനം മൂലം സ്ഥിരവൈകല്യം സംഭവിച്ച് ദൈനംദിന ജീവിതത്തിനും തൊഴിലിനും തടസ്സമുണ്ടായാൽ മുട്ടുമാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള ചികിത്സാരീതികൾ ഫലപ്രദമാണ്. കാൽമുട്ടിന്റെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനുമായി അനുവർത്തിക്കേണ്ട ചില ദിനചര്യകൾ ഇനി പറയാം. അധിക സമയം ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് അല്പദൂരം നടക്കുന്നത് ശീലമാക്കണം. മുട്ടിന് അമിത ആയാസമുണ്ടാക്കുന്ന ശാരീരിക അധ്വാനം കഴിവതും ഒഴിവാക്കണം. അമിതഭാരമുള്ളവർ ശരീരഭാരം കുറയ്ക്കണം. ഇതുവഴി മുട്ടിനുമേലുള്ള സമ്മർദ്ദം കുറയുകയും തേയ്മാനം കുറയുകയും ചെയ്യുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ രോഗം, പ്രമേഹം എന്നിവയുള്ളവർ ഈ അസുഖങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയാലേ ശരീരഭാരം കുറയ്ക്കുവാൻ കഴിയുകയുള്ളൂ. ജീവിതചര്യയിൽ ഗുണകരമായ മാറ്റം അനിവാര്യമാണ്. ഫാസ്റ്റ്ഫുഡ് രീതി അവസാനിപ്പിക്കുക, ശീതളപാനീയം, കൊഴുപ്പ് കൂടിയ ഭക്ഷണം എന്നിവ നിയന്ത്രിക്കുക, പുകവലി, മദ്യപാനം എന്നിവ പാടെ ഉപേക്ഷിക്കുക. ആഹാരത്തിൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള പാല്, തൈര്, ഇലക്കറികൾ, പയർ, ഓറഞ്ച് എന്നിവ ഉൾപ്പെടുത്തണം. നിത്യേനയുള്ള വ്യായാമം നിർബന്ധമാക്കണം. യോഗ ചെയ്യുന്നത് സന്ധികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാണ്. കാൽമുട്ടു തേയ്മാനമുള്ളവർ അധിക സമയം മുട്ടുകുത്തിയും മുട്ടുമടക്കിയും

0: ഇരിക്കരുത്. കൂടാതെ ഇന്ത്യൻ ക്ലോസറ്റിനു പകരം യൂറോപ്യൻ ക്ലോസറ്റ് അല്ലെങ്കിൽ ഓട്ടയുള്ള സ്റ്റൂളോ ഉപയോഗിക്കുക. ശരിയായ ചികിത്സയും ജീവിതരീതിയിലെ ക്രമീകരണങ്ങളും കൊണ്ട് കാൽമുട്ടുവേദന കൈപ്പിടിയിൽ ഒതുക്കാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കാൽമുട്ടുവേദന കാരണങ്ങളും പരിഹാര മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ രാകേഷ് എസ്. Thank you.

0: തൊഴിൽ ദർശനം.
1: രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ സെക്യൂരിറ്റി സ്ക്രീനർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സബ്സിഡിയറി സ്ഥാപനമായ AAI കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസസ് കമ്പനി ലിമിറ്റഡാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. രണ്ട് വിജ്ഞാപനങ്ങളിലായി 220 ഒഴിവുണ്ട്. സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷർ ഒഴിവ് 158. കോഴിക്കോട്, ഡെറാഡൂൺ, കൊൽക്കത്ത, പട്ന, ട്രിച്ചി, ഉദയ്പൂർ. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലുള്ള പ്രാവീണ്യവും. അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഒഴിവ് 62. തിരുപ്പതി, ട്രിച്ചി, മധുര, ഭുവനേശ്വർ, ഉദയ്പൂർ. യോഗ്യത: പ്ലസ് ടുവും ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലുള്ള പ്രാവീണ്യവും. ഓൺലൈനായി അപേക്ഷിക്കണം. സെക്യൂരിറ്റി സ്ക്രീനർ തസ്തികയിലേക്ക് June 8 വരെയും അസിസ്റ്റന്റ് സെക്യൂരിറ്റി തസ്തികയിലേക്ക് June 11 മുതൽ July 2 വരെയും അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://aaiclas.aero. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://aaiclas.aero. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ ബംഗളൂരുവിലുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 150 ഒഴിവുണ്ട്. ഒരു വർഷമാണ് പരിശീലനം. ITI, ഡിപ്ലോമ, ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഒഴിവുകൾ: ഗ്രാജുവേറ്റ് ടെക്നിക്കൽ 75, ഡിപ്ലോമ എഞ്ചിനീയറിംഗ് 20, ITI 25, നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് 30. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യം, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ITI ട്രേഡുകൾ. റെഗുലർ കോഴ്സിലൂടെ 2022 അതിനുശേഷമോ ഡിഗ്രി, ഡിപ്ലോമ, ITI പാസ്സായവർക്കാണ് അപേക്ഷിക്കാനാവുക. ഒരു വർഷമോ അതിൽ കൂടുതലോ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ പരിശീലനം നേടിയവരും നിലവിൽ മറ്റെവിടെയെങ്കിലും അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവരും മുൻപ് ചെയ്തവരും അപേക്ഷിക്കാൻ അർഹരല്ല. അപേക്ഷകർ NATS NAPS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. 18 വയസ്സാണ് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ പ്രായം. വാക്കിൻ ഇന്റർവ്യൂ June 6. സ്ഥലം: ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ്, GTRE, DRDO, CV രാമൻ നഗർ, ബംഗളൂരു, കർണാടക 560093. റിപ്പോർട്ടിംഗ് സമയം രാവിലെ 9 മണി. സ്ഥലം: ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ്, GTRE, DRDO, CV രാമൻ നഗർ, ബംഗളൂരു, കർണാടക 560093. വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ ചേർത്തിട്ടുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ സഹിതം വാക്കിൻ ഇന്റർവ്യൂവിന് എത്തണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.drdo.gov.in. ശ്രദ്ധിക്കുക, വാക്കിൻ ഇന്റർവ്യൂ തീയതി June 6. ടാറ്റ മെമ്മോറിയൽ സെന്ററിന് കീഴിൽ പഞ്ചാബിലുള്ള ഹോമി ഭാഭ ക്യാൻസർ ഹോസ്പിറ്റലിലും റിസർച്ച് സെന്ററിലും വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, നോൺ മെഡിക്കൽ തസ്തികകളിലായി 55 ഒഴിവുണ്ട്. സ്ഥിര നിയമനമാണ്. തസ്തികകൾ: മെഡിക്കൽ ഓഫീസർ, മെഡിക്കൽ ഫിസിസ്റ്റ്, സയന്റിഫിക് ഓഫീസർ, ഓഫീസർ ഇൻചാർജ്, സയന്റിഫിക് അസിസ്റ്റന്റ്, ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് മെഡിക്കൽ സോഷ്യൽ വർക്കർ, ഹൌസ് കീപ്പർ, ജൂനിയർ എഞ്ചിനീയർ, ലീഡിംഗ് ഫയർമാൻ. അപേക്ഷാ ഫീസ് 300 രൂപ. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 11. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://tmc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://tmc.gov.in. തൊഴിൽ ദർശനം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രസാദ് അഞ്ചൽ.
1: ദേവാലയങ്ങളിലെ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് തെറ്റായി ധരിച്ചുവശായ ഒരു പദമാണ് നീരാജനം. ഇത് നീരാഞ്ജനം, നീലാഞ്ജനം എന്നൊക്കെ ചിലരെങ്കിലും പറയുകയും എഴുതി വയ്ക്കുകയും ചെയ്യുന്നു. ഒരു നാളികേരം നടുവേ മുറിച്ച് രണ്ട് മുറിയിലും നെയ്യോ എണ്ണയോ ഒഴിച്ച് രണ്ടിലും ഒരു ചെറിയ എള്ളുകിഴി വെച്ച് കത്തിച്ച് ഭഗവാന്റെ രൂപത്തെ അഥവാ ബിംബ ഉപാധിയെ നന്നായി ഉഴിഞ്ഞ് തെളിച്ച് കാണിക്കലാണ് നീരാജനം. നിഹി നിരനിശേഷേണ രാജനം നീരാജനം. രാജ് എന്നതിന് രാജ്രദീപ്തൗ, ജ്വലിക്കുന്നത്, പ്രകാശിക്കുന്നത് എന്നർത്ഥം. നിരരാജനം എന്നിരിക്കുമ്പോൾ രോരി എന്ന പാണിനി സൂത്രം നിര് എന്നതിലെ രേഖത്തെ ലോപിപ്പിച്ച് നി രാജനം എന്നാക്കുന്നു. അതിനുശേഷം ഢലോപേ പൂർവസ്യ ദീർഘാണഹ എന്ന സൂത്രം കൊണ്ട് ശേഷിക്കുന്ന നീ എന്നതിലെ ഇകാരത്തിന് ദീർഘം വരുത്തി നീരാജനം എന്ന പദം നിഷ്പാദിപ്പിക്കുന്നു. ഇതുപോലെയാണ് പുനര് അധികം രമതേ പുനാരമതേ, ഹരിഹി അധികം രമ്യഹ ഹരീരമ്യഹ, ശംഭുഹു അധികം രാജതേ ശംഭൂരാജതേ എന്നീ രൂപങ്ങളുടെ നിഷ്പത്തിയും. ഹരിഹി ശംഭുഹു എന്നീ പദങ്ങളിലുള്ള വിസർഗത്തിന് വിസർജനീയസി സഹ എന്ന സൂത്രം പ്രവർത്തിപ്പിച്ച് വിസർഗത്തിന് സകാരവും ആ സകാരത്തിന് സസജുഷോരുഹു എന്ന സൂത്രത്താൽ രേഭവും വരുത്തി ഹരിര് ശംഭുര് എന്നിങ്ങനെ രേഭാന്തമാക്കിയിട്ടാണ് മുൻപറഞ്ഞ സൂത്രങ്ങളെക്കൊണ്ട് മുൻപറഞ്ഞ രൂപങ്ങളാക്കി മാറ്റുന്നത്. ഐകമത്യത്തെ ഐക്യമത്യമാക്കുന്നവർ നിരവധിയാണ്. ഐകമത്യമാണ് ശരിയായ പദം. മതത്തിലുള്ള, അഭിപ്രായത്തിലുള്ള അഥവാ ബുദ്ധിപൂർവകമായ കർമ്മങ്ങളിലുള്ള ഏകത, ഒരുമ, ഏകഭാവന, ഒന്നായ അവസ്ഥ, അതാണ് ഐകമത്യം. ബുദ്ധിർ മനീഷ ധിഷണാ ധീഹി പ്രജ്ഞാ ശേമുഷി മതി എന്നിങ്ങനെയാണ് മതിശബ്ദത്തിന്റെ പര്യായ പദങ്ങൾ. ഐകമത്യ സൂക്താർച്ചന ദേവാലയങ്ങളിലെ ഒരു പ്രധാന വഴിപാടാണ്. ചിലയിടത്തെങ്കിലും ഐക്യമത്യ സൂക്താർച്ചന എന്നെഴുതി വച്ചിട്ടുമുണ്ട്. ഐകമത്യ സൂക്താർച്ചന എന്നാണ് ശരിയായ രൂപം. ഈ സൂക്തം ഉരുവിടുന്നതിലും തെറ്റുകൾ വരുത്താറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന നമുക്ക് എന്നർത്ഥമുള്ള നോ നഹ എന്ന പദം നോ നഹ എന്ന് ചൊല്ലുന്നത് അസഹനീയമാണ്. അസ്മശബ്ദം ഷഷ്ടി വിഭക്തിയിലെ ബഹുവചന രൂപമാണ് നഹ എന്നത്. മമ മേ ആവയോഹോ നൗ അസ്മാകം നഹ എന്നിങ്ങനെയാണ് ഷഷ്ടി വിഭക്തിയുടെ ഏകവചനത്തിലെയും ദ്വിവചനത്തിലെയും ബഹുവചനത്തിലെയും രൂപങ്ങൾ.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ പ്രസാദ് അഞ്ചൽ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മയിൽപ്പീലി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം KP ഉദയഭാനു.

0: പുലർവട്ടം തുടരും. മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മത സാമൂഹിക വിഭാഗങ്ങൾക്കിടയിലുള്ള അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം ഉന്നത സമിതി വിലയിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
2: ജനനനിരക്കിലെ വ്യത്യാസങ്ങൾ, അതിർത്തി കടന്നുള്ള സഞ്ചാരം, സാമ്പത്തിക അവസരങ്ങൾ, മറ്റ് സാമൂഹിക പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ ജനസംഖ്യാ മാറ്റങ്ങളുടെ കാരണങ്ങൾ പഠിക്കാൻ മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവ്ലേക്കർ അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും തടവിൽ വയ്ക്കാനും നാടുകടത്താനുമുള്ള പ്രവർത്തന സംവിധാനം സമിതി ശുപാർശ ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയായിരിക്കും അഞ്ചംഗ സമിതിയെ നയിക്കുക. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച

0: ജനസംഖ്യാ ദൗത്യത്തിന്റെ തുടർച്ചയാണിത്. ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അക്കാലത്തെ പട്ടികയിലുള്ളവരുമായി തങ്ങൾക്കുള്ള പൂർവിക ബന്ധം തെളിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയിന്മേലാണ് പ്രധാനമായും വാദം നടന്നത്. ആധാറോ തെരഞ്ഞെടുപ്പ് കാർഡോ പൌരത്വത്തിന്റെ അന്തിമ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട്. ബീഹാറിൽ SIR നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂണിലാണ് മിക്ക ഹർജികളും സമർപ്പിച്ചത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും ബോർഡ് അറിയിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ഇന്തോ പസഫിക് മാരിടൈം സർവേലൻസ് കൊളാബറേഷൻ എന്ന സംയുക്ത സംരംഭത്തിന് ക്വാഡ് രാജ്യങ്ങൾ തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം വിദേശകാര്യമന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി കെ നാഗരാജ് നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ക്വാഡ് മന്ത്രിമാർ ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17th വിദേശകാര്യമന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി ബോങ്ങും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. നിർണായക ധാതുക്കളുടെ ലഭ്യതയും വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇരുരാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
2: Where trade and investment is concerned, we've been holding discussions to move from the EFTA-ECTA to the CECA. On the energy side, we have energy trade. We are looking to expand that as well into the uranium supplies. Our teams have been in discussion of critical minerals as well.
1: പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഡിജിറ്റൈസേഷനും കാര്യക്ഷമമായ നിർവഹണവും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ PM അജയ് പോർട്ടലും അജയ് മൊബൈൽ ആപ്പും സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കടലാസധിഷ്ഠിത പ്രവർത്തന രീതിയിൽ നിന്ന് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിന് പോർട്ടലും ആപ്പും വഴിയൊരുക്കും. ഗ്രാമതല ആസൂത്രണം, അടിസ്ഥാനതല നിരീക്ഷണം, ജിയോ ടാഗിംഗ്, മൊബൈൽ പരിശോധനകൾ, തത്സമയ വിവര വിനിമയം എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് PM അജയ് മൊബൈൽ ആപ്പിന്റെ പ്രധാന ലക്ഷ്യം. 3 സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്നലെ നാംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയും ഓർക്കിഡേറിയവും രാഷ്ട്രപതി സന്ദർശിച്ചു. ഈ ചെലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PAB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചെലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന്

0: കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയും പൊള്ളരുത്തി.
1: തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴയിൽ അഴീക്കൽ ജെട്ടി മുതൽ വടക്കോട്ടും കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ഇന്ന് രാത്രി കടലാക്രമണത്തിന് സാധ്യത. കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ വരവ് ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാനാണ് സാധ്യത. ആലപ്പുഴ, പത്തനംതിട്ട, നിലയ്ക്കൽ, കണ്ണൂർ, വയനാട്, ബേക്കൽ തുടങ്ങിയിടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ 5 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് കാര്യമായ തോതിൽ മഴയില്ലാത്ത സ്ഥിതിയാണ്.
0: സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം ഇന്ന് ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. ത്യാഗസ്മരണകളോടെയാണ് എല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയേർക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. IPL ഒന്നാം ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. RCB ഉയർത്തിയ 255 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 19.3 ഓവറിൽ 162 റൺസ് എടുക്കുന്നതിനിടയിൽ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ചു കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുകയാണ്.

0: ഇനി കേൾക്കാം കാലം സാക്ഷി.
1: ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉത്തർപ്രദേശിലെ അലഹബാദിൽ 1889 നവംബർ 14 ജനിച്ചു. അച്ഛൻ മോത്തിലാൽ നെഹ്റു, അമ്മ സുരൂപ റാണി. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്നും നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതിനു ശേഷം 7 വർഷം വക്കീലായി ജോലി ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായിക്കൊണ്ട് രാഷ്ട്രീയ ജീവിതം തുടങ്ങി. തന്റെ പിൻഗാമിയായി ഗാന്ധിജി പരിഗണിച്ച നെഹ്റു ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ നിരന്തരം പ്രക്ഷോഭം നടത്തി. ഇതിന്റെ പേരിൽ 27 വയസ്സ് മാത്രമുണ്ടായിരുന്ന നെഹ്റുവിനെ 10 വർഷം ബ്രിട്ടീഷ് ഭരണകൂടം ജയിലിലാക്കി. അവിടെ വെച്ചെഴുതിയ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്ത രചനകളായി മാറി. തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലും നെഹ്റു വ്യക്തിമുദ്ര പതിപ്പിച്ചു. കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യം മുൻനിർത്തി എല്ലാ വർഷവും നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നു. 1947 ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ മരണം കീഴടക്കുന്നതുവരെ തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു രാഷ്ട്രശില്പി എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമന്ത്രിയായിരിക്കെ ചേരിചേരാ നയം അവതരിപ്പിച്ച് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടി. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന് ഉറച്ചു വിശ്വസിച്ച അദ്ദേഹം ചാച്ചാജി എന്ന പേരിൽ കുട്ടികളുടെ ഇടയിൽ പ്രിയങ്കരനായിരുന്നു. ലോകോ

0: ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി, രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പഞ്ചവത്സര പദ്ധതി എന്നിവ നെഹ്റുവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, എ ബെഞ്ച് ഓഫ് ഓൾ ലെറ്റേഴ്സ്, മഹാത്മാഗാന്ധി, ദി എസൻഷ്യൽ റൈറ്റിംഗ്സ് ആൻഡ് ആന്തോളജി, ലെറ്റേഴ്സ് ടു ചീഫ് മിനിസ്റ്റേഴ്സ് എന്നിവയും നെഹ്റുവിൻ്റെ കൃതികളാണ്. 1955 ഭാരതരത്നം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു അന്തരിച്ചു.
1: Long years ago, we made a trip with destiny, and now the time comes when we shall redeem our pledge, not only or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. A moment comes, which comes but rarely in history, when we step out from the old to the new, when an age ends, and when the soul of a nation, long suppressed, finds utterance. It is fitting that at this solemn moment we take the pledge of dedication to the service of India and her people, and to the still larger cause of humanity. At the dawn of history, India started on her unending quest, and trackless centuries are filled with her striving and the grandeur of her successes and her failures. Through good and ill fortune alike, she has never lost sight of that quest or forgotten the ideals which gave her strength. We end today a period of ill fortune, and India discovers herself again. The achievement we celebrate today is but a step, an opening of opportunity to the greater triumphs and achievements that await us. That future is not one of ease or resting, but of incessant striving, so that we might fulfill the pledges we have so often taken and the one we shall take today.
0: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ശബ്ദം.

മനോയാനം മനസ്സിൽ ആഴത്തിൽ മുറിവേൽക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയല്ല പ്രതികരിക്കുന്നത്. ചിലർ പൊട്ടിത്തെറിക്കുമ്പോൾ മറ്റു ചിലർ അഗാധമായ നിശബ്ദതയിലേക്ക് ഉൾവെലിയുന്നു. ഈ നിശബ്ദത പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇത് അവഗണനയോ ദേഷ്യമോ ആണെന്ന് മറ്റുള്ളവർ കരുതിയേക്കാം. എന്നാൽ സത്യത്തിൽ ഇതൊരു പ്രതിരോധ കവചമാണ്. വാക്കുകൾ കൊണ്ട് വീണ്ടും മുറിവേൽക്കാതിരിക്കാൻ മനസ്സ് സ്വയം തീർക്കുന്ന ഒരു മതിൽ. തുറന്നു സംസാരിച്ചാൽ വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുമെന്നോ ആക്ഷേപിക്കപ്പെടുമെന്നോ ഉള്ള ഭയം അവരെ നിശബ്ദതയുടെ തടവറയിലേക്ക് നയിക്കുന്നു. തന്റെ വികാരങ്ങൾ പുറത്തു പറയുന്നത് സുരക്ഷിതമല്ലെന്ന് തോന്നുമ്പോൾ തലച്ചോർ സ്വയം സ്വീകരിക്കുന്ന ഒരു മുൻകരുതലാണിത്. വൈകാരികമായ പിൻവാങ്ങൽ അഥവാ ഇമോഷണൽ വിഡ്രോവൽ, അതുമല്ലെങ്കിൽ ഡിഫൻസീവ് സൈലൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മുൻകാലങ്ങളിൽ നാം തുറന്നു സംസാരിച്ചപ്പോൾ ലഭിച്ച മോശം അനുഭവങ്ങൾ നമ്മുടെ ചിന്താഗതിയെ സ്വാധീനിക്കുന്നുണ്ട്. ഒരാൾ തന്റെ സങ്കടങ്ങൾ പറയുമ്പോൾ അത് പുച്ഛിച്ചു തള്ളപ്പെടുകയോ അല്ലെങ്കിൽ പരിഹസിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് സമാനമായ സാഹചര്യം വരുമ്പോൾ സംസാരിക്കുന്നത് അപകടമാണെന്ന് തലച്ചോർ രേഖപ്പെടുത്തുന്നു. ഇതിനെയാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. വികാരങ്ങൾ അണപൊട്ടിയൊഴുകുമ്പോൾ എന്തു പറയണം, എങ്ങനെ പറയണം എന്നറിയാത്ത ഒരു ഷട്ട്ഡൗൺ അവസ്ഥയും ഉണ്ടാകാം. അമിതമായ വൈകാരിക സമ്മർദ്ദമുണ്ടാകുമ്പോൾ തലച്ചോറിലെ യുക്തിചിന്താ കേന്ദ്രങ്ങൾ താൽക്കാലികമായി മന്ദീഭവിക്കുകയും വാക്കുകൾ കിട്ടാതെ വരികയും ചെയ്യുന്നു. വികാരങ്ങളെ ആന്തരികമായി വിശകലനം ചെയ്യുന്ന സ്വഭാവമുള്ളവർക്ക് ഈ നിശബ്ദത ഒരു വലിയ ആവശ്യമാണ്. സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിന്ന് സ്വന്തം ചിന്തകളെ ക്രമീകരിക്കാനും ആത്മനിയന്ത്രണം വീണ്ടെടുക്കാനും അവർ ഈ ഇടവേള ഉപയോഗിക്കുന്നു. കലഹങ്ങൾ ഒഴിവാക്കാനും സമാധാനം നിലനിർത്താനും ബോധപൂർവം നിശബ്ദത തിരഞ്ഞെടുക്കുന്നവരുണ്ട്. താൻ സംസാരിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും എന്ന ഭയമാണ് അവരെക്കൊണ്ട് വായടപ്പിക്കുന്നത്.

0: നിശ്ചലമായിരിക്കും. ആ നിശ്ചലതയാണ് പിന്നീട് ആകാശത്തേക്ക് ഉയർന്നു പറക്കാനുള്ള കരുത്ത് നൽകുന്നത്. അതുപോലെ നിശബ്ദതയെ സ്വയം പുതുക്കാനുള്ള സമയമായി നാം കാണണം. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതെ സ്വന്തം സമാധാനം സംരക്ഷിക്കുന്നത് ബുദ്ധിയാണ്. പക്ഷെ അതൊരിക്കലും സ്വയം പീഡിപ്പിക്കുന്ന രീതിയിലാവരുത് എന്നു മാത്രം. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ലിംബിക് സിസ്റ്റം ഭയത്തെയും സങ്കടത്തെയും നേരിടുന്ന രീതിയാണിത്. വൈകാരികമായ ആരോഗ്യം എന്നത് എല്ലാ കാര്യങ്ങളിലും എപ്പോഴും പറഞ്ഞു തീർക്കലല്ല, മറിച്ച് ഓരോ വികാരത്തെയും അതർഹിക്കുന്ന ആദരവോടെയും ശാന്തതയോടെയും കൈകാര്യം ചെയ്യലാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നിശബ്ദരാകുമ്പോൾ അവരുടെ ഹൃദയമെടിപ്പ് വായിക്കാൻ നമുക്ക് സാധിക്കണം. അറിവും കരുണയും ചേരുന്നിടത്ത് നിശബ്ദതകൾ സ്നേഹത്തിന്റെ പുതിയ ഭാഷയായി മാറും. ഓരോ വ്യക്തിയുടെയും മൗനത്തിനു പിന്നിൽ ഒരായിരം കഥകളുണ്ടാകാം. ആ കഥകൾ കേൾക്കാനുള്ള ക്ഷമ നമുക്കുണ്ടായാൽ ലോകം കൂടുതൽ മനോഹരമാകും. ശാസ്ത്രം നൽകുന്ന ഈ വെളിച്ചം ബന്ധങ്ങളിലെ വിള്ളലുകൾ നികത്താൻ നമ്മെ സഹായിക്കട്ടെ. ഓരോ മനുഷ്യനും തന്റേതായ രീതിയിൽ അതിജീവിക്കുന്നു എന്ന തിരിച്ചറിവോടെ നമുക്കും മുന്നേറാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജിത്.

0: ഗ്രാമകേരളം.
1: ഓലപ്പന്തും ഓലപ്പീപ്പിയും കളിപ്പാട്ടങ്ങളും
0: നമ്മുടെയൊക്കെ ബാല്യകാല സ്മരണകളിൽ കളിയുടെയും ചിരിയുടെയും ആരവങ്ങൾ ഉയർത്തിയിരുന്ന നാടൻ കളിപ്പാട്ടങ്ങൾ പലരും മറന്നിരിക്കാനിടയില്ല. ഇന്നത്തെ പോലെ വലിയ കാറും ബസ്സും ട്രക്കറും ട്രാക്ടറും വിമാനവും പാറ്റൺ ടാങ്കും തോക്കുമൊന്നുമായിരുന്നില്ല അന്നത്തെ കളിപ്പാട്ടങ്ങൾ. എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന ഓലയും ഈർക്കിലും മടലും മച്ചിങ്ങയുമൊക്കെ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന പ്രകൃതി സൗഹൃദ കളിപ്പാട്ടങ്ങൾ. ഒരു നയാ പൈസ പോലും ചെലവില്ലാതെ നമുക്ക് സ്വയം തയ്യാറാക്കാവുന്ന വീട്ടുകളിപ്പാട്ടങ്ങളായിരുന്നു ഇവയെല്ലാം. ആദ്യം ഇത് ഓലയും ഈർക്കിലുമൊക്കെ വെച്ച് വീട്ടിലെ മുതിർന്നവരാകും കുട്ടികൾക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. തുടർന്ന് കുട്ടികൾ തന്നെ ഇത് അനായാസം ചെയ്യാനും തുടങ്ങും. അത്രത്തോളം ലളിതവും കൗതുകകരവുമാണ് ഈ ഓരോ നാടൻ കളിക്കോപ്പിൻ്റെയും നിർമ്മിതി. പിന്നീട് അങ്ങോട്ട് കളി മേളമാണ്, പ്രത്യേകിച്ച് സ്കൂൾ അടയ്ക്കുന്ന മധ്യവേനൽ അവധിക്കാലം. പുതിയ കാലത്തെ വർണ്ണമനോഹരമായ തൊപ്പികൾ റെഡിമെയ്ഡായി കടകളിൽ നിന്ന് വാങ്ങി ശീലിച്ചവർക്ക് ഒരുപക്ഷെ ഓലത്തൊപ്പി നിർമ്മാണം അപരിചിതമായിരിക്കും. അധികം മൂക്കാത്ത ഓലയെടുത്ത് അതിൻ്റെ മധ്യഭാഗത്തുകൂടെ പൊളിച്ച് രണ്ട് കഷണമാക്കുന്നു. ഇനി മുറിച്ച കഷണത്തിൻ്റെ ചുവടുഭാഗവും തുഞ്ചാണിയും ഒഴിവാക്കി മധ്യഭാഗം മാത്രമെടുക്കുക. തുടർന്ന് തണ്ട് നന്നായി ചെത്തി കനം കുറയ്ക്കുക. ഓല പൊട്ടിപ്പോകാതെ വഴങ്ങാൻ വേണ്ടിയാണ് ഇത്. കഷണത്തിൽ 18 ഓലകൾ, ഇതാണ് ഏകദേശ കണക്ക്. അറ്റത്തെ രണ്ടോല മുറിച്ചു കളയുക. ഇത് വൃത്താകൃതിയിൽ വളച്ച് ഓല ഉപയോഗിച്ച് തന്നെ കെട്ടുക. തലയിൽ വയ്ക്കാനുള്ള ഭാഗം റെഡി. ഇനി ഓലക്കാലുകൾ ഒന്ന് നന്നായി വളച്ച് തുടർന്ന് മെടയുക. മെടഞ്ഞ് തൊപ്പിയുടെ മാതൃകയിലാക്കുക. അയഞ്ഞുകിടക്കുന്ന ഓലകൾ ചെറുതായി ഒന്ന് മുറുക്കിയാൽ തന്നെ തൊപ്പിയുടെ ആകൃതിയായി. ഇതാണ് ഓലത്തൊപ്പി. പഴയകാലത്ത് കുട്ടികളുടെ പ്രധാന കളിപ്പാട്ടമായിരുന്നു ഓലപ്പീപ്പി. വായിൽ വെച്ച് ശക്തിയായി ഊതുമ്പോൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഈർക്കിൽ നീക്കം ചെയ്ത ഓലകൾ, അതായത് ചെറുതും വലുതും എന്ന മുറയ്ക്ക് ചെറിയ ഓലകൾ നീളമുള്ളവയ്ക്ക് കുറുകെ വെച്ചാണ് ഓലപ്പീപ്പി തയ്യാറാക്കുന്നത്. അവസാനം കൂർപ്പിച്ച ഈർക്കിൽ കടത്തി ചുറ്റിയതിനെ യഥാസ്ഥാനത്ത് നിർത്തുന്നു. പീപ്പിയുടെ അഗ്രഭാഗത്ത് കൂർത്ത ഓലക്കഷണങ്ങൾ ചെറുതായി വിടർത്തി ശക്തിയായി ഊതുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കുന്നു. തെങ്ങോല കൊണ്ട് പാമ്പിൻ്റെ രൂപത്തിലുണ്ടാക്കുന്ന മറ്റൊരു കളിപ്പാട്ടമാണ് ഓലപ്പാമ്പ്. കളിപ്പാട്ടമെങ്കിലും ഇത് ഉണ്ടാക്കി ഒരു പാമ്പിൻ്റെ രൂപമാക്കി കഴിയുമ്പോഴും നിലത്തിട്ട് ചലിപ്പിക്കുമ്പോഴും കുട്ടികൾക്ക് തെല്ല് ഭയം തോന്നിക്കൂടായുകയില്ല. എന്നാൽ അത് യഥാർത്ഥ പാമ്പല്ലാത്തതിനും ഈ അർത്ഥത്തിൽ കാര്യമില്ലാത്ത ഭീഷണി പേടിപ്പിക്കൽ

0: എന്നൊക്കെയുള്ള അർത്ഥത്തിൽ മലയാളത്തിൽ ഓലപ്പാമ്പ് കാട്ടുക എന്നൊരു ശൈലി തന്നെ ഉണ്ട്. ഇനി തെങ്ങോല തന്നെ മെടഞ്ഞ് ഓലപ്പന്തമുണ്ടാക്കാം. ഗ്രാമപ്രദേശങ്ങളിൽ കുട്ടികൾ പണ്ടുകാലത്ത് കളിക്കാൻ ഓലപ്പന്താണ് സർവ്വസാധാരണമായി ഉപയോഗിച്ചിരുന്നത്. പച്ചോലയോ ഉണങ്ങിയ ഓലയോ കൊണ്ട് നന്നായി മെടഞ്ഞാണ് ഇതുണ്ടാക്കുന്നത്. വലിയ ഭാരമില്ലാത്തതാകയാൽ കുട്ടികൾക്ക് സുരക്ഷിതമായി കളിക്കാനും ഉത്തമം. തലപ്പന്ത്, ആട്ടക്കളി, ഡപ്പക്കളി തുടങ്ങിയ കളികൾക്കെല്ലാം ഓലപ്പന്താണ് ഉപയോഗിക്കുന്നത്. ഇനി ഓലയ്ക്ക് പുറമേ തെങ്ങിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന മച്ചിങ്ങകൾ ഉപയോഗിച്ച് മച്ചിങ്ങ വണ്ടിയും നിർമ്മിക്കാറുണ്ടായിരുന്നു. മച്ചിങ്ങ വണ്ടിയുടെ മുകളിൽ ഈർക്കിലി കുത്തി അതിൽ പ്ലാവിലയോ മറ്റിലകളോ പിടിപ്പിച്ചാണ് ഈ കളിവണ്ടി തയ്യാറാക്കുന്നത്. മച്ചിങ്ങ കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്ന മറ്റൊരു കളിപ്പാട്ടവുമുണ്ട്. ഒരു മച്ചിങ്ങയും ഈർക്കിലും മാത്രം മതി ഇതുണ്ടാക്കാൻ. ഈർക്കിൽ രണ്ടായി മുറിച്ച് ഒന്ന് മച്ചിങ്ങയിൽ വളച്ച് കുത്തി മറ്റേത് അതിനിടയിൽ വെച്ച് അതിലേക്ക് രണ്ട് ഈർക്കിലുകൾ കടത്തി കയ്യിൽ വെച്ച് കറക്കിയാൽ തയ്യൽ മെഷീൻ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ടിക് ടിക് ശബ്ദം കേൾക്കാം. കൗതുകകരമായ ഒരു കളിപ്പാട്ടമാണിത്. ഗതകാല സ്മൃതിയുടെ ഓർമ്മപ്പെടുത്തലുമായി ഇനിയുമുണ്ട് ഇത്തരം പ്രകൃതി സൗഹൃദമായ ബാല്യകാല കളിക്കോപ്പുകൾ. ഇവയിൽ അധികവും ഇന്ന് അന്യം നിന്ന് പോയെങ്കിലും സുഖകരമായ ഓർമ്മകൾ ഉണർത്തി ഇന്നും അവ അനശ്വരമായി തുടരുന്നു.
1: ഓലപ്പന്തും ഓലപ്പീപ്പിയും കളിപ്പാട്ടങ്ങളും. രചന സുരേഷ് മുതുകുളം. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.

നമുക്ക് ചുറ്റും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെൻറ്റർ ഫോർ അഡ്വാൻസ് പ്രിൻറ്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും സംയുക്തമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെൻറ് അംഗീകാരമുള്ള ഒരു വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനിഷിംഗ് 2026-27 കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അപേക്ഷകർ SSLC അഥവാ തത്തുല്യ യോഗ്യത പാസ്സായിരിക്കണം. പട്ടികജാതി, പട്ടികവർഗ, മറ്റർഹ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. OBC, SCBC, മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. അപേക്ഷകർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം അതത് കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ് ട്രെയിനിംഗ് ഡിവിഷൻ, പുന്നപുരം, പടിഞ്ഞാറേക്കോട്ട, തിരുവനന്തപുരം 6950024 എന്ന വിലാസത്തിലോ 0471-24-7728 എന്നീ ഫോൺ നമ്പറുകളിലോ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ഏഷ്യൻ ഏജ് ഗ്രൂപ്പ് അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ പുരുഷ വാട്ടർ പോളോ ടീമിന്റെ സെലക്ഷൻ ട്രയൽസ് നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരം പിരപ്പൻകോട് അക്വാട്ടിക് കോംപ്ലക്സിൽ നടക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന 25 പേർക്ക് സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഒരു മാസം പരിശീലനം നൽകും. തുടർന്നായിരിക്കും അന്തിമ ടീമിനെ പ്രഖ്യാപിക്കുക. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ വർക്കിംഗ് പ്രൊഫഷണൽ സായാഹ്ന ഡിപ്ലോമ കോഴ്സിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ താൽക്കാലിക അധ്യാപക നിയമനത്തിനായി അഭിമുഖം നടത്തുന്നു. അഭിമുഖം മറ്റന്നാൾ രാവിലെ 10 മണിക്കാണ് നടത്തുന്നത്. ബക്രീദ് പ്രമാണിച്ച് സംസ്ഥാനത്തെ ബാങ്കുകൾക്ക് ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പരിസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇതുകൂടാതെ ബീച്ചുകളിലേക്കുള്ള വിനോദസഞ്ചാരം ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. നമുക്ക് ചുറ്റുമാണ് കേട്ടത്.

പുലർവെട്ടത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവൻ, രമേശ് നാരായൺ എന്നിവർ പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രമേശ് നാരായൺ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുലർവട്ടം ഇവിടെ പൂർണ്ണമാകുകയാണ്. പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് രാഖി രാജീവ്. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: 254 runs for the loss of 5 wickets in the stipulated 20 overs. Rajat Patidar topscored with an unbeaten 93 runs off 33 balls. Virat Kohli and Krunal Pandya added 43 runs each. For Gujarat Titans, Kagiso Rabada and Jason Holder took 2 wickets each. Rajat Patidar was adjudged the player of the match. Today, Sunrisers Hyderabad will face Rajasthan Royals in the eliminator in New Chandigarh, Mohali at 7:30 p.m. And now, for a look at today's newspapers, it's over to Tanvi Khurana.
1: Thank you, Pramod. Quad announces energy initiative, Fiji Port Project, headlines the Hindustan Times. While the Tribune headlines committed to free and open Indo-Pacific, Quad unveils energy security initiative. And the Asian Age headlines, Quad unveils 4 key initiatives, expands energy, maritime ties. Another major story covered in most newspapers is the U.S. self-defense strikes casting shadow on Iran peace talks. The Asian Age headlines, talks under strain as U.S. strikes Iran, Tehran to retaliate. While the Tribune headlines, deal to end war may take a few days, says Rubio as U.S. strikes Iran again. The government forming panel on demographic changes caused due to infiltration is also a major story covered on the front page of most newspapers. The Times of India headlines, government panel to examine demographic changes. And the Hindu says panel set up to study demographic change. The Indian Express headlines, HDFC Bank camouflaged crores as marketing spent to pay higher interest to state firm. The paper adds that violating RBI and bank norms, 45 crore extra interest was paid to Maharashtra State Road Development Corporation as sponsorship for road safety drive. The Indian Express in its editorial titled India First Can Converge with America First writes that against the backdrop of an uneasy phase in India-US relations over the past year or so, US Secretary Marco Rubio's visit to India signaled reassurance to New Delhi that Washington remains committed to a long-term strategic partnership. During his joint press conference with Rubio, Indian Foreign Minister Jaishankar acknowledged that the Trump administration has been forthright about pursuing an America First policy and said that Delhi too is guided by an India First approach. Convergence of interests may sustain cooperation, but India's standing in a fractured world will ultimately rest on the strength it builds at home, the paper concludes. And with that, it's back to you, Pramod.
0: Thank you, Tanvi. And now before we end the bulletin, the headlines once again. Center forms high-level committee to study demographic change caused by infiltration and other reasons. Supreme Court to deliver its verdict today on petitions challenging special intensive revision of electoral rolls. CBSC rejects claims circulating on social media about breach of its on-screen marking system, saying it was only testing site and not actual platform. IMD issues red alert for severe heatwave conditions in Madhya Pradesh, Uttar Pradesh and Vidarbha today. And in IPL cricket, Royal Challengers Bengaluru storm into final, beating Gujarat Titans by 92 runs in qualifier 1 at Dharamshala. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി സമയം 8:30.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: ഇവിടുത്തെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ മാർഗമുണ്ടോ? ഇല്ല. അപ്പോ പിന്നെ ഒന്നധികമായാലും തരക്കേടില്ലല്ലോ. നീരസത്തോടുകൂടിയാണ് രാമൻ നായർ പറഞ്ഞത്. തൻ്റെ കുടുംബകാര്യങ്ങളിൽ കടന്ന് ശാസനകൾ പുറപ്പെടുവിക്കുന്നത് സ്വന്തം പൗരുഷത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത് പോലെ അയാൾക്ക് തോന്നി. തർക്കുത്തരം പറയാൻ പഠിച്ചാൽ പോരാ? വേലുനായർ ഒന്നിളകിയാടിക്കൊണ്ട് ചോദിച്ചു, ഇതിൻ്റെ വൈഷമ്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ അറിഞ്ഞു ചെയ്തതാണല്ലേ? അതെ. എന്നാ നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഞാനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അയ്യോ അമ്മാമ, മാധവി അമ്മ ഇടയിൽ കടന്നു തടഞ്ഞു. താൻ തോന്നിത്തം പോലെ നടന്നുകൊള്ളിൽ. കാര്യങ്ങളുടെ സ്ഥിതി ശരിക്കും മനസ്സിലാക്കിയാൽ വേലുമ്മാന് തന്നെ ബോധ്യപ്പെടും. രാമൻ നായർ ഒരനുരഞ്ജന മനോഭാവം കാട്ടി. പക്ഷേ വേലുമ്മാൻ ലേശവും താഴാൻ തയ്യാറുണ്ടായിരുന്നില്ല. ഒരു തറവാട്ടുകാരനവരുടെ അധികാരം നിഷേധിച്ചിരിക്കുന്നു, തന്നെ നിസ്സാരനാക്കിയിരിക്കുന്നു. അത് വേലുമ്മാന് സഹിക്കാനാവുന്നതല്ല. ഈ കുട്ടിക്ക് നിങ്ങളുമായിട്ട്

0: എന്താണ് ബന്ധം? മനുഷ്യക്കുട്ടിയാണെന്ന ബന്ധം മാത്രം. എന്നാൽ നാഥനില്ലാത്ത അനേകം കുട്ടികളുണ്ട്. എന്താണ് ഒന്നിനെയും എടുത്തു വളർത്താത്തത്? ഇങ്ങനെ ഒരു സന്ദർഭം വരാത്തതുകൊണ്ട്. സന്ദർഭം വന്നാൽ വളർത്തും ഇല്ലേ? വൈശ്രവണനല്ലേ വൈശ്രവണൻ? മാസ്റ്റർക്ക് കലി കയറി. അയാൾ മുഖമുയർത്തി കാരണവരെ ആകെയൊന്നു നോക്കി. പിച്ചക്കാരനായിരിക്കാം, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ കൈമലർത്താൻ വന്നിട്ടില്ലല്ലോ. എടോ, കുനിയൻ കുത്തിയതുകൊണ്ടൊന്നും ഗോപുരം പൊളിയില്ല. എൻ്റെ കുടുംബത്തുള്ളതൊക്കെ ഞാനുണ്ടാക്കിയതാ. ഞാനൊരുത്തൻ, നിങ്ങളൊരുത്തൻ തന്നെ അനുഭവിച്ചു കൊള്ളണം. ഇതിനുള്ള വഴി എനിക്കറിയാം. നല്ലത്. കാരണവർ എഴുന്നേറ്റു. മാധവിയമ്മയുടെ നേരെ നോക്കി പറഞ്ഞു, കേൾക്കേണ്ടത് കേട്ടു മാധവി. അമ്മാമൻ ക്ഷമിക്കൂ. എൻ്റെ പട്ടി ക്ഷമിക്കും. ഇനി അമ്മാമനെ കാണണമെങ്കിൽ അമ്മാമൻ്റെ വീട്ടിൽ വരണം. അമ്മാമ, അയാൾ വിളി കേട്ടില്ല. നേരെ നടന്ന് പാടത്തിൻ്റെ മറുകരയ്ക്കുള്ള നമ്പടിയുടെ പടിപ്പുരയിലേക്ക് കയറുന്നത് മാധവിയമ്മ കണ്ടു. ഉള്ള കഞ്ഞിയിലും മണ്ണും അരിയിട്ടു. മാധവിയമ്മ ദീർഘമായി നിശ്വസിച്ചു. ഉള്ള കഞ്ഞിയേ ഉണ്ടാവൂ, മാസ്റ്ററും പറഞ്ഞു. വാസ്തവത്തിൽ ആ കാരണവരെ കൊണ്ട് അത്രയ്ക്കൊരു ഉപകാരമൊന്നും അവർക്കില്ല. കൊയ്ത്തുകാലത്ത് നാലോ അഞ്ചോ പറ അരി, ചക്കയും മാങ്ങയും. വിത്തുവായ്പ വാങ്ങാൻ വരുന്നവർ കാഴ്ച കൊണ്ടുവരുന്ന കോഴികളിൽ ഒന്നോ രണ്ടോ. ഇതൊക്കെ അയാൾ കൊടുത്തയക്കും. ഈ സാധനങ്ങൾക്ക് വേണ്ടി ജീവിതം അടിമത്തത്തിലാഴ്ത്താൻ മാസ്റ്റർ ഒരുക്കമുണ്ടായിരുന്നില്ല. പോട്ടെ അങ്ങട്ട്.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

പ്രിയ ശ്രോതാക്കളെ, കൽപ്പനകളാൽ കെട്ടിയുയർത്തപ്പെട്ട ചില സ്വപ്നഭവനങ്ങളുടെ വിശേഷങ്ങളും പ്രകൃതിയും പാട്ടുകളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത് ഇന്ന് സ്മൃതിമധുരത്തിൽ ആസ്വദിക്കാം. ആദ്യം ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജെറി അമൽദേവ്.

0: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
1: എന്താ വേറെ മാച്ച് ഉണ്ടോ?
0: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പിനെ കൊണ്ട് ബാങ്കിൽ പോകണം.
1: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
2: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
4: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: സ്മൃതിമധുരത്തിൽ ഇനി സംഗീത സജിത് പാടിയ ഒരു ഗാനമാണ് ഗാനരചന സംഗീതം കൈതപ്രം. ചിത്രം എന്ന സ്വന്തം ജാനകിക്കുട്ടി.

0: കൽപ്പനകളാൽ കെട്ടിയുയർത്തപ്പെട്ട ചില സ്വപ്നഭവനങ്ങളുടെ വിശേഷങ്ങളും ഒപ്പം പ്രകൃതിയും പാട്ടുകളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നതാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ നാം കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി സമയം 8 കഴിഞ്ഞ് 45.
1: ഇന്നീ പരിപാടിയിൽ പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീകാവ്യ SH.
2: യോഗവിദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പ്രാണായാമം. പ്രാണന്റെ സഞ്ചാരമെന്നർത്ഥം. അഷ്ടാംഗയോഗയിൽ ശാരീരികമായ മറ്റ് ഏതൊരു അഭ്യാസത്തെക്കാളും വളരെയധികം പ്രയോജനം പ്രാണായാമം കൊണ്ട് ഉണ്ടാകുമെന്ന് പറയുന്നു. ശ്വാസോച്ഛ്വാസം നിയന്ത്രിച്ച് താളാത്മകമായി ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നതാണ് പ്രാണായാമത്തിന്റെ അടിസ്ഥാന രീതി. പ്രാണായാമം രേചകം, പൂരകം, കുംഭകം എന്നിങ്ങനെ 3 വിധത്തിലുണ്ട്. ശരീരത്തിലുള്ള വായുവിനെ ഉയർത്തി മൂക്കുവഴി സാവധാനം, അല്പം പോലും ബാക്കിയില്ലാതെ, പുറത്തേക്ക് സമമായും ക്രമമായും അല്പനേരം കൊണ്ട് ഉച്ഛ്വസിക്കണം. അങ്ങനെ ദേഹ അന്തർഭാഗത്തുള്ള ആകാശത്തെ വായുരഹിതമാക്കി തീർക്കണം. എന്നിട്ട് അല്പം പോലും വായു അകത്തു കടക്കാൻ അനുവദിക്കാതെ നിലനിർത്തണം. ഇതാണ് രേചകം. തുടർന്ന് ഒരു താമരത്തണ്ടിൽ കൂടി എങ്ങനെ വെള്ളം വായിലേക്ക് ആകർഷിച്ച് എടുക്കുവാൻ സാധിക്കുന്നുവോ അതുപോലെ സാവധാനവും ക്രമവുമായി മൂക്കുവഴി വായുവിനെ ഉള്ളിലേക്ക് ശ്വസിക്കണം. ഇതാണ് പൂരകം. എന്നിട്ട് ഉച്ഛ്വസിക്കുകയോ നിശ്വസിക്കുകയോ ചെയ്യാതെ ശരീര അവയവങ്ങളെ ചലിപ്പിക്കാതെ കഴിയാവുന്നത്ര സമയം നിശ്ചലമായിരിക്കണം. ഇതാണ് കുംഭകം. പ്രാണായാമം ശരിയായ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടേണ്ട ഒന്നാണ്. ഒരു ഗുരുവിന്റെയോ യോഗാചാര്യന്റെയോ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. യുക്തമായ രീതിയിൽ പ്രാണായാമം ചെയ്താൽ സർവ്വരോഗവും ക്ഷയിക്കും അഥവാ ഇല്ലാതാകും. അയുക്തമായി അല്ലെങ്കിൽ അലസമായി പ്രാണായാമം ചെയ്താൽ രോഗത്തെ സ്വന്തം ശരീരത്തിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണെന്നാണ് ഹഠയോഗ പ്രദീപികയിൽ പറഞ്ഞിരിക്കുന്നത്. അത്ര പ്രാധാന്യമാണ് പ്രാണായാമത്തിന് യോഗയിൽ ഉള്ളത്. ആമയുടെ ശ്വസന രീതിയാണ് പ്രാണായാമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ആമയുടെ ആയുസിന്റെ രഹസ്യം അതിന്റെ ശ്വസന രീതി കൊണ്ടാണ്. 1 3 തവണ ശ്വാസോച്ഛ്വാസം നടത്തുന്ന ജീവിയാണ് ആമ. ആഴത്തിലുള്ള ശ്വസന പരിശീലനം ശ്വാസകോശത്തിന്റെ മുഴുവൻ ശേഷിയും കൈവരിക്കുവാൻ സഹായിക്കുന്നു. ഇത് ശ്വസന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു. സ്ഥിരമായി പ്രാണായാമം പരിശീലിച്ചാൽ സ്ഥിരമുള്ള മനസ്സും രോഗമില്ലാത്ത ശരീരവും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. പ്രാണായാമം ദഹന വ്യവസ്ഥയെ സന്തുലിതമാക്കുകയും ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പ്രാണായാമം.
1: പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിനു വേണ്ടി ജ്യോത്സ്നയും ബാലുവും പാടിയത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം അലക്സ് പോൾ.

0: ചലച്ചിത്ര ഗാനങ്ങൾ അക്ഷരച്ചെപ്പിൽ തുടർന്ന് കേൾക്കാം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി സമയം 9 മണി.
1: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ടു താഴെ ഇടത്തു നിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാവരും അക്ഷരച്ചെപ്പ് കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാൻ പറ്റോ? പാട്ടുകൾ കേട്ട് ആ കളങ്ങൾ പൂരിപ്പിച്ച് അതിലൂടെ
1: വിജയിയാവാൻ.
0: തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ അക്ഷരച്ചെപ്പ് നമുക്ക് ആരംഭിച്ചാലോ? ആദ്യത്തെ വാക്ക് പതിവ് പോലെ ഇടത്തുനിന്നും വലത്തോട്ടാണ്. ഇടത്തുനിന്നും വലത്തോട്ട് ഒന്ന് രണ്ട് മൂന്ന് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് ഒന്ന് രണ്ട് മൂന്ന് കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്കിന്റെ അർത്ഥം ശുഭം, മംഗളം അല്ലെങ്കിൽ നന്മ എന്നൊക്കെയാണ്. സാധാരണയായി നല്ലത് വരട്ടെ എന്ന് ഒരു വ്യക്തിയെ ആശംസിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടക്കം തന്നെ ശ്രോതാക്കൾക്കും നല്ലത് വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു, അല്ലേ?
1: അതെ. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശുഭം, മംഗളം അല്ലെങ്കിൽ നന്മ എന്നൊക്കെയാണ്. സാധാരണയായി നല്ലത് വരട്ടെ എന്ന് ഒരു വ്യക്തിയെ ആശംസിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: അപ്പോൾ നല്ലത് വരാനുള്ള ആ വഴി ഈ പാട്ടിലുണ്ടാകും, അല്ലേ?
1: അതെ.
0: അപ്പോ തീർച്ചയായും പാട്ട് കേട്ടുകൊള്ളൂ. ഈ പാട്ടിനകത്ത് ശുഭമംഗളമായ ആ വാക്കുണ്ട്, കണ്ടുപിടിച്ചോളൂ.

0: ഇടത്തുനിന്നും വലത്തോട്ടാണ് 11, 12, 13, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് തന്നെ പൂരിപ്പിക്കാനുള്ള വാക്കാണ് 11, 12, 13, 14 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് 2 അർത്ഥങ്ങളുണ്ട്. ചെടികളുടെ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ പൂങ്കുലകളെയും പൂക്കളുടെ കൂട്ടത്തെയും സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. മറ്റൊരർത്ഥത്തിൽ സംസ്കൃതത്തിലും മലയാളത്തിലും കാവ്യരൂപങ്ങളെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: സൂചന ഒരല്പം പ്രയാസമുണ്ടോ? ഇല്ലല്ലേ.
0: ഇല്ല.
1: പാട്ട് കേൾക്കുമ്പോൾ ആ സൂചന എളുപ്പമുള്ളതായി തോന്നും.
0: എങ്കിലും ഒന്നുകൂടി പറയാം.
1: ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് 2 അർത്ഥങ്ങളുണ്ട്. ചെടികളുടെയും വൃക്ഷങ്ങളുടെയും പൂങ്കുലകളെ അല്ലെങ്കിൽ പൂക്കളുടെ കൂട്ടത്തെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. മറ്റൊരർത്ഥത്തിൽ സംസ്കൃതത്തിലും മലയാളത്തിലും കാവ്യരൂപങ്ങളെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: ഈ ഗാനത്തിൽ ഈ വാക്കുണ്ടോ?
1: തീർച്ചയായും ഉണ്ടല്ലോ. ഈ വാക്കൊളിഞ്ഞിരിക്കുന്ന പാട്ടുകളല്ലേ നമ്മൾ പ്രക്ഷേപണം ചെയ്യാറ് പതിവ്?
0: അതെ.
1: ഈ പാട്ട് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലാകും എന്താണ് ആ വാക്കെന്ന്.

0: അക്ഷരച്ചെപ്പിലെ അടുത്ത വാക്ക് ശ്രദ്ധിച്ചുകൊള്ളൂ. ഇടത്തുനിന്നും വലത്തോട്ട് തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. 16, 17, 18, 19 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: 4 അക്ഷരമുള്ള വാക്കാണ്. ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 16, 17, 18, 19 എന്നീ കളങ്ങളാണ്.
0: ഈ വാക്കിന്റെ സൂചനകൾ പറയാം. കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവുമില്ലാത്തൊരു വാക്കാണ് കേട്ടോ അടുത്തത്. ഈ വാക്കിന്റെ അർത്ഥം തൊടുക എന്നാണ്. ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ തൊടുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: അവർക്ക് കിട്ടിക്കാണും വാക്ക്.
0: തീർച്ചയായും കിട്ടിക്കാണും. അവരുടെ മനസ്സിൽ തൊട്ടിട്ടുണ്ടാകും ഈ വാക്ക്.
1: അതെ.
0: എന്നാലും സൂചന ഒരിക്കൽ കൂടി പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം തൊടുക എന്നാണ്. ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ തൊടുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: അപ്പോൾ ഈ പാട്ടിലും ആ വാക്ക് അങ്ങനെ തൊട്ടുകിടപ്പുണ്ട്.
1: അവർ തൊട്ട് കണ്ടുപിടിക്കട്ടെ.
0: അതെ, ആ തൊട്ട് കണ്ടുപിടിക്കുന്ന വാക്ക് കളങ്ങളിൽ എഴുതിക്കൊള്ളൂ.

0: ഇടത്തു നിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടിയുണ്ട്.
1: 21, 22, 23, 24 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്കാണ്.
0: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23, 24 എന്നീ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കാണ്. ഇനി ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം.
1: ഇന്ദ്രജാലം.

0: അല്ലെങ്കിൽ മാജിക് എന്നൊക്കെയാണ്. നാട്ടുഭാഷയിൽ ഇതിനെ കൺകെട്ട് വിദ്യ എന്ന് വിളിക്കാറുണ്ട്. അതായത് കണ്ണുകൾക്ക് മിഥ്യാധാരണയുണ്ടാക്കുന്ന കാര്യങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഇന്ദ്രജാലം അല്ലെങ്കിൽ മാജിക് എന്നാണ്. നാട്ടുഭാഷയിൽ ഇതിനെ കൺകെട്ട് വിദ്യ എന്ന് വിളിക്കാറുണ്ട്. അതായത് കണ്ണുകൾക്ക് മിഥ്യാധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മാജിക് നടക്കുമായിരിക്കും അല്ലേ?
0: തീർച്ചയായിട്ടും.
1: ഈ പാട്ടിനുള്ളിൽ ഇന്ദ്രജാലങ്ങളൊന്നുമില്ല. ശ്രദ്ധയോടെ കേട്ടുകൊള്ളൂ, ആ വാക്ക് ഇതിലൊളിഞ്ഞിരിപ്പുണ്ട്.

0: ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ള വാക്കുകളെല്ലാം പൂർണ്ണമായിരിക്കുന്നു. ഇനി വലത്ത് നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്.
1: വലത്ത് നിന്നും ഇടത്തോട്ട് 5, 4 മൂന്ന് കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: വലത്ത് നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 5, 4, 3 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: സൂചനകൾ പറയാം. ഈ വാക്കിന് വസ്ത്രം, കുപ്പായം, കവചം, പടച്ചട്ട എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന് വസ്ത്രം, കുപ്പായം, കവചം, പടച്ചട്ട എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. വാക്ക് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ.
1: ഇല്ല, അവർ കാത്തിരിക്കുന്നുണ്ട് ആ പാട്ടിനു വേണ്ടി.
0: അതെ, പാട്ട് കേട്ടുകൊള്ളൂ, വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ.

0: വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാൻ ഒരു വാക്കുകൂടിയുണ്ട്. 10, 9, 8, 7 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
1: 4 അക്ഷരമുള്ള വാക്കാണ് വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 10, 9, 8, 7 എന്നീ കളങ്ങളിലാണ് ഈ വാക്ക് പൂരിപ്പിക്കേണ്ടത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ലഭിക്കാൻ പ്രയാസമുള്ളത് അല്ലെങ്കിൽ എളുപ്പത്തിൽ കിട്ടാത്തത്, ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ലഭിക്കാൻ പ്രയാസമുള്ളത് അല്ലെങ്കിൽ എളുപ്പത്തിൽ കിട്ടാത്തത്, ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്നൊക്കെയാണ്.
0: ഈ വാക്ക് ഈ പാട്ടിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ?
1: ഇല്ല, പെട്ടെന്ന് കിട്ടും.
0: അതെ, അപ്പോൾ സൂചനകളിലുള്ള ബുദ്ധിമുട്ട് പാട്ടിലില്ല കേട്ടോ. പാട്ട് കേട്ടുകൊള്ളൂ.

0: അങ്ങനെ വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള രണ്ട് വാക്കുകളും പൂർത്തിയായിരിക്കുന്നു. ഇനി മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ്. മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് മാത്രമേ പൂരിപ്പിക്കാനുള്ളൂ. 10, 15, 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് 10, 15, 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. അനുഭവം, തോന്നൽ എന്നൊക്കെയാണ്. നേരിട്ട് അറിയുന്നതോ അനുഭവപ്പെടുന്നതോ ആയ കാര്യങ്ങളെയോ അല്ലെങ്കിൽ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന വികാരങ്ങളെയോ ഒക്കെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം അനുഭവം, തോന്നൽ എന്നൊക്കെയാണ്. നേരിട്ട് അറിയുന്നതോ അനുഭവപ്പെടുന്നതോ ആയ കാര്യങ്ങളെയോ അല്ലെങ്കിൽ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന വികാരങ്ങളെയോ ഒക്കെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: ഈ പാട്ട് കേട്ട് വാക്ക് കിട്ടുമ്പോൾ ശ്രോതാക്കൾക്കും ഇത് അനുഭവപ്പെടുമായിരിക്കും അല്ലേ?
1: അതെ.

0: അങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് നമ്മൾ എഴുതി കഴിഞ്ഞു. അക്ഷരജപ്പിലെ അവസാനത്തെ വാക്കിലേക്ക് കടക്കുകയാണ്. താഴെ നിന്നും മുകളിലേക്കാണ് ഈ വാക്ക് പൂരിപ്പിക്കേണ്ടത്. ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11, 6 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കേണ്ട അവസാനത്തെ വാക്ക് പറയാം. അത് പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 16, 11, 6 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം മാന്ത്രികത അല്ലെങ്കിൽ മനം മയക്കുന്ന ആകർഷണ ശക്തി, മായാജാലം എന്നൊക്കെയാണ്. മറ്റുള്ളവരെ അതിശയപ്പെടുത്തുന്നതും വശീകരിക്കുന്നതുമായ മാന്ത്രികമായ ഒന്നിനെയോ അല്ലെങ്കിൽ പ്രവൃത്തിയെയോ ആണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സൂചനകൾ ഒരിക്കൽ കൂടി പറഞ്ഞോളൂ.
1: ഈ വാക്കിന്റെ അർത്ഥം മാന്ത്രികത അല്ലെങ്കിൽ മനം മയക്കുന്ന ആകർഷണ ശക്തി, മായാജാലം എന്നൊക്കെയാണ്. മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്നതും വശീകരിക്കുന്നതുമായ മാന്ത്രികമായ ഒന്നിനെയോ അല്ലെങ്കിൽ പ്രവൃത്തിയെയോ ആണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ വാക്ക് ഈ ഗാനത്തിലുണ്ട്. കണ്ടുപിടിച്ച് പൂരിപ്പിച്ചോളൂ അല്ലേ?
0: അതെ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ഇനി കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരിയ ഉത്തരങ്ങൾ പറയാം. കഴിഞ്ഞ അക്ഷരച്ചെപ്പിൽ ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള ആദ്യത്തെ വാക്ക്, 1, 2, 3, 4 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തഴുകുക.
2: ഇടത്തുനിന്നും വലത്തോട്ട് 12, 13 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് താന്തം.
1: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു, 16, 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പൗർണമി.
2: വലത്തുനിന്നും ഇടത്തോട്ടായിരുന്നു അടുത്ത വാക്ക് പൂരിപ്പിക്കേണ്ടിയിരുന്നത്, 10, 9, 8, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കുമുദിനി.
1: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23, 22, 21 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സ്മരണ.
2: മുകളിൽ നിന്നും താഴോട്ട് 15, 20, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പറമ്പ്.
1: താഴെ നിന്നും മുകളിലേക്ക് 11, 6, 1 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ചാരുത.
2: താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സ്മിതം.
1: താഴെ നിന്നും മുകളിലേക്ക് 15, 12, 5 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പകുതി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അക്ഷരച്ചെപ്പിലേക്ക് ധാരാളം സുഹൃത്തുക്കൾ ചെറിയ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ തെറ്റുകൾ മിക്കതിലും വന്നിട്ടുണ്ട്. എങ്കിലും അക്ഷരച്ചെപ്പിൽ ഒരു വിജയെ തെരഞ്ഞെടുക്കണമല്ലോ. അങ്ങനെ അക്ഷരച്ചെപ്പ് തെരഞ്ഞെടുത്ത വിജയിയുടെ പേര് ഇവിടെ പറയുകയാണ്. വിജയി സുലോചന, അടൂരുള്ള സുലോചന.
2: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ അഭിനന്ദനങ്ങൾ.
1: സുലോചന തന്റെ വിശേഷങ്ങൾ ആകാശവാണി.

എല്ലാ പരിപാടികളും മാക്സിമം കേൾക്കാറുണ്ട്. പകൽ സമയം ഞാൻ തനിച്ചായിരിക്കും കൂടുതൽ. അപ്പൊ എന്റെ സുഹൃത്താണ് റേഡിയോ, എന്റെ ചേച്ചിയും റേഡിയോ കേൾക്കും. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് എന്ന് പറയുന്നത് ചായ എന്ന സിനിമയിലെ ഐരൂർ പ്രകാശൻ പാടിയ അമ്മേ അമ്മേ എന്നുള്ള പാട്ട്, ഇതിലൂടെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹാശംസകൾ.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഹരിലക്ഷ്മി.
0: അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR TVMPM@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം: AIR TVMPM@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം നൽകി ശ്രേയാ ഘോഷാൽ, നവീൻ അയ്യർ എന്നിവർ പാടിയ ഗാനം ചിത്രം അൻവർ

ചിത്രം വലതുവശത്തെ കള്ളൻ. ചിത്ര, രാജ്കുമാർ രാധാകൃഷ്ണൻ എന്നിവർ പാടിയത്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു ശ്യാം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സ്കൂൾ തുറപ്പിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സന്ദേശം നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ.
2: ജൂൺ ആദ്യം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ തുറന്ന് പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. രണ്ടു മാസം നീണ്ടുനിന്ന കഠിനമായ വേനൽക്കാലത്തിന് ശേഷം മഴയൊക്കെ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? പുതിയ വർഷത്തിലെ അധ്യയനം മനോഹരമാക്കാനും വിദ്യാലയ ജീവിതം ആഹ്ലാദകരമാക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് നാം പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുള്ളത്? മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ രണ്ട് മാസമായി നമ്മുടെ നാട്ടിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പകൽ സമയം 11 to 3 വരെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മുന്നറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ പല ആളുകൾക്കും സൂര്യാഘാതം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സ്വാഭാവികമായും വേനലവധിക്കാലം കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനുള്ള ഒരു സമയമാണ്. പക്ഷേ ഇത്തരം മുൻകരുതൽ നിർദ്ദേശങ്ങൾ മൂലം തന്നെ പകൽ സമയത്ത് പുറത്തേക്കിറങ്ങി കളിക്കാനുള്ള അവസരം കഴിഞ്ഞ കുറച്ചു നാളായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അവർക്കുള്ള മറ്റൊരു വിനോദം മൊബൈൽ ഫോൺ പോലെയുള്ള, ഐപാഡ് പോലെയുള്ള, ടാബ്ലറ്റ് പോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് മുൻപിൽ ഇരിക്കുക എന്നുള്ളതാണ്. പല കുട്ടികളും ചെറിയ പ്രായത്തിൽ കാർട്ടൂണുകൾ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഓൺലൈൻ ഗെയിമുകൾ പോലെയുള്ള സംഗതികൾക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥയും വന്നു. അവധിക്കാലമായതുകൊണ്ട് തന്നെ പഠിക്കാനൊന്നുമില്ലല്ലോ, കുട്ടികൾ ഗെയിമുകൾ കളിച്ചോട്ടെ എന്ന് കരുതി മാതാപിതാക്കളും ഇത് അവഗണിച്ചു കളയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ മാതാപിതാക്കൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോയ കുട്ടികളെ അതിൽ നിന്ന് മടക്കി കൊണ്ടുവരിക എന്ന ശ്രമകരമായ ജോലിയാണ്. ഇതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ ഡിജിറ്റൽ അടിമത്തം അപകടമാകുന്നു എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. അമിതമായ ഡിജിറ്റൽ ഉപയോഗത്തിന്റെ അപകടങ്ങൾ 2025 2026 ദേശീയ എക്കണോമിക് സർവേ തന്നെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ദീർഘനേരം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ 4 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഒന്നാമതായി, അവർ ഒരു സാമൂഹിക വിച്ഛേദനത്തിലേക്ക് അഥവാ സോഷ്യൽ ഡിസ്കണക്ഷനിലേക്ക് പോകുന്നു. മറ്റു വ്യക്തികളുമായി ഇടപെടാനും ആശയവിനിമയം നടത്താനും അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുമുള്ള അനുതാപം അഥവാ എംപതി എന്ന ഗുണവിശേഷം അവരിൽ കുറയുന്നു. സ്വന്തം വികാരങ്ങളെ കൃത്യമായ അളവിൽ, കൃത്യമായ സന്ദർഭങ്ങളിൽ, കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള വൈകാരിക ബുദ്ധിയും സമൂഹത്തിൽ തന്റെ പങ്കെന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറാനുള്ള സാമൂഹിക ബുദ്ധിയുമൊക്കെ ഇത്തരം കുട്ടികളിൽ കുറഞ്ഞു വരുന്നതായി കാണപ്പെടുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഡിജിറ്റൽ അടിമത്തം കുട്ടികളുടെ ഉറക്കത്തിന്റെ താളം തെറ്റിക്കുന്നതാണ്. പലപ്പോഴും രാത്രി വളരെ വൈകിയുള്ള ഡിജിറ്റൽ ഉപയോഗം ഉറക്കം വരുന്നത് വൈകുന്ന സാഹചര്യത്തിന് കാരണമാകുന്നു. കൗമാരപ്രായക്കാരായ കുട്ടികൾ പലപ്പോഴും അവധിക്കാലത്ത് ശരാശരി പുലർച്ചെ 3 to 4 വരെയുള്ള സമയം വരെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായി ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ കിടന്നുറങ്ങുമ്പോൾ ഉച്ചയടുപ്പിച്ചായിരിക്കും ഉറക്കം ഉണരുന്നത്. മാതാപിതാക്കൾക്കും ഇത് സൗകര്യമുള്ള ഒരു കാര്യമാണ്. കാരണം രാവിലെ തിളച്ച വെയിലുള്ള സമയത്ത് കുട്ടികൾ പുറത്തു പോകുന്നത് ഒഴിവാക്കാൻ ഒരു നല്ല മാർഗമായി അവരിതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇതുമൂലം ഉറക്കത്തിന്റെ താളക്രമം തെറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം. സ്കൂൾ തുറന്നതിന് ശേഷവും ഈ ഡിജിറ്റൽ ഉപയോഗം 3 to 4 ഒക്കെ നീണ്ടു നിൽക്കുകയും എന്നാൽ രാവിലെ ഒരു 7-7:30 ആകുന്നതോടുകൂടി സ്കൂളിൽ പോകേണ്ട സാഹചര്യം സംജാതമാവുകയും ചെയ്യുന്നു. ഇത് കുട്ടികളുടെ ഉറക്കത്തിന്റെ ദൈർഘ്യവും ഗുണനിലവാരവും കുറയ്ക്കുന്നു. തുടർച്ചയായി 7 hours ഉറങ്ങാതെ വരുന്ന സാഹചര്യം, പകൽ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ കൃത്യമായി അടുക്കി വെക്കുന്ന ഓർമ്മകളുടെ സ്ഥാപനം അഥവാ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്ന പ്രക്രിയയ്ക്ക് തടസ്സമാകുന്നു. ഇത് പഠന പിന്നാക്കാവസ്ഥയ്ക്കും ഓർമ്മക്കുറവിനും വഴിതെളിക്കുന്നു. ആവശ്യത്തിന് ഉറക്കം കിട്ടാതെ വരുന്ന കുട്ടികളിൽ അമിത വൈകാരിക പ്രകടനങ്ങളും സാധാരണയായിട്ട് കണ്ടുവരുന്നു. അമിത ദേഷ്യം, അക്രമ സ്വഭാവം, പെട്ടെന്ന് സങ്കടം വരിക, അമിത ഉത്കണ്ഠ തുടങ്ങിയവയൊക്കെ ഇവരിൽ പ്രകടമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതി, ദൃശ്യമാധ്യമങ്ങളിലൂടെ വളരെ ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ വരുന്ന ഓൺലൈൻ ഗെയിമുകളോ കാർട്ടൂണുകളോ ഷോർട്സോ റീൽസോ ഒക്കെ ആയിരിക്കും ഈ കുട്ടികൾ കൂടുതൽ നേരം കാണുന്നത്. അതിവേഗത്തിലുള്ള ഇത്തരം സംവേദനങ്ങളുമായി നമ്മുടെ തലച്ചോർ പൂർണ്ണമായും പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ അതേ വേഗത ഇല്ലാത്ത മറ്റ് സംവേദനങ്ങളുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിന് ബുദ്ധിമുട്ട് വരുന്നു. സ്കൂളിൽ വളരെ മന്ദഗതിയിലുള്ള അധ്യാപകരുടെ അധ്യാപന രീതിയുമായി ഒട്ടും പൊരുത്തപ്പെടാൻ ഈ കുട്ടികൾക്ക് കഴിയാതെ വരുന്നു. അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകുന്നു. ക്ലാസ്സിൽ ശ്രദ്ധക്കുറവും പിരിപിരിപ്പും ഒക്കെ ഇതുമൂലം പ്രകടമാകുന്നൊരു അവസ്ഥ വരും. രാത്രിയിലെ ഉറക്കം തൃപ്തികരമല്ലാത്തതിനാൽ ക്ലാസ് നടക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഉറങ്ങുന്ന സാഹചര്യം പോലും ചില കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അമിതമായ ഈ ഡിജിറ്റൽ ഉപയോഗം ഒരു അടിമത്തമായി മാറുന്ന സാഹചര്യവും ചില കുട്ടികളിലെങ്കിലും കണ്ടുവരുന്നുണ്ട്. ദിവസേന 6 മണിക്കൂറിൽ കൂടുതൽ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം തുടരുന്നു. എന്തെങ്കിലും കാരണവശാൽ ഈ ഡിജിറ്റൽ ഉപകരണം ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, അത് കറന്റ് ഇല്ലെങ്കിലോ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിലോ മാതാപിതാക്കൾ മൊബൈൽ നൽകുന്നില്ലെങ്കിലോ എന്ത് കാരണം കൊണ്ടോ ആകട്ടെ, കഠിനമായ അസ്വസ്ഥതകൾ ഇവർക്കുണ്ടാകും. ഉറക്കമില്ലായ്മ, അമിത ദേഷ്യം, കഠിനമായ സങ്കടം എന്നിവ തൊട്ട് ആത്മഹത്യാ പ്രവണത വരെ ഈ ഡിജിറ്റൽ അടിമത്തം പുലർത്തുന്ന കുട്ടികളിൽ അതിന്റെ പിൻവാങ്ങൽ ലക്ഷണങ്ങളുടെ ഭാഗമായി ഉണ്ടാകാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ വ്യക്തമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി സ്കൂള് തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം നിശ്ചയിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. 2 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ദൃശ്യമാധ്യമവും നൽകിയിട്ട് കാര്യമില്ല. അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പോലും ദൃശ്യമാധ്യമങ്ങൾ കാണിക്കാൻ പാടില്ല എന്നതാണ് സത്യം. 2 തൊട്ട് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം 1.5 മണിക്കൂറാണ് പരമാവധി ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം. 3 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പരമാവധി ദിവസേന 1 മണിക്കൂറും 6 വയസ്സ് തൊട്ട് 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം പരമാവധി 2 മണിക്കൂറുമാണ് അനുവദനീയമായ ദൃശ്യമാധ്യമ സമയം. ഈ പരമാവധി അനുവദനീയ ദൃശ്യമാധ്യമ സമയത്തിന്റെ 50% താഴെ മാത്രമായിരിക്കണം ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ ഉൾപ്പെടുന്ന കാർട്ടൂണുകളും ഓൺലൈൻ ഗെയിമുകളും ഉണ്ടാകേണ്ടത് എന്നതും കുട്ടികളെ ബോധ്യപ്പെടുത്താം. അമിതമായ ഡിജിറ്റൽ ഉപയോഗം എങ്ങനെ അവരുടെ തലച്ചോറിന് കേടുവരുത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതോടുകൂടി സ്കൂൾ തുറന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ നിശ്ചിതമായ ഒരു സമയത്ത് മാത്രം മൊബൈൽ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കാം. അത് കുട്ടികളുടെ സൗകര്യം കൂടെ ചോദിച്ച ശേഷം ഏത് സമയത്ത് വേണം എന്ന് തീരുമാനിക്കാം. ആ സമയത്ത് മാത്രം മൊബൈൽ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതായിരിക്കും ആരോഗ്യകരം. സ്കൂൾ തുറക്കുന്ന സമയം പലപ്പോഴും വലിയ തോതിലുള്ള മഴ പെയ്യാൻ സാധ്യതയുള്ളൊരു കാലഘട്ടം കൂടെയാണ്. മഴക്കാലം പലവിധമുള്ള പനികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളൊരു കാലം കൂടെയാണ്. ഇതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പകർച്ചവ്യാധികൾ വരാതെ

അവരെ ബോധവൽക്കരിക്കേണ്ടതും പ്രധാനമാണ്. തീർച്ചയായിട്ടും അവധിക്കാലത്ത് സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ഓടിക്കളിച്ച കുട്ടികൾക്ക് ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. സ്കൂൾ തുറന്നതിന് ശേഷവും ദിവസേന 1 മണിക്കൂർ നേരമെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കളിക്കാനുള്ള സമയം നാം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. തീവ്രമായ മഴയുള്ള ദിവസങ്ങളിൽ ഇത് സാധ്യമാകാതെ വരാമെങ്കിലും മഴ ശമിച്ചതിന് ശേഷം വൈകുന്നേരം 1 മണിക്കൂർ നേരമെങ്കിലും ശരീരം നന്നായി വിയർക്കുന്ന തരത്തിലുള്ള കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടാൻ കൊച്ചുകുട്ടികൾ തൊട്ട് കൗമാരപ്രായക്കാർ വരെയുള്ള ആളുകളെ മാതാപിതാക്കൾ നിർബന്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനോടൊപ്പം തന്നെ വീട്ടിനടുത്തുള്ള മാലിന്യങ്ങൾ കൃത്യമായി നിർമാർജനം ചെയ്യാനും പരിസര ശുചീകരണം കൃത്യമായി ഉറപ്പുവരുത്താനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകൾ മുട്ടയിട്ട് കൂത്താടികൾ വിരിയാനും ഇതിന്റെ ഫലമായി കൊതുകുകളിലൂടെ ഡെങ്കിപ്പനി പടരാനുമുള്ള സാധ്യത കൂടുതലാണ്. ഡെങ്കിപ്പനി പോലെ തന്നെ പ്രശ്നമാകുന്ന പലതരത്തിലുള്ള മറ്റ് പനികളും ഈ കാലഘട്ടത്തിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനിയ പോലെയുള്ള പകർച്ചപ്പനികൾ തൊട്ട് വൈറൽ പനികൾ വരെ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വം കൃത്യമായി പാലിക്കാൻ കുട്ടികളെ ബോധവൽക്കരിച്ചിട്ട് വേണം സ്കൂളിലേക്ക് വിടാൻ. മറ്റു കുട്ടികളോടൊപ്പം കളിക്കുകയോ ഹസ്തദാനം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സോപ്പ് കൊണ്ട് കൈകൾ കഴുകിയ ശേഷം മാത്രം സ്വന്തം മുഖത്ത് തൊടുക എന്നത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ആവശ്യമില്ലാതെ കൂട്ടം കൂടി തിരക്കുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് എയർ കണ്ടീഷൻ പ്രവർത്തിക്കുന്ന മുറികൾക്കുള്ളിൽ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കാൻ കഴിയുന്നത്ര കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഇതിനോടൊപ്പം പഠനം എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്നതിനെക്കുറിച്ചും കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പല മാതാപിതാക്കളും സ്കൂള് തുടങ്ങുന്നതിന് ആഴ്ചകൾ മുൻപ് തന്നെ സ്കൂള് തുറക്കുന്നു എന്ന കാര്യം കുട്ടികളെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു. ജൂൺ 1 മുതൽ സ്കൂള് തുറക്കുകയാണ്, ഇനി നിന്റെ കളിയൊന്നും നടക്കില്ല, ഇനി നിനക്ക് കളിക്കാൻ പോകാൻ പറ്റില്ല, ഇനി നിന്റെ ഒരു വിളച്ചിലും നടക്കില്ല, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വഴി ഈ സ്കൂൾ ജീവിതം എന്നത് ഒരു ജയിൽ ജീവിതത്തിന് സമാനമായ പാരതന്ത്രത്തിന്റെ കാരണമാണ് എന്ന മട്ടിൽ കുട്ടികളെ ഭയപ്പെടുത്തുന്നത് ആരോഗ്യകരമല്ല. മറിച്ച് സ്കൂൾ തുറക്കുമ്പോൾ കൂട്ടുകാരെ കാണാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കളികൾ കളിക്കാനുമുള്ള സന്തോഷകരമായ ഒരു അവസരം തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത് എന്ന മട്ടിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സ്കൂളിൽ വിടുന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ രാവിലെയും വൈകുന്നേരവും ട്യൂഷനുകൾക്ക് കുട്ടികളെ വിട്ട് അവർക്ക് സൂര്യപ്രകാശം കൊള്ളാൻ അവസരമില്ലാത്ത ഒരു സാഹചര്യം ചില മാതാപിതാക്കളെങ്കിലും സൃഷ്ടിക്കാറുണ്ട്. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റം അനാരോഗ്യകരമാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വീട്ടിൽ നിന്ന് പോവുകയും രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രം ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്ന കുട്ടികളിൽ ഒരുപാട് ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് എന്തെങ്കിലും പഠന പിന്നാക്കാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം, ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ മാത്രം പ്രത്യേക പരിശീലനം നൽകുകയും അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായി കളിക്കാനും സൂര്യപ്രകാശം കൊള്ളാനും അവരുടെ ഇഷ്ട കാര്യങ്ങൾ ആവശ്യാനുസരണം പരീക്ഷണം നടത്താനുമുള്ള ഒരു അവസരമാണ് നാം ഒരുക്കി കൊടുക്കേണ്ടത്. സ്കൂളിൽ കുട്ടികൾ പോകുന്ന ആദ്യ ദിനം തൊട്ട് തന്നെ വൈകിട്ട് കുട്ടി മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ അന്ന് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ നാം സമയം കണ്ടെത്തണം. ഒരു 1/2 മണിക്കൂർ സമയമെങ്കിലും ക്വാളിറ്റി ടൈം കുട്ടികളോടൊപ്പം ചെലവിടാൻ മാതാപിതാക്കൾ നിശ്ചയമായും തയ്യാറായി പറ്റൂ. ഇതിലൂടെ കുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള അനാരോഗ്യകരമായ സ്വാധീനങ്ങൾ സംഭവിച്ചാൽ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി ഇടപെടാൻ ഇതുവഴി നമുക്ക് സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കായിക വ്യായാമങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ദിവസേന 1 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തു കൂടുതലായിരിക്കും. അത് അവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്തും. ഇത്തരം കുട്ടികളുടെ തലച്ചോറിൽ എൻഡോർഫിൻസ് എന്ന രാസവസ്തുക്കൾ കൂടുന്നത് മൂലം അവർ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. ചെറിയ വിഷമങ്ങളൊന്നും അവരെ തളർത്തുകയില്ല. ഇത്തരം കുട്ടികളുടെ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം കൂടുന്നത് മൂലം അവർ കൂടുതൽ ഊർജസ്വലരായിരിക്കും. സർവോപരി സൂര്യപ്രകാശം കൊള്ളുന്നത് മൂലം വൈറ്റമിൻ ഡി രക്തത്തിൽ കൂടുക വഴി അവരുടെ രോഗപ്രതിരോധ ശേഷിയും വിജ്ഞാന വിശകലന ശേഷിയും മെച്ചമായിരിക്കും. കൗമാരത്തിലേക്ക് കടക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലവിധമായ വ്യത്യസ്ത പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകാം. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങളും

0: വ്യക്തിബന്ധങ്ങളും എന്തൊക്കെയാണ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. കുട്ടികളുടെ കൂട്ടുകാരെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും ഈ കൂട്ടുകാരുടെ മാതാപിതാക്കളുമായി ഒരു സൗഹൃദം പുലർത്തുകയും ചെയ്യുക വഴി ഈ കുട്ടികളുടെ സുഹൃത്ത് സംഘത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞ് ഇടപെടാൻ സാധിക്കും. കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളും അവരുടെ ആകുലതകളും തുറന്ന് ചർച്ച ചെയ്യാനുള്ള വേദിയായി കുടുംബങ്ങൾ മാറേണ്ടതുണ്ട്. എന്ത് വിഷയവും തുറന്ന് ചോദിക്കാനുള്ള അവസരം വീട്ടിൽ ഒരുക്കേണ്ടതുമുണ്ട്. ഇതിലൂടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഫലപ്രദമായി സംരക്ഷിച്ചുകൊണ്ട് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് നമുക്ക് ചുവടുകൾ വയ്ക്കാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി.

പ്രിയ ശ്രോതാക്കൾക്ക് രാഗാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് രാഗാമൃതത്തിൽ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ പാടിയ കൃതികൾ കേൾക്കാം. ടി എൻ കൃഷ്ണൻ വയലിൻ, പാലക്കാട് ടി എസ് മണി അയ്യർ മൃദംഗം. രാഗം താനം പല്ലവി, രാഗം ധീരശങ്കരാഭരണം, രൂപകതാളം.

I got on the

Yeah.

Bye-bye.

ഇന്ന് രാഗാമൃതത്തിൽ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ പാടിയ കൃതികളാണ് കേട്ടത്. ടി എൻ കൃഷ്ണൻ വയലിൻ, പാലക്കാട് ടി എസ് മണിയയ്യർ മൃദംഗം.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
2: എന്താ വേറെ മാച്ച് ഉണ്ടോ?
1: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനും കൊണ്ട് ബാങ്കിൽ പോകണം.
2: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
1: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
1: സീനിയർ ഏറ്റവും ആദ്യം.
3: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: ആകാശവാണി.
5: തൈറോയ്ഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു US മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ MS ആശ.
6: ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. തൈറോയ്ഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു US ആണ്. സ്വാഗതം ഡോക്ടർ.
7: നമസ്കാരം.
6: ഈ തൈറോയ്ഡ് ഒരു ചെറിയ ഗ്രന്ഥിയാണ്, പക്ഷേ തൈറോയ്ഡിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ശരീരത്തിന്റെ ഒട്ടുമുക്കാൽ പ്രവർത്തനങ്ങളെയും ബാധിക്കാറുണ്ടല്ലോ. എന്താണ് തൈറോയ്ഡ്, അതിന്റെ ഫംഗ്ഷൻ എന്തെല്ലാമാണ് എന്നൊന്ന് പറയാമോ?
7: തൈറോയ്ഡ് നമ്മുടെ കഴുത്തിന് മുന്നിലായിട്ട് കാണുന്ന ഒരു വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഗ്രന്ഥിയാണെങ്കിലും ഒട്ടുമിക്കാലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള പ്രധാനപ്പെട്ട ചില ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് T3 T4 എന്ന് പറയുന്ന രണ്ട് തൈറോയ്ഡ് ഹോർമോൺസാണ് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്നത്. അപ്പം ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനത്തിനും എല്ലാ സെല്ലുകളുടെ പ്രവർത്തനത്തിനും ഈ തൈറോയ്ഡ് ഹോർമോൺ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യത്യാസം, അത് കുറയുകയോ കൂടുകയോ ചെയ്താൽ നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫും ഒക്കെ അഫക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്.
6: ഈ തൈറോയ്ഡ് രോഗങ്ങളെ നമുക്ക് എത്ര തരത്തിൽ അല്ലെങ്കിൽ എങ്ങനെ തരംതിരിക്കാമെന്നൊന്ന് പറയാമോ?
7: വളരെ പൊതുവായിട്ട് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ രോഗങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കുറയുന്നതാണ്. രണ്ട്, തൈറോയ്ഡ് പ്രവർത്തനങ്ങൾ കൂടുന്നതാണ്. മൂന്നാമത്, തൈറോയ്ഡിൽ മുഴകളുണ്ടാകുന്നതാണ്. ഇത് മൂന്നാണ് പൊതുവെ കാണാവുന്ന മൂന്ന് തരത്തിലുള്ള അസുഖങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന.
6: അപ്പോൾ നമുക്കിതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ടെസ്റ്റാണ് ചെയ്യേണ്ടത്? ആ ബ്ലഡ് ടെസ്റ്റിന് മുന്നേ നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചെയ്യേണ്ടതെന്നും പറയാം.
7: തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഹോർമോണുകൾ T3 T4 എന്ന് പറയുന്ന രണ്ട് ഹോർമോണുകളാണ്. അപ്പോൾ ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം

0: നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്ന തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്രന്ഥിയാണ്. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് TSH അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന വേറൊരു ഹോർമോൺ ഉണ്ടാക്കുന്നത്. ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH പേര് സൂചിപ്പിക്കുന്ന പോലെ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ ഗ്ലാൻഡ് നോർമൽ രീതിയിൽ വികസിക്കുന്നതിനും തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിനും TSH എന്ന് പറയുന്ന ഹോർമോൺ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ T3 T4 നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ TSH എന്ന് പറയുന്ന ഹോർമോൺ കൂടും. അതുപോലെ T3 T4 എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ശരീരത്തിൽ കൂടുകയാണെങ്കിൽ TSH എന്ന് പറയുന്ന ഹോർമോൺ കുറയുകയും ചെയ്യും. അപ്പം സാധാരണഗതിയിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി T3 T4 TSH എന്ന് പറയുന്ന 3 ടെസ്റ്റുകളാണ് വേണ്ടത്. ഇതിൽ നമ്മൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന ഘട്ടത്തിൽ ചില സമയങ്ങളിൽ TSH T4 മാത്രവും ചില സന്ദർഭങ്ങളിൽ TSH മാത്രവും ചെയ്താൽ മതിയാവും. പ്രത്യേകിച്ച് നമ്മൾ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ TSH എന്നുള്ള ടെസ്റ്റ് കൊണ്ട് മാത്രം തന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ അളവ് കറക്റ്റാണോ എന്നറിയാൻ പറ്റും. പക്ഷേ ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ മിക്കവാറും TSH T3 T4, ചില സന്ദർഭങ്ങളിൽ Free T3 Free T4 എന്ന് പറഞ്ഞ ഒരു T3 എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഹോർമോണാണ്. അതല്ലാതെ ഫ്രീ ആയിട്ട് കിടക്കുന്ന തൈറോയിഡിൻ്റെ അളവ് നോക്കുന്ന ടെസ്റ്റുകളും ചെയ്യാറുണ്ട്.
1: അപ്പോൾ ഇത് വെറും വയറ്റിലാണോ, അല്ലെങ്കിൽ അന്ന് ആ ടെസ്റ്റ് നടത്തുന്ന ദിവസം നമ്മൾ ഈ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഗുളിക കഴിച്ചിട്ടാണോ പോകേണ്ടത്, എങ്ങനെയാണെന്ന് പറയാം?
0: ഐഡിയലി നമ്മൾ തൈറോയിഡിൻ്റെ ടെസ്റ്റുകളെല്ലാം വെറും വയറ്റിലാണ് ചെയ്യാനുള്ളത്. ടെസ്റ്റ് ചെയ്യുന്ന ദിവസം നമ്മൾ രാവിലെ ഗുളിക കഴിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ ബ്ലഡ് കൊടുക്കണം. ബ്ലഡ് കൊടുത്ത ഉടനെ നമുക്ക് അന്നത്തെ ഗുളിക കഴിക്കാവുന്നതാണ്. പക്ഷേ വെറും വയറ്റിൽ ഗുളിക കഴിക്കുന്നതിന് മുന്നെയാണ് ഐഡിയലി നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ടെസ്റ്റിന് ചെറിയ വേരിയേഷൻ, എസ്പെഷ്യലി നമ്മൾ T4 എന്ന് പറയുന്ന ഹോർമോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് കാണുമോ, അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ TSH അളവ് വളരെ വ്യത്യാസം വരാൻ സാധ്യതയില്ല.
1: അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ.
0: തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുടെ മുന്നേ കണ്ടുവന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സാധാരണയായി കണ്ടുവന്നിരുന്നത് അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന തൈറോയിഡ് പ്രശ്നങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ അയഡൈസ്ഡ് സോൾട്ടൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഈ അയഡിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് സാധാരണഗതി കാണാറില്ല. ഇപ്പോൾ തൈറോയിഡിൻ്റെ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന പ്രശ്നമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹൈപ്പോതൈറോയിഡിസം, അല്ലെങ്കിൽ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നൊക്കെ പറയുന്ന തൈറോയിഡിനെ ബാധിക്കുന്ന, അതായത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് കാരണം തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകാം. ഇതേപോലെ തന്നെ പ്രതിരോധ ശക്തി ശരീരത്തിൻ്റെ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിനെ കൂട്ടുകയും ചെയ്യാം. ഹൈപ്പർ തൈറോയിഡിസവും തൈറോയിഡ് ഓട്ടോ ഇമ്മ്യൂണിറ്റി കാരണം ഉണ്ടാവാം.
1: ഡോക്ടർ, നമുക്ക് കോളർ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: ആ മാഡം, ഞാൻ കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ നിന്ന് വിളിക്കുകയാണ്.
1: കടയ്ക്കലിൽ നിന്നാണ് അല്ലേ, പേര് പറയാമോ?
2: എന്റെ പേര് അശ്വതി നാരായണൻ.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
0: അശ്വതി പറഞ്ഞോളൂ.
2: സാർ, ഞാൻ ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് ഹൈപ്പോതൈറോയിഡിസം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്.
0: ഇപ്പൊ എത്ര വയസ്സായി അശ്വതിക്ക്?
2: ഇപ്പം 42 വയസ്സ്. അപ്പം റെഗുലർ ആയിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഒരു 6 മന്ത്സ് കൂടുമ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഡോസേജ് വലിയ വ്യത്യാസം ഇല്ലാതെ തന്നെ പോകുന്നുണ്ട്.
0: ഇപ്പൊ എത്ര കഴിക്കുന്ന?
2: ഇപ്പൊ 88 ആണ്
0: കഴിക്കുന്നത്. ശരീരഭാരം എത്രയാണ്?
2: ശരീരഭാരം ഇപ്പൊ ഒരു 63.
0: TSH സാധാരണഗതി നോക്കുമ്പോ എത്രയാണ് അളവ്?
2: എനിക്കൊരു 0.5 0.7 ആ ഒരു റേഞ്ചിലാണ്. അപൂർവം ചില ദിവസം പ്രാവശ്യം 1 ആവാറുണ്ട്.
0: നമുക്കൊരു 0.5 to 2 എന്നുള്ള റേഞ്ചിൽ നിൽക്കുവാണെങ്കിൽ, 0.5 to 2 or 2.5 അതിനകത്ത് നിൽക്കുവാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന തൈറോയിഡ് മരുന്ന് കറക്റ്റ് അളവിലാണ് എന്നുള്ളതാണ്. അപ്പം അത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം കഴിക്കുന്ന അതേ രീതിയിൽ കഴിച്ചു പോവുക. ഒരു 6 മാസം കൂടുമ്പോൾ TSH നോക്കണം. എന്നിട്ട് അതനുസരിച്ച് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
2: നമ്മള്
0: തൈറോയിഡ് തൈറോയിഡ് കാരണമുള്ള ക്ഷീണമാണെങ്കിൽ തൈറോയിഡിന്റെ മരുന്ന് കഴിച്ച് തൈറോയിഡ് നോർമൽ ലെവലിൽ നിൽക്കുമ്പോൾ ആ ക്ഷീണം മാറും. അത് കഴിഞ്ഞിട്ടും ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും. ഇപ്പൊ ശരീരത്തിലെ ബ്ലഡിന്റെ ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ ക്ഷീണം വരാം. അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഷുഗർ എന്തെങ്കിലും ഉണ്ടോ?
2: ഷുഗർ ഡയബറ്റിക് ആണ്, മെഡിക്കേഷൻ ചെയ്യുന്നുണ്ട്.
0: ഷുഗറിന് കൺട്രോൾഡ് ആണോ?
2: അണ്ടർ കൺട്രോൾ ആണ്.
0: അണ്ടർ കൺട്രോൾ ആണ്.
2: ബിലോ 120 ഒക്കെയാണ് ഫുഡിന് ശേഷം ഉള്ളത് വരാറ്.
0: ഈ ഒരു തൈറോയിഡ് ലെവല് കാരണം നമുക്ക് ഇപ്പോൾ ഉള്ള ക്ഷീണം അത് കാരണം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം തൈറോയിഡ് നോർമൽ ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ ക്ഷീണത്തിന്റെ വേറെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധന നടത്തേണ്ടതാണ്.

0: താങ്ക് യു സർ.
1: ഓക്കെ
2: ഓക്കെ വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഫാമിലി ഹിസ്റ്ററി, ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മക്കൾക്ക് തൈറോയിഡ് വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്?
1: ഹൈപ്പോ തൈറോയിഡ്സ് ആയാലും ഹൈപ്പർ തൈറോയിഡ്സ് ആയാലും നമുക്ക് ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡ്സും ഹൈപ്പർ തൈറോയിഡ്സ് രണ്ടും ചില ആൾക്കാരിൽ ഫാമിലിയിൽ ഇങ്ങനെ പൊതുവെ കാണാറുണ്ട്. അപ്പോൾ ജനിതകമായിട്ടുള്ള ഫാക്ടേഴ്സ് തൈറോയിഡിൻ്റെ ഒരു കാരണമെന്നുള്ളതിന് തെളിവും കൂടെയാണിത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും തൈറോയിഡ് ഉണ്ടെങ്കിൽ മക്കൾക്ക് തൈറോയിഡ് വരാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. പക്ഷേ ഇത് എപ്പോഴും ശരിയാവണമെന്നില്ല എന്നുള്ളതാണ്.
2: എന്നാലും അത് എത്രത്തോളം, ഒരു ഇത്ര ശതമാനം എന്നങ്ങനെ പറയാൻ പറ്റും?
1: ഇത്ര ശതമാനം എന്നുള്ളതില്ല, പക്ഷെ പൊതുവെ നമ്മൾ ഫാമിലിയിൽ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത്ര ഒരാൾക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ ഇത്ര കുട്ടികൾക്ക് ഇത്ര ശതമാനം ആൾക്കാരിൽ തൈറോയിഡ് കാണുന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്.
2: അടുത്ത കോളറുണ്ട്. ഹലോ.
0: ഹലോ
2: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
0: എന്റെ പേര് നന്ദിനി എന്നാണ്.
2: ഡോക്ടറായിട്ട് സംസാരിച്ചു.
1: നന്ദിനി പറഞ്ഞോളൂ. നന്ദിനി എത്ര വയസ്സാണ്?
0: ഡോക്ടർ, എന്റെ പേര് പേരക്കുടയാണ്. ഞാന്
1: വയസ്സ് പറയാം. വയസ്സ്
0: ഉണ്ടായിരുന്നു. എന്റെ വയസ്സ് 50 ആണ്.
1: പറഞ്ഞോളൂ.
0: ഞാനിപ്പോ ഈ അടുത്ത കാലത്തായിട്ട് തൈറോയിഡിന്റെ ഓപ്പറേഷൻ ചെയ്തിരുന്നു.
1: ഓക്കെ.
0: തൈറോയിഡ് നോഡ്യൂൾ ആണ്. അപ്പം എനിക്ക് കഴിക്കേണ്ട ആഹാരങ്ങൾ ഏതൊക്കെയെന്ന് പറയാമോ?
1: തൈറോയിഡിന്റെ എന്ത് കാര്യത്തിനാണ് ഓപ്പറേഷൻ ചെയ്തത്? തൈറോയിഡ് നോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ക്യാൻസർ പോലെ എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്?
0: അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്.
1: ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓക്കെ, ബയോപ്സിയില് ചെറിയ സംശയം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് തൈറോയിഡ് ഗ്രന്ഥി എടുത്ത് മാറ്റുവാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥി നോർമലി ഉണ്ടാക്കുന്ന ഹോർമോൺ നമ്മൾ പുറമേ നിന്ന് കൊടുക്കുവാണ്. അതാണ് ഇപ്പൊ തൈറോയിഡിന്റെ ഹോർമോൺ കഴിക്കുമായിരിക്കുമല്ലോ അല്ലേ? അത് കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡയറ്റ് സംബന്ധമായിട്ട് നമുക്ക് യാതൊരു നിയന്ത്രണവും യാതൊരു പ്രത്യേകിച്ച് ഇതിന് വേണ്ടി ഒരു നിയന്ത്രണം ഇല്ല. പിന്നെ നമുക്ക് പൊതുവെയുള്ള ആഹാരത്തിലുള്ള നിയന്ത്രണങ്ങൾ നമുക്ക് ഒരു ഹെൽത്തി ലൈഫിന് വേണ്ടിയുള്ള എല്ലാവരും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്കും അധികമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം, മധുരത്തിൻ്റെ ഉപയോഗം, എണ്ണയുടെ ഉപയോഗം, പക്ഷേ ഇതൊന്നും നമ്മുടെ തൈറോയിഡിൻ്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ടല്ല, നമ്മുടെ പൊതുവെയുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഹെൽത്ത് ഡയറ്റ് ഉണ്ടല്ലോ, അത് നമുക്കും ബാധകമാണ്. അല്ലാതെ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഇന്ന ഭക്ഷണം കഴിച്ചുകൂടാ അല്ലെങ്കിൽ കഴിക്കണം എന്നൊന്നും ഇല്ല. സാധാരണമായി കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കഴിക്കാവുന്നതാണ്.
0: അല്ല, തൈറോയിഡ് ഉണ്ടായിരുന്നപ്പോ അത് എല്ലാരും പറയുമായിരുന്നു ക്യാബേജ് കഴിക്കാൻ പാടില്ല, അങ്ങനെ കുറെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു.
1: തൈറോയിഡ്
0: വർഗ്ഗങ്ങൾ അധികം ഉപയോഗിക്കാൻ പാടില്ല.
1: ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളില് തയോസൈനറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കല് അതിനകത്തുണ്ട്. അപ്പൊ തൈറോയിഡിന്റെ അസുഖം വരാൻ സാധ്യതയുള്ള ആൾക്കാര് ഇത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയും. അപ്പം നന്ദിനിയെ സംബന്ധിച്ച് തൈറോയിഡിന്റെ പ്രവർത്തനം ഓൾറെഡി ഇല്ല, മനസ്സിലായില്ലേ? നമ്മൾ തൈറോയിഡിന്റെ ഹോർമോൺ പുറമേ നിന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ക്യാബേജ് കഴിച്ചെന്ന് പറഞ്ഞ തൈറോയിഡിന്റെ ഗ്രന്ഥിയുടെ പ്രവർത്തനം ബാധിക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? അപ്പൊ നമുക്ക് സാധാരണ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും
0: കഴിക്കേണ്ടതാണ്. രാവിലെ കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രാവിലെ നമ്മൾ മറന്നു. അപ്പൊ അത് കുറച്ചു കഴിഞ്ഞ് നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോ ഒരു ടാബ്ലറ്റ് കഴിച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത്.
1: കഴിയുന്നതും
0: അപ്പൊ നമുക്കിത് കഴിക്കാൻ പറ്റുമോ?
1: കഴിയുന്നതും ഭക്ഷണത്തിന് മുന്നേ തന്നെ കഴിക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് നമുക്ക് തൈറോയിഡിന്റെ ക്യാൻസറിന്റെ ഭാഗമായിട്ട് ഇത് മരുന്ന് കഴിക്കുന്നുണ്ട്. ഈ TSH എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്ന ലെവലിലായിരിക്കും നമ്മളിപ്പം മിക്കവാറും തൈറോയിഡ് ഹോർമോൺ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഡെയിലി കഴിക്കുന്നത് വളരെ ആവശ്യമാണ്. ഫുഡിന് ശേഷം കഴിച്ചാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഈ നമ്മൾ കഴിക്കുന്ന ഫുൾ എമൗണ്ട് നമ്മുടെ ബ്ലഡിലോട്ട് എത്തത്തില്ല. അപ്പോൾ കഴിയുന്നതും രാവിലെ വെറും വയറ്റിൽ തന്നെ കഴിക്കാൻ നോക്കുക. ഇൻ കേസ് ഒരു ദിവസം മിസ്സായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രണ്ടെണ്ണം ഒരുമിച്ച് കഴിക്കാവുന്നതാണ്.
0: ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആഹാരം കഴിക്കുന്നത്?
1: ഒരു അരമണിക്കൂർ.
0: അരമണിക്കൂർ?
1: ആ, അരമണിക്കൂർ. ഓക്കെ, താങ്ക്
2: യു. ഡോക്ടർ, അതുപോലെ തന്നെ ടാബ്ലറ്റ് കഴിച്ച അരമണിക്കൂറിന് ശേഷം ഈ ചായയോ കാപ്പിയോ ഒക്കെ ആദ്യം കുടിക്കാവുന്നതാണോ?
1: തീർച്ചയായും. നമ്മൾ ഫുഡ് കൂടെ തൈറോയിഡ് ഹോർമോണിന്റെ കൂടെ കഴിക്കുമ്പോൾ തൈറോയിഡ് നമ്മൾ കഴിക്കുന്ന അളവിൽ ശരീരത്തിലോട്ട് പോകത്തില്ല. സാധാരണഗതിയിൽ ഒരു 80% നമ്മൾ കഴിക്കുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിലോട്ട് കയറാറുണ്ട്. പക്ഷേ ഈ ഫുഡിന്റെ കൂടെ കഴിക്കുമ്പോൾ കഴിക്കുന്ന ഹോർമോൺ ഇത്രയും പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് കയറാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് അതിന് കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ തന്നെ പ്രധാനമാണ് ചില മരുന്നുകളും. പ്രത്യേകിച്ച് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഗ്യാസിന്റെ മരുന്ന് എല്ലാവരും കഴിക്കാറുണ്ട്, ചിലർ കാൽഷ്യത്തിന്റെ ഗുളിക കഴിക്കാറുണ്ട്. ഇത് ഇങ്ങനെയുള്ള മരുന്നുകൾ തൈറോയിഡിന്റെ അബ്സോർഷൻ കുറയ്ക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂർ ഇടവിട്ടേ നമ്മൾ കഴിക്കാവൂ. അപ്പം തൈറോയിഡ് നമ്മൾ മരുന്ന് നമ്മൾ എണീറ്റ ഉടനെ വെറും വയറ്റിലാണ് കഴിക്കുക. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മരുന്നുകൾ കഴിക്കുന്ന പ്രത്യേകിച്ചും ഈ ഗ്യാസിന്റെ

0: കാൽഷ്യത്തിൻ്റെ മരുന്നുകളൊക്കെ ഒരു 4 hours ഗ്യാപ്പിൽ കഴിക്കുന്ന വഴിക്കും നല്ലത്.
1: അതുപോലെ ഈ തൈറോയിഡിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്?
0: നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനവും അതനുസരിച്ച് കുറയും. അപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനം കുറയും, ഹാർട്ടിൻ്റെ പ്രവർത്തനം കുറയും, ബാക്കി എല്ലാ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ എല്ലാം പ്രവർത്തനം കുറയും. അതുകൊണ്ട് തന്നെ ക്ഷീണം, ഭയങ്കരമായിട്ടുള്ള ഉറക്കം, മുടി കൊഴിച്ചിൽ, മലബന്ധം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ. ഹൈപ്പോ തൈറോയിഡിസത്തിന് സാധാരണഗതിയിൽ കൂടുതൽ ബ്ലീഡിങ്ങും ഹൈപ്പർ തൈറോയിഡിസത്തിന് ബ്ലീഡിങ് കുറവുമാണ് സാധാരണഗതി കാണുന്നത്. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ നമ്മളിതുപോലെ വെപ്രാളം, നെഞ്ചിടിപ്പ്, വിയർപ്പ്, ശരീരം ഒരുപാട് മെലിയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്.
1: ഈ സദാസമയവും ക്ഷീണം, ഉറങ്ങിയിട്ട് മതിയാകുന്നില്ല എന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് ഒരുപാട് സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ തൈറോയിഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ഒരുപക്ഷെ ഈ തൈറോയിഡിൻ്റെ രോഗം കാരണമുണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കും.
0: തൈറോയിഡ് ഹോർമോൺ ശരീരത്തിൽ കുറയുന്നതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് ക്ഷീണം എന്ന് പറയുന്നത്. ക്ഷീണം ഉണ്ടാകുന്ന എല്ലാവരിലും തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും ക്ഷീണം, അമിതമായിട്ട് ക്ഷീണമുള്ള ഒരാൾ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് നോക്കുന്നതും അതിൻ്റെ തൈറോയിഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതും നല്ലതായിരിക്കും. പക്ഷേ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ക്ഷീണം ഉണ്ടാവാം, അതിലൊരു കാരണം മാത്രമാണ് തൈറോയിഡ് കാരണമുള്ള ക്ഷീണം.
1: അതുപോലെ ഭാരവ്യതിയാനങ്ങളും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം.
0: ഹൈപ്പോ തൈറോയിഡിസം നമ്മുടെ സാധാരണഗതിയിൽ ശരീരഭാരം കൂടും, അതായത് നമ്മുടെ വിശപ്പ് വലുതായിട്ടില്ലെങ്കിൽ പോലും അധികം കഴിച്ചില്ലെങ്കിൽ പോലും പെട്ടെന്ന് ശരീരഭാരം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസത്തിന് ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള എഫക്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഒരുപാട് കഴിച്ചാൽ പോലും ശരീരം മെലിയുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഇത് തൈറോയിഡിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ്. വണ്ണം കുറയുന്നതിനും വണ്ണം കൂടുന്നതിനും വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇങ്ങനെ പ്രശ്നമുള്ള ഒരാൾ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ അത് മാത്രം കൊണ്ട് അത് നോർമലാണെന്ന് വിചാരിച്ച് ടെസ്റ്റുകൾ മതിയാക്കരുത്. എന്താണ് ശരിക്കുള്ള റീസൺ എന്നുള്ളത് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കേണ്ടതാണ്.
1: ഈ എത്ര എക്സസൈസ് ചെയ്തു അല്ലെ എത്ര ഡയറ്റിംഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും ഭാരം കുറയുന്നില്ല, ഈ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് പക്ഷേ ഭാരത്തിന് മാത്രം വ്യത്യാസം വരുന്നില്ല എന്ന് പറയുന്നവരുണ്ട്, ശരിക്കും അതിനുള്ള പ്രശ്നം എന്തായിരിക്കും?
0: ഹൈപ്പോ തൈറോയിഡിസം വെയിറ്റ് ഗെയിനുള്ള ഒരു കാരണമാണ്, ഭാരം കൂടുന്നതിനുള്ള ഒരു കാരണമാണ്. പക്ഷേ നമ്മൾ മരുന്നെടുത്ത് തൈറോയിഡിൻ്റെ അളവ് കൃത്യമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കാരണമാണ് വെയിറ്റ് ഗെയിൻ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നോർമലി നമ്മൾ തൈറോയിഡ് TSH നോർമൽ ലെവലിലോട്ട് എത്തിക്കുന്ന രീതിയിൽ തൈറോയിഡ് ഹോർമോൺ എടുക്കുകയാണ്, വീണ്ടും വെയിറ്റ് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എക്സസൈസിൻ്റെ കുറവ്, ഡയറ്റിൻ്റെ വ്യത്യാസങ്ങൾ, ഇതെല്ലാം കാരണമായിരിക്കാം വെയിറ്റ് കൂടി നിൽക്കുന്നത്. അങ്ങനെയുള്ളവർ ഡയറ്റ്, എക്സസൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലാതെയുള്ള ചില ഹോർമോണിൻ്റെ വേരിയേഷൻസ് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ കാണാം, അത് ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ്.
1: അതുപോലെ തന്നെ ഉത്കണ്ഠ, വിഷാദം എന്നീ അവസ്ഥകൾ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുണ്ടോ?
0: അതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൈറോയിഡ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെയും ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ തൈറോയിഡ് കുറയുന്ന അവസരത്തിൽ നമുക്ക് ഡിപ്രഷൻ, വിഷാദം ഇതെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തൈറോയിഡ് കൂടുന്ന അവസരത്തിൽ ഉത്കണ്ഠ, വെപ്രാളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷണം മാത്രമാണ്, നമ്മൾ ബാക്കിയുള്ള കാരണങ്ങളും കൂടെ നോക്കേണ്ടിയിരിക്കുന്നു.
1: ഡോക്ടർ, നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ.
2: ഹലോ സാർ.
1: ഹലോ, സ്വാഗതം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര്, സ്ഥലം പറയാമോ?
2: വസന്തകുമാരി, മണ്ണന്തലേന്ന്.
1: ആ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ. സ്വാഗതം.
0: വസന്തകുമാരി പറഞ്ഞോളൂ. എത്ര വയസ്സാണ്?
2: 10 വർഷം. തൈറോയിഡിന് ഗുളികയെല്ലാം കഴിക്കാനും ഇപ്പം ലിവറിന് പ്രോബ്ലം ഉണ്ട്. അന്ന് കഴിക്കില്ല, ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്, ശ്വാസം മുട്ടലുണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് തൈറോയിഡിനെ സംബന്ധിച്ചാണോ അതിന് ആഹാരത്തിന്റെ ഇതുകൊണ്ടാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. ശരീരം വല്ലാതെ വീർപ്പ് വീർപ്പ് വരുന്നുണ്ട്.
0: ലിവറിന് എന്ത് പ്രശ്നം ഉണ്ടെന്നാ പറഞ്ഞത്?
2: ലിവർ കഴിഞ്ഞ 2023 ഞാൻ ഏപ്രിലിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ.
2: അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും വീണ്ടും ഇപ്പൊ 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വീട്ടിൽ വന്നിട്ടുള്ളൂ.
0: ഓക്കെ, ഇപ്പൊ പറയുന്ന ലക്ഷണങ്ങൾ, അതായത് ബ്ലഡ് വോമിറ്റ് ചെയ്ത്, ശരീരത്തിൽ നീര് വരുന്നത്, ഇതെല്ലാം ലിവറിന്റെ പ്രവർത്തനം കുറയുന്നതിന്റെ ഭാഗമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. തൈറോയിഡിന്റെ പ്രവർത്തനമായിട്ട് യാതൊരു ബന്ധവും ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് ഇല്ല. തൈറോയിഡിന്റെ പ്രവർത്തനം ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈറോയിഡ് ആവശ്യമായിട്ടുള്ള രീതി കഴിക്കണം. അപ്പം TSH എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താണ്

0: നമ്മൾ എത്രമാത്രം തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുണ്ടെന്ന് തീരുമാനിക്കുന്നത്. അല്ല, ഇപ്പൊ വന്ന ലിവറിന്റെ അസുഖം പല കാരണങ്ങൾ കൊണ്ട് വരാം. ചില വൈറൽ ബാധ കാരണം വരാം, ചില ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ കാരണം വരാം, ഒരുപാട് കാരണങ്ങൾ കാരണം വരാം. അപ്പൊ ലിവറിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഗ്യാസ്ട്രോയിൽ ആരെങ്കിലും ഒന്ന് കാണിച്ച് പരിശോധന. ഓക്കെ,
1: ന്യൂമോണിയ പൊട്ടിയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് പറഞ്ഞത്.
0: ഓക്കെ, അപ്പൊ ലിവറിന് പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ പറയുന്നത്? ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ?
1: ഉണ്ടായിരുന്നു.
0: അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള
1: അക്കൂട്ടത്തിൽ എനിക്ക് പറഞ്ഞു വന്നു, ചികിത്സ നല്ല രീതിയിലൊന്നും ചെയ്തില്ല, അങ്ങനെ അതൊന്നും ഇല്ലായിരുന്നു. പിന്നീടായപ്പോ അതിങ്ങനെ ബൈ ചെയ്ത് വന്നു, അങ്ങനെയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത്.
0: ഓക്കെ, അപ്പൊ ലിവറിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് നമുക്ക്
1: ശരിയായി.
0: ഓക്കെ, അത്
1: സാർ പറഞ്ഞു. ഇനി പറയുന്നത് റിക്കവറിയായി വരണമെന്നാണ് പറയുന്നുണ്ട്.
0: എൻഡോസ്കോപ്പി എല്ലാം ചെയ്തായിരുന്നോ?
1: ചെയ്തു, എല്ലാം ചെയ്തിട്ടുണ്ട്.
0: അപ്പൊ ഈ രക്തക്കുഴല് വീങ്ങിയിരിക്കുന്ന
1: ഈ ആഴ്ചയിൽ തന്നെ ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാ ടെസ്റ്റും കഴിഞ്ഞു സാർ, എല്ലാ ടെസ്റ്റും കഴിഞ്ഞു.
0: ഓക്കെ,
1: പക്ഷെ എനിക്ക് ബ്ലഡ് ഇപ്പം ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴേ ദേഹമെല്ലാം വരുന്നൊരു കറുപ്പ് വട്ടത്തി വന്നു.
0: ഇത് ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം തൈറോയിഡുമായിട്ട് ബന്ധമുള്ളതല്ല, ലിവറിന്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ശരീരത്തിന്റെ നിറവ്യത്യാസം, തല പെരുപ്പിന് ഇത് എന്തോ പല കാരണങ്ങൾ കൊണ്ട് വരാം. ശരീരത്തിൽ രക്തക്കുറവ് വരുവാണെങ്കിൽ വരാം, പ്രഷറിന്റെ വേരിയേഷൻ കാരണം വരാം. ഏതാ ബ്ലഡ് ശരീരത്തിലെ അളവ് കുറവാണെങ്കിൽ വരാം. ഇപ്പൊ ലിവറിന്റെ പ്രശ്നമുള്ളവർക്ക് ചിലപ്പോൾ ബ്ലഡിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറവായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ചികിത്സകൾ ചെയ്യേണ്ടതാണ്. തൈറോയിഡിന്റെ മരുന്നിന് നമ്മൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക കേട്ടോ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: എന്റെ പേര് കവിത എന്നാണ് ഡോക്ടർ.
2: കവിത, ഓക്കെ. സ്ഥലം പറയാമോ?
3: കായംകുളം.
2: കായംകുളം, ഓക്കെ. തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണോ?
3: അതെ അതെ.
2: ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
0: കവിത പറഞ്ഞോളൂ.
3: ഞാൻ തൈറോയിഡ് പേഷ്യന്റ് ആണ് ഡോക്ടർ. തൈറോക്സിൻ 150 ആണ് കഴിക്കുന്ന. സർജറി കഴിഞ്ഞാണ്.
0: എത്ര വയസ്സുണ്ട് കവിതയ്ക്ക്?
3: എനിക്ക് 40 വയസ്സ്. 8-9 വർഷമായ അന്ന് മുതലേ തൈറോക്സിൻ 150 കഴിച്ചോണ്ടിരിക്കുക കണ്ടിന്യൂസ്.
0: ഈ സർജറി എന്ത് കാര്യത്തിനാ ചെയ്തത്?
3: സർജറി അത് ക്ഷീണവും തളർച്ചയൊക്കെ ആയി വന്നപ്പോഴാണ് സർജറി ചെയ്തത്.
0: തൈറോയിഡ് സർജറി കഴിഞ്ഞ ഈ മുഴ പരിശോധനയ്ക്ക് വിട്ടപ്പോ അതില് ക്യാൻസറോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു?
3: കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇത് ഇനിയും സർജറി ചെയ്യണ്ടേ? അങ്ങനെ വരുമോ ഡോക്ടർ? വീണ്ടും വരും.
0: തൈറോയിഡിന്റെ സർജറി ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ക്യാൻസറിന് വേണ്ടിയും ചെയ്യാറുണ്ട്, അല്ലാതെ മുഴ വലുതായാലും ചെയ്യാറുണ്ട്. അപ്പൊ കവിത പറയുന്ന വെച്ച് മുഴ വലുതായത് കൊണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ മിക്കവാറും നമ്മൾ തൈറോയിഡിന്റെ ഗ്രന്ഥി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടാണ് എടുത്ത് കളയുന്നത്. അപ്പൊ മിക്കവാറും കേസിൽ നമ്മുടെ തൈറോയിഡ് പൂർണ്ണമായിട്ട് എടുത്ത് കളയുന്നതുകൊണ്ട് നമ്മൾ തൈറോക്സിൻ പുറമേ നിന്ന് എടുക്കേണ്ടി വരുന്നത്. കാരണം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് നോർമലി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ. അത് നമ്മൾ പുറമേ നിന്ന് എടുക്കേണ്ടി വരുന്നു. അപ്പം ചില കേസുകളിൽ നമ്മൾ ബാക്കി വരുന്ന ഗ്രന്ഥിയിൽ നിന്ന് മുഴ വീണ്ടും വരാനുള്ള ചെറിയ സാധ്യതയുണ്ട്. കവിതയുടെ വെയിറ്റ് എത്രയാണ്? ഇപ്പോൾ 70. അപ്പൊ വെയിറ്റിനനുസരിച്ച് നമുക്ക് 150 കഴിക്കണോ വേണ്ടോ എന്നുള്ളത് TSH എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത് TSH എന്ന് പറയുന്ന പരിശോധന ചെയ്യുക. എല്ലാ ദിവസവും കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ? 150
3: കഴിക്കുന്നുണ്ട്.
0: ഇടയ്ക്കിടയ്ക്ക് മുടങ്ങി പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. കവിതയുടെ ശരീരഭാരം വെച്ച് 150 സാധാരണഗതി വേണ്ടി വരാറില്ല. ഒരു 125 മൈക്രോഗ്രാം ഒക്കെയാണ് സാധാരണഗതി വേണ്ടി വരുന്നത്. ഇപ്പൊ ക്യാൻസറിന് വേണ്ടിയാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നതെങ്കിൽ ചിലപ്പോൾ കൂടിയ ഡോസ് കഴിക്കേണ്ടി വരും. അല്ലാതെ കഴിക്കുന്നിടത്തോളം നമ്മൾ കൃത്യമായിട്ട് കഴിക്കുവാണെങ്കിൽ ഒരു
3: ഡോസ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വീണ്ടും കൂടുതലായി.
0: നമ്മൾ തൈറോയിഡ് രാവിലെ വെറും വയറ്റില് ആഹാരത്തിന് ഒരു അരമണിക്കൂർ മുന്നേ കഴിക്കുക. പിന്നെ കൂടെ നമ്മൾ ഗ്യാസിന്റെ മരുന്നോ കാൽഷ്യത്തിന്റെ മരുന്നോ ഒക്കെ കൂടെ കഴിക്കാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഇൻ കേസ് ഒരു ദിവസം മിസ്സായി പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം 2 ഗുളിക ഒരുമിച്ച് കഴിക്കാവുന്നതാണ്. അങ്ങനെ കൃത്യമായിട്ട് കഴിച്ചതിന് ശേഷം ഈ TSH കൃത്യമായിട്ട് ലെവലിൽ എത്തുവാണെങ്കിൽ നമുക്ക് ഡോസ് പതിയെ കുറയ്ക്കാവുന്നതാണ്. തൽക്കാലം 150 തന്നെ കഴിക്കുക. ഒരു 2 മാസം കൃത്യമായിട്ട് കഴിച്ചതിന് ശേഷം TSH ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുക. അപ്പം അതിൻ്റെ ലെവൽ അനുസരിച്ച് നമുക്ക് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ അളവിൽ കഴിക്കുന്ന

0: അളവിൽ വ്യത്യാസം വരാം. മഴ വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ചില ആൾക്കാരിൽ ഇത് വരാറുണ്ട്.
1: എനിക്ക് ചിലപ്പോ ഇങ്ങനെ ഒരു വേദന പോലെയും സൗണ്ട് ഒരു വ്യത്യാസം പോലെ
0: അങ്ങനെ സംശയമുണ്ട്, അല്ലെങ്കിൽ കഴുത്തിൽ മുഴ പോലെ തോന്നുവാണെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നമുക്ക് നോക്കാവുന്നതാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം ഉണ്ടാവുന്ന നോക്കാവുന്നതാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. അതുപോലെ തന്നെ ആർത്തവ ക്രമക്കേടുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ആർത്തവത്തെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്, തൈറോയിഡിന്റെ വ്യത്യാസങ്ങൾ?
0: സാധാരണഗതിയിൽ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുവാണെങ്കിൽ നമുക്ക് ബ്ലീഡിംഗ് കൂടുതൽ, അല്ലെങ്കിൽ ഒരുപാട് തവണ ഒരു മാസത്തിന് രണ്ട് മൂന്ന് തവണയൊക്കെ ബ്ലീഡിംഗ് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും. തൈറോയിഡിന്റെ പ്രവർത്തനം കൂടി നിൽക്കുന്നവരിൽ പീരിയഡ്സ് കുറയുകയും ബ്ലീഡിംഗ് കുറയുകയൊക്കെ ചെയ്യുകയാണ് സാധാരണഗതി ചെയ്യുന്നത്. അതിൽ ചെറിയ വേരിയേഷൻ വരാം. ചിലപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് തന്നെ ബ്ലീഡിംഗ് കുറയുകയും ചെയ്യാം. സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ രീതിയിലുള്ള വ്യത്യാസമാണ് കണ്ടുവരുന്നത്.
2: ഈ തൈറോയിഡിന്റെ വേരിയേഷൻസും വന്ധ്യതയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായും. വന്ധ്യതാ ചികിത്സ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എപ്പോഴും തൈറോയിഡ് ഹോർമോൺ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിന്റെ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിനും നോർമലായിട്ടുള്ള പ്രവർത്തനത്തിനും ഇത് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ധ്യതാ ചികിത്സയുടെ ആദ്യത്തെ ഘട്ട പരിശോധനകളിൽ തന്നെ തൈറോയിഡിന്റെ പരിശോധനകൾ ചെയ്യാറുണ്ട്. അത് കുറവാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഹലോ
3: ഡോക്ടർ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: പേര് പറയാമോ?
3: പേര് കല.
2: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
0: വയസ്സൊന്ന് പറയാമോ?
3: പിന്നെ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, കഴിക്കണ്ട, പിന്നെ ഈ വണ്ണം വെച്ചു കയറണം, എന്തൊക്കെയാണോ ഒന്ന് പറയൂ.
0: തൈറോയിഡിന്റെ പ്രശ്നം ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഭക്ഷണ നിയന്ത്രണമുള്ള ഒരു അസുഖം അല്ല തൈറോയിഡ്. നമുക്ക് തൈറോയിഡ് മരുന്ന് കഴിക്കുന്നുണ്ടോ?
3: മോള് ഗുളിക കഴിക്കുന്നു.
0: മോൾക്ക് എത്ര വയസ്സുണ്ട്?
3: മോൾക്ക് 29 വയസ്സ്. പിന്നെ ഈ വണ്ണം വെച്ചു കയറണം, എന്തൊക്കെയാണോ?
0: വണ്ണം വെക്കുന്നതിന്റെ ഒരു കാരണം മാത്രമാണ് തൈറോയിഡ്. വണ്ണം നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ നിയന്ത്രണവും എക്സസൈസും പിന്നെ വേറെ മറ്റു ചില ഹോർമോണിന്റെ പ്രശ്നങ്ങളും കാരണം ഉണ്ടാവാം. അപ്പൊ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഭക്ഷണത്തിലുള്ള നിയന്ത്രണം കൃത്യമായിട്ടുണ്ടോ? അധികം ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്, സ്വീറ്റ്സ്, മധുര പലഹാരങ്ങൾ, ചോക്ലേറ്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ് ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. എന്നിട്ട് കൃത്യമായിട്ടുള്ള വ്യായാമവും വേണം.
3: ഗർഭിണിയായ കുഞ്ഞിനും ഈ തൈറോയിഡ് ഉണ്ടാവോ? ഗർഭിണിയാവണേനും വല്ല പ്രശ്നം ഉണ്ടായിരുന്നു തൈറോയിഡ് ഉണ്ടായിരുന്ന?
0: ഇല്ല, തൈറോയിഡ് ഉള്ളത് കൊണ്ട് ഗർഭിണിയാവുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. കൃത്യമായിട്ടുള്ള മരുന്ന് എടുക്കുവാണെങ്കിൽ, കൃത്യമായിട്ടുള്ള മരുന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗർഭിണി ആവാനും ഉള്ള ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡിൻ്റെ മരുന്ന് ഒരു കാരണവശാലും നിർത്തരുത്. മിക്കവാറും സന്ദർഭങ്ങളിൽ തൈറോയിഡിൻ്റെ മരുന്നിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. കാരണം കുട്ടിയുടെ മാനസികവും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്ക് തൈറോയിഡ്, അമ്മ തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ട് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പം മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക. ശരി.
2: പുരുഷന്മാരിലെ തൈറോയിഡ് ഹോർമോണിന്റെ വ്യതിയാനം എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത്?
0: ലക്ഷണങ്ങൾ വയസ്സ് നമുക്ക് ഒരുപാട് വ്യത്യാസമില്ല. പൊതുവേ സ്ത്രീകളിലാണ് തൈറോയിഡിന്റെ രോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. പുരുഷന്മാരിൽ ഇതേപോലെ തന്നെ കാണാറുണ്ട്. നമ്മുടെ ഹോർമോണിന്റെ വേരിയേഷൻ, ചില ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാരണം സ്ത്രീകളിൽ തൈറോയിഡിന്റെ അസുഖം കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. പുരുഷന്മാരിലും തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അവിടെയും ലക്ഷണങ്ങൾ ഏകദേശം ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടുന്നുക, ക്ഷീണം ഉണ്ടാവുക, മുടി പൊഴിച്ചിലുണ്ടാവുക, മോശം പോകാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് പുരുഷന്മാരിലും കാണുന്നത്.
2: ഡോക്ടർ പറഞ്ഞ പോലെ മുടിയുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചർമ്മ പ്രശ്നങ്ങൾ, ഇതെങ്ങനെയാണ് നമുക്ക് തൈറോയിഡ് രോഗമുള്ളവർക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റുക?
0: മുടി പൊഴിച്ചിൽ ഉണ്ടാവാമെന്ന് പറഞ്ഞെങ്കിലും മുടി പൊഴിച്ചിലിൻ്റെ വളരെ വളരെ ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് തൈറോയിഡ്. അപ്പം മുടി പൊഴിച്ചിലുള്ള ഒരാൾ തൈറോയിഡ് ഹോർമോൺ നോർമലാണെന്നുണ്ടെങ്കിൽ അത് അത് കാരണമല്ല. അപ്പോൾ അത് ജനിതകമായിട്ടുള്ള കാരണമാവാം, ഫുഡിൻ്റെ കുഴപ്പങ്ങൾ കൊണ്ടാവാം, അനീമിയ കാരണം വരാം, വൈറ്റമിൻ്റെ കുറവുകൾ കൊണ്ട് കാരണം വരാം, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ മുടി പൊഴിച്ചിലിന് കാരണമായേക്കാം. അപ്പോൾ ഒരു കാരണം മാത്രമാണ് തൈറോയിഡ്. മുടി കൊഴിച്ചിലുള്ള ഒരാൾ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡ് കാരണമാണ് ഈ മുടി പൊഴിച്ചിൽ ഉണ്ടാകുന്നതെങ്കിൽ ആ മരുന്ന് കഴിച്ചാൽ അത് കറക്റ്റ് ആവുന്നതാണ്.
2: അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ സപ്ലിമെൻ്റ് ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കുന്നവർ സെയിം ബ്രാൻഡ് മരുന്ന് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടോ? അത് ഇടയ്ക്കിടയ്ക്ക് ബ്രാൻഡ് മാറ്റുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തൈറോയിഡിൻ്റെ നമ്മൾ ഒരു മരുന്ന് കഴിക്കുവാണെങ്കിൽ എത്രത്തോളം അളവ് നമ്മുടെ ബ്ലഡിലോട്ട് പോകുന്നുള്ളത് ഓരോ ബ്രാൻഡിനും വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ചെറിയ വ്യത്യാസം

0: കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഒരു ബ്രാൻഡ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ വേറൊരു ബ്രാൻഡ് മാറി മാറി കഴിക്കുമ്പോൾ അതിനകത്തുള്ള ബയോ അവൈലബിലിറ്റി എന്ന് പറയും, അപ്പോൾ എത്രത്തോളം നമ്മൾ കഴിക്കുന്ന ഹോർമോൺ ബ്ലഡിലോട്ട് വരുന്നുണ്ട്, അതിൽ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ചെറിയ വ്യത്യാസം പോലും ടി എസ് എച്ചിൻ്റെ അളവ് നോക്കുമ്പം വ്യത്യാസം വരാറുള്ളതുകൊണ്ട് കഴിയുന്നതും ഒരേ ബ്രാൻഡ് തന്നെ കഴിക്കാൻ ശ്രമിക്കണം.
1: ചിലപ്പോൾ ടി എസ് എച്ച് കൂടിയിരിക്കുന്ന അവസ്ഥയും പക്ഷേ ടി ത്രീ ടി ഫോർ നോർമൽ റേഞ്ചിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അപ്പോൾ അത് തൈറോയിഡിന്റെ ഫംഗ്ഷനിലെ പ്രശ്നം തന്നെയാണോ?
0: തീർച്ചയായും അതും തൈറോയിഡിന്റെ പ്രശ്നം തന്നെയാണ്. ടി ഫോർ കുറയുകയും ടി എസ് എച്ച് കൂടിയിരിക്കുന്ന അവസരത്തിന് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം എന്നാണ് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ടി എസ് എച്ച് കൂടി നിൽക്കുന്ന കാരണം നമ്മുടെ ഓൾറെഡി പ്രവർത്തനം കുറവാണെങ്കിലും ഈ ഗ്രന്ഥിക്ക് നോർമലി ഉള്ള അളവിൽ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ അതിനെ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. ടി എസ് എച്ച് മാത്രം കൂടി നിൽക്കുകയും ടി ത്രീ ടി ഫോർ നോർമൽ ലെവലിൽ നിൽക്കുന്നതും ഒരു അവസ്ഥയാണ് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പം ഈ അവസ്ഥയിൽ ചികിത്സ വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ വേറെ ചില ലക്ഷണങ്ങളുടെ ബേസിലാണ്. അപ്പോൾ തൈറോയിഡ് പെറോക്സിഡേസ് ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിൽ ഉള്ള നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡി പോസിറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ചികിത്സ ഇളക്കുകയാണെങ്കിലോ ഗോയിട്ടർ ഉണ്ടെങ്കിലോ അതായത് തൈറോയിഡിന് മോഴ ഉണ്ടെങ്കിലോ ചിലപ്പോൾ ഇത് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസത്തിനും നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരാം.
1: അടുത്ത കോളർ, ഹലോ.
2: ഹലോ ഡോക്ടറെ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയണേ.
2: സുധർമ്മ, കാസർഗോഡ് ഉദുമ എന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചോ.
0: സുധർമ്മ പറഞ്ഞോളൂ.
2: ഹലോ ഡോക്ടറെ, ഞാൻ 4 വർഷമായി തൈറോയിഡിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നേ. ഇപ്പോ
0: അൻപതിന്റെ ഗുളികയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എപ്പോഴെങ്കിലും കഴിച്ചു തുടങ്ങിയതിനു ശേഷം ടി എസ് എച്ച് എന്ന് പറയുന്ന ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ടോ?
2: നോക്കി. അപ്പോ ചെറിയൊരു വാല്യൂ കൂടുന്നുണ്ട്.
0: അപ്പൊ നമ്മള് എത്ര അളവ് കഴിക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഈ ടി എസ് എച്ച് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ടി എസ് എച്ച് എന്ന വാല്യൂ നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൈറോയിഡിന്റെ കഴിക്കുന്ന മരുന്നിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും. അപ്പൊ നോർമലി നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ഒരു 2-നകത്ത് വരണം. അതിൽ കൂടുതലുണ്ടെങ്കിൽ 2-2.5-നകത്ത് വരണം. അപ്പൊ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡോസ് ചെറുതായിട്ട് കൂട്ടേണ്ടി വരും. ടി എസ് എച്ച് നോർമൽ ലെവലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ കഴിക്കുന്ന മരുന്നിന്റെ അളവ് കറക്റ്റ് ആണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ മരുന്ന് അതേ മരുന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കണം. ഒരു 3 മുതൽ 6 മാസം കൂടുമ്പോൾ ടി എസ് എച്ച് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നമ്മൾ കഴിക്കുന്ന മരുന്നിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. തൈറോയിഡ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നോർമലി ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമുള്ള ഒരു ഹോർമോൺ. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് എടുക്കുന്നത് അതൊരു മരുന്നായിട്ട് പോലും കണക്കാക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരത്തിലുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല.
1: ഈ പേശി സന്ധി വേദനകൾ തൈറോയിഡ് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ടോ?
0: തീർച്ചയായും ഹൈപ്പോ തൈറോയിഡിസത്തിനും നമ്മുടെ മസിലിന്റെ ബലക്കുറവ്, സന്ധി വേദന അത്ര കാര്യമായിട്ടില്ലെങ്കിലും മസിലിന്റെ ബലക്കുറവ് ഉണ്ടാവാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ലക്ഷണം മാത്രമാണ്. നമ്മൾ സാധാരണഗതി കാണുന്ന ലക്ഷണങ്ങൾ ഉള്ള ഒരാൾക്ക് മസിലിന്റെ വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തൈറോയിഡ് കാരണമാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ പോലും നമ്മൾ തൈറോയിഡ് മരുന്ന് കഴിച്ചതിന് ശേഷം ഈ ബലക്കുറവ് ഒക്കെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്.
1: അടുത്ത കോളറുണ്ട്. ഹലോ.
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയണേ.
3: പേര് ശ്രീകല, അർക്കന്നൂർ എന്ന് വിളിക്കുന്നു.
1: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചു.
0: പറഞ്ഞോളൂ ശ്രീകല, പറഞ്ഞോളൂ.
3: നമസ്കാരം സർ.
0: നമസ്കാരം ശ്രീകല, പറഞ്ഞോളൂ.
3: ഈ തൊണ്ടയ്ക്ക് ഒരു വീക്കം പോലെ ഇങ്ങനെ ഉണ്ട്. ആഹാരം ഇറക്കുന്നതിനും
0: ആയിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ മുൻവശത്തായിട്ട് കാണുന്ന ഗ്രന്ഥിയാണ്. അതിനൊരു വീക്കം വരുവാണെങ്കിൽ നമ്മൾക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ തൈറോയിഡിന്റെ വീക്കം വളരെ
3: ബുദ്ധിമുട്ടുണ്ട്.
0: തൈറോയിഡിന്റെ സ്കാൻ വല്ലതും എടുത്തിട്ടുണ്ടോ?
3: ഇല്ല, നോക്കിയിട്ടില്ല.
0: അപ്പോ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കാണിച്ച് തൈറോയിഡിന്റെ സ്കാനും അതുപോലെ തൈറോയിഡിന്റെ ബ്ലഡ് ടെസ്റ്റും ചെയ്യേണ്ടതുണ്ട്. അപ്പം ഈ മുഴകള് ഒരുപാട് ഉണ്ടാകാറുണ്ട്. അതെല്ലാം കുഴപ്പമൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് തൈറോയിഡ് അൾട്രാസൗണ്ട് ചെയ്ത് മുഴ എത്രത്തോളം വലുതാണ്, അത് ഈ പറഞ്ഞ പോലെ നമ്മൾ അന്നനാളിയിലോ അല്ലെങ്കിൽ ശ്വാസകോശത്തിലൊക്കെ പ്രസ് ചെയ്തിരിപ്പുണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടതുണ്ട്. പിന്നെ തൈറോയിഡിന്റെ പ്രവർത്തനം കറക്റ്റായിട്ടുള്ള രീതിയിലാണോ നടക്കുന്നതെന്ന് എന്നറിയാൻ വേണ്ടി രക്തത്തിൻ്റെ പരിശോധന

0: പ്രാർത്ഥനയും ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടും ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ചെയ്യേണ്ടതാണ്.
1: ഓക്കെ, വിളിച്ചതിന് ഓക്കെ. ഓക്കെ ഡോക്ടർ, തൈറോയിഡിന്റെ തകരാറുകൾ ഒരു ജീവിതശൈലി രോഗമെന്ന് പറയാൻ പറ്റുമോ? സ്ട്രെസ്സും തൈറോയിഡിന്റെ പ്രശ്നങ്ങളും എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ?
0: നമുക്ക് തൈറോയിഡിന്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് തൈറോയിഡിന്റെ പ്രവർത്തനം പല അസുഖങ്ങളെയും പോലെ തന്നെ നമുക്ക് ഒരു ഈ കാരണം കൊണ്ടാണ് തൈറോയിഡ് വരുന്നു എന്നുള്ള പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിനെതിരെ പ്രതിരോധ ശക്തി പ്രവർത്തിച്ച് നമ്മുടെ തൈറോയിഡിന്റെ ഗ്രന്ഥിയെ നശിപ്പിക്കുന്ന ഒരവസ്ഥ. അപ്പം ആ ഒരു ആൻറ്റിബോഡി പോസിറ്റീവ്, അതായത് ആൻറ്റി ടി പി ഒ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കും ചിലപ്പോൾ തൈറോയിഡ് നോർമലി പ്രവർത്തിക്കുന്നുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അമിതമായിട്ടുള്ള ഫുഡ്, സ്ട്രെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തൈറോയിഡിൻ്റെ അസുഖം വരാനുള്ള കാരണമായേക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് തൈറോയിഡ് വരുന്നതെന്ന് പറയാക്കത്തില്ല. അതുപോലെ തന്നെ ഈ തൈറോയിഡ് പെറോക്സിഡേസ് എന്നുള്ള ആൻറ്റിബോഡി, അത് പലരുടെയും ഒരു സംശയമാണ്. തൈറോയിഡ് ഫംഗ്ഷൻ നോർമലായിരിക്കുന്നു, പക്ഷേ ആൻറ്റി ടി പി ഒ എന്ന് പറയുന്ന ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പലരും വരാറുണ്ട്. അപ്പോൾ ആൻറ്റി ടി പി ഒ അസച്ച് ആ ടെസ്റ്റിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഇല്ല. അപ്പം ടി ത്രീ ടി ഫോർ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ ആൻറ്റി ടി പി ഒ പോസിറ്റീവ് ആയത് കാരണം അഫക്റ്റഡ് ആണെങ്കിൽ മാത്രമേ അതിനകത്ത് സിഗ്നിഫിക്കൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കണ്ടുപിടിച്ചു, അതിൻ്റെ ഒരു കാരണമായിട്ട് നമ്മൾ ആൻറ്റി ടി പി ഒ ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിട്ട് വന്നു, അതിനർത്ഥം നമുക്ക് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നമാകും. അങ്ങനെയുള്ള ആൾക്കാർ മരുന്ന് കഴിക്കുമ്പോൾ ആൻറ്റി ടി പി ഒ എന്ന് പറയുന്ന ടെസ്റ്റ് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. തൈറോയിഡ് ഫംഗ്ഷൻ കറക്റ്റ് ആണോ എന്നുള്ളതിന് ടി എസ് എച്ച്, ടി ഫോർ മുതലായ ടെസ്റ്റുകളാണ് വേണ്ടത്.
1: ഇപ്പൊ നോർമലി ഒരു തൈറോയിഡിന്റെ പ്രശ്നമുള്ള ഒരാളെ ടെസ്റ്റ് നടത്തുമ്പോൾ ടി എസ് എച്ച് നോർമൽ ആണോ എന്ന് നോക്കുക, ടി ത്രീ ടി ഫോർ ഡിസൈഡ് റേഞ്ചിലാണോ എന്ന് നോക്കുക. അത് നോർമൽ ആണെങ്കിൽ ആള് തൈറോയിഡിന്റെ പ്രശ്നത്തിൽ ഓക്കെ ആണ് എന്ന് പറയാൻ പറ്റുമോ?
0: തീർച്ചയായും ടി എസ് എച്ച് നമ്മളിപ്പോ ഏത് കണ്ടീഷനാണ് നമുക്ക് സംശയമുള്ളത് അതനുസരിച്ചാണ് നമ്മൾ ടെസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്.
1: ഓക്കെ,
0: ഇപ്പൊ ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള കണ്ടീഷനാണ് നമുക്ക് സംശയിക്കുന്നതെങ്കിൽ ടി എസ് എച്ച്, ടി ഫോർ എന്നുള്ള ടെസ്റ്റ് മാത്രം മതിയാവും. അതല്ല ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള സിറ്റുവേഷൻ ആണ് നമ്മൾ സംശയിക്കുന്നതെങ്കിൽ അതിൽ മാത്രം നമുക്ക് ടി എസ് എച്ച്, ചിലപ്പോൾ ഫ്രീ ടി ഫോറും ടി ത്രീയും വേണ്ടി വരാം. കാരണം ടി ത്രീ മാത്രം കൂടി നിൽക്കുന്ന രീതിയിൽ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടാറുണ്ട്. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ മൂന്ന് ഹോർമോൺ ഒരുമിച്ച് ചെയ്യാറുണ്ട്.
1: അതുപോലെ സാർ നേരത്തെ ഗോയിറ്ററിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ തൈറോയിഡിന്റെ വീക്കം എന്നുള്ളത് മാത്രമാണോ ഗോയിറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: ആ ഗോയിറ്റർ എന്ന് പറയുന്ന തൈറോയിഡിന്റെ ഏത് തരത്തിലുള്ള വീക്കവും ഒരു ഗോയിറ്ററാണ്. അത് തൈറോയിഡ് ഗ്രന്ഥി മൊത്തമായിട്ട് വീങ്ങാം, അത് ഡിഫ്യൂസ് തൈറോയിഡ് ഗോയിറ്റർ എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ തൈറോയിഡിൽ ചില മുഴകളായിട്ട് വരാം, മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയാം. നോഡുലാർ ഗോയിറ്റർ തന്നെ ഒറ്റ നോഡ്യൂളായിട്ടും വരാം, പല പല നോഡ്യൂളായിട്ടും വരാം. അപ്പം ഈ ഡിഫ്യൂസ് ഗോയിറ്റർ തന്നെ നമുക്ക് ചിലപ്പോൾ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടി നിൽക്കാം, കുറഞ്ഞു നിൽക്കാം, അത് നോർമലായിട്ടുള്ള ഫംഗ്ഷനും നിൽക്കാം. ഇപ്പോൾ നോർമലായിട്ടുള്ള ഫംഗ്ഷന് നിൽക്കുന്ന തൈറോയിഡ് ആണെങ്കിൽ, അത് ഇപ്പോൾ സപ്പോസ് മൾട്ടി നോഡുലാർ ഗോയിറ്റർ ആണ് അല്ലെങ്കിൽ ഡിഫ്യൂസ് ആയിട്ടുള്ള ഒരു ഗോയിറ്റർ ഉണ്ട്, അതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോയിഡ് ഫംഗ്ഷൻ നോർമലാണെന്നുണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിച്ച് അത് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ആ കേസിൽ നമുക്ക് സർജറി വേണോ വേണ്ടോ എന്നുള്ളത് മറ്റ് ചില ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം നമുക്ക് ചില മുഴ, ഇപ്പം നോഡുലാർ ഗോയിറ്റർ എന്ന് പറയുന്ന മുഴ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മുഴയാണ് എന്ന് ചില സംശയാസ്പദമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസിൽ നമ്മളത് കുത്തിപരിശോധന ചെയ്യും. എഫ് എൻ എ സി എന്ന് പറയുന്ന ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യും. ആ കുത്തിപരിശോധിക്കുന്നതിൽ നമുക്ക് വീണ്ടും ക്യാൻസറിൻ്റെ സംശയം ഉണ്ടെങ്കിൽ നമുക്കത് സർജറി ചെയ്യേണ്ടതുണ്ട്. ഇനി സംശയം ഇല്ല എന്നുള്ള ഒരു ഘട്ടത്തിലും ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണ്, അത് നമുക്ക് പ്രഷർ ഉണ്ടാക്കുന്ന കാരണം കഴിച്ചിറക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസത്തിന് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിനുള്ളിലോട്ട് അത് താഴോട്ട് ഇറങ്ങിപ്പോകുന്ന രീതിയിൽ മുഴ വലുതാണ്, അല്ലെങ്കിൽ ചിലർക്ക് കാണുമ്പോൾ ഈ ഒരു വലിയ മുഴ ഇരിക്കുന്നതിൻ്റെ ഒരു കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടി അതിനും സർജറി ചെയ്യാറുണ്ട്.
1: ഈ തൈറോയിഡിൻ്റെ സർജറി ചെയ്യുന്നത് അതിന് ശേഷമുള്ള ഒരു വിശ്രമകാലമൊക്കെ എത്രത്തോളം?
0: തൈറോയിഡ് സർജറി ഇപ്പോൾ നമ്മൾ കഴുത്തിലൂടെ ഒരു സർജറി ചെയ്യുകയാണ് സാധാരണഗതി ചെയ്യുന്നത്. ഇപ്പോൾ അത് ലാപ്രോസ്കോപ്പിക്കലിയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ തൈറോയിഡ് സർജറിയുടെ ശേഷമുള്ള വിശ്രമകാലം വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൈറോയിഡ് ഓപ്പറേഷൻ ചെയ്യുന്നത് കഴുത്തിലൂടെ വരുമ്പോൾ നമുക്ക് അത് വലിയൊരു സ്കാറൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രസ്റ്റിന് താഴെയും കക്ഷത്തിലൂടെയൊക്കെ ചെറിയൊരു ഇൻസിഷൻ ഇട്ട്, ചിലപ്പോൾ തൊണ്ടയ വഴി ഇൻസിഷൻ ഇട്ട് തൈറോയിഡ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് നമുക്ക് അത്രത്തോളം വിശ്രമമൊന്നും വേണ്ടി വരത്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ നോർമൽ വർക്കിലോട്ട് തിരിച്ചു പോകാവുന്നതാണ്.
1: അതുപോലെ തന്നെ ചിലർക്കുള്ള സംശയം

0: ആണ് തൈറോയിഡിന്റെ സർജറിക്ക് ശേഷം ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളത്?
1: ശബ്ദത്തിന് വ്യത്യാസം വരാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. എല്ലാ സർജറിക്കും കോംപ്ലിക്കേഷൻസ് ചെറുതായിട്ടൊക്കെ വരാം. അപ്പൊ അതുപോലെ തൈറോയിഡിന്റെ സർജറിക്കും റയറായിട്ട് നമ്മൾ തൈറോയിഡിന്റെ ഗ്രന്ഥിയുമായിട്ട് ചേർന്ന് ചില ഞരമ്പുകൾ ചില നെർവുകൾ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ നോർമൽ സൗണ്ട് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഞരമ്പൊക്കെ എന്തെങ്കിലും കേടുപാട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സൗണ്ട് അഫക്റ്റഡ് ആവും. പക്ഷേ ഈ അഫക്റ്റഡ് ആകുന്നത് തന്നെ എപ്പോഴും പെർമനൻ്റ് ആയിട്ട് നമുക്ക് സൗണ്ട് പോകണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു തൈറോയിഡ് ഗ്രന്ഥി ഓപ്പറേഷൻ കഴിഞ്ഞുള്ള നേർക്കെട്ട് കാരണം ആ ഒരു നെർവിന് താൽക്കാലികമായിട്ടുള്ള ഒരു കേടുപാട് വന്നാൽ ഒരു കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ 2-3 മാസത്തേക്കൊക്കെ ചിലപ്പോൾ സൗണ്ടിൻ്റെ ഒരു വേരിയേഷൻ വരാം. അത് കഴിഞ്ഞിട്ട് തൈറോയിഡ് നോർമലായിട്ടാവുകയും ചെയ്യാം. അല്ലാന്നുള്ള ചിലർക്ക് അപൂർവമായിട്ട് മാത്രം നമുക്ക് വോയിസിന് ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്.
0: അതുപോലെ അയഡിൻ കലർന്ന ഉപ്പ് ഈ തൈറോയിഡ് രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്?
1: നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നേ കണ്ടിട്ടുള്ള നമ്മുടെ തൈറോയിഡിന്റെ അസുഖങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മെജോറിറ്റി തൈറോയിഡിന്റെ അസുഖങ്ങളും തൈറോയിഡ് അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടായിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അയഡിനൈസ്ഡ് ഉപ്പ് വളരെ കോമൺ ആക്കിയതിന് ശേഷം ഈ അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസം അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ അഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഓട്ടോ ഇമ്യൂൺ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായും അയഡിനൈസ്ഡ് ഉപ്പ് നമ്മുടെ തൈറോയിഡിൻ്റെ ഉണ്ടാകുന്ന കുറേ അസുഖങ്ങൾക്ക് കുറച്ചിട്ടുണ്ട്.
0: ഓക്കെ, അടുത്ത കോളറുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: എന്റെ പേര് അനു. ഞാൻ മേയാറ്റിങ്ങലാണ് വിളിക്കുന്നത്.
0: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചു.
2: ഡോക്ടറിന്റെ സംശയം, ഈ പ്രഗ്നൻസി തുടങ്ങുന്നതിന് മുൻപ് തൈറോയിഡിന്റെ പ്രശ്നം കണ്ടുപിടിച്ചു. അപ്പോ അതിനനുസരിച്ചുള്ള മെഡിസിനും തന്നു, ഡെലിവറിയും കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഈ തൈറോയിഡിന്റെ നമ്മൾ എങ്ങനെയാണ് അതിനെ കുറിച്ച് നമ്മൾ നോക്കി കാണേണ്ടത്? ഇതിന്റെ വീണ്ടും കണ്ടിന്യൂസ്ലി നമ്മൾ മരുന്ന് കഴിക്കണോ?
1: പ്രഗ്നൻസിയുടെ സമയത്ത് ടി എസ് എച്ച് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിരുന്നോ?
2: അനിയത്തിക്ക് വേണ്ടിട്ടായിരുന്നു. അനിയത്തി അത് ടെസ്റ്റ് ചെയ്തു, അതിനനുസരിച്ച് മൈൽഡ് ആയിട്ട് ഒരു മെഡിസിനും കൊടുത്തു രാവിലെ കഴിക്കാൻ.
1: എത്ര എത്ര അളവിലാണ് മരുന്ന് കഴിച്ചതെന്ന് അറിയാവോ?
2: അതിന്റെ മരുന്നിന്റെ അളവിന്റെ കാര്യം ഇപ്പൊ പിടിക്കില്ല.
1: ഓക്കെ, പ്രഗ്നൻസി ആയിട്ടുള്ള സന്ദർഭം നമ്മൾക്ക് തൈറോയിഡിന്റെ റിക്വയർമെന്റ് നമുക്ക് ബോഡിയിൽ ആവശ്യമുള്ള അളവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി തൈറോയിഡിൻ്റെ അസുഖമുള്ള മരുന്ന് കഴിക്കുന്നവർക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾക്ക് മരുന്നിൻ്റെ അളവ് ചിലപ്പോൾ കൂട്ടേണ്ടി വരും. മനസ്സിലായില്ലേ? അതല്ല, നേരത്തെ തൈറോയിഡിൻ്റെ അസുഖം ഇല്ലാത്ത ഒരാളാണ് പ്രഗ്നൻസിയുടെ സമയത്ത് ചെറിയ മൈൽഡ് ഹൈപ്പോതൈറോയിഡിസം ആണ് ചിലപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം തൈറോയിഡ് ടി എസ് എച്ച് തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം തൈറോയിഡ് ഫംഗ്ഷൻ നോർമലാണെങ്കിൽ മരുന്ന് നിർത്താനും പറ്റും. ഓക്കെ, പക്ഷെ അതിന് മരുന്ന് ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ടി എസ് എച്ച് ടി ഫോർ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താവും.
2: അപ്പൊ അതുപോലെ ഇനി ഒരു രണ്ടാമതും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണെങ്കിൽ ഇതെല്ലാം നോർമൽ ആണെങ്കിൽ മാത്രമേ
1: അത് കഴിവതും നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുന്നേ തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്ത് തൈറോയിഡ് നോർമലായിട്ടുള്ള അളവല്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവ് മരുന്ന് കഴിക്കേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ബുദ്ധിയും ശരീരത്തിന്റെ വളർച്ചയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ തൈറോയിഡിന്റെ കുറവെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവിൽ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും പ്രഗ്നൻസിയുടെ സമയത്ത്.
2: അതുപോലെ ഈ ആണുങ്ങളില് തൈറോയിഡ് ഉണ്ടെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് വന്ധ്യതയിലോട്ട് പോകാറുണ്ടോ?
1: എല്ലാ കേസിലും വന്ധ്യതയുടെ ഒരു കാരണത്തിൽ ഒരെണ്ണമാണ്. തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം വന്ധ്യതയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ തൈറോയിഡിന്റെ ടെസ്റ്റ് ആദ്യം തന്നെ ചെയ്യാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ തൈറോയിഡിന്റെ പ്രശ്നം കാരണമുള്ള വന്ധ്യതയാണെങ്കിൽ അതിന്റെ മരുന്ന് കഴിക്കുമ്പോൾ അത് നോർമലായിട്ട് മാറും. അതെ അതെ, തീർച്ചയായിട്ടും അതേ ലക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ലേഡീസിന് കൂടുതലായിട്ട് നമ്മൾ പീരിയഡ്സിന്റെ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. ബാക്കിയുള്ള എല്ലാ ലക്ഷണങ്ങളും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരേ രീതി തന്നെ കാണാം.
2: ഈ അതുപോലെ ഈ തൈറോയിഡിന് പ്രശ്നമായിട്ട് ഇപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ് ഇപ്പൊ റിമൂവ് ചെയ്തതിന് ശേഷം ഈ മുടി കൊഴിച്ചിൽ എന്നൊരു ഇത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും സംഭവിക്കുന്നതാണോ അതോ ഈ ഓരോരുത്തരുടെ ബോഡി ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ചാണോ?
1: ഇത് തൈറോയിഡിന്റെ ഒരു ലക്ഷണം മാത്രമാണ് മുടി കൊഴിച്ചില്. ഇപ്പൊ തൈറോയിഡിന്റെ ഹോർമോണിന്റെ കുറവ് കാരണം അല്ലെങ്കിൽ കൂടുതൽ കാരണം ഉള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ മാത്രം തൈറോയിഡിന്റെ രോഗം കറക്റ്റഡ് ആയിട്ട് മരുന്ന്

0: പൊണ്ണത്തടിയുള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ തൈറോയിഡിന്റെ പ്രശ്നം വരുന്നത്?
1: നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന, അതായത് ജന്മനാ ഉള്ള തൈറോയിഡിന്റെ പ്രവർത്തനക്കുറവ്, അത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്. കൺജനിറ്റൽ ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുന്നത്, ജന്മനാ തന്നെ ഉള്ള തൈറോയിഡിന്റെ പ്രവർത്തനക്കുറവ്. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് കുഞ്ഞിന് ബുദ്ധി വികസനത്തിനും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കും എല്ലാം തൈറോയിഡ് ആവശ്യമുണ്ടായതുകൊണ്ട് തന്നെ, തൈറോയിഡ് ഹോർമോൺ കുറവായതുകൊണ്ട് ബുദ്ധിയും ശരീരത്തിൻ്റെ വളർച്ചയും എല്ലാം ബാധിക്കാം. അതുകൊണ്ട് തന്നെ നവജാത ശിശുക്കൾക്ക് എല്ലാം തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. TSH ടെസ്റ്റ് ചെയ്ത് അത് കുറവാണെന്നുണ്ടെങ്കിൽ അതിന് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ മരുന്ന് കൊടുക്കാറുണ്ട്.
0: ഓക്കെ, അടുത്ത കോളർ. ഹലോ.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയണേ.
2: എന്റെ പേര് നൈസാമെന്നാണ്, സ്ഥലം കുട്ടിയാണ്.
0: ഡോക്ടറായിട്ട് സംസാരിച്ചു.
1: നമസ്കാരം, പറഞ്ഞോളൂ.
2: ഈ നമ്മളാണെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ തൈറോയിഡ് രോഗത്തിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് മുതൽ നമ്മളൊരു ഒരു ഘട്ടം വരെ നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകള് കാര്യങ്ങള് ഇത് വരാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങള് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മാർഗരേഖ തയ്യാറാക്കി ഒരു കുട്ടി ജനിക്കുമ്പോഴേ ഒരു ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ അതിന്റെ ഒരു ഫയലായിട്ട് റെക്കോർഡായിട്ട് ഒരു കാര്യം കൊടുത്താൽ അത് നമ്മുടെ സമൂഹത്തിലെ ഒരു മാറ്റത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ടാവും. അല്ല, നമ്മളിപ്പോ ഈ ഐസിലെ ഐഡൈസ് ഉപ്പ് കാര്യങ്ങളെ സംബന്ധിച്ചതിനെക്കാട്ടിൽ കൂടുതൽ ഈ പ്രോട്ടീനുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിന് ഘടകങ്ങളായിട്ട് പലതും വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ?
1: തീർച്ചയായും, അതാണ് ഇപ്പൊ കുറച്ചു മുമ്പേ തന്നെ പറഞ്ഞതാണ്, നമ്മുടെ എല്ലാ കുട്ടികളിലും ചില ജനിതകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൈറോയിഡിന്റെ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാനും അതിന് മരുന്ന് നൽകാനും പറ്റും. അത് വളരെ പ്രധാനമാണ്.
2: അത് കാര്യം എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കാണെങ്കിൽ ഇപ്പൊ കുട്ടികൾ ആശുപത്രി വരുമ്പോഴത്തേക്കൊരു ഒരു കാർഡ് കൊടുക്കുമല്ലോ. അപ്പൊ ആ കാർഡ് രക്ഷാകർത്താക്കൾക്ക് മനസ്സിലാക്കാനും ഇന്ത്യയിൽ നമ്മൾ പഴയ പണ്ടത്തെ കാലത്ത് ട്രിപ്പിളും പോളിയൊക്കെ കൊടുക്കുമെന്ന്
1: പറയുന്നത് തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ തന്നെ നമ്മള് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മള് ആവശ്യമായിട്ടുള്ള ജനിതകമായിട്ടുള്ള കുറച്ച് അസുഖങ്ങൾ എന്തോ എന്ന് നോക്കാറുണ്ട്. മിനിമം അല്ലാതെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അത്യാവശ്യമുള്ള ഡയറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോ ഡെലിവറി സമയത്ത് വിടുന്നത്. തീർച്ചയായും അമ്മമാര് പാല് കൊടുക്കുന്നതിനെയും മുലയൂട്ടലിനെയൊക്കെ പ്രാധാന്യം കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ്.
2: കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന സമയത്ത് തന്നെ ഗർഭിണിയായിരിക്കും സമയത്ത് തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളും കൂടെ ഉണ്ട് ഇതിന്.
1: അതുകൊണ്ടാണ് അത് എല്ലാ സർക്കാർ ആശുപത്രികളിലും ആന്റിനേറ്റൽ ചെക്കപ്പ് ഉണ്ട്. ആ ചെക്കപ്പിന് പോകുമ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, കുട്ടികളിലെ തൈറോയിഡ് പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ വളരെ ചെറിയ പ്രായത്തിലെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ട ഒരു കുട്ടി ഒരുപക്ഷെ ജീവിതകാലം അവസാനം വരെയും നമുക്ക് ഈ സപ്ലിമെന്റ് തന്നെ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ?
1: അതെ അതെ, കുട്ടികളില് തൈറോയിഡിന്റെ പ്രവർത്തനം ഈ പറഞ്ഞ പോലെ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് കാരണം ഉണ്ടാകും. ഒരു 6-7 വയസ്സുള്ള കുട്ടികളിലൊക്കെ ഇത് വരാം. പക്ഷെ ജന്മനാ ഉള്ള തൈറോയിഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ ഗ്രന്ഥി പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തൈറോയിഡ് ഉണ്ടാക്കുന്നതിന് ചില എൻസൈംസ് ആവശ്യമുണ്ട്, നമ്മൾ തൈറോയിഡിന്റെ ഗ്രന്ഥിയുടെ പ്രവർത്തനം നേരെ നടക്കാത്തതുകൊണ്ടോ ആവാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് നേരത്തെ പറഞ്ഞോളൂ, തൈറോയിഡ് നമ്മുടെ നോർമലി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാത്തത് കാരണം പുറമേ നിന്ന് എടുക്കുന്നു. അത് ഒരു മരുന്നാണ്, അത് ആയുഷ്കാലം കഴിക്കേണ്ടി വരുന്നു എന്നുള്ള രീതി വേണ്ട. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്, അത് ശരീരത്തിൽ ആവശ്യമുള്ള അളവിൽ ഉണ്ടാവാത്തതുകൊണ്ട് നമ്മൾ പുറമേ നിന്ന് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
0: അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പിന്നോട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയും വരുന്നില്ല എന്നുള്ളത്?
1: ഇല്ല, തീർച്ചയായും ഇല്ല. കറക്റ്റ് സമയത്തിന് മരുന്ന് കഴിച്ച് തുടങ്ങുവാണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും.
0: അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആളിന് തൈറോയിഡിന്റെ ഒരു പ്രശ്നമുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നില്ല, ഒരവസ്ഥയിലും ഒരു ഡോക്ടറിന്റെ അടുത്ത് എത്തുന്നില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അയാൾക്ക് ആ രോഗം ഉണ്ടെന്ന് ആ രോഗി മനസ്സിലാക്കാതെ ജീവിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഏതൊരു അവസ്ഥയിലായിരിക്കും അത് എത്തുക?
1: അത് പല രീതിയിൽ വരാം. അപ്പോൾ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിച്ച് ഭയങ്കര ക്ഷീണം, ഭയങ്കര തടി, അതുപോലെ ഹാർട്ടിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കാം, ശ്വാസം മുട്ടലുണ്ടാകാം. പിന്നെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേജിൽ മിക്സഡിമ കോമ എന്ന് പറയുന്ന ഒരവസ്ഥയിലോട്ട്, അതായത് തലച്ചോറിന്റെ പ്രവർത്തനം തീരെ ഇല്ലാതെ, ഓർമ്മയില്ലാതെ ജന്നി വരിക, ഇങ്ങനെയുള്ള ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരെ എത്താം. അപ്പോൾ ഇത് പല ഒരു സ്റ്റേജ് പല ഘട്ടത്തിൽ വരുന്നതനുസരിച്ച് അതിന്റെ സിവിയറിറ്റി വ്യത്യാസം വരും.
0: അപ്പോൾ പണ്ട് കാലത്ത് അസാധാരണമായിരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് സാധാരണമായിട്ട് കണ്ടുവരാറുണ്ട്. അതിലൊന്നാണ് തൈറോയിഡ്. എന്താണ് ഇത്രയധികം തൈറോയിഡ് രോഗികൾ ഇക്കാലയളവിൽ കാണപ്പെടാൻ കാരണം? സ്ക്രീനിങ്

0: ിന്റെ അളവ് കൂടിയതാണോ അതോ രോഗി തന്നെ ഇതിനെപ്പറ്റി ഒരു ബോധം ഉള്ള ഒരാളായിട്ട് അവയർനെസ് കൂടിയത് കൊണ്ടാണോ എങ്ങനെയാണ്?
1: തീർച്ചയായിട്ടും ഇപ്പോൾ സ്ക്രീനിങ് വളരെ കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടും ആൾക്കാർക്ക് അതിനുള്ള അവബോധം ഉള്ളതുകൊണ്ടും കൂടെയാണ് ഒരു കാരണം. പിന്നെ പൊതുവെ ഇങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് നമ്മൾ കൂടി വരുന്നതായിട്ട് കാണാറുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസം, ഭക്ഷണക്രമങ്ങളുടെ വേരിയേഷനൊക്കെ ആവാം. പക്ഷേ ഇതിന് ഒരു കാരണം, പ്രധാന കാരണം നമ്മൾ എന്തുകൊണ്ടും എന്തായാലും ഇത് കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ തന്നെയാണ്.
0: ഇപ്പോൾ പൊതുവായ തൈറോയിഡിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: തൈറോയിഡിൻ്റെ ആരോഗ്യം നിലനിർത്താൻ പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമുക്കിപ്പോൾ അയഡിനേറ്റഡ് ആയിട്ടുള്ള ഉപ്പ് കഴിക്കുന്നത്, അത് കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കുക. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. പിന്നെ അമിതമായിട്ടുള്ള അളവിൽ ഈ പറഞ്ഞ ഗോയിട്രോജൻസ്, ഈ ക്യാബേജ്, കപ്പ, ഇതൊക്കെ ഒരുപാട് അളവിൽ കൂടെ കഴിക്കും. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അമിതമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് തൈറോയിഡിൻ്റെ മരുന്ന്, അസുഖം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അളവിൽ മരുന്ന് കഴിച്ച് അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തതോടെ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ പോകാവുന്നതാണ്.
0: അപ്പോൾ ഈ വെറും വയറ്റിൽ തന്നെ ഈ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ അതിൽ ചൂടുവെള്ളത്തിൽ കുടിക്കാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ജീരകവെള്ളം മറ്റെന്തെങ്കിലുമൊക്കെ ചേർത്ത വെള്ളത്തിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്?
1: നമുക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് രീതിയിലുള്ള വെള്ളമായാലും കുഴപ്പമില്ല. നമ്മൾ അല്ലാതെയുള്ള കട്ടിയുള്ള ഫുഡാണ് പ്രധാനമായിട്ട്. പാല്, ചായ ഇങ്ങനെയുള്ള സംഭവങ്ങളും പൊതുവെ നമ്മളൊരു ഹാഫ് അവർ ഗ്യാപ്പിൽ കഴിക്കുന്നതായിരിക്കും നല്ലത്.
0: വേറെ തൈറോയിഡ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് എന്താണ് നമുക്ക് ഇപ്പോൾ തൈറോയിഡ് പ്രശ്നം അല്ലെങ്കിൽ തൈറോയിഡിനൊരു രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്?
1: സാധാരണഗതിയിൽ ഹൈപ്പോ തൈറോയിഡിസത്തിനും ഹൈപ്പർ തൈറോയിഡിസത്തിനും നമ്മൾ പ്രവർത്തനം കൂടുന്നതിനും കുറയുന്നതിനും അതിൻ്റെതായ ലക്ഷണങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെ ഉള്ളപ്പം സംശയിക്കാം. പിന്നെ അല്ലാതെ വരുന്ന പ്രശ്നം തൈറോയിഡിൻ്റെ ക്യാൻസറുകളാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ ക്യാൻസർ നമ്മൾ സംശയിക്കേണ്ടത് മിക്കവാറും നമ്മുടെ കഴുത്തിലെ മുഴ കണ്ടിട്ടാണ്. അപ്പോൾ കഴുത്തിലെ നമ്മൾ ഒരു മുഴ കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും അത് ബാക്കി പരിശോധനകൾ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും അത് പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു മുഴയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അതിൽ പെയിൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രഷർ സിംറ്റംസ് ഉണ്ടാകുന്നു, ആഹാരം കഴിച്ചിറക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിച്ചിറക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ ശ്വാസം വിടുമ്പം തടസ്സം പോലെ തോന്നുന്നു, ഇങ്ങനെ വോയിസിൻ്റെ മാറ്റം, ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഉടൻ തന്നെ അത് അൾട്രാസൗണ്ട് സ്കാനും ആവശ്യമുണ്ടെങ്കിൽ FNAC എന്ന് പറയുന്ന കുത്തിപരിശോധനയും ചെയ്യേണ്ടതാണ്.
0: ഈ തൈറോയിഡിനുണ്ടാകുന്ന ഡാമേജസ് റിവേഴ്സിബിൾ ആണോ അതോ ഇറിവേഴ്സിബിൾ ആണോ?
1: തൈറോയിഡിനുണ്ടാകുന്ന ചില അസുഖങ്ങൾ റിവേഴ്സിബിൾ ആണ്. ഉദാഹരണത്തിന് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് പാർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ പ്രഗ്നൻസി പൊതുവേ നമ്മുടെ പ്രതിരോധശക്തി കുറഞ്ഞിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിരോധശക്തി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പോസ്റ്റ് പാർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം വരാം. ചില വൈറൽ ഇൻഫെക്ഷൻ കാരണം സബക്യൂട്ട് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന അസുഖം വരാം. ഈ അസുഖങ്ങളിലൊക്കെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ നേർക്കെട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം അത് ഒരു സാധാരണഗതിയിൽ ഒരു പെട്ടെന്ന് തൈറോയിഡിൻ്റെ ഹോർമോൺ എല്ലാം കൂടെ ബ്ലഡിലോട്ട് വരുന്നത് കാരണം തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ലക്ഷണങ്ങൾ, വേർപ്പ്, നെഞ്ചെടുപ്പ്, വിറയൽ, ശരീരഭാരം കുറയുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ചില സന്ദർഭങ്ങളിൽ അത് ലേറ്റർ ഒരു സ്റ്റേജിൽ നോർമൽ തൈറോയിഡ് ഫംഗ്ഷനിലോട്ട് മാറാറുണ്ട്. ചില ആൾക്കാരിൽ അത് തൈറോയിഡിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള ഗ്രന്ഥി ഡാമേജ് വന്ന് ഹൈപ്പോ തൈറോയിഡിസത്തിലോട്ടും പോകേണ്ട, അത് നമുക്ക് ഫോളോ അപ്പിലൂടെ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അത് കൃത്യമായിട്ടുള്ള ഒരു 2 മാസം കഴിയുമ്പോൾ നമുക്ക് തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് തൈറോയിഡിൻ്റെ പ്രവർത്തനം നോർമലാണോ അതോ കുറയുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ.
0: തൈറോയിഡിൻ്റെ ടെസ്റ്റ് നടത്തുന്ന കൃത്യമായ ഇടവേള 3 മാസമാണോ 6 മാസം, എങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത്?
1: അത് ഓരോ ആൾക്കാരിലും, ഇപ്പോൾ തൈറോയിഡിന് നമ്മൾ കുറേ നാളായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളാണ്, തൈറോയിഡ് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളാണ്, വലിയ വേരിയേഷനൊന്നും ഇല്ലാതെ TSH നിൽക്കുന്നുണ്ടെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ചെയ്താൽ മതിയാവും. അതല്ല, തൈറോയിഡിൻ്റെ TSH നമ്മൾ നോക്കുമ്പോൾ വളരെ വേരിയേഷൻ വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രോത്ത് വളർച്ചയുടെ ഘട്ടത്തിൽ നമുക്ക് തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ് മാറിക്കൊണ്ടിരിക്കും, അതുപോലെ പ്രഗ്നൻസിയുടെ സമയത്ത് തൈറോയിഡിൻ്റെ ആവശ്യകത മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ചിലപ്പോൾ മാസം തോറും നോക്കേണ്ടി വരാം. അല്ലാതെ സാധാരണഗതിയിൽ കുറേ നാളായിട്ട് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് സപ്പോസ് തൈറോയിഡ് നോർമലായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 3 മാസം, ചിലപ്പോൾ 6 മാസം കൂടുമ്പോഴും ഒരിക്കൽ TSH ചെയ്താൽ മതിയാവും.
0: അതായത് ഈ വിത്തൗട്ട് മെഡിക്കേഷൻ TSH
1: 2.5 ഒരു റേഞ്ചിലോട്ട് നിൽക്കണം. നോർമലി അറൌണ്ട് 0.5 to 4 ആണ് നമ്മുടെ തൈറോയിഡ്.

0: ആർട്ടിസ്റ്റിൻ്റെ നോർമൽ ലെവല്, എന്നാലും അതിൻ്റെ ഒരു ഇച്ചിരി ഒരു ലോവർ ലെവലിലോട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്.
1: ഏറ്റവും നല്ലത് തൈറോയിഡിന്റെ വേരിയേഷൻസ് കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നതിന് കാരണമാകാറുണ്ട്.
0: തീർച്ചയായിട്ടും ഹൈപ്പോ തൈറോയിഡിസം കൊളസ്ട്രോളിന്റെ വേരിയേഷൻ ഉണ്ടാക്കാം. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ള എല്ലാ ആൾക്കാരും തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ LDL, പ്രത്യേകിച്ച് LDL, ട്രൈഗ്ലിസറൈഡ് മുതലായ കൊളസ്ട്രോളിൻ്റെ വ്യത്യാസം തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് വരാം. അപ്പോൾ അതിൽ തൈറോയിഡിൻ്റെ അസുഖം അതിന് മരുന്ന് കഴിച്ചതിന് ശേഷം ഈ കൊളസ്ട്രോൾ അമിതമായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് തൈറോയിഡിൻ്റെ മരുന്നിനൊപ്പം കൊളസ്ട്രോളിൻ്റെ മരുന്നും കഴിക്കേണ്ടതായി വരാം.
1: അപ്പോൾ പൊതുവെ ശരിയായ ജീവിതശൈലി, ശരിയായ ഭാരനിയന്ത്രണം അതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും.
0: തൈറോയിഡിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് നമുക്ക് തൈറോയിഡിൻ്റെ അസുഖം വന്നാൽ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് നമ്മളൊരു മരുന്നാണ് നമ്മൾ ആയുഷ്കാലം കഴിക്കേണ്ടി വരുന്നു, മരുന്ന് കുഴപ്പമുണ്ടാക്കുമോ എന്നുള്ള ഒരു ചിന്ത വേണ്ട. നമ്മുടെ നോർമലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിൽ ആവശ്യത്തിലുള്ള അളവിൽ ഉണ്ടാകാത്തത് കാരണം പുറമേ നിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് തൈറോയിഡിന് പ്രവർത്തനം കുറവാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ തൈറോയിഡ് ഹോർമോൺ എടുക്കേണ്ടതാണ്.
1: തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത് ബാബു US ആണ്. ഡോക്ടർ, നന്ദി.
0: നന്ദി.
2: തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത് ബാബു US മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണമാണ് നിങ്ങൾ കേട്ടത്.

0: നാളെ ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
1: 1881 പോളിഷ് മൈക്കോളജിസ്റ്റായ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം. രചന രാജീവ് ആലുങ്കൽ. സംഗീതം സ്റ്റീഫൻ ദേവസി.

യൂസഫ് അലി കേച്ചേരി വരികളെഴുതി, മോഹൻ സിതാര ഈണം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം വർണ്ണക്കാഴ്ചകൾ.

യേശുദാസും സുജാതയും പാടിയ ഗാനം യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം. ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും.

ആകാശവാണി. ഇപ്പോൾ എം. രാധാകൃഷ്ണൻ ആലപിച്ച ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ജോസ്. ആദ്യം അരികത്തു നീ വന്ന് നിൽക്കുമ്പോൾ എന്നു തുടങ്ങുന്ന ഗാനം. രചന ശ്രീകോട്ടൂർ ബിനു.

0: എം രാധാകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 29:54. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടികാ പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. CMRL കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് വിധി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം മറ്റന്നാൾ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയുമുണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായിയിലെ വീട്ടിലുൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. CMRL എക്സാലോജി സാമ്പത്തിക ഇടപാട് കേസിലാണ് റെയ്ഡ്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലും അടക്കമാണ് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. മുൻ മന്ത്രിയും ബേപ്പൂർ MLA യുമായ PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ED പരിശോധന നടക്കുകയാണ്. ED റെയ്ഡിൽ CPIM പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെയുള്ള ED റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ലഭിച്ചിട്ടില്ലെന്നും ED പോലീസ് സഹായം തേടിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ അറിയില്ല. നമ്മളെ ആരും അറിയിച്ചിട്ടുമില്ല, പോലീസ് സഹായം തേടിയിട്ടുമില്ല. അപ്പൊ നമുക്കതിനെപ്പറ്റിയുള്ള ഒരു വിവരങ്ങളും അറിയാത്ത കാര്യമാണ്. കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും കൈമാറിയിട്ട് ഞങ്ങൾക്ക് അറിയത്തുമില്ല എന്താ സംഭവം എന്നുള്ളത്.
0: അതേസമയം ED റെയ്ഡ് CPIM ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇത് സമൂഹം തിരിച്ചറിയുമെന്നും CPIM നേതാക്കൾ പ്രതികരിച്ചു. റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യമെന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു.
2: കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ SIR പിണറായിക്കും എതിരായിട്ടുള്ള വളരെ ഹീനമായ ഒരു ആക്രമണമായിട്ടാണ് ഈ ED റെയ്ഡിനെ കാണേണ്ടത്. അന്വേഷണത്തിനോട് സഹകരിക്കുന്ന വീണ വിജയന്റെ നിലപാട് തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഈ ED റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ നിയമപരമായി ഇതിൽ സ്വീകരിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും.
0: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. NEET UG 2026 ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിലെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 13. ലാത്തൂരിലെ ഡോക്ടർ മനോജ് ഷിരൂരെ, പൂനെയിലെ അഭാംഗ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകൻ തേജസ് ഹർഷദ് കുമാർ ഷാ എന്നിവരാണ് പുതിയതായി അറസ്റ്റിലായത്. ഇ ചലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സാപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമ ലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ

0: സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷികം ഇന്ന്. 1964 May 27 പണ്ഡിറ്റ് നെഹ്റു അന്തരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പണ്ഡിറ്റ് നെഹ്റുവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഡൽഹിയിലെ ശാന്തിവനിലെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ത്യാഗസ്മരണകളുമായാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കി നാളെ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളും ഒത്തുകൂടും. പ്രതികൂല കാലാവസ്ഥ കാരണം കോഴിക്കോട് ബീച്ചിലെ സംയുക്ത ഈദ്ഗാഹ് ഇത്തവണ ഇല്ല. പാളയം മൊഹീദ്ദീൻ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകും. നഗരഹൃദയമായ മിഠായി തെരുവിലും പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചെരുപ്പുകൾ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി പേരാണ് നഗരത്തിലെത്തുന്നത്.
0: ഗൾഫിൽ ഇന്ന് ബലിപെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിലെ സാത്താന്റെ പ്രതീകമായ ജമ്രകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജമ്രയായ ജമ്രത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഹിറാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രമണിയും. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ഒരു റിപ്പോർട്ട്.
3: ബംഗളൂരുവിലെ എപ്പിഡമിക് ഡിസീസസ് ആശുപത്രിയിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതായി അധികൃതർ അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ആവശ്യമായ എല്ലാ പൊതുജനാരോഗ്യ നടപടികളും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നുണ്ടെന്നും രാജ്യത്ത് കർശനമായ പരിശോധനയും നിരീക്ഷണവും തുടരുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ജനങ്ങൾ പരിഭ്രാന്തരാക്കേണ്ടതില്ലെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിൽ വൈകിട്ട് 7:30 മത്സരം. ജയിക്കുന്നവർ 2-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. IPL 1-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുഖ്യ വിനോദസഞ്ചാര കേന്ദ്രമാക്കി കൊല്ലത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് കൊല്ലത്ത് ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. CMRL കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് പുരോഗമിക്കുന്നു. മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി
1: സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിത മോഹൻ സംസാരിക്കുന്നു.
2: സ്കൂളിലും പുറത്തും മികച്ച കഴിവുകൾ കാട്ടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നത് അവർ കഴിക്കുന്ന ആഹാരമാണ്. സമ്പുഷ്ടമായ ഭക്ഷണം ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിരിക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നു. പോഷക ഗുണങ്ങളോടൊപ്പം മക്കളുടെ ഇഷ്ടവും കണക്കാക്കി വേണം ഭക്ഷണം നൽകാൻ. ഒരേ തരം ഭക്ഷണം പ്രാതലായും ഉച്ചഭക്ഷണമായും നൽകാതെ വൈവിധ്യമുള്ള ഭക്ഷണം നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന പരാതി അമ്മമാർക്ക് കൂടുതലാണ്. വിശപ്പുണ്ടെങ്കിൽ കുട്ടി തീർച്ചയായും ഭക്ഷണം കഴിക്കും. ബിസ്ക്കറ്റ് പോലുള്ള മറ്റു ഭക്ഷണങ്ങൾ ഒഴിവാക്കി പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണം നൽകുവാൻ ശ്രമിക്കുക. കുട്ടിക്ക് വേണ്ട ഉണർവും ഉന്മേഷവും ശ്രദ്ധയുമെല്ലാം ഈ ഭക്ഷണങ്ങൾക്ക് നൽകാൻ സാധിക്കും. ഒന്നാം ക്ലാസ്സുകാരന് ഊർജവും പ്രോട്ടീനും കൂടുതലടങ്ങിയ ഭക്ഷണം ആവശ്യമാണ്. കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണം കൂടുതൽ അളവിൽ നൽകാതിരിക്കുക. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ പാല്, മുട്ട, മത്സ്യം, മാംസം, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തണം. പോഷകങ്ങളുടെ ആവശ്യകത ഓരോ പ്രായത്തിലും വ്യത്യസ്തമാണ്. 6 മുതൽ 9 വയസ്സുവരെയുള്ള കുട്ടികൾ വളരെ ആക്റ്റീവായതിനാൽ അവരുടെ ഊർജത്തിന്റെ ആവശ്യകത ഈ സമയത്ത് വളരെ കൂടുതലാണ്. ഊർജത്തിന്റെ പ്രധാന ഉറവിടമാണ് അന്നജം. 45 മുതൽ 60% ഊർജം അന്നജത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, പ്രത്യേകിച്ചും ധാന്യങ്ങളിൽ നിന്നും. ആരോഗ്യകരമായ ജീവിതശൈലിക്കൊപ്പം സമീകൃത ആഹാരവും കുട്ടികൾക്ക് പ്രധാനമാണ്. സ്കൂളിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ടു തുടങ്ങുന്ന തുടക്കക്കാർ ചുറുചുറുക്കോടെ സ്കൂളിൽ സമയം ചിലവഴിക്കാനും കൂട്ടുകാരുമൊത്ത് കളിക്കാൻ താൽപര്യം കാണിക്കാനും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പാലോ പാൽ ഉൽപ്പന്നങ്ങളോ തിരഞ്ഞെടുക്കുമ്പോൾ അധിക കൊഴുപ്പുള്ളത് ഒഴിവാക്കുക. ചുവന്ന മാംസത്തേക്കാൾ കോഴിയിറച്ചിക്കും മത്സ്യത്തിനും പ്രാധാന്യം കൊടുക്കുക. കുട്ടികളുടെ ഭക്ഷണത്തിൽ പാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായതിനാൽ പാൽ കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പല ഫ്ലേവറുകൾ ചേർത്ത് മിൽക്ക്ഷേക്കായോ യോഗത്തായോ തൈരായോ കൊടുക്കാവുന്നതാണ്. കൊഴുപ്പ് കുറഞ്ഞ ചീസിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടുതലുള്ളതിനാൽ അമിത ഭാരമുണ്ടാകുമെന്ന പേടിയില്ലാതെ സുരക്ഷിതമായി കഴിക്കാവുന്നതാണ്. വൈകുന്നേരങ്ങളിലെ പപ്സ, പഴംപുരി, വട എന്നിവയ്ക്ക് പകരം അവൽ നനച്ചതും പഴവും നൽകാം. ഇവയിൽ നിന്നും ധാതുലവണങ്ങൾ, നാരുകൾ എന്നിവ ലഭിക്കുന്നു. പല തരത്തിലുള്ള ധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അരി, ഗോതമ്പ്, റാഗി മുതലായവ ഇതിൽ ചിലതാണ്. ട്രെൻഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പല കുട്ടികൾക്കും പ്രധാന പോഷകങ്ങളോ പ്രോട്ടീനോ ലഭിക്കുന്നില്ല. നാടൻ പ്രാതൽ വിഭവങ്ങൾ കഴിക്കുന്ന കുട്ടികളുടെ ആരോഗ്യം മറ്റ് ട്രെൻഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കുട്ടികളെക്കാൾ മെച്ചപ്പെട്ടതാണ്. വളരെ നാളുകളായി ബ്രെഡും ജാമും പാലും മാത്രം കഴിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ മുഖ്യമായ ഒന്നാണ് വിളർച്ച. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന കുട്ടികളിലും ഇരുമ്പ് എന്ന പ്രധാനപ്പെട്ട ധാതുവിന്റെ അംശം തീരെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇരുമ്പ് അടങ്ങിയ ഭക്ഷണത്തോടൊപ്പം വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണം ഇരുമ്പിന്റെ ആഗിരണത്തിന് ഏറെ സഹായകരമാണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ രുചിക്കൊപ്പം ആകർഷകമായ രീതിയിൽ ഭക്ഷണം നൽകുന്നതിനും പ്രാധാന്യം കൊടുക്കണം. പല നിറത്തിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും, അതായത് ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, വെള്ള എന്നിങ്ങനെ ഇവ ഓരോന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇലക്കറികൾ, കാരറ്റ്, കാബേജ്, മത്തങ്ങ എന്നിങ്ങനെ പല തരത്തിലുള്ള പച്ചക്കറികൾ ഉൾപ്പെടുത്താം. പച്ചക്കറികൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് സൂപ്പായും വീട്ടിലുണ്ടാക്കുന്ന വെജിറ്റബിൾ കട്ട്ലറ്റായും വെജിറ്റബിൾ റൈസായും മാറി മാറി നൽകാം. അരി, ഗോതമ്പ് എന്നീ ധാന്യങ്ങൾക്കൊപ്പം പോഷകാഹാരങ്ങൾ അടങ്ങിയ പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി സമീകൃതമാക്കുവാൻ ശ്രദ്ധിക്കുക. കളിയിൽ താൽപര്യം കൂടുകയും ശാരീരിക വളർച്ച ത്വരിതഗതിയിലാകുകയും ചെയ്യുന്ന പ്രായത്തിൽ ഭക്ഷണത്തിലെ അന്നജവും പോഷകങ്ങളും പ്രധാന ഘടകങ്ങളായിരിക്കണം. കളിക്കും വളർച്ചയ്ക്കും ഊർജം കൂടുതൽ ആവശ്യമാണ്. ഈ പ്രായക്കാർക്ക് 5 നേരം ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. പ്രഭാതഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്നതിന് പ്രധാന കാരണം രാവിലെ വൈകി ഉണരുന്നതാണ്. തിരക്കിട്ട് ഇറങ്ങുമ്പോൾ സമയം കിട്ടുകയില്ല, കഴിച്ചാൽ തന്നെ അപൂർണമായിരിക്കും. സ്കൂളിൽ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും കുട്ടികളെ ഉണർത്താൻ ശ്രമിക്കുക. ഭക്ഷണത്തിനു വേണ്ടി 15-20 മിനിറ്റ് എങ്കിലും മാറ്റിവെക്കുക. ടിവിയും കമ്പ്യൂട്ടറും വീഡിയോ ഗെയിമുകളുമാണ് മിക്ക കുട്ടികളുടെയും ഇഷ്ടവിനോദങ്ങൾ. യാതൊരു അധ്വാനവും ഇല്ലാതെ ഇവയ്ക്ക് മുന്നിലിരിക്കുന്നത് പൊണ്ണത്തടിയുണ്ടാക്കുന്നു. മാത്രമല്ല ടിവി കാണുമ്പോൾ ലഘുഭക്ഷണം

0: ഈ മാറ്റങ്ങൾ കാണുന്നത്. 3 വർഷത്തോളം ഇത് തുടരുന്നതാണ്. പ്രധാനപ്പെട്ട 3 നേരത്തെ ആഹാരത്തേക്കാൾ ലഘുഭക്ഷണം കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായം കൂടിയാണിത്. ശരീരത്തിന് കാൽഷ്യവും അയണും അധികമായി ലഭിക്കേണ്ട പ്രായമായതിനാൽ പയറു പരിപ്പ് വർഗ്ഗങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂളും ട്യൂഷൻ ക്ലാസ്സും ഒക്കെയായി ഭക്ഷണം നേരാം വണ്ണം കുട്ടികൾ കഴിക്കുന്നുണ്ടാവില്ല. കഴിക്കുമ്പോൾ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കൊടുക്കേണ്ടതാണ്. എള്ളുണ്ട, ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പുകൾ, കിസ്മിസ് എന്നിവയിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൗമാരത്തിൽ ശാരീരിക വളർച്ചയോടൊപ്പം വൈകാരികവും ബൗദ്ധികവുമായ വളർച്ചയും പെട്ടെന്നുണ്ടാകുന്നു. ഈ പ്രായത്തിൽ ആൺകുട്ടികൾ വിശപ്പ് കൂടുന്ന പ്രായമായതിനാൽ ഭക്ഷണം കൂടുതൽ കഴിക്കാറുണ്ട്. എന്നാൽ പെൺകുട്ടികൾ ശരീരത്തിൽ കൊഴുപ്പടിയുന്നു എന്ന കാരണത്താൽ ഭക്ഷണം ഉപേക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ അത് ശാരീരിക വളർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ്. ഭക്ഷണം നിയന്ത്രണം എന്ന പേരിൽ പലപ്പോഴും ചോക്ലേറ്റ്, ശീതളപാനീയങ്ങൾ എന്നിവയിൽ ഭക്ഷണങ്ങൾ ഒതുക്കുമ്പോൾ അവർ അറിയുന്നില്ല ഇത് അനാരോഗ്യകരമാണ് എന്നത്. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ് പ്രാതൽ. എന്നാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്നതും ഇതുതന്നെയാണ്. അത്താഴം കഴിഞ്ഞ് ഏകദേശം 10-12 മണിക്കൂറിന് ശേഷം ആണ് സാധാരണയായി പ്രാതൽ സമയം. ഈ സമയത്ത് ഭക്ഷണം ലഭിക്കാതെ വരികയോ ലഭിച്ച ഭക്ഷണം അപര്യാപ്തമോ ആണെങ്കിൽ കുട്ടികളിൽ ഊർജ്ജസ്വലത കുറയുക, ക്ഷീണം, ഏകാഗ്രത ഇല്ലായ്മ, തളർച്ച എന്നീ ലക്ഷണങ്ങളും കാണാറുണ്ട്. ഗ്ലൂക്കോസിന്റെ അഭാവം മൂലം തലച്ചോറിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു ദിവസം ആരംഭിക്കുമ്പോഴാണ് കൂടുതൽ ഊർജം ആവശ്യമുള്ളത്. സാധാരണ കൊടുക്കുന്ന പ്രാതൽ വിഭവങ്ങൾ കുറച്ചുകൂടി പോഷകപ്രദമാക്കാൻ ശ്രദ്ധിക്കുക. പ്രഭാത ഭക്ഷണമായി നമ്മുടെ വീട്ടിൽ സാധാരണ തയ്യാറാക്കുന്ന ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം, അപ്പം എന്നിവ അതിന് യോജിച്ച കറികളായ സാമ്പാർ, മുട്ടക്കറി, പച്ചക്കറി സ്റ്റൂ, കടലക്കറി എന്നിവ ചേർത്ത് നൽകാവുന്നതാണ്. ചപ്പാത്തി, മുട്ട എന്നിവ റോളാക്കിയും നൽകാം. സമോസ, ബർഗർ എന്നതിനു പകരം സാൻഡ്വിച്ച്, ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് എന്നിവ കൊടുക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് തൈര് സാദം, ലൈം റൈസ്, വെജിറ്റബിൾ റൈസ് എന്നിവ മാറി മാറി കൊടുക്കാം. ഇവയെല്ലാം വളരെ പോഷക ഗുണങ്ങൾ ഉള്ളതാണ്. 7 മണിക്ക് അത്താഴത്തിന് ദോശ, ചപ്പാത്തി എന്നിവയും ചോറും കറികളും ഇഷ്ടമുള്ളവർക്ക് അതും കൊടുക്കാവുന്നതാണ്. അവധി ദിവസമായാലും സ്കൂളിൽ പോകുന്ന ദിവസമായാലും ഉച്ചഭക്ഷണവും സ്നാക്സും പോഷക ഗുണം ഉള്ളതാവാൻ ശ്രദ്ധിക്കണം. കഴിവതും കൊഴുപ്പും പഞ്ചസാരയും മധുരവും കൂടിയ ബേക്കറി പലഹാരങ്ങൾ നൽകി ശീലിപ്പിക്കാതിരിക്കുക. ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ ചപ്പാത്തി റോൾ, മുട്ടയും ചിക്കനും ചേർത്ത ഫ്രൈഡ് റൈസ്, ലൈം റൈസ്, ഇലക്കറികൾ ചേർത്ത ഓംലെറ്റ് റോൾ എന്നിവ നൽകാവുന്നതാണ്. ഒരു നേരമെങ്കിലും മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കുക. ലഘുഭക്ഷണങ്ങളും ജങ്ക് ഫുഡും അധികമായി വാങ്ങി വീട്ടിൽ ശേഖരിക്കാതിരിക്കുക. ദാഹിക്കുമ്പോഴെല്ലാം സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന ശീലവും ദിവസവുമുള്ള അച്ചാർ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. സാധിക്കുമ്പോഴെല്ലാം കുട്ടികളെ ഷോപ്പിംഗിലും പാചകത്തിലും അമ്മയെ സഹായിക്കാൻ പ്രേരിപ്പിക്കുക. അന്ധമായി പരസ്യങ്ങളെ വിശ്വസിച്ച് അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക. ബൗദ്ധിക വളർച്ചയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും ശാരീരിക വളർച്ചയ്ക്കും ഭക്ഷണകാര്യത്തിൽ ഏറെ ശ്രദ്ധ വേണം എന്ന ബോധ്യമാണ് നമുക്ക് വേണ്ടത്. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നത് ഭക്ഷണശീലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയാണ്. ചെറുപ്രായത്തിൽ നാവിന് ഇഷ്ടപ്പെടുന്നതാണ് എന്നും പ്രിയമായി നിൽക്കുന്നത്. കുട്ടികൾക്ക് ആവശ്യമായ പോഷകങ്ങളെക്കുറിച്ചുള്ള അറിവ് അമ്മമാർക്ക് നിർബന്ധമായും വേണം. ദുശീലങ്ങൾ മാറ്റുക എന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആദ്യമേ നല്ല ശീലങ്ങൾ ശീലിപ്പിക്കുക എന്നത്.
1: സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സംസ്ഥാന മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിതാ മോഹൻ.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. ഇനി വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ 5-അംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം

0: കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം 2 ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിമിലെത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് രാഷ്ട്രപതിയുടെ നാഥുല പാസ് സന്ദർശനം റദ്ദാക്കി. സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി ദ്രൗപദി മുർമു പങ്കെടുക്കും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കറാണ് 5-അംഗ സമിതിയുടെ അധ്യക്ഷൻ. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. സ്ഥിതിഗതികൾ ആരോഗ്യമന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ രാജ്യം എബോളയെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഇന്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകുന്നതിലും പ്രവാസികൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ വ്യാപാരം, നിക്ഷേപം, നവീകരണം തുടങ്ങിയവയിലെ അവസരങ്ങൾ വർദ്ധിക്കുന്നതായും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Our effort at the government level is to make it easier to work with each other. Free trade agreement, of course, will help with reducing barriers to trade, tariff and non-tariff. We will achieve a very good, fair, equitable and balanced agreement, which will define the roadmap as the two economies power on.
0: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയായ ഡോക്ടർ മനോജ് ഷിരൂരെയും പൂനെ ആസ്ഥാനമായുള്ള ഡോക്ടർ അഫാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനായ തേജസ് ഹർഷത് കുമാർ ഷായുമാണ് അറസ്റ്റിലായത്. 13 പേരാണ് ഇതുവരെ പിടിയിലായത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള സോനിപത് ജിൻ പാതയിലാണ് പരമാവധി 75 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 10 കോച്ചുകളുള്ള ഡെമു ട്രെയിൻ സർവീസ് നടത്തുക. ഗേറ്റ് സ്കോറുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസർ കേഡറിലുള്ള ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ഗേറ്റ് സ്കോറുള്ള ഉദ്യോഗാർത്ഥികളെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് പരിശോധനയ്ക്കുവേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രാഥമിക എഴുത്തു പരീക്ഷ എഴുതേണ്ടതില്ല. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 18001178 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലും അടക്കം 10 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് പരിശോധന നടക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഇന്നലെ തള്ളിയിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനിടെ CPM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
0: ED നീക്കത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
4: അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല, കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താണ് CMന് വേണ്ടി മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ആവശ്യമായ കാര്യമല്ല, കേരളത്തിന്റെ ആവശ്യമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എത്രയോ തവണ പോയി കണ്ടു, അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? അത് ഇതുമായിട്ട് എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്?
0: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കൈവശം കരുതണമെന്നും കഠിനമായ വെയിലത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാമത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ പിശാചിന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഇഹ്റാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രം അണിയും. പ്രധാന വാർത്തകൾ വീണ്ടും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാലേക്കർ 5-അംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം 2 ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ആക്രമണം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: പ്രിയ സോദരരെ, പ്രിയ സോദരരെ.
1: സലാഹുദ്ദീൻ കേച്ചേരിയുടെ വരികൾക്ക് വിനു തോമസിന്റെ സംഗീതം. നീയും ഞാനും എന്ന ചിത്രത്തിനുവേണ്ടി ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് മൃദുല വാര്യർ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: നാളെ ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
2: 1881 പോളിഷ് മൈക്കോളജിസ്റ്റായ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.
3: യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം, ചിത്രം ഹരികൃഷ്ണൻസ്.

കാക്കക്കുയിൽ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ദീപൻ ചാറ്റർജിയുടെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVMPM@gmail.com. യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന: ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം: MG രാധാകൃഷ്ണൻ. ചിത്രം: നരസിംഹം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാര സംഗീതം നൽകിയിരിക്കുന്നു. യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം വാർ ആൻഡ് ലവ്.

വി ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം വിദ്യാസാഗർ. ചിത്രം നീലത്താമര.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളിവരെ ഉച്ചയ്ക്ക് 2:30.
1: അപരിചിതൻ എന്ന ചിത്രത്തിനുവേണ്ടി സുജാത പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, മോഹൻ സിതാര ഈണം പകർന്ന്, എം ജി ശ്രീകുമാറും രഞ്ജിനി ജോസും സ്മിതയും സംഘവും ആലപിച്ച ഗാനം. ചിത്രം ഉന്നതങ്ങളിൽ.

മനോയും സ്വർണലതയും പാടിയ ഒരു ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം. ചിത്രം തെങ്കാശി പട്ടണം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്ക് ഗാനോപഹാരത്തിൽ കേൾക്കാം. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 54 സെക്കൻഡും. 2 മണിക്ക് മിഡ്ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം അനുജ കുമാർ വിത്ത് മിഡ്ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്: Supreme Court upholds Election Commission's power to conduct SIR of electoral rolls, says it is in consonance with Representation of the People Act 1950. Prime Minister Narendra Modi urges citizens to take precautions amid rising temperatures. IMD predicts severe heat wave conditions over Haryana, Madhya Pradesh, Punjab, Rajasthan, Uttar Pradesh and Vidarbha. India-Canada reaffirms shared objective of expanding bilateral trade to $50 billion by 2030. CBI arrests 2 more accused in NEET UG 2026 examination paper leak case. US Senator Lindsey Graham questions credibility of Pakistan's role as possible mediator in US-Iran talks, cites Islamabad's long-standing opposition to Israel. And in IPL cricket, Sunrisers Hyderabad to face Rajasthan Royals in eliminator match in Chandigarh this evening.

0: The Central Bureau of Investigation, CBI, has arrested two more accused in NEET UG 2026 examination paper leak case. The agency has arrested 13 accused so far in this case from Delhi, Jaipur, Gurugram, Nashik, Pune, Latur and Ahilyanagar. An accused, namely Dr. Manoj Shirure, a Latur-based doctor, has been arrested in the NEET questions leak case. According to CBI, he played a key role in facilitating three students, including the son of an accused coaching center owner, in getting the chemistry questions from the accused, P.V. Kulkarni. Another arrested accused is Tejas Harshad Kumar Shah, who is a physics faculty at Dr. Abhang Prabhu Medical Academy, a Pune-based coaching center. He got the leaked physics questions from the arrested accused, Manisha Havaldar. CBI has so far conducted searches at 49 locations at various places and seized several incriminating documents, laptops and mobile phones. The Enforcement Directorate has started inspection in various places in Kerala, including the residence of former Chief Minister Pinarayi Vijayan. More from our Thiruvananthapuram correspondent.
1: The Enforcement Directorate has started inspections at various places, including the residence of former Chief Minister Pinarayi Vijayan in Thiruvananthapuram since this morning. Inspections are being conducted at more than 10 locations across Kerala. However, the Enforcement Directorate has not provided any information about the operations. State Home Minister Ramesh Chennithala informed that the state police is not involved in the operations. Meanwhile, the Kerala High Court yesterday dismissed the petition against the enforcement case information report. The petition was filed by the officials of a private company from Kochi in Kerala. Inspections are also being conducted at the premises of the private company. Smithy M. Palluruthi, Akashvani News, Thiruvananthapuram.
0: This is Akashvani giving you the news. For quick news updates around the clock, follow us on X handle at AIR News Alerts. And for details of these stories and more, log on to our website www.newsonair.gov.in and download the News on AIR app. Amid rising temperatures in different parts of the country, Prime Minister Narendra Modi has urged citizens to take as many precautions as possible. In a social media post, Mr. Modi advised all to keep themselves hydrated and carry water when stepping out of homes. Stressing about increasing difficulties caused by the heat in daily life, Mr. Modi said that in such a weather, sensitivity becomes a great source of support. He further directed placing a small vessel filled with water outside homes, balconies, rooftops, shops or offices, keeping in mind the animals and birds. Amid the continuing spell of extreme heat in Rajasthan, an orange alert for heat wave conditions has been issued today in 5 districts of the state. A report.
2: Most parts of the state continue to reel under scorching heat. People are facing intense discomfort during the day while nights to remain unusually warm with little relief. Minimum temperatures have also been reported above 30 degrees Celsius in several cities including Jaipur, Kota, Jodhpur, Nagaur, Bikaner and Dausa. Kota witnessed the warmest night with the minimum temperature hovering around 33 degrees Celsius. In view of the severe heat wave and hot winds, the administration has been taking continuous measures such as sprinkling water on roads, setting up temporary shelters and ensuring the availability of drinking water at various locations. Jitendra Dwivedi, Akashvani News, Jaipur.
0: The India Meteorological Department has issued a yellow alert for heat wave conditions today over parts of Delhi, with maximum temperature expected to be hovering between 43 and 45 degrees Celsius. The Met Department has also predicted severe heat wave conditions over Haryana, Chandigarh, Madhya Pradesh, Punjab, Rajasthan, Uttar Pradesh and Vidarbh. The theme of the International Day of Yog 2026 to be observed on the 21st of next month will be Yog for Healthy Aging. Union Minister of State for Ayush, Independent Charge Mr. Pratap Rao Jadhav said this while attending the Yog Mahotsav 25-day countdown to International Day of Yoga 2026 in Khajuraho today. The United States Senator Lindsey Graham has questioned Pakistan's role as a possible mediator between the US and Iran, saying it cannot be seen as neutral because of its long-standing opposition to Israel. In a social media post, Graham claimed that Iranian military aircraft were being kept at Pakistani air bases and said the comments by Pakistani leaders about Israel were disturbing. Graham also urged Pakistan to clearly respond to US President Donald Trump's call to join the Abraham Accords. The remarks came after Pakistan's Defense Minister Khwaja Mohammad Asif rejected the idea of Pakistan joining the Ibrahim Accords in an interview with a TV channel. He said Pakistan would not support any agreement that goes against the country's fundamental ideologies. India's permanent representative to the United Nations, Parvata Naini Harish, has strongly criticized Pakistan at the UN Security Council, accusing Islamabad of continuing cross-border terrorism and warning that it would face consequences for sponsoring terror activities against India. Harish made the remarks during the UN Security Council open debate on upholding the purposes and principles of the UN Charter and strengthening the UN-centered international system.
3: Pakistan, by waging several wars and inflicting unprovoked aggression against India, and through its continued sponsorship of cross-border terrorism, has violated the principles of sovereignty and territorial integrity and peaceful coexistence. Cross-border terrorism by Pakistan and its doctrine of bleeding India by a thousand cuts exposes its hollow rhetoric. Pakistan's harnessing of the malevolent forces of terrorism, religious extremism, violent radicalism, and anti-India rhetoric has continued unabated since its creation.
0: At least 31 people were killed and 40 others injured in Israeli raids across southern Lebanon. According to Lebanon's Ministry of Public Health, the strikes targeted yesterday in several towns and villages amid escalating cross-border tensions between Israel and Hezbollah. On to sports. In IPL cricket, Sunrisers Hyderabad will face Rajasthan Royals in the eliminator match this evening at New Chandigarh, Mohali. The match will start at 7:30 p.m. The winner will take on Gujarat Titans in qualifier 2 on Friday for a place in the final. In badminton, India's top player H.S. Pranoy produced a superb comeback performance to defeat Indonesia's Jonathan Christie in the opening round of the Singapore Open 2026 at the Singapore Indoor Stadium. Benchmark domestic equity indices were trading in negative territory during the afternoon session today. The Sensex dipped 102 points to 75,908 and the Nifty 50 slipped by 14 points to 23,900 when reports last came in. However, in the broader market at the National Stock Exchange, Midcap 100 index was trading almost 0.3% up. And now before we end the bulletin, the headlines once again. Supreme Court upholds Election Commission's power to conduct SIR of electoral rolls, says it is in consonance with Representation of the People Act 1950. Prime Minister Narendra Modi urges citizens to take precautions amid rising temperatures. IMD predicts severe heat wave conditions over Haryana, Madhya Pradesh, Punjab, Rajasthan, Uttar Pradesh and Vidarbha. India-Canada reaffirms shared objective of expanding bilateral trade to $50 billion by 2030. CBI arrests two more accused in NEET UG 2026 examination paper leak case. U.S. Senator Lindsey Graham questions credibility of Pakistan's role as possible mediator in U.S.-Iran talks, cites Islamabad's long-standing opposition to Israel. And in IPL cricket, Sunrisers Hyderabad to face Rajasthan Royals in eliminator match in Chandigarh this evening. And with that, we end the midday news.
4: ആകാശവാണി
5: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 30-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുദർശനൻ കുടപ്പനമൂട്, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
6: ചേറിൽ നിന്ന് ചെന്താമര വിടരുന്നു. ചോരത്തടാകത്തിൽ പ്രണയം മുട്ടിട്ടു തുടങ്ങുന്നു. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ രണ്ടു സ്ത്രീകളെ തലപിളർന്നുകൊന്നു റസ്കോൾനിക്കോഫ്. പിന്നീട് അങ്ങോട്ട് വിഭ്രാന്തിയുടെ പിടിയിൽ അയാൾ അകപ്പെട്ട കഥയാണ് ഇതുവരെ പറഞ്ഞു വന്നത്. അവിചാരിതമായി തിളങ്ങുന്ന നീലക്കണ്ണുകളുള്ള സോണിയ നിക്കോവിനെ തേടിയെത്തുന്നു. ഉള്ളവൻ ഇല്ലാത്തവനെ ചൂഷണം ചെയ്ത വിപ്ലവപൂർവ റഷ്യയിൽ നവലോക പിറവി സ്വപ്നം കണ്ടവനായിരുന്നു നിക്കോവ്. നിക്കോവിന്റെ പാവപ്പെട്ട അമ്മയുടെ സ്വപ്നമാകട്ടെ മകൻ പ്രൊഫസറാകുന്നതാണ്. യൗവന സ്വപ്നങ്ങളുടെ പൂവൃത്തുവിറ്റ് ജീവിക്കുകയാണ് സോണിയയെന്ന കുടിയൻ മർമലഡോവിന്റെ മകൾ. സ്വപ്നങ്ങൾക്ക് ശലഭങ്ങളുടെ ചിറകെങ്കിൽ സൂചിയും നൂലും കയ്യിലുള്ളവൻ വല നെയ്തു തുടങ്ങുകയാണ്. നിക്കോ, അമ്മ, പെങ്ങൾ, അച്ഛൻ മരിച്ചനാഥയായ സോണിയ എന്നിവരുടെ സദസ്സിലേക്ക് നിക്കോവിന്റെ കൂട്ടുകാരൻ റസുമഹീൻ എത്തുന്നു. നിക്കോവിനെ പെട്രോവിച്ച് അന്വേഷിക്കുകയാണ്. ആരാണ് പെരിഫറി പെട്രോവിച്ച്?
7: റസുമഹീൻ, നീ തക്ക സമയത്തിന് തന്നെ എത്തി.
8: നീ പറഞ്ഞാൽ എത്താതിരിക്കാൻ പറ്റുവടാ. നിക്കോവ്, നിന്റെ പരിഭ്രാന്തിയിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചേ ഞാൻ അടങ്ങും.
7: എടാ, അയാള് സ്റ്റേഷനിലോ വീട്ടിലോ എവിടെയാ കാണുന്നത്?
8: അയാള് വീട്ടിലുണ്ടാകും. നമ്മൾ ഉച്ചയ്ക്ക് ചെല്ലാമെന്നാ പറഞ്ഞിരിക്കുന്നത്.
7: എന്നാ ശരി, ഇറങ്ങാം.
8: അല്ല, നീ എന്താ വാതില് പൂട്ടുന്നില്ലേ?
7: എന്തിന്? ഒരിക്കലുമില്ല. വാസ്തവത്തിൽ രണ്ടു കൊല്ലമായി ഒരു പൂട്ട് വാങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. പൂട്ടിന്റെ ആവശ്യമില്ലാത്തവർ ഭാഗ്യവാന്മാരാണ്, അല്ലേ സോണിയ?
9: അതെ, പൂട്ടിന്റെ ആവശ്യമില്ലാത്തവർ ഭാഗ്യവാന്മാരാണ്.
7: സോണിയ, പൊയ്ക്കോളൂ, ഞാനെത്തും. ഞങ്ങൾക്ക് മറ്റൊരിടം വരെ പോകാനുണ്ട്.
9: എന്റെ അച്ഛൻ നിങ്ങളെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നാണ് ഇവിടെ എത്തിയത്. അതിനുശേഷം ഞാൻ നിങ്ങളുടെ വീട് കണ്ടുപിടിച്ചു. ഞാൻ ആദ്യം കണ്ട ആളോട് ചോദിച്ചു, മിസ്റ്റർ റാസ്കോൾനിക്കോവ് എവിടെയാണോ താമസിക്കുന്നതെന്ന്. അല്ല, നിങ്ങൾ ഇത്ര ഒരു ചെറിയ മുറിയിലാണോ താമസിക്കുന്നത്? പോട്ടെ സാർ, ഞാൻ അമ്മയോട് പറയാം എന്റെ ദൗത്യം പൂർത്തിയാക്കിയെന്ന്.
7: ഇവൾ എനിക്ക് ആരാണ്? ഹൃദയം കൊണ്ട് മുകർന്നു പോകുന്നു. എന്റെ വഴികളിൽ ഒരു മാലാഖയായി വന്ന ഇവൾ, ഇവളെയല്ലേ ഞാൻ കാത്തിരുന്നത്?
8: എടാ, നമുക്ക് പോകണ്ടേ? നീ ഇതെന്തൊരു നിൽപ്പായി നിൽക്കുന്നത്?
7: പെരിഫറി പെട്രോവിച്ച്, രഹസ്യാന്വേഷകൻ. അതെ, നമുക്ക് പോകാം. അയാൾക്ക് മുന്നിലേക്ക്. എന്നെ തേടി വരുന്നതിന് മുമ്പേ അദ്ദേഹത്തെ നമുക്ക് കാണണം.

0: കയറി വരൂ.
1: ഞാൻ റസ്കോൾനിക്കോവ്, നിയമവിദ്യാർത്ഥിയായിരുന്നു.
0: ഞാൻ പെരിഫറി പെട്രോവിച്ച്.
1: ചില ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്.
0: ഓ, ഔദ്യോഗിക കാര്യങ്ങളോ? അതിനിത് ഓഫീസല്ലല്ലോ, വീടല്ലേ? ആ, ഇരിക്കൂ.
1: എന്നെ അന്വേഷിക്കുകയാണെന്നറിഞ്ഞു റസ്മുഖീൻ പറഞ്ഞു.
0: ബുദ്ധിമാനായ ഒരു വിദ്യാർത്ഥിയുണ്ടെന്ന് സബറ്റോവും പറഞ്ഞു. അന്ന് തൊട്ട് നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഹാ, എന്താണ് റസൂമിഹിൻ അവിടെ നിന്ന് കളഞ്ഞത്? ഇവിടെ വന്നിരിക്കൂ. പരിചയപ്പെടുത്താൻ സുഹൃത്തിനെ കൊണ്ടുവന്നിട്ട് മാറി നിൽക്കുകയാണോ? ഏ, വരൂ.
2: അയ്യോ, എനിക്കിവിടെ പരിചയക്കാരൻ്റെ റോളല്ലേ ഉള്ളൂ.
0: ഹാ, അടെ റസ്കോൾനിക്കോവ്, നിങ്ങൾ നല്ലൊരു എഴുത്തുകാരനാണല്ലേ?
1: കഥയും കവിതയൊന്നുമല്ല, സാമൂഹിക കാര്യങ്ങളും നിയമപ്രശ്നങ്ങളുമാണ് ഞാൻ ലേഖനമായി എഴുതാറുള്ളത്.
0: ഞാൻ വായിക്കാറുണ്ട്. നിങ്ങളുടെ ഒരു ലേഖനമാണ് നിങ്ങളിൽ എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടാക്കിയത്.
1: ഏത് ലേഖനം?
0: ഈ ഇടയ്ക്ക് വന്ന കുറ്റകൃത്യങ്ങളെപ്പറ്റി നിങ്ങൾ എഴുതിയ ലേഖനം. കുറ്റകൃത്യത്തെക്കുറിച്ച് എന്നാണ് അതിൻ്റെ ശീർഷകം? പീരിയോഡിക്കൽ റിവ്യൂവിൽ വന്നത്. ഞാനത് വായിച്ചു, രസിച്ചു. ആ,
1: പീരിയോഡിക്കൽ റിവ്യൂവിലോ?
0: അതെ.
1: ഞാൻ സർവകലാശാല വിട്ടപ്പോൾ 6 മാസം മുമ്പ് ഒരു പുസ്തകത്തെ അനുകരിച്ചെഴുതിയിരുന്നു. എന്നാൽ വീക്ക്ലി റിവ്യൂവിലേക്കാണ് ഞാൻ അയച്ചു കൊടുത്തത്.
0: വീക്ക്ലി റിവ്യൂ ഇടയ്ക്ക് നിന്നുപോയി, അറിഞ്ഞില്ലേ?
1: ശരിയാണ്, വീക്ക്ലി റിവ്യൂ പീരിയോഡിക്കൽ ലയിച്ചു.
0: ഗംഭീരമായി നിക്കോ, നിങ്ങളുടെ യുക്തി സമ്മതിച്ചു തന്നിരിക്കുന്നു. അപാരം.
1: ആ ലേഖനകർത്താവ് ഞാനാണെന്ന് സാറിനെങ്ങനെ മനസ്സിലായി?
0: കഴിഞ്ഞ ദിവസം അവിചാരിതമായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. അതിൻ്റെ പത്രാധിപരിൽ നിന്ന്. അയാൾ എൻ്റെ അടുത്ത സുഹൃത്താണ്. ആ ലേഖനത്തിൽ എനിക്ക് താല്പര്യം തോന്നിയതുകൊണ്ട് ഞാൻ എഴുത്തുകാരനെ കണ്ടുപിടിച്ചു. ഏ, റസ്കോൾനിക്കോവ്, എൻ്റെ തൊഴിലതല്ലേ കുറ്റാന്വേഷണം.
1: ഇയാളിത് എന്തിനുള്ള പുറപ്പാടാണ്?
0: എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറ്റകൃത്യത്തിന് മുമ്പും പിമ്പുമുള്ള കുറ്റവാളിയുടെ മനഃശാസ്ത്രം വിശകലനം ചെയ്യുന്ന ഒരു ലേഖനം. ഏ, അല്ലേ റസ്കോൾനിക്കോവ്?
1: അതെ.
0: കുറ്റകൃത്യത്തിന് ശേഷം കുറ്റവാളി എപ്പോഴും രോഗിയായി മാറുന്നുവെന്ന് നിങ്ങൾ വിദഗ്ധമായി സ്ഥാപിച്ചിരിക്കുന്നു. വളരെ മൗലികമായ നിരീക്ഷണം. എന്നാൽ എന്നിൽ താല്പര്യമുണർത്തിയത് ആ ഭാഗമല്ല, ലേഖനത്തിൻ്റെ ഒടുവിലത്തെ ആശയമാണ്. ചില ആളുകൾക്ക് കുറ്റകൃത്യമോ അധർമ്മമോ ഒക്കെ പ്രവർത്തിക്കുവാനുള്ള അവകാശമുണ്ടെന്ന്, നിയമം അവർക്ക് ബാധകമല്ലെന്ന്. ഏ, റസ്കോൾനിക്കോവ്, ഇതെനിക്ക് മനസ്സിലായില്ല.
1: അത് വളച്ചൊടിക്കലാണ്.
0: എന്ത്, പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്?
1: അത് വാസ്തവത്തിൽ അങ്ങനെയല്ല.
0: ഇയാൾ ഈ ലേഖനത്തിൽ മനുഷ്യവർഗത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുകയല്ലേ?
1: അതെ, സാധാരണ മനുഷ്യരും അസാധാരണ മനുഷ്യരും. സാധാരണ മനുഷ്യർ വിധേയത്വത്തോടെ ജീവിക്കുന്നു, അവർക്ക് നിയമം ലംഘിക്കാൻ അവകാശമില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ.
0: അത് മനസ്സിലായി. സാധാരണക്കാരായതുകൊണ്ട് അസാധാരണ മനുഷ്യർ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ലേ? അതാണ് മനസ്സിലാകാത്തത്.
1: ഇല്ല, അസാധാരണ മനുഷ്യർക്ക് നിയമം ബാധകമല്ല.
0: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെ ശരിയാകും?
2: നിക്കോ, അതൊന്നും സംഭവ്യമല്ല.
1: അതല്ല, അതിനേക്കാൾ കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട് സ്വന്തം മനസ്സാക്ഷിക്കനുസൃതമായി നീങ്ങുവാൻ, തന്റെ ആദർശങ്ങൾ പ്രായോഗികമാക്കാൻ. അത് മാനവരാശിക്ക് വേണ്ടിയാണെങ്കിലോ? അത് കുറ്റമാണോ?
0: നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റകരമല്ലേ?
1: ജനനേതാക്കളും നിയമനിർമ്മാതാക്കളുമായ ലൈക്കർഗസ്, സോളമൻ, നെപ്പോളിയൻ തുടങ്ങിയവരെല്ലാം തന്നെ കുറ്റവാളികളാണ്. പുതിയ ഒരു നിയമം കൊണ്ടുവന്ന് അത് നിലനിർത്തുന്നതിലൂടെ നിയമലംഘനം നടത്തുന്നവർ, പഴയ നിയമത്തെ ലംഘിച്ചവർ.
0: അത് ദാർശനികം.
1: എല്ലാ മഹത് വ്യക്തികളും, അസാധാരണ മനുഷ്യരും, നൂതനമായി എന്തെങ്കിലും കാഴ്ചവെക്കുന്നവരും പ്രകൃതിയെ കുറ്റവാളികളാണ്. മിക്കവാറും എല്ലാവരും
0: വ്യത്യസ്തമായൊരു വീക്ഷണം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 30-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.airtvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ഗാനോപഹാരം ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. തുടർകഥ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ ONV, സംഗീതം SP വെങ്കിടേഷ്.

0: നാളെ ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
1: 1881 പോളിഷ് മൈക്കോളജിസ്റ്റായ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഗാനോപഹാരം തുടരുന്നു. ചിത്രപാടിയ ഒരു ഗാനം. ഗാനരചന കൈതപ്രം. സംഗീതം ഭരതൻ. ചിത്രം കേളി.

ബിജു തിരുമലയുടെ വരികൾ, എസ് പി വെങ്കിടേഷിന്റെ സംഗീതം, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ചിത്രം കൂടിക്കാഴ്ച.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVMPM@gmail.com. ഗാനോപഹാരത്തിൽ ഇനി യേശുദാസ് പാടിയ ഗാനം. രചന: കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം: ശരത്. ചിത്രം: ക്ഷണക്കത്ത്.

കനൽ കിരീടം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്, എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

എസ്എഫ് അലി കേച്ചേരി വരികളെഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്ന്, യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം സ്നേഹം.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11:00.
3: ബിജു തിരുമലയുടെ വരികൾക്ക് ബാലകൃഷ്ണൻ ഈണം പകർന്നിരിക്കുന്നു. ഗോഡ്ഫാദർ എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം.

ചിത്രം എന്ന ചലച്ചിത്രത്തിലെ ഒരു ഗാനം, ഷിബു ചക്രവർത്തിയുടെ രചന, കണ്ണൂർ രാജന്റെ സംഗീതം. ആലപിച്ചിരിക്കുന്നത് MG ശ്രീകുമാറും സുജാതയും.

0: ഗാനോപഹാരം സമാപിക്കുന്നു. സമയം 4 മണി.
1: ആകാശവാണി. ബൗദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോണിയും IPR പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
2: എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബൗദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഉള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് രജിസ്ട്രേഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും IPR പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം ആണ്. മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
3: താങ്ക് യു സോ മച്ച് സർ. നമസ്കാരം.
2: നമുക്കറിയാം, മറ്റ് നിയമ മേഖലകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബൗദ്ധിക സ്വത്തവകാശം എന്ന് പറയുന്നത് പുതിയൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ പല ശ്രോതാക്കൾക്കും പല നമ്മുടെ ആൾക്കാർക്കും ഇതേക്കുറിച്ച് ഒരുപക്ഷെ അവർ അജ്ഞരാണ്, അല്ലെങ്കിൽ തന്നെ വളരെ കുറച്ച് അറിവ് മാത്രമുള്ള ആൾക്കാരാണ്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ, ഇന്നത്തെ മാറിയ ഒരു ജീവിത കാലഘട്ടത്തിൽ, നമ്മുടെ നിത്യജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരുമാണ്. എന്താണ് IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ ബൗദ്ധിക സ്വത്തവകാശം? അതേക്കുറിച്ച് ഒന്ന് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണ്?
3: സർ, ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അത് അറിയുന്ന മുൻപ് നമ്മൾ വാട്ട് ഇസ് പ്രോപ്പർട്ടി, അതിൻ്റെ എങ്ങനെ ഈ പ്രോപ്പർട്ടിയിൽ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വരണുണ്ട്, അത് ആദ്യം നമ്മൾ അറിയാം. സോ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം മൂവബിൾ പ്രോപ്പർട്ടി, ഇമൂവബിൾ പ്രോപ്പർട്ടിന്നു ഉണ്ട്. മൂവബിൾ പ്രോപ്പർട്ടി, ഇപ്പോൾ സാർക്ക് ഒരു കാർ ഉണ്ടാവും, അത് സാർ രജിസ്റ്റർ ചെയ്തിരിക്കും സാറുടെ പേരിൽ. അപ്പോൾ അത് ഉപയോഗിക്കാനുള്ള എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാനും
2: അവകാശം
3: എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇമൂവബിൾ പ്രോപ്പർട്ടി, സാർക്ക് ഒരു വീടുണ്ട്, അത് വീട് വേണമെങ്കിൽ സാർ വെറുതെ ഇട്ട് വെക്കാം, ഇല്ല ലീസിൽ

0: വിടാം, ഇല്ലെങ്കിൽ അത് വിൽക്കാം.
1: അത് എന്ത് ചെയ്യാനുള്ള അവകാശം
0: അവകാശം സാർക്കുള്ളതാണ്. ഇത് ഒരു ടൈപ്പ് ഓഫ് ദിസ് ഇസ് വൺ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ടൈപ്പ്. അഗെയിൻ ദർ ഇസ് അനദർ പ്രോപ്പർട്ടി ടൈപ്പ്, അത് ടാൻജിബിൾ പ്രോപ്പർട്ടി ഇൻടാൻജിബിൾ പ്രോപ്പർട്ടിയും പറയും. ടാൻജിബിൾ പ്രോപ്പർട്ടിയും പറയുമ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ, കണ്ണ്, മൂക്ക്, അത് വെച്ചിട്ട് നമ്മൾ അഞ്ച് സെൻസ് ഓർഗൻ വെച്ചിട്ട് നമ്മൾക്കത് എന്താണ് അങ്ങനെ അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സാർക്ക് അതുപോലെ തന്നെ ഒരു ഒരു ജ്വല്ലറി ഉണ്ട്, ഒബ്ജക്റ്റ് ആണ്, അത് അറിയാൻ പറ്റും, തൊട്ടോ കണ്ടോ നമ്മൾക്ക് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ പറയുന്നത് ഇൻടാൻജിബിൾ പ്രോപ്പർട്ടി. ഇൻടാൻജിബിൾ പ്രോപ്പർട്ടി മീൻസ് അത് നമ്മൾക്ക് അറിയാനേ പറ്റത്തില്ല, ബിക്കോസ് അത് അത് അവിടെ തന്നെ.
1: യെസ്
0: സർ, കറക്റ്റ്. അത് ഇങ്ങനെ നമ്മൾ പറയുമെങ്കിൽ നമ്മളുടെ മൈൻഡിൽ ഒരു പൊയട്രി ഉണ്ട്, അത് ഞാൻ എഴുതുന്നവരെ അത് മൈൻഡിൽ തന്നെ ആയിരിക്കും, എഴുതുന്നവരെ അത് മൈൻഡിൽ തന്നെ ആയിരിക്കും. അതല്ല, അത് അത് ഇൻടാൻജിബിൾ ആയിട്ടാണ് ഉള്ളത്. പിന്നെ അത് ഞാൻ പോയം എഴുതി പേപ്പറിൽ എഴുതി കഴിയുമ്പോൾ എന്താവും, അത് ടാൻജിബിൾ ആവുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉരുവം എങ്ങനെയിരിക്കുമെങ്കിൽ ആദ്യം ഉള്ളത് ഇൻടാൻജിബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പറയുന്നത് ആദ്യം അതിൻ്റെ ഉരുവമുള്ളത് ഇൻടാൻജിബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ടാൻജിബിൾ ആക്കി എടുക്കുന്നുണ്ട്. എങ്ങനെ എടുക്കും? അത് ഞാൻ പോയം ഒരു പേപ്പറിൽ എഴുതും, പിന്നെ ഒരു അതുപോലത്തെ എല്ലാം ഒരു ടാൻജിബിൾ
1: ഇൻവെൻഷൻ.
0: എക്സാക്ട്ലി സർ, അതുപോലെയാണ്. സോ ഇതാണ് ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പറയുന്നത് ഇൻടാൻജിബിൾ പ്രോപ്പർട്ടിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ മൈൻഡിൽ തോന്നുന്ന ഈ പുതിയതായിട്ട് ഉള്ള നമ്മളുടെ ഇന്റലക്ച്വൽ ക്രിയേഷൻസ്, ക്രിയേറ്റിവിറ്റി എല്ലാം വേരിയസ് ഗ്രൂപ്പ്സിൽ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേറ്റൻസ്, ട്രേഡ് മാർക്സ്, കോപ്പിറൈറ്റ്, അതുപോലത്തെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ നോർമലി ഇത് എങ്ങനെ നമ്മൾ കാറ്റഗറീസ് ചെയ്യുന്നെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി ആൻഡ് കോപ്പിറൈറ്റ്, ഇതാണ് ബേസിക് ആയിട്ടുള്ള രണ്ട് ടൈപ്സ്. ഈ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടീനകത്ത് വരുന്നതാണ് പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, പിന്നെ ട്രേഡ് സീക്രറ്റ്സ് വരുന്നുണ്ട്, ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രീൻ്റെ അകത്ത് വരാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേറെ ഒരു
1: കാറ്റഗറിയായിട്ടുള്ള
0: റൈറ്റ്സ്, അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടുമെങ്കിൽ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട്, ഇപ്പൊ എങ്ങനെ സാർക്കൊരു ഒരു കാർ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഒരു റൈറ്റ്സ് ഉണ്ടോ, അതുപോലെ തന്നെ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കിട്ടിക്കഴിയുമ്പോൾ, ഈ പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, വേരിയസ് ക്ലാസസിലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് അത് എക്സ്ക്ലൂസീവായിട്ട് എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു റൈറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ വേറെ ആരെങ്കിലും ഈ റൈറ്റ് മിസ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവർക്കെതിരിൽ നമ്മൾ കേസ് കൊടുക്കാനോ അതിൻ്റെ എന്താ റെമിഡി കിട്ടാനോ നോക്കാം. സോ ഇതാണ് ബേസിക്സ് ഓഫ് ദി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പിന്നെ ഇത് ഞാൻ ഒന്നൊന്നായിട്ട് വാട്ട് ഇസ് പേറ്റന്റ്, അതിൽ എന്ത് പ്രൊസീജിയേഴ്സിന് ഫർദർ ടോക്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും.
1: നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഈ ആദ്യമായിട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായിട്ടുള്ള ഒരു നിയമം പാസ്സായത് 1957 കോപ്പിറൈറ്റ് ആക്ട് ആണ്. അതാണ് വളരെ ഏറ്റവും ആദ്യമായിട്ട് വന്നതെന്ന് നിലവിൽ വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷമാണ് വളരെ റീസെൻ്റായിട്ട്, അതായത് 1970 വന്നിരുന്നു. അതിനുശേഷം ബാക്കിയുള്ളത് ട്രേഡ് മാർക്ക് ആക്റ്റൊക്കെ ഏകദേശം ഏതാണ്ട് 1999-2000 അങ്ങനെയൊക്കെയാണ് വന്നത് അല്ലേ. അപ്പം കോപ്പിറൈറ്റ് ആക്ട് 1957 മുതൽ തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നിയമമാണ്
0: അല്ലേ.
1: അപ്പം നമുക്ക് കോപ്പിറൈറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കൊന്ന് സംസാരിക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. എവിടെയൊക്കെയാണ് ഈ കോപ്പിറൈറ്റ് ആക്ട് ബാധകമാവുന്നത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: യെസ് സർ, ഇപ്പോൾ കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ അതേവഴി കിട്ടുന്ന റൈറ്റ്സ് നമ്മൾ ബണ്ടിൽ ഓഫ് റൈറ്റ്സിനാണ് പറയുന്നത്. അതായത് ഒരുപാട് വ്യക്തികൾ അതിലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ വേരിയസ് കാറ്റഗറീസ് ഉണ്ട്. ലിറ്റററി വർക്ക്, ലിറ്റററി വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു പോയം എഴുതുന്നുണ്ട്, അതിൻ്റെ റൈറ്റിംഗ്, ആ സ്ക്രിപ്റ്റ്, ആ ലിറിക്സ്, അതിനു വേണ്ടി കിട്ടുന്ന ഒരു റൈറ്റാണ് ഈ ലിറ്റററി വർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഡ്രാമാറ്റിക് വർക്ക്, ഡ്രാമാറ്റിക് വർക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് അതിലൊരു പെർഫോമൻസ് ഉണ്ടാവും, ഡ്രാമ പോലെ ഉണ്ടാക്കും. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ കാണും, ലൈക്ക് ഒരാൾ പെർഫോം ചെയ്യും, ഒരാൾ പാട്ട് പാടും, ഒരാൾ വിൽ ബി നു സ്പീച്ച് കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ വേരിയസ് റൈറ്റ്സ്, അതാണ് ബണ്ടിൽ ഓഫ് റൈറ്റ്സ് അതിനകത്തുണ്ട്. പിന്നെ മ്യൂസിക്കൽ വർക്ക്, മ്യൂസിക്കൽ വർക്കും പാട്ട് പാടുന്നത് കമ്പോസേഴ്സ് അതുപോലത്തെ സോങ്സ് അതുപോലത്തെ വരാം. ആർട്ടിസ്റ്റിക് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മൾ എന്തെങ്കിലും പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോയിങ് ചെയ്യുന്നുണ്ട്, അതൊക്കെ റൈറ്റ്സ് വാങ്ങിക്കാൻ പറ്റും, കോപ്പിറൈറ്റ് വാങ്ങിക്കാൻ പറ്റും. പിന്നെ പറയുന്നത് സിനിമറ്റോഗ്രാഫിക് വർക്ക്, സിനിമറ്റോഗ്രാഫിക് വർക്ക് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഒരു സിനിമ പ്രൊഡ്യൂസർക്ക് കുറേ റൈറ്റ്സ് ഉണ്ട്. ഒരുപാട് ആളുകൾ അതിൽ ഉണ്ട്, പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ ഒരു സോങ് പാടാനോ ലിറിക്സ് കൊടുക്കാനോ ഇല്ല ഒരു ആക്ടർ ഉണ്ടാവും, പിന്നെ ഒരു

0: ഒരുപാട് ഒരു ഗ്രൂപ്പ് ഓഫ്
1: ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അത് ചേർന്ന് ചെയ്യുന്നതാണ്, അസോസിയേറ്റഡ് ആണ്. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഈ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുമെങ്കിൽ അവർ അവരുടെ അടുത്ത് അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് റൈറ്റ്സ്, ആ പർട്ടിക്കുലർ ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടല്ലോ ആ സിനിമ, അതിന്റെ ഫുൾ റൈറ്റ്സ് ഈ പ്രൊഡ്യൂസർക്കാണ് കിട്ടുന്നത്. പക്ഷെ അതിൽ വരുന്ന
0: എല്ലാ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുമായിട്ട് അദ്ദേഹം ഒരു അഗ്രിമെന്റിൽ ഏർപ്പെടുന്നുണ്ടാവും.
1: അങ്ങനെ അവർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റ്, അവർക്ക് ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആ പ്രൊഡ്യൂസർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ മോറൽ റൈറ്റ് എന്നൊന്ന് പറയും, മോറൽ റൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓത്തർക്ക്, ഒരു ഓത്തർഷിപ്പുള്ള ഒരു റൈറ്റാണ്. ഇപ്പൊ ഞാൻ ഒരു പാട്ട് എഴുതണമെങ്കിൽ അതിന്റെ ആത്തർ ഞാനാണ്. പക്ഷെ അത് ഞാൻ വേറെ ആൾക്ക് അഗ്രിമെന്റ് ചെയ്തിട്ട് ആ ലിറിക്സ് ഉപയോഗിക്കാൻ കൊടുക്കാം. പക്ഷെ ഓത്തർഷിപ്പ് ഇസ് നോട്ട് അറ്റ് ഓൾ ട്രാൻസ്ഫറബിൾ. അത് ഞാൻ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് അത് ആദ്യമായിട്ട് ഞാനത് ചെയ്തത് ഞാനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓത്തർഷിപ്പ്, അതായത് മോറൽ റൈറ്റ് ഉണ്ടാവും. ആ ഓരോരോ പ്രാവശ്യം ആ വർക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റോയൽറ്റിയും മറ്റു സാധനങ്ങൾക്ക് പ്രൊഡ്യൂസർ തരേണ്ടി വരും മറ്റു ആളുകൾക്കും.
0: ഓത്തർഷിപ്പ് ഇല്ലേ, ആ ഒരു റൈറ്റ് അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ?
1: ഒരു ജോയിന്റ് ഓത്തർ ആയിരിക്കാം സർ. ഇപ്പൊ ഒരു പാട്ട് തന്നെ രണ്ട് പേർ പാടിയെങ്കിൽ ജോയിന്റ് ഓത്തർ ആയിരിക്കാം. പക്ഷെ അത് ട്രാൻസ്ഫറബിൾ അല്ല, അത് ആ വ്യക്തിക്ക് മാത്രമുള്ള റൈറ്റ് ആണ്. പക്ഷെ നമ്മൾ ആ പാട്ട് അതുവഴി വരുന്ന ഔട്ട്കം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമ്മൾ വേറെ ആൾക്ക് അസൈൻ ചെയ്യാം, ലൈക്ക് പ്രൊഡ്യൂസർക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതുപോലത്തെ കുറച്ച് ടൈപ്സ് ഓഫ് വർക്ക്സ് ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ ഫയൽ ചെയ്യുന്നത് കോപ്പിറൈറ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതുവഴിയാണ് നമ്മൾ ഈ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വർക്ക്സ് നമ്മൾ അവിടെ കോപ്പിറൈറ്റ് ഓഫീസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു പോയം ഞാൻ എഴുതി എൻ്റെ പേരും ഡേറ്റും ഇട്ട് കഴിയുമ്പോൾ തന്നെ അപ്പം തൊട്ട് തന്നെ കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഞാൻ തന്നെ ഈ സമയത്തിൽ തന്നെ ഞാൻ ചെയ്തു, ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് ഒരു പ്രൂഫ് വേണം അല്ലേ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എങ്ങനെ നമ്മൾ വാഹനം വാങ്ങിച്ചിട്ട് നമ്മൾ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടോ അതുപോലെ നമ്മൾ നമ്മളുടെ കോപ്പിറൈറ്റ് ഓഫീസിൽ നമ്മൾ ഇതാണ് ഞാൻ ചെയ്ത വർക്ക്, ഈ സമയത്തിലാണ് ഈ സമയത്തിൽ ഞാൻ ഈ വർക്ക് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഒരു നമ്മൾ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് നമ്മളുടെ പേരിൽ അത് കാണും, നമ്മൾ ഈ വർക്കാണ്, ഇതാണ് ഈ ആൾ, ഇന്നാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഒരു നമ്മൾ ഒരു പ്രൂഫ് പോലെ വെച്ചിരിക്കും. സോ ദാറ്റ് ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ് എൻ എവിഡൻസ് ഫോർ, സോ ദാറ്റ് പിന്നെ വേറെ ആരും വന്നിട്ട് ഞാനും ഇത് ചെയ്തു എന്ന് പറയാൻ ആയിരിക്കത്തില്ല. അതെ സർ, യാ. സോ ഇതാണ് ബേസിക്സ് ഓഫ് ദി കോപ്പിറൈറ്റ്.
0: ഈ കോപ്പിറൈറ്റിൽ ഇപ്പം മാഡം പറയുകയുണ്ടായി, ഇപ്പോൾ ഒരു ഒരു ലിറിക്സ് റൈറ്റ് ചെയ്തു, അപ്പോൾ അതിന് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ കോപ്പിറൈറ്റ് നമുക്കായി. അതുപോലെ തന്നെ സിനിമയുടെ ഒരു ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആണ്, അത് അദ്ദേഹം ആ എല്ലാ അതിനകത്തിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും എല്ലാ ആൾക്കാരുടെയും കയ്യിൽ നിന്ന് ഒരു എഗ്രിമെൻറ്റ് വഴി അത് പ്രൊഡ്യൂസർക്ക് അതിൻ്റെ ഒരു അവകാശം ലഭിക്കുന്നു.
1: അതെ സർ.
0: അപ്പം ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള ഒരു അവകാശം അദ്ദേഹത്തിന് വേറൊരാൾക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ?
1: അതെ,
0: ഈ പ്രൊഡ്യൂസർക്ക്
1: ചെയ്യാം, ലൈസൻസ് കൊടുക്കാം, അസൈൻമെന്റ് ഇതെല്ലാം നമ്മൾ പ്രോപ്പറായി അഗ്രിമെന്റ് വഴി ചെയ്തിട്ട് അതും കൂടെ നമ്മളുടെ ഓഫീസിൽ, കോപ്പിറൈറ്റ് ഓഫീസിൽ നമ്മൾ അറിയിക്കാം.
0: ഈ കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ അതിന്റെ ഒരു രീതി എങ്ങനെയാണ്? നമ്മുടെ എല്ലാ എവിടെയാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ എക്സാമ്പിള്, ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഞാൻ എന്തെങ്കിലും ഒരു എൻ്റെ പേരിൽ ഒരു കവിത എഴുതി, അപ്പോൾ അത് എൻ്റെ പേരിൽ എനിക്ക് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: ഓക്കെ സർ, ഇവിടെ റീജിയണൽ അതായത് സ്റ്റേറ്റ് വൈസ് ഓഫീസ് ഒന്നുമില്ല, ത്രൂഔട്ട് ഇന്ത്യ കോപ്പിറൈറ്റ് ഓഫീസ് ന്യൂഡൽഹിയിലുണ്ട്. പക്ഷെ നമ്മൾ അവിടെ പോയിക്ക് ചെയ്യാറില്ല, നമ്മൾ ഓൺലൈൻ വഴിയാണ്. കോപ്പിറൈറ്റ് ഓഫീസ് ഇൻ്റർനെറ്റിൽ ഇടുമ്പോൾ അവിടെ കോപ്പിറൈറ്റിൻ്റെ വെബ്സൈറ്റ്, ഓഫീസിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിൽ നമ്മൾ യൂസർ ഐ ഡി ലോഗിൻക്ക് ക്രിയേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് അതിൽ നമ്മൾ ചെയ്യാം. അതിൽ ഓൺലൈനിൽ അപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ യാറ് ആത്തർ, യാറ് അപ്ലിക്കൻ്റ് യാറാണ്, ഏത് ടൈപ്പ് ഓഫ് വർക്കാണ്, ലൈക്ക് ഇത് ലിറ്റററി ആണോ, പിന്നെ ആ വർക്കിൻ്റെ സാമ്പിൾ.
0: ഈ കോപ്പിറൈറ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റ് മാഡത്തിന് ഒന്ന് പറയാൻ കഴിയുമോ?
1: ജസ്റ്റ് ഗൂഗിളിലെ കോപ്പിറൈറ്റ് ഓഫീസ് അങ്ങനെ ഇട്ടാൽ മതി സർ. ഇത് കോപ്പിറൈറ്റ് മാത്രം സെപ്പറേറ്റ് ഓഫീസാണ്. മാം പറഞ്ഞതുപോലെ മറ്റ് ഐ പി ആർ ഉണ്ടല്ലോ, പേറ്റന്റ് ട്രേഡ് മാർക്ക്, അതൊക്കെ സെപ്പറേറ്റ് ഒരു ഒരു വിങ്കിൽ തന്നെ വരുന്നത്.
0: എക്സാക്ട്ലി
1: സർ, കറക്റ്റ്. സോ ഇങ്ങനെയാണ് നമ്മളുടെ
0: കോപ്പിറൈറ്റ്ന്റത്.
1: ഇതാണ് സർ ആത്തർ ആരാണ്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ആദ്യം, എപ്പോ ക്രിയേറ്റ് ചെയ്തു വർക്ക്, അത് കുറേ ഡീറ്റെയിൽസ് അതിലുണ്ട്. ഇത് ഇതാണ് ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഇതാണ് ലൈക്ക് അത് വേറെ വർക്ക് എന്തെങ്കിലും അതിൽ.
0: ഞാൻ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു കവിത എഴുതിയാലേ ആ കവിത കംപ്ലീറ്റ് അതിനകത്ത് രജിസ്റ്റർ ചെയ്യേണ്ടി വരുമോ? കംപ്ലീറ്റ് അതിൻ്റെ ആ ലൈൻസ് എല്ലാം അതിനകത്ത് കൊടുക്കേണ്ടി വരുമോ?
1: അതെ, യെസ് സർ. അത് നമ്മൾ വർക്ക് ഫയലായിട്ട് നമ്മൾ അത് ഒരു PDF ആക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യും. പിന്നെ പബ്ലിഷ്ഡ് ആണോ അൺപബ്ലിഷ്ഡ് ആണോ എങ്ങനെ, ഓൾറെഡി എവരെങ്കിലും കൊടുത്തിട്ടുണ്ടോ,
0: അതെങ്ങനെ വെരിഫൈ ചെയ്യും?
1: അങ്ങനെ വെരിഫിക്കേഷൻ ഒന്നും ഇല്ല സർ. നമ്മൾ വർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും, പിന്നെ ആരെങ്കിലും അത് കണ്ടിട്ട് ഇത് എന്റേതാണെന്ന് പറയുമ്പോൾ തന്നെയാണ്
0: മാത്രമേ
1: നമ്മൾക്ക് അത് അറിയാൻ പറ്റും. ഈ കോപ്പി റൈറ്റ് വർക്ക് നമ്മൾ പബ്ലിക്ക് അക്സസിബിൾ ഇല്ല. നമ്മൾ ഈ വർക്ക് ലിറ്റററി വർക്ക് ഇയാൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റും. ഏത് വർക്കാണ് അതിൽ എന്താണ് വർക്ക് ഉള്ളത് നമ്മൾക്ക് കാണാൻ പറ്റത്തില്ല, ബിക്കോസ് ആ ഫെസിലിറ്റി ഈ കോപ്പി റൈറ്റ് ഓഫീസിന്റെ സെർച്ചിലില്ല.
0: അപ്പം വേറൊരാള് ചലഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അത് ആ രജിസ്റ്റർ ചെയ്ത ആളിന്റെ പേരിൽ തന്നെ കിടക്കും.
1: അതെ, യെസ്,
0: അങ്ങനെയാണല്ലേ.
1: അത് അറിയത്തില്ല ആർക്കും, അൺലെസ് ആൻഡ് അതർവൈസ് ഇപ്പൊ സാറ് ഈ കവിത എവിടെയെങ്കിലും ലീക്ക് കൊടുത്തു, അപ്പൊ അത് എടുത്ത് അവർ ചെയ്താലേ നമ്മൾക്ക് അത് അറിയാൻ പറ്റും ഇതുപോലത്തെ കോപ്പി റൈറ്റ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. പിന്നെ എല്ലാ IPലും ഇതാണ് ബേസിക് റൂൾ, ഇസ് ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ അപ്ലിക്കന്റ് ടു ടേക്ക് കെയർ ദാറ്റ് വേറെ ആരും എന്റെ ഐഡിയാവോ ഇല്ല എന്റെ കോപ്പി റൈറ്റ് എടുക്കാതിരിക്കുന്ന ഇല്ലയാ നോക്കുന്നത് അപ്ലിക്കന്റിന്റെ ബർഡൻ
0: ആണ്.
1: അതെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ളത് കോപ്പി റൈറ്റിൻ്റെ.
0: അപ്പം അതുകൊണ്ട് അനുബന്ധമായിട്ട് ഇപ്പോൾ ഒരു കവിത എഴുതി ഞാൻ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ കവിത വേറൊരാളിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മീഡിയത്തിൽ വരികയാണ്, അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുകയോ ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ നമുക്കത് ഏത് രീതിയിലാണ് ചലഞ്ച് ചെയ്യാൻ പറ്റുക?
1: ഇത് ഇൻഫ്രിഞ്ച്മെന്റ് ആണ്, ഇതിന്റെ പേര് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയും. പറയുമ്പോൾ അതായത് എനിക്ക് ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ഉണ്ട്, എനിക്ക് മാത്രമേ അത് ഉപയോഗിക്കാം. ഇപ്പോൾ ആരെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ എന്റെ കൺസെന്റ് വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിക്കാതെ ആരെങ്കിലും ആ കോപ്പി റൈറ്റ് കണ്ടന്റ് ഉപയോഗിച്ചെങ്കിൽ അത് നമ്മൾ ഹൈക്കോർട്ടിൽ പോയിട്ട് കോടതിയിലോ പോയിട്ട് നമ്മൾ ഇതുപോലെ ഡാമേജസ് ചോദിക്കാം. ഇതുപോലെ ഇത് നിങ്ങളുടെ
0: അത് ചലഞ്ച് ചെയ്യാൻ ഹൈക്കോടതികളിൽ മാത്രമേ കഴിയൂ?
1: ആ, യെസ്.
0: മറ്റുള്ള കീഴ്ക്കോടതികളിൽ
1: ഇല്ല. കമേർഷ്യൽ കോർട്സിൽ ചിലപ്പോൾ നമ്മൾ കമേർഷ്യൽ കോർട്സ് ഒരു ഡിസ്ട്രിക്ട് കോർട്സിൽ ഉണ്ട്, ഇപ്പോൾ ട്രിവാൻഡ്രത്തിലും ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഇതുപോലെ നമ്മളുടെ എത്ര ലോസ് ഉണ്ടോ അത് നമ്മൾ അവർക്ക് കൊടുത്തിട്ട് ഇതുപോലെ ഇൻഫ്രിഞ്ച്മെന്റ് സൂട്ട് ഫയൽ ചെയ്യാം.
0: അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്?
1: നോർമൽ ഒരു കമേർഷ്യൽ സൂട്ടിന്റെ ഇത് വാല്യൂ നോക്കിയിട്ട് അവിടെ പോയി ചെയ്താൽ മതി.
0: അപ്പോൾ അതിന്റെ ഒരു നടപടിക്രമം പറയാൻ കഴിയുമോ എങ്ങനെയായിരിക്കും എന്നുള്ളത്? ഈ കോടതി അത് എങ്ങനെയാണ്? അത്
1: ആക്ച്വലി സർ, ടു ബി ഫ്രാങ്ക്, ഇവിടെ നമ്മൾ ട്രിവാൻഡ്രത്തിൽ വലിയ കോപ്പി റൈറ്റിൻ്റെ ഫയലിംഗ് കുറവാണ്. പിന്നെ കേസസ് അത്ര ഒന്നും നമ്മൾക്ക് കിട്ടാറില്ല. ദാറ്റ് ഇസ് ദി ഫാക്ട്. വലിയ കമ്പനീസ് ഉണ്ടല്ലോ, അവരുകളാണ് ഇതുപോലത്തെ ഒരുപാട് കോപ്പി റൈറ്റ് റിലേറ്റഡ് ആയിട്ട് സൂട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അത് കുറച്ച് എക്സ്പെൻസ് ആയതുകൊണ്ട് അത്ര നോർമൽ പേഴ്സൺസ് അത്ര പോകാറില്ല.
0: ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് പേറ്റന്റ് ആണല്ലോ. ഈ പേറ്റന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാഡം ഒരു പേറ്റന്റ് ഏജന്റ്
1: കൂടിയാണ്,
0: രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പേറ്റന്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയമവശങ്ങളൊക്കെ ഒന്ന് പറയാമോ?
1: സോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് കോപ്പി റൈറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ലൈക്ക് നമ്മൾ ഇൻ്റലക്ച്വൽ ക്രിയേഷൻ ആയിട്ടുള്ള ലിറ്റററി ആർട്ടിസ്റ്റിക് വർക്ക് പോലെ ഒരു കല റിലേറ്റഡ് സംതിങ് അതുപോലത്തെയാണ്. ഇത് പേറ്റന്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് വിങ് ആണ്. ലൈക്ക് ഇത് മോസ്റ്റ്ലി റിലേറ്റഡ് ടു ദ ഇൻഡസ്ട്രീസ്, ടെക്നോളജി റിലേറ്റഡാണ്, സയൻസ് റിലേറ്റഡാണ്. ഇൻ ദ സെൻസ് ലൈക്ക് ഇപ്പോൾ ഞാൻ ഒരു പുതിയതായിട്ട് ഒരു ഫാന് കണ്ടുപിടിക്കുന്നുണ്ട്. ഫാനിൽ തന്നെ ACയും വെച്ചിട്ട് ഒരു പുതിയ ഡിവൈസ് ഒന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെത് ഇറ്റ്സ് മൈ എൻ്റെ ഇൻ്റലക്ച്വൽ ആയിട്ട് ഈ ഐഡിയ കിട്ടി, അത് ഞാൻ അത് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഡിവൈസ് ഉണ്ടാക്കി, അത് വർക്കിംഗ് എങ്ങനെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി. സോ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരു റെക്കഗ്നിഷൻ വേണം, ഒരു എക്കണോമിക് വാല്യൂ വേണം. അപ്പോൾ അത് ഞാൻ എവിടെയെങ്കിലും മാർക്കറ്റിൽ എനിക്ക് മാത്രം ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് വേണം. അതാണ് ഈ പേറ്റന്റ് റൈറ്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. അപ്പോൾ എക്സ്ക്ലൂസീവ് റൈറ്റ് എനിക്ക് മാത്രം അത് സെൽ ചെയ്യാനോ അല്ലാതെ മാർക്കറ്റിൽ വിടാനോ എന്ത് ചെയ്യാനോ ഉള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് എനിക്ക് കൊടുക്കുന്നത് ഈ പേറ്റന്റ് റൈറ്റ്സ് വഴിയാണ്. ഈ പേറ്റന്റ് റൈറ്റ്സ് എന്ന് പറയുന്നത് ചെയ്യുന്നത് മോസ്റ്റ്ലി ഒരു അപ്ലിക്കൻ്റ് തന്നെ ചെയ്യാൻ പറ്റും. നിയമംക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെ എഴുതണം പേറ്റന്റ് അപ്ലിക്കേഷൻ, എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അപ്ലിക്കൻ്റ് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജൻസ് പറയുന്നത് അവർക്ക് കുറച്ച് ഈ നിയമമൊക്കെ അറിഞ്ഞിട്ട് എങ്ങനെ പേറ്റന്റ് ഡ്രാഫ്റ്റിങ്ങിൽ കുറച്ചുകൂടെ അവർ മനസ്സിലാക്കി വെച്ചിട്ട് എക്സാമിനേഴ്സിൻ്റെ കൂടെ എങ്ങനെ അത് ഒബ്ജക്ഷൻസ് എന്തൊക്കെ വരാം അങ്ങനെ പ്രിഡിക്ട് ചെയ്തിട്ട് ഒരു നല്ല ഡ്രാഫ്റ്റിംഗ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് ഇറ്റ്സ് റെക്കമെൻഡ് ടു ഗോ വിത്ത്, ബിക്കോസ് നമ്മളിത് വൺസ് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് മാത്രം ആ അപ്ലിക്കേഷനിൽ വരുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ തന്നെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുക്കണം. അപ്പോൾ പേറ്റന്റ് ഓഫീസെന്ന് പറയുമ്പോൾ അവർ ഒരു മോഡലോ ഇല്ല വർക്കിംഗ് പ്രോട്ടോടൈപ്പോ ചോദിക്കാറില്ല. അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെൻഷൻ ബെസ്റ്റ് മെത്തേഡ് എന്താണ്, നിങ്ങളുടെ ഇൻവെൻഷനിൽ അതിൽ എന്തൊക്കെ ഉണ്ട്, അതെല്ലാം ഒരു ഡയഗ്രാം പോലെ വരച്ചിട്ട് നീറ്റായിട്ട് അത് അവർ കൊടുക്കണം, പ്രസന്റ് ചെയ്യണം. അത് പേറ്റന്റ് ആപ്ലിക്കേഷൻ പറയും, അതിലെയാണ് അവർ കൊടുക്കുന്നത്.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ആരാണ് വിളിക്കുന്നത്?
2: അതെ, എന്റെ പേര് അബ്ദുൽ ഹക്കീം എന്നാണ്.
0: അബ്ദുൾ ഹക്കീം, എന്താണ് അബ്ദുൽ ഹക്കീമിനെ അറിയാനുള്ളത്?
2: എനിക്ക് പിന്നെ കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ കാഴ്ച പരിമിതർക്ക് ഈ പുസ്തകങ്ങൾ ബ്രെയിലിലേക്കോ അല്ലെങ്കിൽ ഓഡിയോയിലേക്ക് വെക്കുമ്പോഴേ കോപ്പിറൈറ്റ് പ്രശ്നമുണ്ട്.
0: ഈ ഒരു ബ്ലൈൻഡ് ആൾക്കാരുടെ കാര്യമാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ മാഡത്തിന്?
2: അതായത് ഇപ്പൊ ഈ പാഠം പുസ്തകങ്ങളുണ്ടല്ലോ, പല പുസ്തകങ്ങളും പിന്നെ ബ്രെയിൻ ലിപിയിലേക്ക് പകർത്തുമ്പോൾ കോപ്പിറൈറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഓഡിയോ പുസ്തകമാക്കി മാറ്റുന്നതിന് ബന്ധപ്പെട്ട പ്രസാധകരും കോപ്പിറൈറ്റ് നേടേണ്ടതുണ്ടോ?
0: ഇപ്പൊ ഏതെങ്കിലും ഒരു പുസ്തകം, ഒരു ടെക്സ്റ്റ്, അത് ബ്രെയിൽ ലിപിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനോ അതിനെ ഓഡിയോ ബുക്കായിട്ട് മാറ്റുന്നതിനോ കോപ്പിറൈറ്റ് ആവശ്യമുണ്ടോ?
1: സാർ, ഈ ബുക്ക് ഉണ്ടല്ലോ, അത് ആരെങ്കിലും കോപ്പിറൈറ്റ് കണ്ടന്റ് ആരെങ്കിലും കോപ്പിറൈറ്റ് എടുത്തു വെച്ചിരുന്നെങ്കിൽ അവരുടെ ഫസ്റ്റ് കൺസെന്റ് വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് നമ്മൾ അഡാപ്റ്റീവ് വർക്ക് പറയും, ഒരു ബേസ് വർക്കിൽ എടുത്തിട്ട് അതിലിരുന്ന് നമ്മൾ വി വിൽ ബി ഡൂയിങ് വോയിസ് റിലേറ്റഡ് ആയിട്ടോ ഇല്ല വേറെ ഫോമുള്ള മാറ്റുന്നുണ്ട്. അപ്പോൾ അഡാപ്റ്റീവ് വർക്കായിട്ട് അത് മാറ്റാൻ പറയും. പക്ഷെ അത് അത് കൺസെന്റ് വേണം, മെയിൻ ആളിന്റെ കൺസെന്റ് വാങ്ങിച്ചിട്ട് അത് ഒരു വർക്കായിട്ട് നമ്മൾക്ക് കോപ്പിറൈറ്റ് എടുക്കാൻ പറ്റും.
0: ഓക്കെ,
2: ഞാനത് ചോദിക്കാൻ കാരണം അത് കാഴ്ച വൈദ്യുതർക്ക് ഇത് ബാധകമല്ല എന്നുള്ള ഒരു കേട്ടു, അതുകൊണ്ടാണ് സംശയം ചോദിക്കാൻ കാരണം.
1: അങ്ങനെ എനിക്കൊന്നും എന്റെ അറിവിൽ അങ്ങനെ ഇല്ല സാർ, എല്ലാവർക്കും ഈക്വലി ആണ്.
2: അല്ല, അപ്പൊ അവർക്ക് ഈ പുസ്തകങ്ങളൊന്നും ആക്സസ് ആയിട്ട് വായിക്കാനോ അതോ ലഭ്യത മാർക്കറ്റിംഗ് കാര്യമായിട്ട് വരുന്നില്ലല്ലോ, കുറച്ച് ഒരു ചെറിയൊരു മൈനോറിറ്റി എല്ലാം ഉണ്ടാവും, അതുകൊണ്ട് അത് ബാധകമല്ല എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ പല പുസ്തകങ്ങളും ഓഡിയോ പുസ്തകങ്ങളായിട്ട് ഇറങ്ങുന്നുണ്ട്, അപ്പൊ കോപ്പറേറ്റ് ഇല്ല എന്നാണ് പറയുന്നത്.
0: അപ്പൊ മാഡം പറഞ്ഞതനുസരിച്ച് ഒറിജിനൽ ഓതറിന്റെ ഒരു കൺസെന്റോട് കൂടി മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ്.
2: മരണപ്പെട്ടവരെ ആൾക്കാരൊക്കെയാണെങ്കിൽ പഴയ പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ പുരാണങ്ങളൊക്കെ ആണെങ്കിൽ
0: ഇല്ല, അതിനെ കോപ്പിറൈറ്റ് ആക്ട് നിയമപ്രകാരം അതിനൊക്കെ ഒരു കാലപരിധി ഉണ്ടല്ലോ, 50 വർഷം 60 വർഷം എന്നൊക്കെയുള്ള രീതി. അതിനുശേഷം പിന്നെ കോപ്പിറൈറ്റ് നിയമം ബാധകമാണ്.
2: ഒരു
1: സാർ, ഇപ്പോ ലൈഫ് ഓഫ് ദി ഓത്തർ പ്ലസ് 60 ഇയേഴ്സ് ആണ് കിട്ടുന്നത് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ് ഇപ്പോൾ ആ വ്യക്തി മരണമായി പോയെങ്കിൽ അവർ ലീഗൽ ഹെയേഴ്സ്ക്ക് 60 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും.
0: ഓക്കെ,
2: അതെ അതെ.
0: അത് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയില്ല. അത് അത് അത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് അത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയില്ല എന്ന് തോന്നുന്നു. ഓക്കെ അബ്ദുൾ ഹക്കീം, വിളിച്ചാൽ വളരെ സന്തോഷം.
2: ഓക്കെ,
0: അപ്പോൾ നമ്മൾ പേറ്റന്റ് ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്.
1: അതെ സാർ, ഇപ്പോൾ പേറ്റന്റിൽ നമ്മൾ പറഞ്ഞതുപോലെ പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ എന്ന് കുറച്ച് പേറ്റന്റ് ഓഫീസ് വെച്ചിട്ടുണ്ട്. പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഈ പേറ്റന്റ് പേറ്റന്റ് ഓഫീസ് കൊടുക്കണമെങ്കിൽ, ഗ്രാൻറ്റ് ചെയ്യണമെങ്കിൽ അവർ നോക്കുന്ന കാര്യം എന്താണ്, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇസ് നോവൽറ്റി. നോവൽറ്റി പറയുമ്പോൾ പുതിയതായിട്ടിരിക്കണം ഈ വേൾഡിൽ തന്നെ, ഇന്ത്യ അല്ല. ഇപ്പോൾ ഇന്നൊരു കാര്യം നോക്കണമെങ്കിൽ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ആണ്. ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ ഫയൽ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മാത്രമാണ് എനിക്ക് റൈറ്റ്സ് കിട്ടുന്നത്. പക്ഷെ ഇപ്പോൾ പേറ്റന്റ് എന്ന് പറയുമ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ, പേറ്റന്റ് ഡിസൈൻ ഏതായാലും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് ത്രൂ ഔട്ട് ദ വേൾഡിൽ അതുപോലത്തെ സാധനം ഇരിക്കാൻ പാടില്ല. നോവൽറ്റി എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ വേൾഡാണ് നോക്കുന്നത്. പക്ഷെ ഈ പേറ്റന്റ് ഡിസൈൻ പറയുന്ന പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ടെറിട്ടോറിയൽ ആണ്. അതായത് ഓരോരോ കൺട്രിക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഇട്ട് ഫയൽ ചെയ്യണം. സോ ഈ നോവൽറ്റി എന്ന് പറയുമ്പോൾ പുതിയതായിട്ടിരിക്കണം, ഇത് എവിടെയും മുൻപ് ഉണ്ടാവാൻ പാടില്ല. ഇന്റർനെറ്റിലെയോ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടാൻ പാടില്ല ഇതുപോലത്തെ ഐഡിയ. അതാണ് നോവൽറ്റി എന്ന് പറയുന്നത്.
0: ഈ പേറ്റന്റിംഗ് ഓഫീസ് ഇത് എങ്ങനെയാണ് ഇത് കൺഫേം ചെയ്യുന്നത്?
1: അത് സർ, ഇത് ഈ പ്രോസസ്സിൽ നമ്മൾ ഇപ്പോൾ പേറ്റന്റ് പ്രൊഫഷണൽസ് ആയാലും ശരി, ഈ അപ്ലിക്കൻസ് ആയാലും ശരി, ഇത് അവർ ആദ്യം ഒരു സെർച്ച് നടത്തണം. നടത്തിട്ട് ഈ നമ്മളിപ്പോൾ പ്രേറാട്ട് സെർച്ച് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്തിലുള്ള ആരെങ്കിലും ഒരു ഇൻവെൻഷൻ ഉണ്ട് കയ്യിലുണ്ടെങ്കിൽ അത് പേറ്റന്റബിൾ ആണോ ഇല്ലയോ നോക്കണമെങ്കിൽ നേരെ ഇവിടെ പട്ടത്തിൽ പേറ്റന്റ് ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്.
0: അത് ഗവൺമെന്റിന്റെ ഒരു ഓഫീസ് ആണ്.
1: അതെ സാർ, അവിടെ പോയിട്ട് നമ്മളുടെ ഒരു ഷീറ്റ് അവർ തരും. അതിലെല്ലാം റിക്വയർമെന്റിലെ ഇമെയിൽ വഴിയോ അവർ പറയുന്ന രീതിയിൽ അത് റെഡിയാക്കി ആ കണ്ടന്റ് എടുത്ത് അവർക്ക് കൊടുക്കുമ്പോൾ അവർ പേറ്റന്റബിലിറ്റി സെർച്ച് ഉണ്ടാക്കിയിട്ട് റിപ്പോർട്ട് കൊടുക്കും.
0: ഓക്കെ, ആർക്ക് കൊടുക്കും?
1: നമ്മൾക്ക് അപ്ലിക്കന്റ്ക്ക് തരും. അതായത് ആറ് ഇൻവെൻഷന്റെ ഓണറോ അവർക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടും. അത് വെച്ചിട്ട് ഹി ക്യാൻ ഡിസൈഡ് അത് പേറ്റന്റ്ക്ക് പോകണോ വേണ്ടേന്ന് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും.
0: ഇതുപോലെ from the application can be withdrawn.
1: Application കൊടുക്കുന്ന മുൻപ് ചെയ്യുന്നതാണ് ഈ പ്രയറാട്ട് സെർച്ച് എന്ന് പറയുന്നത്.
0: ഓക്കെ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് രജിസ്റ്റർ ചെയ്യാതെ ഇരിക്കാം.
1: രജിസ്റ്റർ ചെയ്യാതിരിക്കാം. ഈ സെർച്ച് എന്ന് പറയുന്നത്
0: അങ്ങനെ വേറെ ഒരു ആർട്ടിക്കിൾ ഇതുമാതിരി സെയിം ഡിസൈനിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വേണമെങ്കിൽ മാറ്റി വേണമെങ്കിൽ റീഡിസൈൻ ചെയ്യാം.
1: അതാണ് നമ്മൾ ആസ് എ പ്രാക്ടീസിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിൽ പ്രയറാട്ട് സെർച്ച് നടത്തുമ്പോൾ നമ്മൾക്ക് എന്താണ് അറിയാമെങ്കിൽ നമ്മൾ ഇപ്പോൾ എവിടെയാണ്, നമ്മളുടെ മുൻപ് ഏത് എന്തൊക്കെ ടെക്നോളജീസ് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്, നമ്മൾ എവിടെയാണ്, അത് ഫസ്റ്റ് അറിയാൻ പറ്റും. പിന്നെ അതിൽ നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഓൾറെഡി ഒരുപാട് കോമൺ ആയിട്ടുണ്ട്, ഏത് ഫീച്ചറിൽ ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് പേറ്റന്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട്, അതുപോലത്തെ ഒരു അനാലിസിസ് ആണ് ഈ പ്രയറാട്ടി സെർച്ചിൻ്റെ സാധനം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദി പേറ്റന്റ് ഫയലിംഗ്. അപ്പോൾ ഈ സെർച്ച് ഇതുപോലത്തെ ഒരു സെർച്ചാണ് പേറ്റന്റ് ഓഫീസും നടത്തിയിട്ട് നമ്മൾക്ക് പറയാൻ പോകുന്ന നാല് ക്രൈറ്റീരിയാസ് ഉണ്ട്. നാല് ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് പേറ്റന്റ് ഓഫീസ് സെർച്ച് നടത്തും. എക്സാമിനേഷൻ എന്ന് പറയും, എക്സാമിനേഷൻ ഓഫ് ദി പേറ്റന്റ് അപ്ലിക്കേഷൻ. പേറ്റന്റ് അപ്ലിക്കേഷനിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിൽ ടൈറ്റിൽ, അബ്സ്ട്രാക്ട്, പിന്നെ ഡയഗ്രാംസ് കൊടുക്കണം. ക്ലെയിംസ് എന്നൊരു സാധനമുണ്ട്, അതിലെയാണ് പേറ്റന്റിക്ക് റൈറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ഡയഗ്രാംസും ആ ഇൻവെൻഷൻ കുറിച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻസൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് എക്സാമിനേഷൻ ചെയ്യും പേറ്റന്റ് ഓഫീസ്. ചെയ്തിട്ട് ഇപ്പോൾ പറയുന്ന ഈ ക്രൈറ്റീരിയാസ്, ഫസ്റ്റ് ഇസ് എ നോവൽറ്റി. ഈ നോവൽറ്റി ഉണ്ടാ, ഓൾറെഡി ആരെങ്കിലും ഇതുപോലെ സിമിലർ ആയിട്ട് എന്തെങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് പേറ്റന്റ് ഓഫീസ് നോക്കും. നെക്സ്റ്റ് ക്രൈറ്റീരിയ ഇസ് ഇൻവെൻറ്റീവ് സ്റ്റെപ്പ്. ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ പുതിയതായിട്ട് കംപ്ലീറ്റ്ലി പുതിയതായിട്ട് 100% ആയിട്ട് പുതിയതായിട്ടുള്ള ഇൻവെൻഷൻ ഒന്നും ഇല്ല. ബിക്കോസ് എല്ലാം കുറച്ച് അഡ്വാൻസ്മെൻ്റ് ഉള്ളതാണ്. ഇപ്പോൾ ഒരു ബേസ് ഇൻവെൻഷൻ ഉണ്ടാവും, അതിൻ്റെ മുകളിലുള്ള ഒരു ലെയറായിട്ടാണ് അപ്കമിങ് ഇൻവെൻഷൻസ്. അതെ, യെസ്. അപ്പം ഈ ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സാധനം ഓബിയസ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ സാർക്ക് ഒരു ഇലക്ട്രിക്കലായിട്ട് എല്ലാം അറിയാമെന്ന് വിചാരിച്ചു. അപ്പം ആ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ട് സാർക്ക് എല്ലാം അറിയാം. അപ്പം ഞാൻ ഒരു ഇൻവെൻഷൻ കൊണ്ടുവരണം സാറിന് മുൻപ്. അപ്പോൾ സാർ എന്ത് പറയും, അയ്യോ ഇത് ഒരുപാട് സിമ്പിളായിട്ടുണ്ടല്ലോ എന്ന് തോന്നാൻ പാടില്ല. ദാറ്റ് ഈസ് കോൾഡ് ഓബിയസ്നെസ്. സ്കിൽഡ് ഇൻ ദ ആർട്ട് ഉള്ള ആളുകൾക്ക് അത് ഓബിയസ് ആയിട്ട് തോന്നാൻ പാടില്ല. അവിടെ ഒരു അഡ്വാൻസ്മെന്റ് ഉണ്ടാവണം. ഇതാണ് ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് എന്ന് സാധനം പറയുന്നത്. നെക്സ്റ്റ്
0: നിലവിലുള്ളതിനേക്കാൾ ഏതെങ്കിലും ബെറ്റർ ആയിട്ടുള്ള,
1: എക്സാക്ട്ലി, അത് ഓബിയസ് ആയിട്ട് ഇല്ലാതെ കുറച്ചുകൂടെ അതിൽ അഡ്വാൻസ്മെന്റും
0: ഉണ്ടായിരിക്കണം.
1: പിന്നെ ഒരു സാധനം കാര്യം, ഒരു ഇൻവെൻഷൻ പറയുമ്പോൾ ഒരു ഓൾറെഡി ഒരു പ്രോബ്ലം ഉണ്ടാവും. പ്രോബ്ലം ഇരുന്നാൽ മാത്രമേ നമ്മൾക്ക് ഇൻവെൻഷൻ വരത്തുള്ളൂ. ഇപ്പം ഞാൻ, എനിക്ക് ഫാൻ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട്, ഐ മീൻ വേണ്ട, ഇനി കുറച്ചുകൂടെ കൂളിംഗ് വേണം, അതുകൊണ്ടാണല്ലോ എ സി വന്നത്. അതുപോലെ കുറച്ച് ഏതോ സം പ്രോബ്ലം ഇസ് ദേർ, അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ആയിട്ടുള്ള
0: അത് പരിഹരിക്കാൻ, അത് സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡ്.
1: എക്സാക്ട്ലി, അതാണ് ഒരു ഇൻവെൻഷൻ്റെ സാധനം പറയുന്നത്. അപ്പോൾ അതാണ് ഒരു അഡ്വാൻസ്മെന്റ്, അതാണ് ഒരു ടെക്നിക്കൽ ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അത് ഉണ്ടാവണം, അത് ഉണ്ടാകാൻ നോക്കും പേറ്റന്റ് ഓഫീസ്. പിന്നെ പറയുന്നത് ഇൻഡസ്ട്രിയൽ അപ്ലിക്കബിലിറ്റിയാണ്. ഇൻഡസ്ട്രിയൽ അപ്ലിക്കബിലിറ്റി, ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് അത് മാനുഫാക്ചർ ചെയ്യാനും അത് പ്രോസസ് ആയിരുന്നെങ്കിൽ അതൊക്കെ എന്തൊക്കെയോ അതൊക്കെ ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ട് പബ്ലിക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഉണ്ടാവണം. ഈ മൂന്ന് ക്രൈറ്റീരിയ. നാലാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഓൾറെഡി പേറ്റന്റ് ആക്ടിൽ തന്നെ ഏത് ഇൻവെൻഷൻസൊക്കെ നോൺ പേറ്റന്റബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ,
0: പേറ്റന്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ്,
1: കുറേ ഉണ്ട്, ഒരു 13 അങ്ങനെ ഉണ്ട്. അതിൽ പറയുന്നത് ഡിസ്കവറീസ്, ഡിസ്കവറിയും പറയുന്നത് ഒരു ഇൻവെൻഷൻ അല്ല, അത് ആൾറെഡി ഉണ്ട്, അത് ആരും നോക്കിയില്ല ഇതുവരെ. ജസ്റ്റ് ഇപ്പോഴാണ് അത് നമ്മൾ അവിടെ ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ട്. അത് അതുപോലത്തെ പിന്നെ അബ്സ്ട്രാക്ട് ഐഡിയാസ്, അതായത് അത് ഒന്നുമില്ല, ജസ്റ്റ് മൈൻഡിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇൻടാഞ്ചിബിൾ ഫോമിലെ തന്നെ അത് ഉണ്ട്. അത് വലുതായിട്ട് അതൊന്നും പ്രോഡക്റ്റ് ആക്കാൻ പറ്റാതെ ഒരു ഐഡിയാസ്. പിന്നെ പറയണത് സോഫ്റ്റ്വെയർ കോഡിംഗ്, സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അത് ആസ് സച്ച് സോഫ്റ്റ്വെയർ ഇസ് നോട്ട് അറ്റ് ഓൾ പേറ്റന്റബിൾ. പക്ഷേ അതെല്ലാം ഒരു ഹാർഡ്വെയർ ആക്കിയിട്ട് ഒരു അതെല്ലാം ഒരു ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം ആക്കിക്കൊണ്ട് ഒരു ഒരു ടാഞ്ചിബിൾ ഫോമിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ, നമ്മളിപ്പോൾ ഒരുപാട് എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസ് ഒരുപാട് വരുന്നുണ്ട്, എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗ്രാൻറ്റിംഗ് റേറ്റും കൂടുതൽ, ഇപ്പോൾ പുതിയ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസ്
0: 2025.
1: പേറ്റന്റ് ഓഫീസ് ആണ്, പേറ്റന്റ് ഓഫീസ്ക്ക് ഒരുപാട് ചാലഞ്ച് ആണ് ബിക്കോസ് ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഞാൻ അത് അഡ്രസ് ചെയ്യണം, വേരിയസ് കേസ് ലാസ് വെച്ചിട്ടും പിന്നെ ജുഡീഷ്യറിൻ്റെ ഹെൽപ്പ് വെച്ചിട്ടും ഒരു നല്ല ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ പേറ്റന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ എഴുതണം ക്ലെയിംസ് ഒക്കെ, അതുപോലത്തെ ഒരുപാട് ഗൈഡ് ലൈൻസ് യൂസ്ഫുൾ ആയിട്ടുണ്ട്.
0: പേറ്റന്റ് വ്യക്തികൾക്ക് ഇത് എവിടെ നിന്ന് ലഭ്യമാണ്? ഈ
1: വെബ്സൈറ്റ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ, ഐ പി ഇന്ത്യ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം, ഫസ്റ്റ് ലിങ്ക് വരും, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസ്, അതിൽ നമ്മൾ ചെയ്യാം.
3: ബൗദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോണിയും ഐ പി ആർ പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം കേൾക്കാം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി ഇപ്പോൾ മഴവില്ല്. റോജാക്കൂട്ടം എന്ന തമിഴ് ചിത്രത്തിലെ ഒരു ഗാനമാണ് മഴവില്ലിൽ ഇന്നാദ്യം.
1: ആപ്പിൾ പെണ്ണേ നീ ആരോ.

0: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ഹിന്ദി അധ്യാപകനായ ഡോക്ടർ ഡി രാജേന്ദ്ര ബാബു, പഠിക്കുന്നത് പ്രയാഗ് ശ്രുതി.
1: നമസ്തേ ജി.
2: നമസ്തേ. കൽ ഹംനെ ക്യാ പഠാ?
1: ഏക കവിത പാഠ് പഠാ.
2: കൗൺ സി കവിത പ്രയാഗ്?
3: പൈതൽ ചൽതാ ഹുവാ ആദ്മി.
2: ക്യാ പൂരാ പഠാ?
3: നഹീ ജി, പൂരാ നഹീ പഠാ.
2: തോ പഡി ഹുയി പംക്തിയാം സുനാവോ.
1: ചമക്ദാർ സടക് പർ ചൽ രഹേ കാറോ കി ഹുജൂം മേ കിത്ന നിരീഹ ദിഖ് രഹാ ഹേ പൈതൽ ചൽതാ ഹുവാ ആദ്മി. കാർ മേ ബൈട്ടേ ഹുവേ ബഡേ ലോഗ് ഉസേ ഹിക്കാർത്ത് സേ ദേഖ്തേ ഹേ ജൈസേ വഹ് കിസി ദൂസരി ദുനിയാ സേ ആയാ ഹുവാ ആദ്മി ഹോ. വേ നഹീ ജാൻതേ കി ഉസ്കേ ദം പർ ഉൻകേ ചേഹരേ പർ രൗനക് ഹേ.
2: ഠീക് ഹേ. ഇസ് കവിത ഭാഗ് മേ ദോ സർവനാം ശബ്ദോ കാ പ്രയോഗ് കിയാ ഹേ. ഇസ്കേ ബാരേ മേ ഹംനേ കൽ ചർച്ചാ കി. വോ ശബ്ദ ഹേ വേ ഔർ വഹ്. വേ ശബ്ദ ബഹുജൻ രൂപ ഹേ, ആദര സൂചക ഹേ. വേ ശബ്ദ കിൻകേ ലിയേ പ്രയുക്ത ഹേ പ്രയാഗ്?
3: വേ ശബ്ദ ബഹുവചൻ ഹേ ഔർ ആദര സൂചൻ ഹേ.
2: ശ്രുതി, വോ കിസ്കേ ലിയേ പ്രയുക്ത ഹേ വേ ശബ്ദ?
1: വേ ശബ്ദ കാർ മേ ചൽനേ വാലേ ദൈനീ ലോഗോ കേ ലിയേ പ്രയുക്ത ഹേ.
2: തോ വഹ് ശബ്ദ കിസ്കേ ലിയേ പ്രയുക്ത ഹേ പ്രയാഗ്?
3: ബേചാര
2: ആത്മീ കേ ലിയേ, പൈതൽ ചൽതാ ഹുവാ ആത്മീ കേ ലിയേ പ്രയുക്ത ഹേ. ഇഹം ദേഖോ ഉൻകേ ചേഹരേ പർ രൗനക് ഹേ. രൗനക് ശബ്ദ കാ അർത്ഥ ക്യാ ഹേ? തിളക്കം, ചമക്ക്, ശോഭ. ധനി ലോഗോ കേ മുഖ പർ ചമക്ക് ഹേ, അധികാർ കി ചമക് ഹേ, ധൻ കി ചമക് ഹേ. യഹ ഹമേം ഏക മുഖ്യ ബാത് പർ ധ്യാൻ ദേനാ ഹേ കി വേ കൈസേ ധനി ബനേ ഓർ വേ കൈസേ അധികാരി ബനേ. സമാജ് കേ സാധാരണ ജനതക്കെ ആം ജനതക്കെ ശ്രമിക് ലോഗോ കേ ശ്രമക് കേ ഫൽസ്വരൂപ് ഉനേം അധികാർ പ്രാപ്ത ഹുവാ ഹേ. ഇസിലിയെ കവി സ്വപ്നിൽ ശ്രീവാസ്തവ് കഹ്താ ഹേ കാർ മേം ചലനേ വാലേ ബഡേ ലോഗോ കേ ചേഹരേ കി ചമക് പൈതൽ ചൽതാ ഹുവാ ആത്മീ കി ശക്തി പർ നിർഭർ ഹേ. സമച്ചാ?
3: സമച്ച് ലിയാ ജി.
2: ദേഖോ ടീക് ഹേ. ആജ് വഹം ഓരേക്ക് ശബ്ദ ഹേ അനാജ് ഉഗാന. തോ അഗല ഭാഗ് ഹം പഠേം. വഹ് അനാജ് ഉഗാന ബന്ദ് കർദേ തോ വേ ഭൂക്കോ മർ ജായേംഗേ ഉൻകേ മക്കാൻ ന ബനായേ തോ ഉനീം സിർ ഛിപ്പാനേ കി ജഗ നഹീം മിലേഗി. ഓ അനാജ് ഉഗാന ബന്ദ് കർദേ. ഇഹം വഹ് കോൻ ഹേ പ്രയാ?
3: അധികാരി.
2: ടീക് ഹേ. യഹം വഹ് ശബ്ദ സാധാരണ ജനതാക്കോ യാ ആം ജനതാക്കോ സൂചിത കർത്താ ഹേ. ഓ അനാജ് ഉഗാന ബന്ദ് കർദേ. അനാജ് പൈതാ കർണ ബന്ദ് കർദേ. ചാവൽ ഗേഹൂ ജൈസേ ദാന ബനാന പൈതാ കർണ ബന്ദ് കർദേ. കോൻ ബന്ദ് കർദേ? പൈതൽ ചൽതാ ഹു ആത്മി ബന്ദ് കർദേ. തോ ക്യാ ഹോഗാ? ക്യാ ഹോഗാ? വേ ഭൂക്കോ മർ ജായേംഗേ. കോൻ? കിസാൻ യാ ഖേത്തി ഹർ മസ്ദൂർ. ഖേത്തോം സേ ദാന ഉഗാന അന്ന് പൈതാ കർണ ബന്ദ് കർദേ. തോ ബഡേ ബഡേ ധനി

0: ലോകോങ്ക ഖാനാ ബന്ധു ഹോഗ, അർത്ഥാത് പൈതൽ ചലത്ത ആദ്മിക്ക് മെഹനത്ത് കാ ഫൽ ബഡേ ബഡേ ലോക് ഖാത്തേ ഹേ ഓർ പീത്തേ ഹേ. യദി കിസാൻ കാ അനാജ് പൈദാ കർന ബന്ദ് കർ ദേന്തോ ക്യാ ഹോഗ പ്രയോഗ്?
1: വേ ഭൂഖോ മർ ജായേംഗേ.
0: വേ കിസ്കോ സംഗീത കർത്താ ഹേ ശ്രുതി?
2: വേ ശബ് ബഡേ ബഡേ ധനീ ലോഗോ കോ സംഗീത കർത്താ ഹേ.
0: തീക്ക്, ഉൻകെ മക്കാൻ ന ബനായേ തോ ഉനേ സിർ ചിപ്പാനേ കി ജഗ നഹി മിലേഗി, അർത്ഥാത് ഉൻകെ മക്കാൻ ന ബനായേ തോ വേ രഹ് ന സക്തേ. ഉൻകെ മക്കാൻ കിൻകെ മക്കാൻ?
1: ധനീ ലോഗോ കേ മക്കാൻ.
0: തീക്ക്, ധനീ ലോഗോ കേ മക്കാൻ കോൺ ബനാതാ ഹേ?
1: മസ്തൂർ ബനാതാ ഹേ.
0: അർത്ഥാത് പൈതൽ ചത്ത ആത്മി ദ്വാര ബനായേ ഗേ മക്കാനോ മേ അധികാർ വർഗ് സുഖ സുവിധാവും സേ രഹത്തെ ഹേ ഓർ ഉസ്കേ ദ്വാര പൈദാ കർണേ വാലെ അനാജ് വേ ഖാത്തേ ഹേ. ബഡേ ബഡേ ലോഗോങ്കേ സുഖ ഏവം ഐശ്വര്യ ശ്രമിക് ലോഗോങ്കേ കഠിൻ മേഹനത് സേ സംഭവ ഹേ. ശ്രുതി, ഏ ചാർ പങ്ക്തിയാം പഠ്കർ ആശയം ബതാവോ?
2: വഹ അനാജ് ഉഗാന ബന്ദ് കർ ദേ തോ വേ ഭൂക്കോ മർ ജായേംഗേ ഉൻകെ മക്കാൻ ഞാ ബനായ തോ ഉനെ സിർ ചിപ്പാനേ കി ജഗ നഹി മിലേഗി. ശ്രമിക് ലോക് അനാജ് പൈദാ കർണ ബന്ദ് കർ ദേ തോ അധികാരി ലോക് ഭൂക്കോ മർ ജായേംഗേ ഓർ വഹ മക്കാൻ ഞാ ബനായേ തോ ഉൻകെ സിർ ചിപ്പാനേ കെ ലിയേ അർത്ഥാത് രഹനേ കെ ലിയേ ജഗ നഹി മിലേഗി.
0: അച്ഛാ, അബ് ഹം ഇസ് കവിതാ കേ അന്തിം ചാർ പങ്ക്തിയോം പർ ധ്യാൻ ദേ. ഉനെ പതാ നഹി കി പൈതൽ ചൽതാ ഹുവാ ആത്മി കിത്നാ താക്കത്വർ ഹേ വോ ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകേ സാമ്രാജ്യ ടഹ് ജായേംഗേ. ഉനേം പതാ നഹീം, കിനേം പതാ നഹീം?
2: കാറോ മേ ചൽനേ വാലേ ബഡേ ബഡേ ധനീ ലോഗോ കോ പതാ നഹി.
0: കിസ്കാ പതാ നഹീം പ്രയാഗ്?
1: പൈതൽ ചൽതാ ഹുവാ ആത്മി ബഡാ താക്കത്വർ ഹേ.
0: താക്കത്വാർ മാനേ ക്യാ ഹേ?
1: ശക്തിമാൻ.
0: ടേക്ക് ഹേ വോ ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകാ സാമ്രാജ്യ ടഹ് ജായേംഗേ. വഹ കോൺ ഹേ?
2: വഹ പൈതൽ ചൽതാ ആത്മി ഹേ.
0: ടേക്ക് ഹേ പൈതൽ ചൽതാ ആത്മി അബ് ഹോഷ് മേ നഹി ഹേ, അർത്ഥാത് പൈതൽ ചൽതാ ആത്മി അപ്നി ശക്തി കോ പഹചാൻതാ നഹി. ജബ് വഹ അപ്നി അപാര ശക്തി കോ പഹചാൻതാ ഹേ തബ് അധികാരി വർഗ കാ സാമ്രാജ്യ ടഹ് ജായേഗാ, സാമ്രാജ്യ കാ നാശ് ഹോ ജായേഗാ, സാമ്രാജ്യ തിത്തർ ബിത്തർ ഹോ ജായേഗാ, സാമ്രാജ്യം തകർന്നു വീഴും. ഹമാരാ കവിത യഹാം സമാപ്ത ഹോതാ ഹേ. ശ്രുതി, പൂരി കവിത കാ ആലാപൻ കർക്കെ സുനാവോ, താൾ കെ സാത്ത് സുനാവോ.
2: ചമക്ദാർ സടക്ക് പർ ചൽ രഹേ കാറോ കെ ഹുജൂമേ കിത്നാ നിരീഹ ദിഖ് രഹാ ഹേ പൈതൽ ചൽതാ ഹുവാ ആദ്മി കാർ മേ ബൈട്ടേ ഹുയേ ബഡേ ലോക് ഉസേ ഹിക്കാർത്ത് സേ ദേഖ്തേ ഹേ ജൈസേ വഹ കിസി ദൂസരി ദുനിയാ സേ ആയാ ഹുവാ ആദ്മി ഹോ. വേ നഹി ജാൻതേ കി ഉസ്കേ ദം പർ ഉൻകേ ചേഹരേ പർ യൗനക് ഹേ വഹ അനാജ് ഉഗാന ബന്ദ് കർ ദേ തോ വേ ഭൂക്കോ മർ ജായേംഗേ ഉൻകേ മക്കാൻ നാ ബനായേ തോ ഉനെ സിർ ചിപ്പാനേ കി ജഗ നഹി മിലേഗി. ഉനെ പതാ നഹി കി പൈതൽ ചൽതാ ഹുവാ ആദ്മി കിത്നാ താക്കത്വാർ ഹേ വഹ ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകേ സാമ്രാജ്യ ടഹ് ജായേംഗേ.
0: പ്രയാഗ്, ഇസ് കവിത കാ ഭാവാർത്ഥ തും സരള ശബ്ദോ മേ ബതാ സക്തേ ഹോ?
1: കവിത കാ ഭാവാർത്ഥ പൈതൽ ചൽതാ ഹുവാ ആദ്മി സ്വപ്നിൽ ശ്രീവാസ്തവ് കി കവിത ഹേ. യഹ് കവിത സമാജ് മേ ശ്രമജീവി വർഗ കെ മഹത്വ കോ ഉജാഗർ കർത്തി ഹേ ജോ സമാജ് കോ ചലാതാ ഹേ ലേക്കിൻ അക്സർ ഉസ്കി ഉപേക്ഷ കി ജാതി ഹേ. കവിത സമാജ് കെ ഉസ് വർഗ പർ കേന്ദ്രിത ഹേ ജോ ശാരീരിക ശ്രം കർത്താ ഹേ ജൈസേ കി കിസാൻ ഓർ മസ്തു ഏ ലോക് സമാജ് കെ ലിയെ റീഡ് കി ഹഡ്ഡി കെ സമാൻ ഹേ ലേക്കിൻ ധനീ സമാജ് ഇൻകി മഹത്ത കോ ഫൂൽ ദിയ ജാത്ത. കവി യഹ് സ്പഷ്ട കർത്താ ഹേ കി ജബ് തക് ഏ പൈതൽ ചൽനേ വാലെ ലോക് കാം കർത്തേ ഹേ തഫി തങ് ധനീ ലോകം കെ ജീവൻ മേ സുവിധ ഓർ ഏഷോ ആരാം ബനാ സക്തേ ഹേ. കവിത കെ അന്ത് മേ കവി ചേതാവനി ദേതാ ഹേ കി യദി ഏ ശ്രമജീവി വർഗ കാം കർണേ ബന്ദ് കർ ദേതോ ആധുനിക സമാജ് കി നീവ് ഹിൽ ജായേംഗേ ഓർ ഉൻകാ സാമ്രാജ്യ ടഹ് ജായേംഗേ. യഹ് കവിത സമാജ് മേ മൗജൂദ് ഗഹരി അസമാനത കോ ദർശാതി ഹേ ഏക് ഓർ ആഡംബർ കാർ മേ ചൽനേ വാലെ അധികാരി വർഗ ഓർ ദൂസരി ഓർ പൈതൽ ചൽനേ വാലെ ശ്രമിക വ്യക്തി ജിൻകെ യോഗ്ദാൻ കോ ലോകോ അൻ ദേക്കാ കർ ദേത്തേ ഹേ.
0: കാണാത്തതുപോലെ അവർ നടിക്കുന്നു. ठीक है, अब हम कविता के बगल में दिए गए प्रश्नों पर ध्यान दें। साइड क्वेश्चंस। कविता के बगल में तीन प्रश्न दिए हैं। पहला प्रश्न है, पैदल चलने वाला निरीह क्यों लग रहा है? श्रुति, इसका उत्तर बताओ।
2: अपने जीवन संघर्ष के कारण पैदल चलता हुआ आदमी निरीह लग रहा है।
0: ठीक है, अगला प्रश्न देखें। हिकारत से देखना किस मनोभाव की ओर संकेत करता है? इसका उत्तर प्रयाग बताओ।
1: कार में चलने वाले धनी लोग पैदल चलता आदमी को घृणा से दृष्टि से देखता। यह श्रमिक वर्ग के प्रति धनी लोगों के मन में होने वाले उच्च भाव की ओर संकेत करता है।
0: अच्छा, अगला प्रश्न देखें। वो जिस दिन होश में आएगा उनका साम्राज्य टह जाएंगे, इस पर अपना विचार व्यक्त करें। यह है तीसरा प्रश्न, इसका उत्तर श्रुति सुनाओ।
2: पैदल चलता आदमी बड़ा ताकतवर है, लेकिन वह अपनी आंतरिक शक्ति को पहचानता नहीं। जब वह अपनी असली शक्ति को पहचानता है, तब उसके श्रमफल से बनाए गए शोषक वर्ग का साम्राज्य टह जाएंगे।
0: ठीक है, सोशल वर्ग माने धनी लोग या अधिकारी वर्ग, सोशल वर्ग का साम्राज्य बिगड़ जाएगा, टह जाएगा। ठीक है श्रुति, अब पाठभाग की अन्य गतिविधियां देखें। देखो, पैदल चलता हुआ आदमी कौन कौन हो सकता है? पैदल चलता हुआ आदमी ई कालनड यात्रकार ആരൊക്കെ ആകാം എന്നാണ് ആ ചോദ്യം. പാഠഭാഗമേം തീൻ ഉത്തർ ദിയേഗേ ഹേ ഓ ഉത്തർ പഠിച്ചുനാവോ പ്രയാ
1: ഉത്തർ അനാജ് പൈദ കർണേ വാല മക്കാൻ ബനാനേ വാല സഫായി കർണേ വാല
0: ഇൻകെ അലാവ യേ തീനോങ്കേ നാം പാഠപുസ്തകമേ ഉത്തർ കേ രൂമേ ദിയേ ഹേ അന്യ ഉത്തർ ഹമേ ഢൂണ്ടി നികാൽനാ ഹേ ഏക് അനാജ് പൈദ കർണേ വാല ദൂസറ മക്കാൻ ബനാനേ വാല തീസറ സഫായി കർണേ വാല ഇസ്കേ അലാവ अनेक और पैदल चलता हुआ आदमी, गरीब आदमी, बेचारा आदमी, निरीह आदमी भी हमारे समाज में है। वे कौन कौन है, ये है तुम्हारे सामने का प्रश्न। तो श्रुति, कौन कौन हो सकता है?
2: पत्थर तोड़ने वाला, बोझ उड़ाने वाला।
0: पत्थर तोड़ने वाला है, बोझ उड़ाने वाला है, और कौन हो सकता है प्रयाग?
1: बर्तन बनाने वाले, जूते का मरम्मत करने वाला।
0: बस वह प्रश्न और उत्तर और एक बार भी पढ़ सुना वो श्रुति।
2: पैदल चलता हुआ आदमी कौन कौन हो सकता है? अनाज पैदा करने वाला, मकान बनाने वाला, सफाई करने वाला, पत्थर तोड़ने वाला, बोझ उड़ाने वाला, बर्तन बनाने वाला, जूतों का मरम्मत करने वाला आदि।
0: अनाज पैदा करने वाला कौन कौन है? अनाज पैदा करने वाला कौन है?
1: किसान।
0: किसान है। अच्छा ठीक है, किसान, मजदूर, लकड़ी का सामान बनाने वाला कौन है? बढ़ई। जूते बनाने वाला कौन है?
2: चमार।
0: रसोई में काम करने वाला कौन है? रसोईया। मकान बनाने वाला कौन है? राज। ठीक है, कपड़ा साफ करने वाला कौन है?
2: धोबी।
0: मिट्टी का बर्तन बनाने वाला कौन है?
2: कुम्हार।
0: कचरे बीनने वाला, हरितकर्म सेना आदि भी पैदल चलता हुआ आदमी हो सकता है। पाठ भाग में दिए गए उदाहरण के अलावा पैदल चलता हुआ आदमी कौन कौन हो सकता है प्रयाग, पढ़ सुनाओ।
1: लकड़ी का
0: सामान
1: बनाने वाला बढ़ई, जूते बनाने वाला चमार, रसोई में काम करने वाला रसोईया, मकान बनाने वाला राज, कपड़ा साफ करने वाला धोबी, मिट्टी का बर्तन बनाने वाला कुम्हार, कचरे बीनने वाला
0: हरितकर्म
1: सेना आदि पैदल चलता हुआ आदमी हो सकते हैं।
0: ठीक है, ठीक है। तो देखो, आज का क्लास यहाँ समाप्त होता है। तो तुम्हें एक गृह कार्य में देना चाहता हूँ, हर एक काम करने वालों का नाम लिखकर कल प्रस्तुत करना। जैसे लकड़ी का सामान बनाने वाला बढ़ई, इसी प्रकार अन्य काम करने वालों का नाम भी तैयार करके आना। पुस्तक में तीन नाम दिए हैं, बाकी तुम तैयार करके प्रस्तुत करना है कल। धन्यवाद।
2: धन्यवाद जी।
3: हिंदी പാഠമാണ് ഇതുവരെ കേട്ടത്. പഠിപ്പിച്ചത് ഹിന്ദി അധ്യാപകനായ ഡോക്ടർ ഡി രാജേന്ദ്ര ബാബു, പഠിച്ചത് പ്രയാഗ് ശ്രുതി.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്ത്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: പാട്ടുകളം തോറ്റമ്പാട്ട് അവതരിപ്പിക്കുന്നത് കണിയാപുരം മണികണ്ഠൻ ആശാനും സംഘവും.

പാട്ടുകളത്തിൽ തോറ്റംപാട്ട് അവതരിപ്പിച്ചത് കണിയാപുരം മണികണ്ഠനാശാനും സംഘവും. പങ്കെടുത്തവർ സജീഷ് ജി നായർ, ഉണ്ണികൃഷ്ണൻ നായർ.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയത് ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം.

0: ചലച്ചിത്ര ഗാനം ഇനി 7:50 കേൾക്കാം. ആകാശവാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സുജാത മോഹൻ പാടിയ ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. തുണ എനിക്ക് യേശുവേ എന്നു തുടങ്ങുന്നു ആദ്യ ഗാനം.

0: സുജാത മോഹൻ പാടിയ ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM മുദ്ര യോജന. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. കൂവകൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന അശ്വതി എമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. സ്വരങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ഗൌരിശങ്കറുമായി അഭിമുഖം. 7:50 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM സ്വനിധി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി. വിട പറയാം ഫിൽറ്ററുകളോട്. 9:30 പന്തളം എസ് നവീൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഉടുപ്പി എസ് ശ്രീജിത്ത് വയലിൻ. ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം. അഞ്ചൽ എസ് കൃഷ്ണയ്യർ ഘടം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ച സുഭാഷിതം. 11:10 FM ഗോൾഡ് പ്രക്ഷേപണം. നാളെ രാവിലെ 5:55 സുഭാഷിതം. ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൌലവി അവതരിപ്പിച്ചത്. 6:00 ഉഷമലരി. ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത ആലാപനം അനഘശ്രീ. 6:15 ഉദയഗീതം ഭീമാ ബഷീർ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്കു ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 31. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:15 ഹലോ സന്ദേശഗാനം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം. മഹാരാജപുരം സന്താനം പാടിയ കൃതികൾ. 11:00 ചലച്ചിത്രഗാനങ്ങൾ. 12:00 ശാസ്ത്രലോകം. വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജായം സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ. തുളസി വയക്കൽ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക്. ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഒരു വട്ടം കൂടി. 2:15 തുടർനാടകം. ദൊസ്തോവെസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം. കുറ്റവും ശിക്ഷയും ഭാഗം 31. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CAET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 മായാമുദ്രകൾ. RL സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് ഏബ്രഹാം. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 തുടിതാളം. കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കേളികൊട്ട്. 5:30 സ്പോൺസേർഡ് പരിപാടി സ്പൈസ്. 5:40 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ. അപർണ ആർ പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് ഭീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി. ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമ

0: ക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, നങ്ങിയാർ കൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം, 8:00 നേർമൊഴി നർത്തകയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ ഇജിയുമായി അഭിമുഖം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത്ഗ്രാം അഭിയാൻ, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ എസ് ഗീതാദേവി നടത്തുന്ന പ്രഭാഷണം, 9:30 കഥകളി പദങ്ങൾ, രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ പദങ്ങൾ കലാമണ്ഡലം അജേഷ് പ്രഭാകറും സംഘവും അവതരിപ്പിച്ചത്, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം ഹാഫിസ് പി എച്ച് അബ്ദുൾ ഗഫാർ മൌലവി അവതരിപ്പിച്ചത്, 11:10 മുതൽ FM കോൾ പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 9.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3.6 മില്ലിമീറ്റർ. അറിയിപ്പുകൾ സമാപിക്കുന്നു. ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാൻമന്ത്രി മുദ്രായോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപിള്ള സംസാരിക്കുന്നു.
2: 2015 April 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രായോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര, കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 July 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 October 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാ വായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപ്പാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ, ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ, ശിശു വിഭാഗത്തിൽ 15,789.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്ര കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പ എടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ

0: ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പ എടുക്കുന്നയാൾക്ക് ഒരു ഓവർ ഡ്രാഫ്റ്റ് സൗകര്യത്തിൻ്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടൻറ്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിൻ്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY കീഴിൽ മുദ്ര വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
1: പ്രധാനമന്ത്രി മുദ്ര യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ വത്സ വില്യംസ്. The Cabinet Committee on Economic Affairs, CCEA, today approved the continuation of the scheme to modernize the public distribution system, PDS, including ration support, dealer support and technology upgrades till March 2031. The umbrella scheme called Scheme for Assistance in Ration Transport and Handling Income with Automation in PDS, Sarthak PDS, has been cleared in the 16th Finance Commission Cycle Award period with an outlay of 25,530 crore rupees as central share. Briefing media in New Delhi, Information and Broadcasting Minister Ashwini Vaishnav said the scheme will provide assistance to state agencies for intrastate movement of food grains, support fair price shops and help in modernization of public distribution system.
3: इस प्रोग्राम में तीन बड़े सुधार आज अप्रूव हुए हैं.
4: Three major reforms have been introduced in this program today. First, the government will support the transportation cost incurred in moving food grains from large FCI warehouses in the states to fair price shops across different districts and divisions. Second, there was a need to increase the remuneration of fair price shop dealers, and a decision has been taken in this regard as well. Third, efforts will be made to modernize the public distribution system through the use of technology.
3: Public distribution system ko hum kaise modernize kar sakte?
2: The minister said the scheme will work towards fulfilling the government's commitment to 81.35 crore persons covered under the National Food Security Act. He said the scheme is not a replacement of the existing PDS scheme. Home Minister Amit Shah has hailed the approval of Sarthak PDS Phase 2 by the Union Cabinet. The Supreme Court today upheld the legality of the Special Intensive Revision SIR of electoral rolls being conducted by the Election Commission of India, ECI. The court held that the Election Commission has the power to conduct SIR under Article 324 of the Representation of the People Act, 1950. It observed that SIR advances the constitutional imperative of free and fair elections. The top court pronounced the judgment in the writ petitions which challenged the notification issued by the ECI in June last year to conduct SIR in Bihar. Hearing another case, the Apex Court today said the ongoing trial related to the 2023 violence in Manipur needs to be expedited and sought a status report from the authorities. A bench comprising Chief Justice of India Surya Kant and Justice Joymalia Bagchi noted that according to an SIT report, charge sheets had been filed in 207 cases against more than 400 accused persons. In another case, the Supreme Court today agreed to examine a plea challenging a CBSE policy mandating the study of three languages, including at least two native Indian languages, for Class 9 students. The Apex Court issued notices to the Centre, CBSE and the NCERT and sought their replies within 2 weeks. President Draupadi Murmu today said development of the Northeast is vital for the country's overall progress. Addressing the convocation ceremony of the Sikkim University in Gangtok, The president urged students to contribute to nation building through innovation, ideas and mutual trust. Earlier in the day, President Murmu flagged off a women-centric public transport service titled Pink City Runner Amadidi Bahini Bus Seva in Gangtok. Prime Minister Narendra Modi has urged citizens across the country to take all possible precautions amid soaring temperatures being witnessed in different parts of the country. In a social media post, Mr. Modi advised people to keep themselves hydrated, avoid stepping out during peak afternoon hours, carry water when stepping out of the home, and extend help to others by offering them water during the harsh weather conditions. In Singapore Open Badminton, Indian shuttler H.S. Pranoy stunned 5th-ranked Jonathan Christie of Indonesia in the first round of men's singles today. However, in another round of 32 match, Kidambi Srikanth lost to Singapore's Lo Kien Yu. In IPL cricket, Sunrisers Hyderabad will face Rajasthan Royals in the eliminator match at New Chandigarh this evening. The match will start at 7:30 p.m. The team that loses the eliminator exits the competition, while the winner will take on Gujarat Titans in the second qualifier to be played on Friday for a place in the final. And with that, we end this news bulletin.
5: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിദുര. മുഖ്യമന്ത്രി വി ഡി സതീശന് സ്വന്തം ജില്ലയിൽ വൻ വരവേൽപ്പ് ഒരുക്കി. കൊച്ചി പൌരാവലി ഒരുക്കിയ സ്വീകരണത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. നടന്മാരായ മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും മുഖ്യ അതിഥികളായിരുന്നു. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. ഹൈബി ഈഡൻ എംപി സ്വാഗതം പറഞ്ഞു. ജില്ലയിലെ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും സ്വീകരണം ഒരുക്കിയിരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് സംസ്ഥാനത്ത് സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ വരുമെന്നും കൊച്ചിയെ അതിനൂതന നഗരമാക്കി വളർത്തുമെന്നും സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ എറണാകുളം ജില്ലാതല പ്രവേശനോത്സവം പേഴയ്ക്കാപ്പള്ളി GHSS നടക്കും. വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ജില്ലയിലെ വിദ്യാലയങ്ങൾ പൂർണ്ണ സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രവേശനോത്സവ ചടങ്ങിൽ എംപിമാർ, എംഎൽഎമാർ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ജില്ലയിലെ ആകെ 984 സ്കൂളുകളാണുള്ളത്. ഇതിൽ 375 സർക്കാർ സ്കൂളുകളും 514 എയ്ഡഡ് സ്കൂളുകളും 95 അൺഎയ്ഡഡ് സ്കൂളുകളും ഉൾപ്പെടുന്നു. സപ്ലൈകോ ആലിൻ ബ്രാൻഡിൽ ഇറക്കുന്ന നോട്ടുബുക്കുകളുടെ ഔദ്യോഗിക പ്രകാശനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിലാണ് സപ്ലൈകോ ഈ വർഷത്തെ നോട്ടുബുക്കുകൾ പുറത്തിറക്കിയത്. അവയവദാനത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അത് മാറ്റുവാൻ ആലിനിന്റെ ജീവിതകഥ സഹായിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ആലിനിന്റെ മാതാപിതാക്കളായ അരുൺ എബ്രഹാം, ഷെറിൻ ആൻഡ് ജോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 14.5 രൂപ മുതൽ 37 രൂപ വരെയാണ് ആലിൻ നോട്ടുബുക്കുകളുടെ വില. 5 ബുക്കുകളുടെ ഒരു സീരീസായാണ് ചെറിയ കുട്ടികൾക്കായുള്ള നോട്ടുബുക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. 4 ബുക്കുകളിലായാണ് ഓരോ സീരീസിലെ കഥകളും പൂർത്തീകരിക്കുന്നത്. അത്തരം ഒരു പുതുമയും സപ്ലൈകോ പുറത്തിറക്കുന്ന ആലിൻ ബ്രാൻഡ് നോട്ടുബുക്കിന് ഉണ്ട്. എറണാകുളം ജില്ലയുടെ ചുമതല വഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗം ചേർന്നു. ദേശീയപാതയിലെ ഇടപ്പള്ളി ജംഗ്ഷൻ മുതൽ ഒബ്രോൺ മാൾ വരെയുള്ള 3 കൾവർട്ടുകൾക്ക് സമീപമുള്ള നിർമ്മാണ അവശിഷ്ടങ്ങൾ June 1 മുമ്പായി അടിയന്തരമായി നീക്കം ചെയ്യാൻ മന്ത്രി ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. കൊച്ചി മെട്രോ റെയിലിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലെ ഡ്രെയിനേജുകളുടെയും ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കണമെന്നും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. അമൃത് പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി വെട്ടിപ്പൊളിച്ചിട്ടുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർത്ത് അവ സഞ്ചാരയോഗ്യമാക്കണം. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു. എറണാകുളം ജില്ലയുടെ പുതിയ അസിസ്റ്റന്റ് കളക്ടറായി 2025 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ഹൃത്തിക് രഞ്ജൻ ചുമതലയേറ്റു. കോർപ്പറേറ്റ് ലോകത്തെ തിളക്കമാർന്ന കരിയറും മുംബൈ IITയിലെ എഞ്ചിനീയറിംഗ് ബിരുദവും നൽകിയ അവസരങ്ങൾ മാറ്റിവെച്ചാണ് ഹൃത്തിക് സിവിൽ സർവീസ് തെരഞ്ഞെടുത്തത്. ബീഹാറിലെ മുസാഫർപൂർ സ്വദേശിയായ ഹൃത്തിക് മുംബൈ IITയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയതിനു ശേഷം കുറച്ചുനാൾ ഗുഡ്ഗാവിലെ ജാപ്പനീസ് സ്ഥാപനമായ നൊമുറ കൺസൾട്ടിംഗിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. പുതിയ അസിസ്റ്റന്റ് കളക്ടർക്ക് സിവിൽ സ്റ്റേഷനിലേക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭകയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.aartvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8281420305.

ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും. കൂവകൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന അശ്വതി എമ്മുമായി അഭിമുഖം. രാത്രി 7:35 തൊഴിലാളി മണ്ഡലത്തിൽ സ്വരങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ഗൌരിശങ്കറുമായി അഭിമുഖം. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്റർവെൽ പ്രത്യേക പരിപാടി. വിട പറയാം ഫിൽട്ടറുകളോട്. രാത്രി 9:30 പന്തളം എസ് നവീൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ഉടുപ്പി എസ് ശ്രീജിത്ത് വയലിൻ, ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ എസ് കൃഷ്ണയ്യർ ഖടം. നാളെ രാവിലെ 6:00 ഉഷമലരി, ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത ആലാപനം അനഘശ്രീ. 6:15 ഉദയഗീതം ഭീമ ബഷീർ പാടുന്നു. 8:30 നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 31. നാളെ രാവിലെ 10:15 രാഗാമൃതം, മഹാരാജപുരം സന്താനം പാടിയ കൃതികൾ. ഉച്ചയ്ക്ക് 12:20 ലളിതഗാനങ്ങൾ, തുളസി വയക്കൽ പാടിയത്. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക് ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 2:15 തുടർനാടകം, ദസ്തോവെസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും ഭാഗം 31 നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. നാളെ വൈകിട്ട് 4:00 മായാമുദ്രകൾ, ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്, രചന ജേക്കബ് ഏബ്രഹാം. നാളെ വൈകിട്ട് 5:15 തുടിതാളം പരിപാടിയിൽ കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കേളികൊട്ട്. നാളെ വൈകിട്ട് 5:45 ഭക്തിഗാനങ്ങൾ, അപർണ ആർ പാടിയത്. നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി, ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു. നാളെ വൈകിട്ട് 7:35 യുവവാണിയിൽ നങ്ങ്യാർകൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. രാത്രി 8:00 നേർമൊഴി, നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ ഇജിയുമായി അഭിമുഖം. നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ എസ് ഗീതാദേവി നടത്തുന്ന പ്രഭാഷണം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താ. സർവകാരേണ സാർവജനിക വിതരണ പ്രണാല്യാഃ ആധുനികീകരണാർത്ഥം പഞ്ചശതാധിക പഞ്ചവിംശതി സഹസ്ര കോടി രൂപ്യകാണാം കേന്ദ്രീയ പരിവ്യയന സഹ സാർത്ഥക PDS യോജനായാഃ വിസ്താരായ സ്വീകൃതിഃ പ്രദത്ത. സർവോച്ച ന്യായാലയേന മതദാതൃസൂച്യാഃ വിശേഷ ഗഹന പുനരീക്ഷണായ നിർവാചനായോഗസ്യ അധികാരഃ ന്യായോചിതം അംഗീകൃതം. ദേശസ്യ വിവിധേഷു ഭാഗേഷു വർദ്ധമാനം താപമാനം അവലോക്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗരികാൻ യഥാശക്യം സാവധാനാൻ ഭവിതും സാഗ്രഹം പ്രബോധിതവാൻ. കേന്ദ്രീയാന്വേഷണാഭികരണേന രാഷ്ട്രീയ പാത്രതാ സഹ പ്രവേശ പരീക്ഷായാഃ പ്രശ്നപത്ര ഗോപനഭംഗ പ്രകരണേ അപരൌ ദ്വൌ അഭിയുക്തൌ നിഗടിതൌ. അപി ച IPL ക്രിക്കറ്റ് പ്രതിസ്പർദ്ധായാം അദ്യ സായം മൊഹാലിനഗരസ്യ ന്യൂ ചണ്ഡിഗഡ് ക്രീഡാംഗണേ സൺറൈസേഴ്സ് ഹൈദരാബാദ് ദലം രാജസ്ഥാൻ റോയൽസ് ദലേന സഹ പ്രതിസ്പർദ്ധിഷ്യതി. അഥ വാർത്താഃ വിശദീകൃത്യ. ആർത്ഥിക പ്രകരണ മന്ത്രിമണ്ഡല സമിത്യ അദ്യ ഷോഡശ വിത്തായോഗസ്യ പുരസ്കാര ചക്രാവധൌ സാർത്ഥക് PDS ഇതി അംബ്രേലാ യോജനായാഃ നിരന്തരതായൈ ത്രിംശദധിക പഞ്ചശതോത്തര പഞ്ചവിംശതി സഹസ്ര കോടി രൂപ്യകാണാം കേന്ദ്രീയ വിനിയോഗഃ കരിഷ്യതേ. നവദില്യാം വാർത്താഹരാൻ സംബോധയൻ സൂചനാ പ്രസാരണ മന്ത്രി അശ്വിനി വൈഷ്ണവ അവദത് യത് ഇയം യോജന രാജ്യസംസ്ഥാഭ്യഃ രാജ്യാന്തർഗത ഖാദ്യാന്ന പരിവഹനായ സാഹായ്യം പ്രദാസ്യതി. സഹൈവ ഉചിത മൂല്യാപണാനാം സുദൃഢീകരണം കരിഷ്യതി. തഥാ ച സാർവജനിക വിതരണ പ്രണാല്യാഃ ആധുനികീകരണേപി സഹയോഗം കരിഷ്യതി.
2: इस प्रोग्राम में तीन बड़े सुधार आज अप्रूव हुए हैं. सबसे पहला, जो सरकारों के एजेंसीज राज्य में तो FCI का बड़ा गोडाउन होता है, वहां से डिफरेंट डिस्ट्रिक्ट्स में डिविजन्स में फेयर प्राइस शॉप तक पहुंचाने का जो कॉस्ट होती है, उस कॉस्ट को सपोर्ट करेंगे. दूसरा, फेयर प्राइस शॉप्स है उनमें डीलर्स का रिम्यूनरेशन रखा गया था, उसको बढ़ाने की जरूरत थी, तो वो भी फैसला लिया गया. और तीसरा फैसला, टेक्नोलॉजी का यूज करके पब्लिक डिस्ट्रीब्यूशन सिस्टम को हम कैसे मॉडर्नाइज कर सकते हैं.
1: മന്ത്രിണ പ്രോക്തം യത് അസ്യാം യോജനായാം കൃത്രിമ മേധായാം ആധാരിതാഃ നിർമ്മല ആശാ സക്ഷമാഖ്യാഃ ത്രയഃ ഘടകാഃ ഭവിഷ്യന്തി. തേന സ്പഷ്ടീകൃതം യത് നിർമ്മലിതി കൃത്രിമ മേധാചാലിതഃ വാസ്തവിക സമയ PDS ലാഭാർത്ഥി പഞ്ജീകരണ മഞ്ചഃ അസ്തി. സഹൈവ ആശാ ഇതി ബഹുഭാഷീയ കൃത്രിമ മേധാ ആധാരിത ജനപരിദേവന നിവാരണ പ്രണാലീ തഥാ ച നാഗരിക സംവാദ മഞ്ചഃ വർത്തതേ. एवं च सक्षमः इति कृत्रिम मेधायुक्तम् आपूर्ति श्रृंखला प्रबंधन तंत्रमस्ति. अनेन सहैव आर्थिक प्रकरण मंत्रिमंडल समित्या राज्यांतर्गत खाद्यान्न परिवहन व्ययस्य तथा उचित मूल्यापण विक्रेतृणां लाभांश सीमायाः पूर्तये केन्द्रीय सहायता नियमेषु संशोधनस्य तथा च पूर्ववत वित्तपोषण प्रारूपस्य निरंतरतायाः अपि दृढ निर्णयः कृतः. സർവോച്ച ന്യായാലയേന അദ്യ ഭാരത നിർവാചനായോഗേന പ്രദത്ത മതദാതൃസൂച്യാഃ വിശേഷ ഗഹന പുനരീക്ഷണസ്യ വൈധത പ്രമാണീകൃത. തേനോക്തം യത് ഏതാദൃശം വിശേഷ പുനരീക്ഷണം നിഷ്പക്ഷ സ്വതന്ത്ര നിർവാചനാനാം സംവൈധാനിക അനിവാര്യതാം സംവർദ്ധയതി. ന്യായാലയേന പ്രതിപാദിതം യത് ജനപ്രതിനിധിത്വ അധിനിയമഃ 50-ഉത്തര-21-തമഃ 24-300 അനുച്ഛേദസ്യ നിയമാനുസാരം നിർവാചനായോഗസ്യ പാർശ്വേ വിശേഷ ഗഹന പുനരീക്ഷണസ്യ പൂർണാ ശക്തിഃ വർത്തതേ. മുഖ്യ ന്യായാധീശസ്യ സൂര്യകാന്തസ്യ തഥാ ച ന്യായാധീശസ്യ ജയമാല്യ ബാഗ്ചി ഇത്യനയോഃ പീഠേന ഏതത് നിർണയവചനം താസാം യാചികാനാം സന്ദർഭേ പ്രഖ്യാപിതം. യാസു ഗതവർഷേ ജൂൺ മാസേ നിർവാചനായോഗേന ബിഹാര രാജ്യേ വിശേഷ ഗഹന പുനരീക്ഷണാർത്ഥം പ്രസാരിത അധിസൂചന സമാഹൂത ആസീത്. മുഖ്യ ന്യായാധീശേന സൂര്യകാന്തേന പ്രഖ്യാപിതേ നിർണയപത്രേ സ്പഷ്ടീകൃതം യത് യഥാ സ്വയമേവ വിധിഃ കാരണാനി അഭിലേഖ്യ കേനാപി പ്രകാരേണ കസ്മിന്നപി സമയ വിശേഷ പുനരീക്ഷണായ ആയോഗം അധികരോതി തദാ ഇയം വിശിഷ്ട പ്രക്രിയ കേവലം തസ്മാത് കാരണാത് അവൈധതാം ന പ്രാപ്നോതി യദേഷാ സാമാന്യ പുനരീക്ഷണസ്യ പാരമ്പരിക പ്രക്രിയാണാം സർവഥാ അനുരൂപാ നാസീത്. ദേശസ്യ വിവിധേഷു ഭാഗേഷു വർദ്ധമാനം താപമാനം അവലോക്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗരികാൻ യഥാശക്യം സാവധാനാൻ ഭവിതും സാഗ്രഹം പ്രബോധിതവാൻ. ഏകസ്മിൻ സാമാജിക സഞ്ജാലീയ സന്ദേശേ ശ്രീമോദി സർവാൻ ആദ്രീകരണം രക്ഷിതും ഗൃഹാത് ബഹിഃ ഗമനാവസരെ ച ജലം സ്ഥാപിതും പരാമർശം പ്രദത്തവാൻ. ദൈനിക ജീവനെ ഉഷ്ണതാപ ജനിത കഷ്ടാനാം വിഷയ ചിന്താം പ്രകടയൻ പ്രധാനമന്ത്രി അവോചത് യത് ഏതാദൃശായാം ഋതൌ സംവേദനശീലത ഏവ മഹത്തരഃ ആധാരഃ ഭവതി. തേന പിപാസിതേഭ്യഃ ചഷക പരിമിതം ജലം പ്രദാതും പരാമർശോ പ്രദത്തഃ. സഹ സർവാൻ സ്വപരിജനൈഃ ആത്മീയൈഃ ച സഹ നിരന്തരം സമ്പർക്കം സ്ഥാപയിതും തേഷാം കുശലവാർത്താം പ്രഷ്ടും ഭൂരി ജലം പാതും മധ്യാഹ്നേ പ്രചണ്ഡേ ആതപേ ബഹിർഗമനം വർജയിതും തഥാ ച യഥാശക്യം വിശ്രാമം കർത്തും സ്മാരിതവാൻ. തേന പശുപക്ഷിണാം കൃതേപി കരുണാം പ്രദർശ്യ ഗൃഹാത് ബഹിഃ അലിന്ദേഷു ഛദിഷു ആപണേഷു തഥാ കാര്യാലയേഷു ജലപൂരിതം ലഘുപാത്രം സ്ഥാപയിതും നിർദ്ദേശോ വിഹിതഃ. ശ്രീമോദിനാ തേഷാം പ്രയാസാനാം ഭൂരി പ്രശംസാ കൃതാ. യേ പിപാസിത ജനകല്യാണായ സ്വഗൃഹാണാം ആപണാനാം ച ബഹിഃ മൃത്തികാഘടേഷു ശീതലം ജലം സ്ഥാപയന്തി. പ്രധാനമന്ത്രി സർവാനേതേഷു കഷ്ടകര ദിനേഷു പരസ്പരം കരുണാ പ്രദർശനാർത്ഥം സാഗ്രഹം പ്രാർത്ഥിതവാൻ. സംസ്കൃതവാർത്തയാഃ സംസ്കരണമിദം ഇദാനിം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. കേന്ദ്രീയാന്വേഷണാഭികരണേന രാഷ്ട്രീയ പാത്രതാ സഹ പ്രവേശ പരീക്ഷാ പ്രശ്നപത്ര ഗോപന ഭംഗ പ്രകരണേ അപരൌ ദ്വൌ അഭിയുക്തൌ നിഗടിതൌ. അനേന താവത് കേന്ദ്രീയാന്വേഷണാഭികരണേന അസ്മിൻ പ്രകരണേ ദില്ലി ജയ്പൂർ ഗുരുഗ്രാം നാസിക് പൂണെ ലാത്തൂർ അഹില്യാനഗരേഭ്യഃ ഏതാവതാ ത്രയോദശ ആരോപിണഃ നിഗൃഹീതാഃ. അസ്മിന്നേവ ക്രമേ ലാത്തൂർ വാസ്തവ്യഃ കശ്ചന ചികിത്സകഃ ഡോക്ടർ മനോജ് ശിരൂരെ ഇത്യേഷഃ നീട പ്രശ്നപത്രഭേദ പ്രകരണേ നിഗടിതഃ. അന്വേഷണാഭികരണാനുസാരം കോച്ചിംഗ് സംസ്ഥാപകസ്യ പുത്രേണ സഹ ത്രയാണാം ഛാത്രാണാം കൃതേ അഭിയുക്ത പി വി കുൽക്കർണി ഇത്യമുനാ രസായനശാസ്ത്രസ്യ പ്രശ്നാൻ പ്രാപയിതും മുഖ്യ ഭൂമിക നിർവ്യൂഢാ. അപരഃ നിഗൃഹീതഃ അഭിയുക്തഃ തേജസ ഹർഷദ് കുമാര ശാഹ വർത്തതേ യഃ പൂണെ നഗരസ്യ ഡോക്ടർ അഭംഗ പ്രഭു മെഡിക്കൽ അക്കാദമി ഇതി കോച്ചിംഗ് സംസ്ഥായാം ഭൗതികശാസ്ത്രസ്യ പ്രാധ്യാപകഃ അസ്തി. കേന്ദ്രീയാന്വേഷണാഭികരണേന എതാവതാ ദേശസ്യ ഏകോനപഞ്ചാശത് സ്ഥാനേഷു സഹസാന്വേഷണം വിഹിതം യത്ര അനേകേ ആപത്തിജനക വിലേഖാഃ അങ്കീയ സംഗണകാഃ ദൂരഭാഷയന്ത്രാണി ച സ്വായത്തീകൃതാനി. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു സബലം പ്രോക്തവതി യത് ദേശസ്യ വികാസായ പൂർവോത്തരക്ഷേത്രസ്യ വികാസഃ സർവഥാ അനിവാര്യഃ വർത്തതേ. അദ്യ ഗംഗടോക് നഗരെ സിക്കിം വിശ്വവിദ്യാലയസ്യ ദീക്ഷാന്ത സമാരോഹം സംബോധയന്തി രാഷ്ട്രപതി മുർമുഹു ഛാത്രാൻ സ്വകീയ വിചാരൈഃ നവോന്മേഷേണ പരസ്പര വിശ്വാസേന ച രാഷ്ട്രനിർമ്മാണേ യോഗദാനം വിധാതും പരാമർശം പ്രദത്തവതി. മുർമു മഹോദയാ അവദത് യത് ശിക്ഷാ ഏവ സശക്തീകരണസ്യ പരമ മാർഗഃ അസ്തി.
3: നോർത്ത് ഈസ്റ്റ് കാ വികാസ് ദേശ് കി സമഗ്ര വികാസ് കെ ലിയേ അനിവാര്യ ഹെ. പൂർവോത്തര ക്ഷേത്ര കാ വികാസ് ഓർ രാഷ്ട്രീയ വികാസ് കെ ലക്ഷ്യ ആപസ് മേ ജുഡേ ഹുയേ ഹെ. യഹാ കെ യുവാഓ മേ അസീം പ്രതിഭ ഹെ. സിക്കിം സഹിത് അന്യ രാജ്യ സെ ആയേ ഹുയേ വിദ്യാർത്ഥിയോ സെ മേ ആഗ്രഹ കർനാ ചാഹുംഗി കി ആപ് സബ് എക്

0: दूसरे के संपर्क में रहे और मिलजुल कर राष्ट्रीय विकास में योगदान देने का भावना में आगे बढ़े।
1: कनाडा यात्रायाः द्वितीय दिवसे भारतस्य वाणिज्योद्योग मंत्री पीयूष गोयलः कनाडा देशस्य टोरंटो नगरे वरिष्ठ व्यापारिक नेतृभिः संस्थागत निवेशकैः च सह उच्चस्तरीयोपवेशनं विहितवान्। यात्रा प्रसंगे श्री गोयलः कनाडा देशस्य अंतरराष्ट्रीय व्यापार मंत्रिणा मनिंदर सिद्धू इत्यमुना सह साक्षात्कृत्य भारत कनाडा देशयोः वर्धमान पूरकताम् अधिकृत्य चर्चां कृतवान्, तथा च सुदृढ सर्वकारोद्योग सहयोगेन चालितस्य अधिक सशक्तस्य पूर्वानुमान योग्यस्य च व्यापार पारिस्थितिकी तंत्रस्य आवश्यकतायामपि बलं प्रदत्तवान्। आईपीएल क्रिकेट प्रतिस्पर्धायां अद्य सायं मोहाली नगरस्य न्यू चंडीगढ़ क्रीडांगणे सनराइजर्स हैदराबाद दलं राजस्थान रॉयल्स दलेन सह प्रतिस्पर्धिष्यति। एषा स्पर्धा सायं सार्धसप्तवादने समारप्स्यते। इतः पूर्वं गतरात्रौ धर्मशाला नगरे आयोजिते द्वंद्वे रॉयल चैलेंजर्स बेंगलुरु दलेन गुजरात टाइटन्स दलं 92 धावनांकैः पराजितम्। इति वार्ताः।
2: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
4: സ്കൂള് തുറക്കാറായി.
5: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
4: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
5: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
6: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ഇ ഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് സിപിഐഎം. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് ബിജെപി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനായി 25,530 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 പ്രധാന AI അധിഷ്ഠിത സംവിധാനങ്ങളിൽ ാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. മുൻമുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും സി എം ആർ എൽ ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ഇ ഡിയുടെ രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നാലെ വിവിധയിടങ്ങളിൽ സി പി ഐ എം പ്രവർത്തകർ നടത്തിയ

0: പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ഇ ഡി റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇ ഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് സിപിഐഎം സെക്രട്ടറിയേറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയാണ് ഇന്ന് നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ തളർത്തിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ലജ്ജാകരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷ എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് സിപിഐഎം നേതാക്കൾ പോലീസുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 മെയ് 26നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് മികച്ച പിന്തുണയാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്ന് വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കർഷകനായ മുരളീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: പദ്ധതി വളരെ ഗുണകരമാണ്. തുടങ്ങിയതിന് ശേഷം ഇതിപ്പം 6 വർഷമായിട്ട് എല്ലാ ഗഡുക്കളും കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് വളമെടുക്കുന്ന സമയത്തും അതിൻ്റെ പണികൾ എടുക്കുന്ന സമയത്തും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി. ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദ്ധതികൾ കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ച ഒരു പദ്ധതിയായിട്ടാണ് എനിക്കിതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്.
0: ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ കോളേജുകളിലും. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയും നോർക്ക റൂട്ട്സും ഇതിനുള്ള കരാർ കൈമാറി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടുന്നത്. ജർമ്മൻ ഭാഷാ പരിശീലനവും ഉൾപ്പെടുന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള അംഗീകാരം കൂടി പദ്ധതി വഴി ലഭിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സിവിൽ സർവീസിലെ വനിതാ പ്രാതിനിധ്യം 41% ഉയർന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2024 സിവിൽ സർവീസ് ബാച്ചിൽ രേഖപ്പെടുത്തിയ ഈ നേട്ടം സമകാലീന ഇന്ത്യയിലെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ട്രെയിനികളുമായി സംവദിക്കവെ അദ്ദേഹം അറിയിച്ചു. അതേസമയം സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തര സൂചിക UPSC പുറത്തിറക്കി. ഈ മാസം 31 വൈകുന്നേരം 6 മണിവരെ ഓൺലൈനായി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്ന് ലഭിച്ചത്. കായൽ കടലോരങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ് ഉണ്ടായത്. കുട്ടനാട്ടിലൂടെയും അപ്പർ കുട്ടനാട്ടിലൂടെയും ഒഴുകുന്ന നദികളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കായലോരത്തും കടലോരത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ നേരിയ കടൽക്ഷോഭവും ഉണ്ട്. ഇടിമിന്നലിൽ ജില്ലയിൽ 50 വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശം വന്നു. ദേശീയപാത അടക്കമുള്ള റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി.
0: പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ വെളുത്തുള്ളി. ഔഷധഗുണവും തീക്ഷണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഈ വെളുത്തുള്ളി ഇന്ന് കേരളത്തിന്റെ അഭിമാനമായ ഭൌമസൂചിക പദവി നേടിയ ഉൽപ്പന്നം കൂടിയാണ്. കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ സവിശേഷതകളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉത്തമമായ ഈ വെളുത്തുള്ളി ഇന്ന് ഭൗമസൂചിക പദവിയിലൂടെ വ്യാജന്മാരെ തടഞ്ഞ് കർഷകർക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംഭരണ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വെല്ലുവിളികളാകുന്നുണ്ടെങ്കിലും കൃത്യമായ പിന്തുണ ലഭിച്ചാൽ കാന്തല്ലൂരിലെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരും. ആധുനിക വിപണന സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ ഈ കാർഷിക വിഭവം ലോകവിപണിയിൽ കൂടുതൽ കരുത്തോടെ ഇടം പിടിക്കും.
0: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചതായും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ല എന്നതും സംബന്ധിച്ച വാദങ്ങൾ ദുരുദ്ദേശപരമാണെന്ന് കരുതുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും കരാറിൽ ഒപ്പുവച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. NDA സർക്കാർ രാജ്യവികസനത്തിന്റെ 12 വർഷങ്ങൾ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KC അനിൽകുമാർ. അവതരണം സീന ആന്റണി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഒരു വ്യാഴവട്ടം പൂർത്തിയാകുമ്പോൾ ഇന്ത്യ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് മുന്നേറുകയാണ്. പുതിയ ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് വ്യക്തമായ ദിശയും പുതുജീവനും നൽകിയ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിനാണ് കഴിഞ്ഞ 12 വർഷം രാജ്യവും ജനങ്ങളും സാക്ഷ്യം വഹിച്ചത്. സമഗ്ര വികസനവും ജനക്ഷേമ പദ്ധതികളും രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായ മെച്ചപ്പെടുത്തി. സാമ്പത്തിക ശാക്തീകരണം, അടിസ്ഥാന സൌകര്യ വികസനം, നൂതന സാങ്കേതിക വിദ്യ എന്നിവ ലക്ഷ്യമിട്ട് നിരവധി സുപ്രധാന പദ്ധതികളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഭരണനിർവഹണം, ക്ഷേമപ്രവർത്തനങ്ങൾ, ദേശീയ സുരക്ഷ എന്നിവയിൽ ശ്രദ്ധേയവും അഭൂതപൂർവവുമായ നേട്ടങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം കൈവരിച്ചത്. 2014 അധികാരത്തിലെത്തിയ സർക്കാർ സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ വിപ്ലവം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക വളർച്ച എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കൊണ്ടുവന്നു. രാജ്യത്ത് വിവേചനമില്ലാത്ത ഭരണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആശയം മുന്നോട്ട് വച്ചത്. കാലക്രമേണ ഈ മുദ്രാവാക്യം കൂടുതൽ വിപുലീകരിക്കപ്പെടുകയും സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ്, അതായത് എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം എന്ന രീതിയിൽ വളർന്ന് വികസിക്കുകയും ചെയ്തു. ജാതി മത ലിംഗഭേദമന്യേ രാജ്യത്തെ എല്ലാ പൌരന്മാരിലേക്കും വികസനത്തിന്റെ നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങളും എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. രാജ്യത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി ജൻധൻ യോജന, ഉജ്ജ്വല പദ്ധതി, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ആവാസ് യോജന, സ്വച്ഛ് ഭാരത് അഭിയാൻ തുടങ്ങിയ പദ്ധതികൾ വ്യാപകമായി നടപ്പിലാക്കി. ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്ത കോടിക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് മേഖലയിലേക്ക് കൊണ്ടുവന്ന ജൻധൻ പദ്ധതി സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ പുതിയ അധ്യായമായി. പാചകവാതക സൌകര്യം ഗ്രാമീണ സ്ത്രീകളിലേക്ക് എത്തിച്ച ഉജ്ജ്വല പദ്ധതി ആരോഗ്യപരമായും സാമൂഹികമായും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഉൽപാദന മേഖലയെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും യുവജനങ്ങളുടെ തൊഴിലവസര ക്ഷമത മെച്ചപ്പെടുത്തുകയും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് വലിയ ചികിത്സാ ചെലവുകളിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ജനസംഖ്യയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള 40% വരുന്ന സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രധാന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. വിപണി വിലയേക്കാൾ 50 മുതൽ 90% വരെ കുറഞ്ഞ നിരക്കിലാണ് വിവിധ മരുന്നുകൾ ഇവിടെ ലഭ്യമാകുന്നത്. ആയുഷ്മാൻ വയവന്ദന, പിഎം സൂര്യഘർ, പിഎം സ്വനിധി, ലഖ്പതി ദീദി തുടങ്ങിയ പദ്ധതികൾ സാധാരണക്കാരുടെ ഉന്നതി ലക്ഷ്യമിട്ടുള്ളതാണ്. ഈ നൂറ്റാണ്ടിൽ രാജ്യം കണ്ട മഹത്തായ വിപ്ലവമാണ് ഡിജിറ്റൽ ഇന്ത്യ. ഇന്റർനെറ്റ് വ്യാപനം, ഡിജിറ്റൽ പേയ്മെന്റുകൾ, ഇ ഗവേണൻസ്, സ്മാർട്ട് സേവനങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിച്ച് രാജ്യത്തെ സമഗ്രമായ ഡിജിറ്റൽ പരിവർത്തനത്തിലേക്ക് നയിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ ഭരണസേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൌഹൃദവുമായി മാറി. UPI അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇന്ത്യയെ ലോകത്തിലെ വേഗത്തിൽ വളരുന്ന ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥകളിലൊന്നാക്കി മാറ്റി. കോവിഡ് മഹാമാരിക്കാലത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വാക്സിൻ വിതരണം, ധനസഹായ വിതരണം, ഓൺലൈൻ സേവനങ്ങൾ എന്നിവ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചത് ആഗോളതലത്തിൽ രാജ്യത്തിനും സർക്കാരിനും വലിയ പ്രശംസയും ആദരവുമാണ് നേടിക്കൊടുത്തത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും നികുതി ഘടനയെയും മാറ്റിമറിച്ച ഏറ്റവും വലിയ നികുതി പരിഷ്കരണമാണ് ചരക്ക് സേവന നികുതി. ഉൽപാദനം മുതൽ ഉപഭോഗം വരെയുള്ള വിവിധ തലങ്ങളിലെ നികുതികൾ ഒഴിവാക്കി ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തിലാണ് ഇത് നടപ്പിലാക്കിയത്. വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായിരുന്ന നികുതി വ്യവസ്ഥകൾ ഏകീകരിച്ച് ഒരു ഏകീകൃത വിപണി സൃഷ്ടിക്കാൻ GST സഹായിച്ചു. അതോടൊപ്പം മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികൾ ആഭ്യന്തര ഉൽപാദനവും വ്യവസായ വളർച്ചയും പ്രോത്സാഹിപ്പിച്ചു. മേക്ക് ഇൻ ഇന്ത്യ ആഗോള വിപണിയിൽ രാജ്യത്തെ കൂടുതൽ മത്സരക്ഷമമാക്കുകയും കയറ്റുമതിയിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തുകയും ചെയ്തു. ശുചിത്വം ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ സ്വച്ഛ് ഭാരത് മിഷൻ രാജ്യത്ത് തുറസായ ശൌച പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിലും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലും വലിയ പങ്കുവഹിച്ചു. വൃത്തിയും വെടിപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശമാണ് ജനങ്ങൾ അത്യുത്സാഹപൂർവ്വം ഏറ്റുവാങ്ങിയത്. നമാമി ഗംഗേ, ഹൃദയ് പദ്ധതികൾ രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും പൈതൃക നഗരങ്ങളുടെയും ശുചിത്വവും സൌന്ദര്യവും ഉയർത്തി ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് പുതിയ ഉണർവ് നൽകി. റെയിൽവേ, ദേശീയപാതകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, മെട്രോ റെയിൽ പദ്ധതികൾ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ഗതാഗത സംവിധാനത്തെയും കൂടുതൽ ആധുനികമാക്കി. വന്ദേഭാരത് ട്രെയിനുകൾ, എക്സ്പ്രസ് വേകൾ, ഗ്രാമീണ റോഡ് വികസനം എന്നിവ ഇന്ത്യയുടെ കണക്ടിവിറ്റിയെ ശക്തിപ്പെടുത്തി. ദേശീയപാതാ ശൃംഖല 2014 91,287 km എന്നതിൽ നിന്ന് 60% വർദ്ധിച്ച് 2023 146,145 km ആയി. വിദേശനയ രംഗത്തും ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മോദി സർക്കാരിന് സാധിച്ചു. അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ്, ഗൾഫ്, UK തുടങ്ങിയ രാജ്യങ്ങളുമായി തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും G20 ഉച്ചകോടിയുടെ വിജയകരമായ ആതിഥേയത്വം വഹിക്കുകയും ചെയ്ത് ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർത്തുകയും ചെയ്തു. വിവിധ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉൾപ്പെടെ വ്യാപാര കരാറുകൾ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കി. പ്രതിരോധ മേഖലയിലും വലിയ കുതിപ്പാണ് കണ്ടത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ആയുധ നിർമ്മാണത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിച്ചു. ചന്ദ്രയാൻ, ആദിത്യ, L1 തുടങ്ങിയ ദൌത്യങ്ങളിലൂടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ ആഗോള ശക്തിയായി. ബഹിരാകാശ വാണിജ്യ രംഗത്തും രാജ്യം വിശ്വസനീയ പങ്കാളിയാണ്. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ അനുച്ഛേദം 370 റദ്ദാക്കൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക തീരുമാനങ്ങളിലൊന്നായി വിലയിരുത്തപ്പെട്ടു. രാജ്യസുരക്ഷയ്ക്കും അതിർത്തി സംരക്ഷണത്തിനും നൽകുന്ന ജാഗ്രത ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തി. ജനക്ഷേമ പദ്ധതികളുടെ വ്യാപ്തി, ഭരണ നൈപുണ്യം, ശക്തമായ രാഷ്ട്രീയ നേതൃത്വം, വികസന കേന്ദ്രീകൃത സമീപനം എന്നിവ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപ്രീതി ഉയർത്താൻ സഹായിച്ചു. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4-ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മാറി. ഇന്ത്യ വൻ സാമ്പത്തിക ശക്തിയായി വളരുമ്പോൾ അതിന് പിന്നിൽ നടപ്പിലാക്കിയ നയങ്ങളും പദ്ധതികളും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് VBG റാംജി നിയമത്തിന് കീഴിലുള്ള പുതിയ ചട്ടക്കൂടിലേക്കുള്ള മാറ്റം ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും പദ്ധതികളുടെ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് വേഗത്തിൽ സേവനങ്ങൾ ലഭിക്കാനും വികസന പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ ഉയരാനും ഇതിലൂടെ സഹായകമായി. പുതിയ 4 തൊഴിൽ നിയമ സംഹിതകൾ തൊഴിൽ നിയമ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി. ദുർബല സമ്പദ്

പ്രാധാന്യം നൽകി. ജനവിശ്വാസം നേടി മുന്നേറുന്ന ഭരണരീതിയും അതിന് പിൻബലമേകുന്ന ഇച്ഛാശക്തിയുമാണ് ഒരു ജനകീയ സർക്കാരിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതുതന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ ജനപ്രിയമാക്കുന്നതും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. NDA സർക്കാർ, രാജ്യവികസനത്തിന്റെ 12 വർഷങ്ങൾ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KC അനിൽകുമാർ.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനസ്സിലുള്ളത് പങ്കുവച്ചാൽ അടുപ്പം വളരും, മറച്ചുവെച്ചാൽ അകലം കൂടും, ഒരുമിച്ച് സംസാരിച്ചാൽ പ്രശ്നങ്ങൾ കുറയും, എന്നാൽ ഒറ്റയ്ക്ക് ചിന്തിച്ചാൽ തെറ്റിദ്ധാരണകളാവും കൂടുതലുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളുമൊക്കെ പങ്കുവച്ച് നമുക്ക് ജീവിതം കൂടുതൽ സന്തോഷകരമാക്കാം. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പരമ്പരാഗതവും ഔഷധ ഗുണമുള്ളതുമായ ഒരു പ്രധാന കിഴങ്ങു വർഗ്ഗവിളയായ കൂവയെക്കുറിച്ചാണ്. കൂവകൃഷിയിലൂടെ നേട്ടങ്ങൾ കൈവരിച്ച കർഷകയായ ശ്രീമതി അശ്വതി എം ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്നറിയണ്ടേ?
1: ചോദ്യം ഇതാണ്, എന്താണ് ബയോ അക്കോസ്റ്റിക് ഉപകരണം?
0: ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കണേ. കൂവ കുറഞ്ഞ ചെലവിൽ കൃഷി ചെയ്യാനാകുന്നതും നല്ല വിപണി മൂല്യമുള്ളതുമായ ഒരു വിളയാണ്. മഴയെ ആശ്രയിച്ചും ജൈവ രീതിയിലും കൃഷി ചെയ്യാൻ കഴിയുന്നതിനാൽ ഇത് കർഷകർക്ക് ഒരു മികച്ച വരുമാന മാർഗമാണ്. ഇന്നത്തെ പരിപാടിയിലൂടെ കൂവയുടെ കൃഷിരീതിയും പ്രാധാന്യവും ഉപയോഗങ്ങളുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു ഈ രംഗത്ത് നേട്ടം കൈവരിച്ച ശ്രീമതി അശ്വതി എം. ശ്രീമതി അശ്വതിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: അശ്വതി മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാർ.
2: അശ്വതി മാഡം, താങ്കള് കൂവ കൃഷി ചെയ്യുന്നുണ്ട്, സംരംഭകയോടാണ് കൂവയുടെ പൗഡർ ചെയ്തിട്ട് അതിന്റെ നല്ലൊരു സെയിൽസ് താങ്കൾക്കുണ്ടല്ലേ. അപ്പൊ ഈ ഒരു കൂവ കൃഷി എത്ര സ്ഥലത്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
3: തുടക്കത്തിൽ 2.5 ഏക്കറിലായിരുന്നു തുടങ്ങിയത്. ഇപ്പൊ 6 ഏക്കറുണ്ട്. ഈ വർഷം 6 ഏക്കറിലാണ്.
2: 6.5 ഏക്കർ എന്ന് പറഞ്ഞാൽ കുറേയധികം സ്ഥലമുണ്ടല്ലോ.
3: കുറച്ചധികം സ്ഥലമുണ്ട്.
2: അപ്പൊ അത്രയും കൂവയൊക്കെ നമുക്ക് പ്രോസസ് ചെയ്ത് വിപണിയിൽ എത്തിച്ച് അത് വിൽക്കാനൊക്കെ സാധിക്കുന്നുണ്ടോ?
3: സാധിക്കുന്നുണ്ട്. നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കൃഷി വകുപ്പ് നല്ല സപ്പോർട്ട് തന്നിട്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് വന്നിട്ടുള്ളത്. പിന്നെ എന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ഈ കൂവപ്പൊടി കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു നല്ല കൂവപ്പൊടി, കൂവപ്പൊടി ഉണ്ട് പക്ഷെ നല്ല കൂവപ്പൊടി. അപ്പൊ അതുകൊണ്ട് എനിക്കത് മുമ്പോട്ട് പോകാനൊരു കോൺഫിഡൻസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നോക്കുവാണെങ്കിൽ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ നാടും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
2: പുനലൂർ
3: മുനിസിപ്പാലിറ്റി വളരെ സപ്പോർട്ടാണ്. പിന്നെ എന്റെ കൃഷിഭവന്, പിന്നെ ഡിസ്ട്രിക്റ്റിൽ വരുവാണെങ്കിൽ ഡിസ്ട്രിക്റ്റിലെ ഓഫീസേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. മാർക്കറ്റിംഗ് സൈഡിൽ നിന്ന് എന്നെ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് എന്റെ കൂവപ്പൊടി കേരളത്തിലെ മൊത്തം കൃഷിഭവനിലും എടുത്ത് ചെയ്തു. ഇപ്പൊ വൈഗയുടെ പ്രോഗ്രാം നടന്നപ്പം അതിനകത്ത് എന്റെ കൂവപ്പൊടികൾ സെയിലായി. അത് തന്നെയല്ല, എന്റെ സ്ഥലത്ത് ഏറ്റവും നല്ല കൂവപ്പൊടി എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വതിയുടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് തിരക്കി വന്ന് വാങ്ങിക്കാൻ തുടങ്ങി.
2: അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ ഒരു സ്ഥലം പിടിക്കാൻ സാധിച്ചു.
3: തീർച്ചയായിട്ടും.
2: അപ്പൊ ഈ കൂവ കൃഷി ചെയ്യുമ്പം വിത്തൊക്കെ വേണമല്ലോ, അതിന്റെ ഒരു പ്രത്യേക രീതി ആയിരിക്കുമല്ലോ ചെയ്യണ്ടേ. ഇതിനു വേണ്ടി എവിടെങ്കിലും താങ്കള് പരിശീലനം വല്ലതും ട്രെയിനിങ് വല്ലതും എടുത്തിട്ടുണ്ടോ അതോ സ്വന്തം ചെയ്ത് പഠിച്ചതാണോ?
3: അല്ലല്ല, ഇത് നന്നായിട്ട് നല്ലൊരു പരിശീലനം കിട്ടി. ചെറുതിലെ അച്ഛനാണ് കൂവ കൃഷിയിലോട്ട് എന്നെ കൊണ്ടുവന്നത്. അതിൽ നിന്നും നമ്മളിപ്പൊ വ്യാവസായിക അടിസ്ഥാനത്തിൽ പോകുമ്പോൾ നല്ല ട്രെയിനിങ് വേണം. അപ്പൊ ഞാൻ എന്റെ കൃഷിഭവനിൽ നേരത്തെ ഉണ്ടായിരുന്ന സുദർശൻ എന്ന സാറിനോട് പറയുകയും സാർ എന്നെ CTCRI കൊണ്ടുവരികയും CTCRIയിലാണ് നല്ലതായിട്ട് ഷാനവാസ് സാർ നല്ല രീതിയിൽ എനിക്കൊരു ക്ലാസ്സുകളൊക്കെ ചെയ്തു തന്നു. പിന്നെ കൃഷിരീതികളൊക്കെ പറഞ്ഞു തന്നു. കൃഷിരീതി മാത്രമല്ല, നമുക്കിത് പ്രോസസ്സിങ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കണമല്ലോ ഇതിന്റെ പൊടി. അപ്പൊ അതിന്റെ മൊത്ത കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നു. അവരുടെ ആ ഗൈഡ് ലൈൻസ് CTCRIയുടെ ഗൈഡ് ലൈൻസിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. അങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റിലോട്ട് എത്തിയത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1

0: പ്രൊഡക്റ്റായിട്ട് ഇപ്പം മാർക്കറ്റിൽ
1: ഓടിക്കുന്നുണ്ട്
0: അല്ലേ?
1: അപ്പൊ ഈ കൂവ കൃഷി ചെയ്യുമ്പോൾ ഇതിന്റെ നമ്മൾ കിഴങ്ങല്ലേ നടുന്നത്, അപ്പൊ അതൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? എത്ര സൈസിലെ കിഴങ്ങാണ് നടുന്നത്? നിലം എങ്ങനെയാ ഒരുക്കുന്നത്? ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: ആദ്യമായിട്ട് എനിക്ക് നമുക്ക് CTCRM തന്നെ എനിക്ക് കിഴങ്ങിന്റെ വിത്തുകൾ അവിടെ നിന്ന് തന്നിരുന്നു. പിന്നെ നമ്മളത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരുമായിരുന്നു കൃഷി ചെയ്തിട്ട്. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മണ്ണ് നല്ല കിളച്ച് ഒരുക്കിയിരിക്കണം. അടിവളമായിട്ട് നമ്മള് ജൈവ രീതിയിലുള്ള ഏതെങ്കിലും ചാണകപ്പൊടി, ആട്ടുമ്പുഴുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. മണ്ണിന് എപ്പോഴും നമ്മൾ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. മഞ്ഞളിന് എങ്ങനെയാണോ വാരം കോരുന്നത് അതുമാതിരി വാരം കോരി ഒരു വലിയ കിഴങ്ങ്, അതായത് ഒരു 15 സെന്റിമീറ്ററോളം കാണും നമ്മുടെ ഒരു സ്കെയിലിന്റെ അളവില്, അതിനെ ഒരു മൂന്നായിട്ട് നമുക്ക് മുറിച്ചിട്ട് നടാൻ പറ്റും. അത് നടുന്നതിനുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏറ്റവും നല്ല സമയമാണ് നട്ടോണ്ടിരിക്കാനായിട്ട്, മഴയുള്ള സമയം. നമ്മൾ വേനൽക്കാലം അവസാനിച്ച് ഒരു മഴ പെയ്ത് ഭൂമി ഒന്ന് തണുത്ത ശേഷം കിളയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾ നട്ട് കഴിയുമ്പോൾ ഇടുന്ന കിഴങ്ങ് ഉണങ്ങിപ്പോകത്തില്ല, നല്ല രീതിയിൽ അത് കിളിർത്ത് നല്ലതായിട്ട് വരും. ആ കിളിർത്ത് വന്ന് ഒരു 2 മാസമാകുമ്പോൾ വീണ്ടും നമ്മൾ ഒരു വളം കൂടെ കൊടുത്ത് ഈ മണ്ണടിപ്പിച്ച് കൊടുക്കണം.
1: നടുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്?
0: ഒരടി.
1: ഒരടി
0: അങ്ങനെ അങ്ങ് നട്ടാ മതി.
1: ഞങ്ങളെല്ലാം നട്ട് കഴിഞ്ഞ് 6 ഏക്കർ
0: നട്ട് കഴിഞ്ഞു, കിളിർത്ത് വന്ന ശേഷം വീണ്ടും നമ്മൾ വളം ഇട്ട് കൊടുക്കും. പണ്ട് കാലത്ത് ആരും ഒന്നും വളമൊന്നും ഇടത്തില്ല, എല്ലാ പറമ്പിലും ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷെ നമ്മളിത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഈൽഡ് കിട്ടണം. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കണം, എന്നാലേ നമുക്കത് മുമ്പോട്ട് നല്ല കിഴങ്ങ് കിട്ടത്തുള്ളൂ.
1: കൊടുക്കുന്നത്?
0: ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടിയും ആട്ടുംപുഴുക്കയും കൊടുക്കാറുണ്ട്. കൂടാണ്ട് നമ്മൾ ജീവാമൃതം ഒരു 2.5-3 മാസമാകുമ്പോൾ ഉറപ്പായിട്ടും ഒഴിച്ചു കൊടുക്കും.
1: ഇതൊക്കെ സ്വന്തമാണോ ഉണ്ടാക്കുന്നത്?
0: പശു വളർത്തലില്ല, പക്ഷെ എനിക്ക് പാല് തരുന്ന വീട്ടിലെ ചാണകവും ഗോമൂത്രവും മുഴുവനും ഞാൻ കളക്ട് ചെയ്യും, അത് വെച്ചിട്ട് ഞാൻ ജീവാമൃതം ഉണ്ടാക്കും.
1: മിക്ക കർഷകർക്കും അറിയാം, എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം, എങ്ങനെയാണ് ചെയ്യുന്നത്?
0: നമ്മള് ഗോമൂത്രം എടുക്കുക, പിന്നെ ചാണകമുണ്ട്, പിന്നെ പയറുപൊടി, പിന്നെ നമ്മുടെ മണ്ണ്, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ ക്ലോക്ക് വൈസിൽ 7 ദിവസം കറക്കി എടുത്ത ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അത് ഒഴിച്ചു തീർക്കണം. അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു തീർക്കണം. പിന്നെ നമ്മള് ചെയ്യുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല് പച്ചക്കറിയിൽ ഒരു ടിപ്പുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നത് കൂവയുടെ ഇലയില്ലേ അതും കിരിയാത്തും കൂടെ എടുത്തിട്ട് ഗോമൂത്രത്തിൽ മിക്സ് ചെയ്ത് വെക്കും. മിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് അലിഞ്ഞ് ഇത് ഒരു പരുവാകും. ഇത് നമ്മൾ അരിച്ചെടുക്കും, അരിച്ചെടുത്ത ശേഷം ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും പച്ചക്കറിയിലെ കീട. എന്നുവെച്ചാൽ എല്ലാരും ഒന്ന് പരീക്ഷിക്കാനാ ഞാൻ എല്ലാരോടും പറയും, നമ്മൾ വലിയ കാശൊന്നും മുടക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതി.
1: ഇത്
0: നല്ല എഫക്റ്റീവ് ആണ്, വലിയ കീടങ്ങൾ പിന്നീട് വരത്തുമില്ല.
1: സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ഒരു ഇന്റർവെല്ലിൽ.
0: ആ ഒരു ഇന്റർവെല്ലിൽ കൊടുത്താൽ മതി, ഈ കീടനാശിനികളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ചെയ്യുന്നതിൽ.
1: പിന്നെ കൂവയ്ക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി കീടങ്ങളോ രോഗങ്ങളോ എല്ലാം വരാറുണ്ടോ?
0: കൂവ കഴിഞ്ഞ വർഷം എന്റെ 50 സെന്റ് സ്ഥലത്തില് മൊത്തം ഇത് മഞ്ഞളിന് വാട്ടരോഗം വരുന്ന പോലെ തന്നെ ഇത് വന്ന് പോയി. അങ്ങനെ CTCRI നിന്നും സയന്റിസ്റ്റ് ഒക്കെ വന്ന് അവിടെ നിന്ന് സാമ്പിളൊക്കെ കളക്ട് ചെയ്തു, അവരൊരു വൈറസിന്റെ ഒരു ഇതാണ് എന്ന് പറഞ്ഞു അവര് പോയി. അപ്പൊ എന്നോട് പറഞ്ഞേക്കുന്നത് ഇനി ആ ഭൂമിയിൽ കൂവ ഈ വർഷം ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ ഈ വർഷം കൂവ ചെയ്തില്ല. അതുപോലെ തന്നെ ഞാൻ ആ കൂവ ഉള്ള ആ ഒരു സ്ഥലത്തു നിന്നും എന്റെ തൂമ്പയോ എന്റെ കാർഷിക ഉപകരണങ്ങളോ ഒന്നും തന്നെ മറ്റുള്ളൊരിടത്തോട്ട് കൊണ്ടുപോയിട്ടില്ല, കാരണം ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ കൂവ ഇപ്പോഴും ഉപയോഗിക്കാതെ തന്നെ അവിടെ തന്നെ വെച്ചേക്കുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ളത് മുഴുവനും തീർന്ന ശേഷം ആ കൂവ ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ എങ്ങോട്ടും അത് സ്പ്രെഡ് ആവരുത്, കാരണം എന്റെ കയ്യിൽ നിന്ന് എടുത്ത് നടന്ന കർഷകരുണ്ട്. ഒരിക്കലും നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്,
1: മറ്റ് കീടങ്ങളൊന്നും
0: അങ്ങനെയൊന്നും വരത്തില്ല, ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പറയുന്ന CTCRI എന്ന് അവിടെ നിന്ന് മേഡം ഒക്കെ വരുമ്പോൾ പറഞ്ഞത് വേറൊരു സ്ഥലങ്ങളിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുന്നു.
1: പിന്നെ ഇതൊഴിച്ച് കൂവ കിഴങ്ങാണല്ലോ, എലി ശല്യം അങ്ങനെ വല്ലതും വരാറുണ്ടോ?
0: ആ എലിയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കൃഷിയിൽ നമ്മൾ ഭൂമിയിൽ കാട് കയറേണ്ട ശ്രദ്ധിക്കണം. ഈ കൂവയ്ക്ക് നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ ചാണകപ്പൊടി ആട്ടുംപുഴുക്കയൊക്കെ ആണല്ലോ കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പുല്ല് കിളിച്ചു കയറും, നല്ല തഴച്ച് കയറാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കും. അപ്പൊ ഇത് കാട് കയറുമ്പോഴത്തേക്ക് തുരപ്പൻ എന്ന് പറയുന്ന എലി നല്ല മാന്തി കഴിക്കുന്നത് വന്ന് ഉറപ്പായിട്ടും കയറും. അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂവയുടെ ഒരു വിത്ത് ഒരു മഞ്ഞൾ അങ്ങനെ എങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് തുരപ്പൻ ശല്യത്തിൽ നിന്ന് നല്ല വ്യത്യാസം നല്ല ഉണ്ടാവത്തില്ല.
1: അത് ഈ മഞ്ഞൾ ഉണ്ടോണ്ട് ഈ തുരപ്പൻ വരത്തില്ല.
0: അത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെയൊക്കെ
1: ഈ ഐഡിയ എവിടുന്നാണ്?
0: ഇതെനിക്ക് കോട്ടയത്തുള്ള ഒരു കർഷകൻ, ഒരു പ്രായം ചെന്ന ഒരു അച്ഛൻ, ആ അച്ഛനാണ് എനിക്കിത് പറഞ്ഞു തന്നത്. പറഞ്ഞു തന്നപ്പോ എന്നോട് പറഞ്ഞ മോളിൽ നിന്ന് പരീക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് ചെയ്ത് നോക്കി, ചെയ്തപ്പോ എനിക്കത് വിജയമാണ്.
1: മഞ്ഞൾ ഒരു വിളയായിട്ട് തന്നെ നമുക്ക് കിട്ടും.
0: എനിക്കപ്പോ കഴിഞ്ഞ വർഷം കുറച്ചധികം മഞ്ഞളായി. പിന്നെ ഇത് പ്രോസസ് ചെയ്യാന്നുള്ള ഒരു ഇതാണ്. നമ്മൾ കർഷകര് എന്ത് സാധനങ്ങളും നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അതിനൊരു 3 രൂപയൊക്കെ കിട്ടത്തുള്ളൂ. എന്ത് സാധനത്തിന് നമ്മൾ ഒരു വാല്യൂ ആഡഡ്

0: ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മാർക്കറ്റിൽ നല്ല വിലയും കിട്ടും, കർഷകന് അതിൽ നിന്നേ ഒരു പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ആ ഒരു ചിന്തയിൽ നിന്ന് പിന്നെ ഞാൻ ആ മഞ്ഞൾ പുറത്തോട്ട് കൊടുക്കാണ്ട് അതിൽ നിന്ന് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഉൽപ്പാദിപ്പിച്ച് നല്ല രീതിയിലുള്ള നല്ല മഞ്ഞൾപ്പൊടി.
1: അപ്പൊ ഈ കൂവ നമ്മൾ എത്ര മാസം കഴിഞ്ഞാണ് വിളവെടുക്കുന്നത്?
0: നട്ട് 9 മാസം കറക്റ്റ് പൂർത്തിയാവണം. നട്ട് 9 മാസം ആകുമ്പോൾ ഈ കൂവയുടെ ഇലകളെല്ലാം ഉണങ്ങി തളന്ന് ഭൂമിയിൽ നിലം പതിക്കും. കറക്റ്റ് അതാണ് അതിന്റെ പരുവം. മഴ പെയ്തു പോവുകയും ചെയ്യരുത്. വേനൽ മഴ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ആ കൂവയുടെ 100 നഷ്ടപ്പെട്ടു പോകും. അതിനു മുമ്പിട്ട് നമ്മൾ കിളച്ചെടുക്കണം. ഏറ്റവും കർഷകർ ബുദ്ധിമുട്ടുന്ന ഒരു സമയം അതാണ്. ഭൂമി നല്ല കട്ടിയായിട്ട് കിടക്കുന്ന സമയമായിരിക്കും കൂവ കിളച്ചെടുക്കാൻ പാടായിരിക്കും. പക്ഷെ നന്നായിട്ട് കൂവപ്പൊടി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിൽ കർഷകർ കിളച്ചെടുക്കണം.
1: അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് കിളച്ചെടുക്കുവോ അതോ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് നനച്ചൊക്കെയാണ്?
0: ചെറുതായിട്ടൊന്ന് നനവ് കൊടുത്താലേ നമുക്കത്
1: കിളച്ചെടുക്കാൻ
0: ഈസി ആവത്തുള്ളൂ.
1: പിന്നെ വിളവ് കിട്ടിക്കഴിഞ്ഞാൽ കൂവയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോപ്പർ പ്രോസസിങ് അതിന്റെ ക്വാളിറ്റി അതേമാതിരി നിലനിർത്തി നമുക്ക് കൂവപ്പൊടി കിട്ടണം. അതെങ്ങനെയാണ് ചെയ്യുന്നത്?
0: അതാണ് ഏറ്റവും വലിയൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരിക, അന്നേരം തന്നെ നമുക്കത് ക്ലീൻ ചെയ്യുക. അതിന്റെ തോലുണ്ട്, തോല് മൊത്തത്തിൽ മാറ്റിയിട്ട് നമ്മൾ ഒരു എത്ര പ്രാവശ്യം വൃത്തിയാകുന്നു എന്നുള്ളൊരു കണക്കാണ്. അതിന് മണ്ണും അഴുക്കും ഒന്നും ഇല്ലാതെ നമ്മൾ ക്ലീൻ ചെയ്യുക ഫസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ യൂണിറ്റിനകത്തോട്ട് ഇത് കയറ്റുന്നത്. കയറ്റി നമുക്കൊരു പ്രത്യേക ടൈപ്പ് ഒരു മെഷീൻ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ സ്റ്റാർച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു മെഷീനാണത്. അതിനകത്ത് കയറ്റി നമ്മളത് ചതയ്ക്കുക എന്നുള്ള ഒരു പരുവേ ഉള്ളൂ. അരഞ്ഞു പോകരുത് ഒരിക്കലും ഈ കൂവ. അരഞ്ഞ കൂവയുടെ അംശം അതിനകത്തായി പോകും. അപ്പൊ നമ്മുടെ പൊടിയുടെ ക്വാളിറ്റി പോകും. അതിൽ കൂടെ രണ്ടരിപ്പയുണ്ട്. രണ്ടരിപ്പ കൂടെ സ്റ്റാർച്ച് മാത്രമാണ് അടിയിലോട്ട് പോകുന്നത്. അതൊരു ടാപ്പ് വഴി നമ്മളൊരു വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിലാണ് കളക്ട് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും മെഷീനും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ട് നല്ല കോട്ടൺ ഓർത്ത് വെച്ചിട്ട് നമ്മൾ അരിച്ചെടുത്ത് മാറ്റിവെക്കും. വെള്ളം തെളിയുക എന്നുള്ളതാണ് അതിന്റെ ആ മട്ടായിട്ട് മുകളിൽ കാണും. ഇതെല്ലാം ഊറ്റി ഊറ്റി കളയും നമ്മൾ. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ ഊറ്റി കഴിയുമ്പോഴത്തേക്കും അടിയിൽ നല്ല പൗഡർ വൈറ്റ് കളറിൽ ശകലം പോലും അഴുക്കില്ലാത്ത നല്ല പൂവെള്ള കളറിൽ വരുമ്പോൾ നമ്മൾ അതെടുത്ത് കളക്ട് ചെയ്തിട്ട് ഉണക്കാനായിട്ട് മാറ്റും.
1: ഉണക്കുന്നത് എങ്ങനെ? നമ്മുടെ സൂര്യപ്രകാശത്തിൽ തന്നെ?
0: ആദ്യം ഞാൻ സൂര്യപ്രകാശത്തിലായിരുന്നു. അന്ന് എനിക്ക് ക്വാണ്ടിറ്റി വളരെ കുറച്ചായിരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേനൽ മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം വേറൊരിടത്തോട്ടൊന്ന് വിട്ടു നിൽക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. എനിക്ക് അതൊരു സാറ് പറഞ്ഞു തന്നു. ഒരിടത്ത് പോയി ഞാനത് കണ്ടു മനസ്സിലാക്കി. എന്നിട്ട് ഞാനത് ഈ യൂണിറ്റിന് തന്നെ ടെറസിന്റെ മോൾ ഫുള്ള് കവർ ചെയ്ത് UV ഷീറ്റിലെ ഷെഡ് കൊണ്ട്. അപ്പൊ എന്നിട്ട് അതിനകത്തും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ട്രേ, വലിയൊരു ട്രേയുടെ വലുപ്പത്തിൽ നമ്മൾ ചെയ്യും. അത് വീലൊക്കെ നമ്മളിപ്പം ഉരുട്ടിക്കൊണ്ട് പോകുന്ന രീതിയിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് മാറ്റാം. അതിനകത്തിട്ട് ഒരു 6-7 ദിവസമാകുമ്പോൾ നല്ലതായിട്ട് ഉണങ്ങും.
1: ആ വെളിയിലത്തെ
0: ഒന്നും ആവത്തില്ല, ഒരു പൊടിയോ ഒന്നും ആവത്തില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 5 മാസമുള്ള കുഞ്ഞുങ്ങൾ തൊട്ടുള്ളവർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ ഒരു കുഞ്ഞിന് കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകും.
1: പിന്നെ ഇതിന്റെ നെക്സ്റ്റ് ഘട്ടം വരുന്നത് നമുക്കത് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ പാക്കേജിംഗ് ഒക്കെ ചെയ്യണം, ചീത്തയാവാതെ നല്ലോതെ ഇരിക്കാൻ വേണ്ടി. അത് അതിനുവേണ്ടിയുള്ള യൂണിറ്റും താങ്കളുടെ കയ്യിലുണ്ട്?
0: ഉണ്ട്. ഫസ്റ്റ് ഞാൻ വ്യവസായ വകുപ്പിലാണ് പോയി ഇതിന്റെയൊക്കെ കുറച്ച് ക്ലാസ്സുകൾ. വളരെ നല്ല രീതിയിൽ കൊല്ലം ഡിസ്ട്രിക്റ്റ് എന്നുള്ള DSC നിന്ന് സപ്പോർട്ട് തന്ന് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടി. അതിന്റെ ഒരു പാക്കിംഗ് രീതികള്, നല്ല രീതിയിലുള്ള ലേബലിംഗ്, FSSI അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരിൽ നിന്ന് നല്ല ട്രെയിനിങ് കിട്ടി.
1: എല്ലാം
0: രജിസ്ട്രേഷനും എല്ലാ സർട്ടിഫിക്കേഷനും എല്ലാം ഉണ്ട്. പിന്നെ CTCRIയിലാണ് അതിന്റെ ന്യൂട്രീഷൻ അനാലിസിസ് ഒക്കെ ചെയ്ത് തന്നേക്കുന്നത്. അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെയും മുമ്പോട്ട് പോകുന്നത്.
1: തീർച്ചയായിട്ടും ഉണ്ട്.
0: ഇപ്പൊ കുട്ടികൾക്ക് നമ്മളിപ്പോ ഒരുപാട് ഫാസ്റ്റ് ഫുഡുകൾ ഇതൊക്കെ കൊടുക്കാറില്ലേ, പക്ഷെ ഇതിനകത്ത് നമുക്ക് ഒരു കുഞ്ഞിന് വേണമെന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു ഗർഭിണിയാണെങ്കിൽ അവർക്ക് വേണമെന്ന എല്ലാ കാര്യങ്ങളും ന്യൂട്രീഷ്യൻസ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് അറിയത്തില്ല ഈ കൂവപ്പൊടിക്കകത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇത് വലിയൊരു ഔഷധമാണ്. ഇതും ജനങ്ങളിൽ എത്തുന്നില്ല. ശരിക്കും പറഞ്ഞു
1: കഴിഞ്ഞാൽ
0: ഭയങ്കരമായിട്ട് ഡൈജഷൻ നല്ലതാണത്. നമ്മൾ ഇതൊന്ന് കഴിച്ചിട്ട് രാത്രി കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ശോധന നന്നായിട്ട് പോകും.
1: അപ്പൊ മഞ്ഞളും ഇതേമാതിരി പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ട്?
0: മഞ്ഞള് ഇതുമാതിരി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അത് മുറ്റത്ത് തന്നെ വലിയ വിറകടുപ്പ് കൂട്ടിയിട്ട് നമ്മൾ ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. അതിന്റെ വലിയ പാത്രമൊക്കെ ഉണ്ട്. പിന്നീടുള്ള മെഷീൻ എന്റെ കയ്യിൽ അവൈലബിൾ അല്ല. അതിന് നമ്മളെ സഹായിക്കാനായിട്ട് കായംകുളത്തുള്ള ഒരു FB ആണ് നമ്മളെ സഹായിക്കുന്നത്. അത് അവരുടെ അടുക്കൽ ഇത്ര കിലോ കൊണ്ട് കൊടുക്കുമ്പോൾ അവരത് പ്രോസസ് ചെയ്ത് അതായത് അതിന്റെ തോല് കളഞ്ഞിട്ട് നമുക്ക് തരും. അവര് തന്നെയാണ് നമുക്കത് പൊടിച്ചും തരുന്നത്. നല്ല വൃത്തിയായിട്ട് അതൊരു പൊടിച്ചു തരും. കൊണ്ടുവരുന്ന സാധനങ്ങൾ വീണ്ടും നമ്മളത് പാക്ക് ചെയ്ത് നല്ല രീതിയിൽ ആൾക്കാരിൽ എത്തിക്കുന്നുണ്ട്.
1: രണ്ട് പ്രൊഡക്റ്റ് എന്തായാലും വിപുലമായിട്ട് തന്നെ മാർക്കറ്റിംഗ്.
0: രണ്ട് പ്രൊഡക്റ്റ് അല്ല, ഒരു പ്രൊഡക്റ്റ് കൂടെ ഉണ്ട്, ബനാന പൗഡർ.
1: ഓക്കെ, അത് സ്വന്തം വാഴയാണോ അതോ?
0: നമ്മൾ വെളിയിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നതിനകത്തൊന്നും ബനാന പൗഡർ ഒരിക്കലും എടുക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളെ ഒരു ഫോക്കസ് ചെയ്ത് പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഗർഭിണികൾക്ക് കഴിക്കുന്നതിനും ശകലം പ്രായമായവരൊക്കെയാണ് കൂടുതലും ഈ ഏത്തയ്ക്കയുടെ കുറുക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അവർക്ക് ഏറ്റവും നന്നായിട്ട് കൊടുക്കുന്നത്.

0: എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓർഗാനിക് കൃഷി ചെയ്യുന്ന ഏത്തവാഴയിൽ നിന്ന് മാത്രം എടുക്കുന്ന
1: അത് ചെയ്യുന്നുണ്ടോ?
0: ഉണ്ട്, അതിൽ നിന്ന് മാത്രം എടുക്കുന്നത് മാത്രമേ ഞാൻ ബനാന പൗഡറിന് വേണ്ടിട്ട് എടുക്കാറുള്ളൂ. 100% എനിക്ക് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ എനിക്ക് മറ്റുള്ളവർക്കും കൊടുക്കണം, അത് നിർബന്ധമാണ്.
1: പിന്നെ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ടല്ലേ?
0: പച്ചക്കറി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വാർഡിൽ തന്നെ 1320 ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിൽ 11 പേർക്കാണ് ഇപ്പം ക്യാൻസർ ഉള്ളതെന്ന് നിലവിലുള്ള റിപ്പോർട്ട്. അതുപോലെ തന്നെ 48,000 പുറത്ത് ആൾക്കാർ എന്റെ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ട്. അതിനകത്ത് ഒരു 210 പേർക്കോളം ക്യാൻസർ ഉണ്ട്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സ്റ്റഡി ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഞാനൊരു കർഷകയാകുമ്പം ഞാൻ സമൂഹത്തിന് എന്ത് ചെയ്തു എന്ന് എന്നോട് എനിക്ക് ചോദിക്കുമ്പോൾ രാത്രി കിടന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് നല്ല രീതിയിൽ ഫുഡ് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള ഫുഡ് അവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് പച്ചക്കറി കൃഷിയിലോട്ട് ഇറങ്ങുന്നത്. അത് വലിയ രീതിയിൽ എന്റെ നാടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്.
1: വീട്ടിൽ തന്നെ വെച്ചാണോ അതെങ്ങനെയാണ്?
0: അല്ല, ഞാൻ ആദ്യകാലത്തിൽ എന്റെ ഹസ്ബൻഡ് ഒരു ഫാൻസി ഷോപ്പ് നടത്തിപ്പം അവിടെയാണ് ഇത് കൊണ്ടുപോകുക. അപ്പൊ പെട്ടെന്ന് ആൾക്കാർ ചോദിക്കും, ഇതെന്താ ഫാൻസി ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് പച്ചക്കറി വെച്ചു? അപ്പൊ ഞാൻ പറയും എന്റെ കൃഷിയിൽ നിന്ന് അധികത്തി വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കൃഷി വകുപ്പിൽ തന്നെയുള്ള ഡിസ്ട്രിക്റ്റ് എന്നുള്ളൊരു ഓഫീസറാണ് സാർ എന്നോട് പറഞ്ഞു, ഇതുപോലൊരു സ്കീമുണ്ട്, ചെയ്യുന്ന ഔഷധി ഇങ്ങനെ പച്ചക്കറിയുടെ ഒരു വിപണന കേന്ദ്രം കേരള സർക്കാരിന്റെ അണ്ടറിൽ ഉണ്ട്, ചെയ്യുന്നു. ഞാൻ ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പൊ അവിടെ പുനലൂരിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം
1: 2 മാസം നിങ്ങളുടെ മാത്രം പ്രൊഡക്റ്റ് ആണോ വിൽക്കുന്നത് അതോ മറ്റേ ആൾക്കാരുടെ ഉണ്ടോ?
0: ഇപ്പം നമുക്കിപ്പൊ കർഷകരിൽ നിന്നും നേരിട്ട് കളക്ട് ചെയ്തിട്ട് നമുക്കൂടെ സെയിൽ ചെയ്യാം. പക്ഷെ ഞാൻ കർഷകരെ സെലക്ട് ചെയ്യുന്നതിന് എനിക്ക് എന്റേതായ ഒരു മാനദണ്ഡമുണ്ട്. നമുക്ക് നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അതുപോലെ ചെയ്യുന്ന കർഷകർക്ക് മാത്രമേ ഞാൻ കളക്ട് ചെയ്യാറുള്ളൂ, ഇല്ലാത്തവരെ ഞാൻ ഒഴിവാക്കി വിടും. ആ ഒരു രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു നാട്ടില് ആ ഇതിനൊരു സ്വീകാര്യതയുണ്ട്. കാരണം തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് തെങ്കാശി, അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. തമിഴ്നാട്ടിൽ നിന്ന് ബൾക്കായിട്ട് പച്ചക്കറി 100 രൂപ കിറ്റ് വരുന്ന സ്ഥലവുമാണ്.
1: വില എന്തായാലും ഒരു വ്യത്യാസം വരുമല്ലോ,
0: ഉറപ്പായിട്ടും വിലയിൽ വ്യത്യാസമുണ്ട്.
1: അപ്പൊ ഈ കർഷകരെ കൊണ്ടുതരുന്നവർക്ക് എങ്ങനെയാണ്, ഇത് വിറ്റ് കഴിഞ്ഞിട്ടാണോ അവർക്ക് അതിന്റെ ഇത് കൊടുക്കുന്നത്?
0: നമ്മള് 25% എങ്കിലും ആ കർഷകന് അന്നേരം തന്നെ കൊടുക്കണം എന്നാണ് നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ മുഴുവൻ പൈസ അന്നേരം തന്നെ കർഷകർക്ക് കൊടുക്കാറുണ്ട്.
1: അപ്പൊ അവർക്കും അതൊരു വലിയ സഹായമല്ലേ?
0: ഉറപ്പായിട്ടും
1: പ്രൊഡക്ട്സ് ഈസിയായിട്ട് അവർക്ക് വിൽക്കാൻ സാധിക്കുന്നു.
0: ഒരുപാട് കർഷകർ ഇപ്പം മാങ്ങയുടെ സീസൺ വന്നപ്പോ അവരുടെ വീട്ടിലെ മാങ്ങ വളരെ ശ്രദ്ധാപൂർവ്വം പറിച്ചുകൊണ്ട് വരും. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു കുഞ്ഞിന്റെ ഒരു മാങ്ങ കൊടുക്കണം എന്ന് വെച്ചാൽ ഇതിനകത്ത് മരുന്നടിച്ചാണോ പഴിപ്പിക്കാനൊരു ചിന്ത വരും. അങ്ങനെ ചിന്തയില്ലാണ്ട് എന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമാണ് എനിക്ക്.
1: ശരി തന്നെയാണ്. അപ്പൊ ഒരു കൂവ കൃഷി നമ്മൾ തുടങ്ങി, ഇത്രയും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ സാധിച്ച്, പിന്നെ അതിന്റെ കൂടെ മഞ്ഞൾ ചേർത്ത് പിന്നെ ബനാന പൗഡറായി, ഇപ്പം കർഷകർക്ക് ഒരു സഹായം സൊസൈറ്റിക്ക് വേണ്ടി ഒരു നല്ല പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ വെജിറ്റബിൾസും കൊടുക്കാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടല്ലേ ഇതൊക്കെ ചെയ്തിട്ട്?
0: ഉണ്ട്. ഇനി എനിക്ക് കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യാനാണ് എന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു പുനലൂർ മുനിസിപ്പാലിറ്റിനെ മുഴുവനും നല്ല രീതിയിൽ കൃഷി ചെയ്യിപ്പിക്കുക. അതിനുവേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഞാൻ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞു. വിത്തുകള് തൈകള് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയായാലും ആൾക്കാർ കൃഷി ചെയ്യുക, അവർക്കിപ്പോ മിച്ചം വന്നാലും എന്റെ ഷോപ്പിൽ കൊടുക്കാൻ മറ്റുള്ളവർ എടുത്തോളും. അവരവരുടെ ആവശ്യത്തിന് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം നമുക്ക് തന്നെ കാത്തു സൂക്ഷിക്കാൻ പറ്റും.
1: അശ്വതി മാഡം, ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ചു. താങ്കളുടെ ആശയം നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ നമുക്ക് എന്തോ ചെയ്യാൻ സാധിക്കും, അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ ആശംസകൾ. ഇനിയും താങ്കൾ മുന്നോട്ട് പോകട്ടെ. ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ
0: നന്ദി സർ.
2: കാർഷിക വൃത്തിയിലൂടെ നേട്ടങ്ങൾ കൈവരിച്ച ശ്രീമതി അശ്വതി എമ്മുമായുള്ള അഭിമുഖം ശ്രോതാക്കൾ ശ്രദ്ധയോടെ കേട്ടല്ലോ. ശ്രീമതി അശ്വതിയുമായി ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീമതി അശ്വതിയുടെ ഫോൺ നമ്പർ പറയാം. 9745095198 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9745095198

0: ദക്ഷിണമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക, വാഴയ്ക്ക് ഊന്നുകാലുകൾ നൽകുക, വിളവെടുക്കാൻ പാകമായ പഴം പച്ചക്കറി വിളകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളവെടുക്കുക. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സമീപ പ്രദേശങ്ങളിൽ വേണ്ടത്ര നീർച്ചാലുകൾ തുറന്ന് മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഇനി വിളകൾക്കും മൃഗസംരക്ഷണത്തിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. നെല്ല് വിരിപ്പ് കൃഷിക്കായി ഞാറ്റടി തയ്യാറാക്കിയിട്ടുള്ള കർഷകർ ഞാറ്റടിയിട്ട് മൂന്നാം ആഴ്ചയിൽ നെല്ലിലടിക്കുന്ന KU സമ്പൂർണ്ണ മൾട്ടിമിക്സ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഞാറ്റടിയിൽ തളിക്കുക. കുറഞ്ഞത് 60 ദിവസമെങ്കിലും തണലിൽ സൂക്ഷിച്ച വിത്ത് തേങ്ങകൾ കാലാവർഷാരംഭത്തോടെ നഴ്സറിയിൽ പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ ആവശ്യമുള്ള നീളത്തിൽ വാരങ്ങൾ തയ്യാറാക്കുക. വാരങ്ങൾ തമ്മിൽ 75 സെന്റിമീറ്റർ അകലം ഉണ്ടായിരിക്കണം. ഒരു വാരത്തിൽ 4-5 വരി വിത്ത് തേങ്ങ 30x30 സെന്റിമീറ്റർ അകലത്തിൽ നടാം. വിത്ത് തേങ്ങ 25 മുതൽ 30 സെന്റിമീറ്റർ ആഴമുള്ള ചാലുകളിൽ നട്ട് തൊണ്ടിന്റെ മുകൾ ഭാഗം മാത്രം പുറത്തു കാണുന്ന വിധം മണ്ണിട്ട് മൂടണം. ചിതലിന്റെ ശല്യത്തിനെതിരെ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇനി കന്നുകാലികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. മഴക്കാലത്ത് കന്നുകാലികളിൽ കണ്ടുവരുന്ന പ്രധാന രോഗമായ അകിടുവീക്കത്തെ പ്രതിരോധിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. പാൽ കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. കൃത്യമായ ഇടവേളകളിൽ പാൽ കറന്നെടുക്കുക. അകിടിലെ ചെറിയ മുറിവുകൾ ശ്രദ്ധിക്കുക. നേർപ്പിച്ച പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് പാൽ കറക്കുന്നതിന് മുൻപ് മുലക്കാമ്പുകൾ കഴുകുക. പാൽ കറന്ന ശേഷം പോവിഡോൺ അയഡിൻ ലായനിയിൽ മുലക്കാമ്പുകൾ 20 സെക്കൻഡ് മുക്കിവയ്ക്കുക.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
2: കൂവക്കിഴങ്ങ് വയറുവേദന, ഗ്യാസ്, അസിഡിറ്റി, വയറിളക്കം, ഛർദി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കൂവക്കിഴങ്ങ്

0: ഒരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. കൂവയിലടങ്ങിയിട്ടുള്ള ഫൈബർ വയറു നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുകയും വിശപ്പ് നിയന്ത്രിക്കുകയും ചെയ്യും. കൊഴുപ്പ് കുറഞ്ഞതും ഊർജം നൽകുന്നതുമായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് നല്ലതാണ്. ഗർഭകാലത്തുണ്ടാകുന്ന മലബന്ധം, ഛർദി എന്നിവയ്ക്ക് ഇതൊരു പരിഹാരമാണ്. ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോളേറ്റ് ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ ഒരു ഭക്ഷണമാണ് കൂവക്കിഴങ്ങ്. വൈറ്റമിൻ എ, B6, തയാമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ തുടങ്ങിയവ ഇതിലടങ്ങിയിരിക്കുന്നു. കാൽസ്യം, മാംഗനീസ്, പൊട്ടാസ്യം, അയൺ, കോപ്പർ, സിങ്ക് എന്നീ ധാതുക്കളും ഇതിലുണ്ട്. കൂടാതെ പ്രോട്ടീൻ, അന്നജം, ഭക്ഷ്യനാരുകൾ എന്നിവയും ഇതിൽ ധാരാളമുണ്ട്. ഇത് ശരീരത്തിലെ ആസിഡ് ആൽക്കലി ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു. വിവിധ വിഭവങ്ങളിൽ ഉൾപ്പെടുത്തി കൂവ നമുക്ക് ഭക്ഷ്യയോഗ്യമാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് കൂവക്കുറുക്ക്, കൂവ പായസം, പുഡിംഗ് എന്നിവ കുട്ടികൾക്ക് നൽകാവുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണമാണ്.
1: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ്, മോർ ക്രോപ്പ്, ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു.
0: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ബയോ അക്കോസ്റ്റിക് ഉപകരണം? ഉത്തരം കേട്ടോളൂ. നട്ടെല്ലുള്ള കീടങ്ങളുടെ നിയന്ത്രണത്തിനായുള്ള നെറ്റ്വർക്ക് പ്രോജക്ടിന്റെ ഭാഗമായി തെലങ്കാന സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തതാണ് ബയോ അക്കോസ്റ്റിക് ഉപകരണം. കാട്ടുപന്നി, കുരങ്ങ് എന്നിവയെ കൃഷിയിടങ്ങളിൽ നിന്ന് അകറ്റാൻ ഇത് സഹായിക്കുന്നു. ഈ ഉപകരണം കാട്ടുപന്നികളുടെ ശത്രുമൃഗങ്ങളുടെ ശബ്ദം മാറി മാറി പുറപ്പെടുവിക്കുന്നു. ശത്രുക്കൾ അടുത്തുണ്ടെന്ന് കരുതി കാട്ടുപന്നികളും മറ്റും ഇവിടെ നിന്നും ഒഴിവാകും. സൗണ്ട് എഞ്ചിനീയർമാരുടെ വൈദഗ്ധ്യം കൂടി ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഈ ഉപകരണം 110 dB ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത്. രാത്രികാലങ്ങളിൽ 4 മുതൽ 5 ഹെക്ടർ വരെയുള്ള കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ഒരു ഉപകരണം മതിയാകും. വൈദ്യുതി ഉപയോഗിച്ചും സൗരോർജ പാനൽ ഉപയോഗിച്ചും ഇത് പ്രവർത്തിപ്പിക്കാം. തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ 3 ആഴ്ച വരെ കാട്ടുപന്നികളെ കൃഷിയിടത്തിൽ നിന്നും അകറ്റി നിർത്താമെന്ന് പാലക്കാട് കൃഷിവിജ്ഞാന കേന്ദ്രം നടത്തിയ പരീക്ഷണങ്ങളിൽ കണ്ടിട്ടുണ്ട്. കർഷകന് ഈ ഉപകരണം മൊബൈൽ ഫോണുമായി കണക്ട് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്.
2: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.
0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

0: നാളെ ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
1: 1881 പോളിഷ് മൈക്കോളജിസ്റ്റായ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. എറണാകുളം ജില്ലയിലെ വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലകദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. ഫോൺ നമ്പർ 0484-28-09-963. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 8075-22-08. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ അതായത് കരമടച്ച രസീത്, പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് 30/5/2026 ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. എൽ പി വിഭാഗം ക്രയോൺസ്, യു പി വിഭാഗം വാട്ടർ കളർ എന്നിവർക്കായി ചിത്രരചനാ മത്സരങ്ങളും ഹൈസ്കൂൾ വിഭാഗം ക്വിസ് മത്സരം ഉണ്ടായിരിക്കും. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9645923434 0484-37-6405 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9645923434 0484-37-6405. പരിശീലന പരിപാടി. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 ജൂൺ 3 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് https://celku.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂൺ 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ജൂൺ 3 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487-24-38-566. നമ്പർ ഒരിക്കൽ കൂടി, 0487-24-38-566. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പത്തനംതിട്ട

കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ BV380 ഇനത്തിൽപ്പെട്ട 45 ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കർഷകരുടെ ആവശ്യാനുസരണം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വിപണന കേന്ദ്രത്തിൽ നിന്നും മേൽപ്പറഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാവുന്നതാണ്. ഫോൺ നമ്പർ 8078572094. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. യുവജനങ്ങളും വിദ്യാർത്ഥികളും കൃത്യമായ തയ്യാറെടുപ്പിലൂടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
2: ആപ് സബ് തോ ഇത്നേ അച്ഛേ സംസ്ഥാൻ സേ ശിക്ഷ ലേക്കർ ജാ രഹേ ഹേ മേ യേ കഹനാ ചാഹുംഗി കി അപ്നേ ലക്ഷ്യോ കോ പ്രയോറിറ്റൈസ് കരേ ഷോർട്ട് ടേം ഓർ ലോംഗ് ടേം ഗോൾസ് തയ് കരേ ഓർ ഉനേ അച്ചീവ് കർനേ കി സ്ട്രാറ്റജി ഭി ബനായേ ഷോർട്ട് ടേം ഗോൾസ് ആപ്കോ ഹർ ദിൻ മോട്ടിവേറ്റഡ് രഖേംഗേ ഓർ ഇൻസേ ആപ്കോ ലോംഗ് ടേം ഗോൾസ് കോ അച്ചീവ് കർനേ മേ മദദ് ഭി മിലേഗി.
1: രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സാക്ഷ്യം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDSൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
3: इस प्रोग्राम में 3 बड़े सुधार आज अप्रूव हुए हैं. सबसे पहला राज्य में एक जो FCI का बड़ा गोडाउन होता है वहां से डिफरेंट डिस्ट्रिक्ट्स में डिविजन्स में फेयर प्राइस शॉप तक पहुंचाने का जो कॉस्ट होती है फैसला लिया है कि उस कॉस्ट को सपोर्ट करेंगे इस प्रोग्राम के तहत. दूसरा जो फेयर प्राइस शॉप्स है उन फेयर प्राइस शॉप्स में जो डीलर्स का रिम्यूनरेशन रखा गया था एक लंबे टाइम से वो स्टैटिक था तो वो भी इसमें आज फैसला लिया गया. और तीसरा फैसला लिया गया ടെക്നോളജി കാ യൂസ് കർക്കെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കോ ഹം കൈസേ മോഡേണൈസ് കർ സക്തേ.
1: സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യം കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വീട്ടിലും CMRL ഓഫീസിലും പരിശോധന നടന്നു. ED നടപടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. CPM

0: നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇ ഡി റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇ ഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് സിപിഐഎം സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് എതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സിപിഎം സംഭവം ലജ്ജാകരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷനും എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. സിബിഎസ്ഇ ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാരിനും സിബിഎസ്ഇക്കും എൻസിആർടിക്കും കോടതി നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, വിപുൽ എം പഞ്ചോളി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വിവിപാറ്റ് സ്ലിപ്പുകളിൽ സമയം രേഖപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. വിഷയം സാങ്കേതിക സ്വഭാവമുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും ഇതു സംബന്ധിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വീടുകളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ സാമ്പത്തിക സഹായം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പിഎം സൂര്യഘര യോജന. സുതാര്യവും വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതുമായ സേവനമാണിതെന്നും പദ്ധതിയിലൂടെ വൈദ്യുതി ബിൽ പൂജ്യത്തിലെത്തിക്കാൻ സാധിച്ചതായും ഇടുക്കി മുക്കുടം സ്വദേശി ഗോപി ആകാശവാണിയോട് പറഞ്ഞു.
2: പ്രധാനമന്ത്രിയുടെ സൂര്യഘർ യോജന പദ്ധതി പ്രകാരം സോളാർ വെച്ചത്, ഇത് വെച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടുന്നുണ്ട്. കറണ്ട് ബില്ല് -ആണ്. 200,000 രൂപയുടെ ലോണായിരുന്നു. ലോണ് SBI ബാങ്ക് തന്നിട്ടുണ്ട്. അതിൽ 70,000 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. മിച്ചമുള്ളത് ഒരു ബോർഡിലേക്ക് എടുക്കും.
0: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദിപുത്രനായ ഇസ്മയിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ഉഷ്ണതരംഗം മൂലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തമായ വെയിലിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കയ്യിൽ കരുതാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗം രൂക്ഷമായി അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഡൽഹിയിൽ താപനില 43 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, യുപി എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നീറ്റ് യുജി പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. 13 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയി 29-ന് നടക്കുന്ന 2ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന 1ാം ക്വാളിഫയറിൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ഈ മാസം 31-നാണ് ഫൈനൽ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി അപകടകരമായ രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവയുടെ അനധികൃത ഓൺലൈൻ വിൽപ്പനയ്ക്കും പരസ്യത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അമോണിയം നൈട്രേറ്റ്, ഗൺ പൌഡർ തുടങ്ങിയ നിയന്ത്രിത വസ്തുക്കളുടെ വിൽപ്പന സംബന്ധിച്ച് പ്രധാന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിപ്പൂരിൽ 2023 നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട വിചാരണ വേഗത്തിലാക്കണമെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ സുപ്രീംകോടതി അധികൃതരിൽ നിന്നും തൽസ്ഥിതി റിപ്പോർട്ട് തേടി. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക പുറത്തിറക്കി UPSC. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 31-ന് വൈകുന്നേരം 6 മണിവരെ ഓൺലൈൻ ചോദ്യപേപ്പർ റെപ്രസന്റേഷൻ പോർട്ടൽ വഴി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പരാതികളും സമഗ്രമായി അവലോകനം ചെയ്തതിനു ശേഷമായിരിക്കും അന്തിമ ഉത്തരസൂചിക തയ്യാറാക്കുക. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യം.

0: രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി.
2: തൊഴിലാളി മണ്ഡലം.
1: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് സംഗീതോപകരണങ്ങൾ നന്നാക്കുന്ന ഗൗരി ശങ്കറുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തൊഴിലാളി മണ്ഡലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൊഴിലാളി മണ്ഡലത്തിൽ നമ്മളോടൊപ്പമുള്ളത് വ്യത്യസ്തനായ ഒരു അതിഥിയാണ്. ഒരുപക്ഷെ സയൻസും കലയും സന്ധിക്കുന്ന ഒരിടമാണ് സംഗീതം. സംഗീത ഉപകരണങ്ങൾ നന്നാക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പമുള്ളത്. സംഗീത ഉപകരണം സാധാരണക്കാരന് വെറുമൊരു സാധനം മാത്രമായിരിക്കും, പക്ഷെ ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഉപകരണങ്ങൾക്ക് ജീവൻ നൽകുന്ന അല്ലെങ്കിൽ അതിന്റെ കേടുപാടുകൾ തീർക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പമുള്ളത്, ശ്രീ ഗൗരിശങ്കർ. ഗൗരിശങ്കറിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുവാണ്.
3: നമസ്കാരം.
2: അദ്ദേഹത്തിന്റെ ഈ തൊഴിൽ മേഖലയിലുള്ള യാത്രയും എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു, എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഒരു ഭാവി, ഇതൊക്കെ നമുക്ക് ഇന്ന് സംസാരിക്കാം. സ്വാഗതം ഗൗരിശങ്കർ. ആദ്യമേ തന്നെ ഇത് ഗൗരിശങ്കർ എന്താണ് ചെയ്യുന്നതെന്ന്.
3: നിലവിൽ സംഗീത വാദ്യോപകരണങ്ങളുടെ വിൽപ്പനയും അതുപോലെ തന്നെ അതിന്റെ സർവീസും ആണ് ചെയ്യുന്നത്. കൂടുതലും ഇൻസ്ട്രുമെന്റ്സ് നന്നാക്കുകയും അതുപോലെ തന്നെ അതിന്റെ പുതിയ പുതിയ ഇൻസ്ട്രുമെന്റ്സ് സെയിൽ ചെയ്യാനുമാണ് നമ്മുടെ ബിസിനസിന്റെ ഭാഗം.
2: അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇത് സാധാരണഗതിയിൽ ഈ മേഖലയിൽ എനിക്ക് പരിചയമുള്ളവർ കുറച്ചുകൂടി പ്രായമായ ആളുകളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്? ഇതൊരു പാരമ്പര്യമായിട്ട് ഈ തൊഴിൽ ചെയ്തു വന്നതാണ്?
3: അച്ഛൻ തുടങ്ങിയ ബിസിനസ്സാണ്, 2007 സ്വന്തമായിട്ട് തുടങ്ങി. പിന്നെ കോവിഡ് വന്നു, അതിന്റെ സാഹചര്യങ്ങളാൽ ഞാൻ ഇവിടെ എത്തിപ്പെട്ടതാണ്. 2020 മുമ്പ് വരെ ഇത് മനസ്സിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യമല്ല, സാഹചര്യങ്ങളാൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ് സത്യം.
2: ഒരു ഫാമിലി ബിസിനസ്?
3: അതെ, ഒരു ലെഗസി ബിസിനസ് എന്ന് വേണം നമുക്ക് പറയാം.
2: ഏറ്റെടുത്തതാണ്?
3: അതെ.
2: ഓക്കെ, അപ്പോ അച്ഛനിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്?
3: അതെ, സെയിൽസിനെ കുറിച്ച് കൂടുതലും പഠിച്ചത് അച്ഛനിൽ നിന്നാണ്. പിന്നെ അതിനു മുമ്പ് അമ്മാവനുണ്ടായിരുന്നു അവിടെ, അമ്മാവനാണ് കൂടുതലും സർവീസിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെയും ടൂളുകളും ബാക്കി കാര്യങ്ങളും ഉപയോഗിക്കാൻ മുൻപരിചയം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായി ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക്.
2: ഏതൊക്കെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ നന്നാക്കുന്നത്?
3: മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ എല്ലാം തന്നെ നന്നാക്കുന്നുണ്ട്. അപ്പം ഞാൻ സ്വയമായിട്ട് നന്നാക്കുന്നത് നമ്മുടെ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് കൂടുതലും. വീണയാണെങ്കിലും ശരി, സിത്താർ, പിന്നെ ഗിറ്റാർ, വയൽ, അങ്ങനെ മുതലായ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഞാൻ കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൂടാതെ ജാസ് ഡ്രംസും റീസ്റ്റോർ ചെയ്ത് കൊടുക്കാറുണ്ട്. തബല, മൃദംഗം മുതലായതൊക്കെ ആണെങ്കിൽ അത് കുലത്തൊഴിലാണ്, അവർ പുറത്തുള്ളവർക്ക് പഠിപ്പിച്ച് കൊടുക്കാത്തതുകൊണ്ട് അതിനായിട്ടുള്ള പണിക്കാർ നമുക്കുണ്ട്. അപ്പം അവരാണ് തബല പോലെയുള്ള ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് കൂടുതലും റിപ്പയർ ചെയ്ത് നമുക്ക് തരുന്നത്.
2: ഓക്കെ, അപ്പൊ ഇത് ഒരു പക്ഷേ സയൻസും ആർട്ടും കൂടെ സമ്മേളിക്കുന്ന ഒരു മേഖലയാണല്ലോ.
3: നമുക്ക്
2: ഫ്രീക്വൻസി കറക്റ്റ് ആയാൽ മാത്രമേ ഒരു സ്ട്രിംഗ്ഡ് ഇൻസ്ട്രുമെന്റ് ട്യൂൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനെ കുറിച്ച് പറയാമോ?
3: ഫ്രീക്വൻസി ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്നത് 440 Hz എന്നുള്ളതാണ്. 440 Hz ആയിരുന്നില്ല നേരത്തെ, അത് പല രാജ്യങ്ങളിലും പല ഫ്രീക്വൻസിയിൽ പോയതിനു ശേഷം അവസാനം അമേരിക്കൻ സ്റ്റാൻഡേർഡ് സൊസൈറ്റി അത് ഏറ്റെടുക്കുകയും 440 എന്നുള്ള സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയും അങ്ങനെയാണ് പിന്നെ ഫ്രീക്വൻസി വന്നത്. കൂടുതലും ഈ സ്ട്രിംഗ്ഡ് ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ സ്ട്രിംഗ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ നോട്ടുകൾ കിട്ടുന്നത്. അപ്പം നോട്ടുകൾ കിട്ടുന്ന സമയത്ത് ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റിനും മുകളിലുണ്ടാകുന്ന പ്രഷർ വേരിയേഷനും അതുപോലെ തന്നെ വിദേശത്ത് നിർമ്മിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഇന്ത്യൻ കാലാവസ്ഥയിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും അത് നേരിടുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് നേരാവണ്ണം മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകളും അതുപോലെ തന്നെ പുതിയതായി മ്യൂസിക്കിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലായ്മയും ഒക്കെ പലപ്പോഴും കംപ്ലൈൻസിന് കാരണമാകാറുണ്ട്. നേരത്തെ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അമ്മാവനായിരുന്നു, അമ്മാവനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതല്ല. അപ്പം മാമിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ പഠിക്കുകയും പിന്നെ ഇപ്പം യൂട്യൂബും അതുപോലെ തന്നെ മറ്റ് മാസ്റ്റർ ക്ലാസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ പറ്റിയുള്ള ടൂൾസിനെ കുറിച്ചും എങ്ങനെയാണ് റിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നോക്കി പഠിച്ച് പിന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്തു വന്നതാണ്.
2: അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് മാറി കുറച്ചുകൂടി സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക്
3: കുറച്ചുകൂടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്.
2: പക്ഷെ പണ്ടൊക്കെ ട്യൂണിംഗ് ഫോർസ് വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾക്ക്
3: ഡെഡിക്കേറ്റഡ് മെഷീൻസ് ഉണ്ട്, അതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. എങ്കിലും ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ആ ഒരു രീതി

0: ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു പെർഫെക്ഷൻ ഈ പറഞ്ഞ പുതിയ സാങ്കേതിക വിദ്യകളിലും കിട്ടാതെയും വരുന്നുണ്ട്. ഉദാഹരണം എന്തെന്ന് വെച്ചാൽ തബലയുടെ തന്നെ കാര്യം വരികയാണെങ്കിൽ മെഷീനിൽ ചെയ്യുന്ന തബലയുടെ മൂട്ടുകൊണ്ട് ആൾക്കാർ ആടിൻ്റെ തോലെടുത്ത് ഉണക്കി ബ്ലീച്ച് ചെയ്ത് കൃത്യമായിട്ട് അത് വലിഞ്ഞ് മുറുകി ഉണക്കിയെടുത്ത് ചോറിട്ട് തരുന്ന തബലമൂട്ടുകളുണ്ട്. വളരെ സമയം എടുത്ത് തരുന്ന ഒരു തബലമൂട്ടിൻ്റെ അത്രയും പെർഫെക്ഷൻ ഈ പറഞ്ഞ മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീനിൽ നിന്നും കിട്ടുന്ന തബലമൂട്ടിന് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ചില ചില ഇൻസ്റ്റൻസസിൽ ഇന്നും ആ ട്രഡീഷണൽ ഇത് തന്നെയാണ് പോകുന്നത്. അതേസമയം പല ഇൻസ്ട്രുമെൻറ്സ് അത് കാരണം അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം സന്തൂർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് ശരിക്കും പറഞ്ഞാൽ ജമ്മു കാശ്മീരിൽ ഹാൻഡ്മെയ്ഡ് ചെയ്തിരുന്ന ഒരു വളരെ വലിയൊരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു. ഇപ്പം ചീപ്പ് പ്രൊഡക്ഷൻ വന്നതിന് ശേഷവും അതുപോലെ തന്നെ കോപ്പികളൊക്കെ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം നിലവിൽ ഇപ്പം കാശ്മീരിൽ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ആ ഒരു കല എന്താണെന്നോ എങ്ങനെയാണെന്നോ എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം ആൾക്കാർക്ക് ഇന്നും അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല എന്നുള്ളതാണ് സത്യം.
1: ഇൻഫർമേഷൻ അധികം അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം. സന്തൂർ
0: മാസ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇറങ്ങി തുടങ്ങിയതിന് ശേഷമാണ് ഈ പറഞ്ഞ ഹാൻഡ്മെയ്ഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കുറഞ്ഞു തുടങ്ങിയത്. ഇപ്പം നിലവിൽ അതിന്റെ ഒരു ആർട്ടിനെ കുറിച്ച് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ പുള്ളി മാത്രമേ ഉള്ളൂ.
1: അപ്പൊ ആ കോണ്ടെക്സ്റ്റിലല്ലേ ഒരു പക്ഷേ ഈ പറയുന്ന നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നോളജ് ബേസ് ഉണ്ട്. പക്ഷെ അത് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെ സാങ്കേതിക വിദ്യയുടെ സഹായം കൂടെ എടുത്ത് പണ്ടായാലും അന്നത്തെ ഒരു നമ്മൾ ട്രഡീഷൻ എന്ന് പറയുമ്പോഴും അപ്പോ നിലവിലുള്ള ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരിക്കും അന്നത്തെ ആളുകൾ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോ എത്തുമ്പോഴത്തേക്ക് അവർ അന്നത്തെ ലേറ്റസ്റ്റ് ഉപയോഗിച്ചെങ്കിൽ നമ്മൾ ഇന്നത്തെ ലേറ്റസ്റ്റ്
0: ഉപയോഗിക്കുന്നു
1: എന്നുള്ള ഒരു തലത്തിലേക്ക് ഇത് മാറേണ്ടതായിട്ടുണ്ട്.
0: അതേപോലെ തന്നെ പഴയ ഒരു രീതിയെക്കുറിച്ച് പഠിക്കുന്നവർ വളരെ കുറവാണ്. മുന്നോട്ട് വരുന്ന കാലത്ത് ഈ പറഞ്ഞ സാങ്കേതികതയിൽ ഏറ്റവും കൂടുതലും ആൾക്കാർ നോക്കുന്നത് മെറ്റീരിയലിന്റെ ശക്തിയും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിയും ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അതിലിപ്പം തടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തടിയുടെ കാലപ്പഴക്കത്തിനനുസരിച്ച് അതിലെ ഗ്രെയിൻസിന് മാറ്റം ഉണ്ടാവുകയും അങ്ങനെയാണ് നമ്മുടെ ഈ ടോണൽ ക്വാളിറ്റി എന്ന് പറയുന്നത് വർദ്ധിക്കുന്നത്. അന്നത്തെ കാലത്തെ സാങ്കേതികതയിൽ അവർ ചിലപ്പം ഈ പറഞ്ഞ തടിയുടെ അകത്തെ വട്ടത്തിന്റെ വലുപ്പം നോക്കിയാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് കുറച്ചുകൂടെയും മെഷീൻസ് ഉപയോഗിച്ച് കാലപ്പഴക്കം കണ്ടുപിടിച്ച് ഗ്രെയിൻസിലെ വ്യത്യാസം മനസ്സിലാക്കിയായിരിക്കും ഉപയോഗിക്കുന്നത്. എങ്കിൽ കൂടെയും നേരത്തെ പറഞ്ഞാൽ ഈ ഹാൻഡ്മെയ്ഡ് സിന്ദൂർ പോലെ പല ഇൻസ്ട്രുമെന്റ്സും രാജസ്ഥാൻ ഭാഗത്ത് രാവണഹത എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. രാവണഹതയുടെ ഐതിഹ്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ രാവണൻ പരമശിവനെ പ്രീതിപ്പെടുത്താനായി തന്റെ ഒരു തലയും കുടലുകൾ ഉപയോഗിച്ച് സ്ട്രിങ് പോലെ ഉപയോഗിച്ച് വായിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇപ്പോഴും വായിക്കുന്നവർ വളരെ വിരളമാണ്. ഇതിനെക്കുറിച്ച് അറിയാവുന്നവരും എനിക്ക് തോന്നുന്നു വളരെ കുറച്ചു പേരുള്ളൂ. അപ്പൊ അങ്ങനത്തെ പല ഇൻസ്ട്രുമെന്റ്സും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അറ്റത്ത് രാവണന്റെ തലയെ അതുപോലെ ഇരിക്കാനായി ഒരു ചിരട്ടയുടെ ഇതും അതിന്റെ മുകളിൽ തോലുകൊണ്ട് കെട്ടി അവിടെ നിന്ന് സ്ട്രിങ് വലിച്ചു കെട്ടിയിട്ടാണ് ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത്. അത് പയ്യെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരുന്നു എന്നൊരു നെക്സ്റ്റ് ജനറേഷന് പറഞ്ഞു കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക.
1: അപ്പോൾ വളരെ സൂക്ഷ്മത വേണ്ട ഒരു പ്രോസസ് ആണല്ലോ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് നന്നാക്കേണ്ട. അപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് നന്നാക്കാൻ വരുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: എന്റെ മുമ്പിലേക്ക് ഒരു ഗിറ്റാർ ആണ് നന്നാക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ഡാമേജുകളിൽ നിന്ന് അത് എത്രത്തോളം ഒരാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നോ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഉപയോഗിക്കാതിരിക്കുമ്പോഴുണ്ടാകുന്ന ഡാമേജുകൾ ഉപയോഗിക്കുന്ന ആളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ആരാണെങ്കിലും നന്നാക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. വ്യക്തമായി അതിൻ്റെ കാരണം എന്ത് എന്ന് നമ്മൾ വരുന്ന കസ്റ്റമറിനോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. അത് കഴിഞ്ഞതിന് ശേഷം സ്ട്രക്ചറൽ ഡാമേജുകളാണ് ഏറ്റവും കൂടുതൽ ഏത് ഇൻസ്ട്രുമെൻറ്റിലും വരുന്നത്. അതിപ്പം തബലയിലാണെങ്കിൽ അതിൻ്റെ മൂട്ട് കൂട്ടുന്നതായിരിക്കാം, പ്രഷർ കൂടിയിട്ട് കൂട്ടുന്നതാണ്, അല്ലെങ്കിൽ പ്രഷറിൽ നിൽക്കുന്ന മൂട്ടിൻ്റെ മുകളിൽ കൊട്ടുന്നതിനനുസരിച്ചാണ് ഇതിനുള്ള പൊട്ടുന്നത് സംഭവിക്കുന്നത്. ഗിറ്റാറിലാണെങ്കിൽ സ്ട്രിങ്ങിൻ്റെ പ്രഷർ, അതായത് കംപ്ലീറ്റ്ലി ട്യൂൺ ചെയ്തേക്കുന്ന ഒരു സ്ട്രിങ് ഏകദേശം 85 കിലോ ലോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ഗിറ്റാറിൻ്റെ ബ്രിഡ്ജിൽ പറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രിങ് ട്യൂൺ ചെയ്യുന്ന ഭാഗമായ ഹെഡ് സ്റ്റോക്ക് ഒടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറൽ ഡിഫോർമിറ്റി എന്താണെന്നുള്ളത് കസ്റ്റമറിനെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുകയും അതിന് എന്തൊക്കെ വർക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ടെന്ന് പറയുകയും ശേഷം മൂന്നാമത്തെ ഘട്ടം വരുന്നത് പൈസയുടെ കാര്യം പറയുക എന്നുള്ളതാണ്. അതിൽ പലരും നമുക്ക് ഇത്രയും വർക്കുണ്ട് എന്നുള്ളത് പറയുമ്പോഴത്തേക്കും ചെറിയ വർക്കല്ലേ ഉള്ളൂ, നമുക്ക് ഇന്ന ആളെ കൊണ്ടും ചെയ്യിക്കാവുന്നേ ഉള്ളൂ, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ചാർജ് എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും അത്യാവശ്യം ഒരു ബേസിക് കാർപെൻട്രി സെൻസ് ഉള്ളൊരു വ്യക്തിക്ക് നന്നാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അവിടെയും വരുന്ന പ്രശ്നങ്ങൾ എന്തെന്നാൽ ഇത്രയും ലോഡ് താങ്ങുന്ന രീതിയിൽ നമ്മൾ ഈ വർക്ക് എങ്ങനെ ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിസിഷൻ എന്നുള്ളതാണ് അവിടെ. ഈ 70 കിലോ അല്ലെങ്കിൽ 85 കിലോ ലോഡ് എന്നതിലുപരി ദീർഘകാലം ടൂണിങ് നമുക്ക് നിലനിർത്താനും അതുപോലെ തന്നെ തടിയിൽ മറ്റു വ്യത്യാസങ്ങളും വരുത്താതിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ചാലഞ്ച്.
1: അപ്പോ ഇൻസ്ട്രുമെന്റ്സിന് കാലപ്പഴക്കം ഉണ്ടാവുമല്ലോ. ചില ഇൻസ്ട്രുമെന്റ്സ് ചില ആളുകൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കാം, ചിലത് പുതിയതായിരിക്കാം. അപ്പോ ഇതിന് രണ്ട് അപ്രോച്ച് ആയിരിക്കും വേണ്ടി വരിക. അല്ലെങ്കിൽ പഴയ ഒരു സാധനത്തിന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഹാർമോണിയം ആണെങ്കിൽ ഇപ്പൊ ജർമ്മനിയിൽ നിന്ന് കൊണ്ട്

0: ഫോൺ ചിലപ്പോൾ റീഡ്സ് ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക, നമുക്ക് അതിനൊരു റീപ്ലേസ്മെന്റ് ചിലപ്പോൾ ഇവിടെ നാട്ടിൽ കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ന്യൂവാൻസസ് ഉണ്ടല്ലോ, അപ്പോൾ അത്തരം അനുഭവങ്ങളുണ്ടോ? അതിനോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയായിരിക്കും ഈ ഒരു സാധനത്തിനെ ടാക്കിൾ ചെയ്യാനായിട്ട്?
1: നിലവിലത്തെ കാലത്ത് ജർമ്മൻ റീഡുകൾ ഇന്ത്യ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ നേരത്തെ പറഞ്ഞാൽ ഹാർമോണിയം എന്നൊരു ഇൻസ്ട്രുമെൻ്റ് ട്യൂൺ ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. സമയമെടുക്കും. ഏകദേശം നമ്മൾ ഓരോ റീഡ് എന്നാണ് ഇതിന് പറയുക, റീഡിലൂടെ കാറ്റ് കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഹാർമോണിയം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഓരോ റീഡും നമ്മൾ 440 ട്യൂൺ ചെയ്ത് വ്യക്തമായിട്ട് റീഡുകൾ ഉരയ്ക്കുകയും ഉരച്ചു കഴിഞ്ഞിട്ട് ഇത് സമാസമം സ്വരം ചേർക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഏകദേശം ഒരു ദിവസത്തെ പണിയുണ്ട്. ഈ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻസിന്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ തമ്പുരു, വീണ മുതലായ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്ന സംഭവം കാലപ്പഴക്കം തോറും ടോൺ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ഗ്രെയിനുകൾക്ക് പഴക്കം വരുന്നതിനനുസരിച്ച് അതിൽ എക്സ്പാൻഷനും കൺട്രാക്ഷനും സംഭവിക്കുന്നു. ആ സമയത്ത് നമ്മൾ വായിക്കുന്നതിന് അത്രത്തോളം ടോൺ ക്വാളിറ്റി മാറുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസിൽ പൊതുവേ വരുന്ന കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു വീട് മാറുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് കാലം മെയിനായിട്ട് അത് ഉപയോഗിക്കുന്ന ആളില്ലാതെ വരുമ്പോഴോ ആരുടെയെങ്കിലും ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് അതിലൊരു പൊട്ടൽ സംഭവിക്കും. അപ്പം അതിൻ്റെ ഏറ്റവും അടുത്ത എക്സാമ്പിൾ കഴിഞ്ഞാൽ പണ്ഡിത് രവിശങ്കറിൻ്റെ മകൾ അനുഷ്ക രവിശങ്കറിൻ്റെ വളരെ പഴയൊരു സിത്താറ് എയർപോർട്ടിൽ വെച്ചോ എന്തോ ഡാമേജ് സംഭവിച്ചിരുന്നു. അപ്പം അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സിത്താറ് കൊൽക്കത്ത ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ, അതായത് ആ കൊൽക്കത്തയിൽ അവർ മാനുഫാക്ചർ ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്, ചെയ്യാൻ പറ്റില്ല എന്നല്ല. ആ രീതി നമുക്ക് അവരിൽ നിന്നും മനസ്സിലാക്കി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ലൊരു സമയം ഇൻവോൾവ് ആവുന്ന പരിപാടിയാണ്. അപ്പം അങ്ങനത്തെ അവസ്ഥകളിൽ കുറച്ചധികം ബുദ്ധിമുട്ട് നേരിടും എങ്കിലും നമുക്ക് നന്നാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ.
0: ശരി, നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹാർമോണിയത്തിന്റെ കാര്യമാണ്. ഒരു റീഡ് ഒരു പക്ഷേ ഒത്തിരി സമയം എടുക്കും, ഒരു ദിവസത്തോളം. അപ്പം ഒരു 32 റീഡ് ഉണ്ടെങ്കിൽ അപ്പൊ അത്രയും സമയം എടുക്കുന്ന, അപ്പൊ ഇതിന് ഒരുപാട് ക്ഷമ വേണ്ട ഒരു ജോലിയാണല്ലോ. അപ്പം അതിനെങ്ങനെ കാണുന്നു? അപ്പൊ നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു.
1: ക്ഷമ തീർച്ചയായിട്ടും. ഇതിലിപ്പം കസ്റ്റമർ എന്ന് പറയുന്നതും ഒരാളുമായിട്ട് ഇടപഴകുന്നത് മുതൽ ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് നന്നാക്കുന്നത് വരെ എല്ലാത്തിനും ക്ഷമ വളരെയധികം വേണ്ട ഒരു പ്രൊഫഷനാണ്. ക്ഷമ നമുക്ക് തീരെ പറ്റില്ലാത്ത ചില ചില വർക്കുകളുണ്ട്. വയലിൻ്റെ ബോർ റിഹയർ ചെയ്യുക, അങ്ങനത്തെ ചില ചില വർക്കുകൾ ഞാൻ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. എങ്കിലും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുക. അത് ഏകദേശം വയലിൻ്റെ ഹെയർ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ബോർ റീഹെയർ ചെയ്യുന്ന സമയത്ത് ഹെയർ നനച്ചതിന് ശേഷം ചീകി വൃത്തിയാക്കി ഒരു സൈഡിൽ നമുക്ക് പശ ഒഴിക്കാൻ പറ്റില്ല, ആപ്പ് വെച്ച് ടൈറ്റ് ആക്കിയിട്ട് മറു സൈഡിലേക്ക് വലിക്കുമ്പോൾ കൂടുതൽ ഫോഴ്സ് നമുക്ക് ചെലുത്താൻ പറ്റില്ല. ഫോഴ്സ് ചെലുത്തിയാൽ അപ്പുറത്തെ ആപ്പ് തെറിച്ചു പോകും. അപ്പോൾ ഇത് ആദ്യമായിട്ട് നോക്കി പഠിച്ചതിന് ശേഷം ഏകദേശം ആദ്യത്തെ ഒരു 10 തവണയോളം ചെമ്മ കെട്ട് ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പുതിയതായിട്ട് ഇതിലേക്ക് ഒരാൾ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളോട് ഞാൻ ആദ്യം പറയുന്നത് ഏതൊരു രീതിയിലുള്ള ബിസിനസ് ആണെങ്കിലും വളരെയധികം ക്ഷമ വേണ്ടൊരു മനുഷ്യനാണെങ്കിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റിപ്പയറിങ്ങിൻ്റെ കാര്യത്തേക്ക് വരുമ്പോഴത്തേക്കും നല്ല ക്ഷമയും വേണം, നല്ല ഒബ്സർവേഷനും വേണം. കൃത്യമായ ഒരു പ്രശ്നം നമുക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും ആ ഡാമേജുമായിട്ട് ആൾക്കാർ അകത്തേക്ക് വരും.
0: അപ്പോൾ ഒരാൾ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പം അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ നൊസ്റ്റാൾജിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും. അപ്പം അതിനോട് അത്രയും അറ്റാച്ച്മെന്റും ഉണ്ടാകുമോ?
1: തീർച്ചയായിട്ടും.
0: അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് നന്നാക്കിയ ഒരു അനുഭവം?
1: തീർച്ചയായിട്ടും. ഒരു കസ്റ്റമറിന്റെ അച്ഛന്റെ ഇലക്ട്രിക് ഗിറ്റാർ ആയിരുന്നു, അദ്ദേഹം മരിച്ചു പോയെന്ന് പറഞ്ഞു. ഏകദേശം 15 വർഷത്തോളം അത് ഉപയോഗിക്കാതിരുന്നു. ഇപ്പം മകൻ ഗിറ്റാറ് പഠിച്ചു തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, അത് അച്ഛന്റെ ഗിറ്റാറിൽ തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞു എന്റെ അടുത്ത് കൊണ്ടുവന്നു. അതില് വയറിങ് മുതല് ബോഡിക്ക് വരെ ഇപ്പൊ കംപ്ലീറ്റ് ഡാമേജുകളാണ്. എല്ലാ പാർട്ടുകളും മാറ്റി ഒന്നേന്ന് റിപ്പയർ ചെയ്ത് നമുക്ക് അവൈലബിൾ അല്ലാത്ത പാർട്സുകൾ വരുത്തുകയും അന്നത്തെ മോഡൽ ആ പാർട്സ് കിട്ടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് എടുക്കുകയുണ്ടായി. എന്നിട്ടാണ് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിട്ട് പുള്ളിക്ക് കൊടുക്കുന്നത്. കടയിൽ നിന്നാണെങ്കിൽ പോലും പരിപൂർണമായി പുള്ളി അത് ഭയങ്കരമായിട്ട് അവിടെ നിന്ന് പുള്ളിയുടെ കണ്ണ് നിറഞ്ഞു പോയി. പുള്ളിക്ക് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഫാദർ ഉപയോഗിച്ചിരുന്ന അതേ രീതിയിൽ പെയിന്റ് ജോബും കൂടെ ചെയ്തിട്ടാണ് കൊടുത്തത്. കറക്റ്റ് അതേ കളർ തന്നെയാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്തു കൊടുത്തത്. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. കാര്യം ഇത്രത്തോളം ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുമായിട്ട് ഒരാൾക്ക് ബന്ധം തോന്നുക എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു കാര്യമായിരുന്നു അന്ന് ഞാൻ മനസ്സിലാക്കിയത്.
0: ഗൗരിശൻ നേരത്തെ പറഞ്ഞു 2nd തലമുറയാണ് വീട്ടിൽ നിന്നാണ് ഇതെല്ലാം പഠിച്ചതെന്ന് പറയുന്നത്. അപ്പം ചെറുപ്പം മുതൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവണം ഈ ഒരു മേഖല ഇവോൾവ് ചെയ്തത്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഒരുപക്ഷെ ഒരു 10-20 വർഷത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, എന്താണ് തോന്നുന്നത് നിങ്ങളുടെ ഒരു തൊഴിൽ മേഖലയിലെ എവല്യൂഷൻ?
1: 2018 മുമ്പ് ഞാൻ വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നു. 2020-21 കാലഘട്ടത്തിൽ ഞാൻ

0: കൂടുതൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി വരാൻ തുടങ്ങി. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും പഴയൊരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അവർ കണ്ടുപിടിക്കുകയും നന്നാക്കി എടുക്കാൻ ശ്രമിക്കുകയും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും പിന്നെ പെർഫോമൻസ് എന്നുള്ളൊരു ആസ്പെക്റ്റ് അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും തുടങ്ങി. അപ്പം അത് എന്നെ സംബന്ധിച്ചോളം ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ കൂടുതൽ സാധ്യതകൾ തുറന്നപ്പോൾ ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാൻ കുറച്ചുകൂടെയും ആവേശമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു എവല്യൂഷൻ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
1: ഇതൊരു കസ്റ്റമർ ബേസിൽ ഗൗരി കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു വർക്കിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങൾ വർക്ക് സ്പേസിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു?
0: എനിക്ക് മുമ്പ് അമ്മാവൻ ചെയ്തിരുന്ന സമയത്ത് അങ്ങനെ വലിയ കഥകളൊന്നും കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായി റിപ്പയറിങ്ങിലേക്ക് വന്ന സമയത്ത് എൻ്റെ അടുക്കൽ ഒരു ഗിറ്റാർ വരികയും അപ്പം ആ ഗിറ്റാറിനകത്തുനിന്ന് യൂസ്ഡ് ടൂത്ത് ബ്രഷ് കിട്ടുകയൊക്കെ ചെയ്തു. അപ്പം തുടക്കക്കാരൻ എന്ന നിലയിൽ അത് വളരെ കഷ്ടപ്പാട് തോന്നിയൊരു സംഭവമാണ്. കാര്യം നല്ലൊരു ഗിറ്റാറായിരുന്നു, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് വീഡിയോസ് ചെയ്തതിന് ശേഷം വരുന്ന ഗിറ്റാറുകൾ കുറച്ചുകൂടെയും ക്ലീൻ ആവുകയും ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന നിലയിൽ ആൾക്കാർ കുറച്ചുകൂടെയും ശ്രദ്ധ ചെലുത്താനും തുടങ്ങി. ഡാമേജുകൾ പറ്റിയാൽ പോലും ഉപയോഗ കാരണം പറ്റിയ ഡാമേജുകൾ കൂടുതൽ എടുത്തു വരാൻ തുടങ്ങി. അപ്പോൾ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് അതൊരു വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു.
1: ശരി, ഇപ്പോൾ കൂടുതലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇങ്ങനെ ഡിജിറ്റൈസ് ആവുകയാണല്ലോ. ഇപ്പോൾ തബല പോലും അതിന്റെ ഒരു ഇലക്ട്രോണിക് വേർഷൻ ഉണ്ട. അപ്പോൾ ഈ മാറ്റത്തെ എങ്ങനെ കാണുന്നു?
0: കാലം മാറുന്നതിനനുസരിച്ച് കൊലം മാറുക എന്നുള്ളതൊരു വളരെ വലിയൊരു സംഭവമാണ്. ഒരു ബ്രാൻഡ് ഒരു ഡിജിറ്റൽ തകിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തകില് കൂടാതെ തിമില അങ്ങനത്തെ മറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ എല്ലാം ടോണ് നമുക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റും.
1: ശരി,
0: ഒരു ഇൻസ്ട്രുമെന്റലിസ്റ്റ് എന്ന നിലയിൽ പുതുയുഗം വന്നാലും നമ്മുടെ ട്രഡീഷനെ മറക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു അഭിമാനപൂർവമായ സംഭവമാണ്. രണ്ടാമത്തെ വശം, ഡിജിറ്റൽ യുഗം വന്നു കഴിഞ്ഞാലും നമ്മുടെ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ഒരാൾക്ക് എന്നും ആ വില നിലനിൽക്കും. അയാളുടെ എക്സ്പീരിയൻസും ഈ പറഞ്ഞ ശരിയായ തോലിൻ്റെ മേൽ കൊട്ടുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ തഴമ്പുകൾക്കും ഒത്തിരി കഥകൾ പറയാൻ കാണും. ഈ പറഞ്ഞ മിക്സിങ്ങിലാണെങ്കിലും ശരി, ഓഡിയോ എൻജിനീയറിങ്ങിനാണെങ്കിലും ശരി, വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അതിനുള്ള കൂടുതൽ സെറ്റപ്പുകൾ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അത് നമുക്ക് തടുക്കാൻ പറ്റില്ല. എങ്കിൽ കൂടെയും ഇപ്പം ഒരു പരിധിവരെയുള്ള ആൾക്കാർ ഈ ഡിജിറ്റൈസേഷനിലും കൺവീനിയൻസ് എന്നതിലുപരി അവരൊരിക്കലും നമ്മുടെ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റിനെ അവർ റീപ്ലേസ് ചെയ്യാൻ നോക്കുന്നില്ല. സ്പേസ്, സ്റ്റോറേജ്, റെക്കോർഡിങ്ങിൻ്റെ എളുപ്പം എന്നുള്ളതാണ് ഇപ്പം ഈ പറഞ്ഞ ഡിജിറ്റലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.
1: എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് വായിക്കാറുണ്ടോ?
0: ഞാനൊരു ഡ്രമ്മറാണ്. അതുകൂടാതെ രണ്ട് സ്കൂളിൽ ഞാൻ ഡ്രംസ് പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഈ പ്രിപ്പയറിങ്ങുകളും അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് തന്നെ നമുക്ക് നോട്ട് നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതിനാലും പല ഇൻസ്ട്രുമെന്റ്സിന്റെയും ബേസിക് നോട്ട്സ് പഠിച്ചിട്ടുണ്ട്.
1: നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ സ്റ്റാൻഡേർഡ് ട്യൂണിങ്ങിനെ കുറിച്ച് പറഞ്ഞു.
0: അതെ,
1: 440 ഹെർട്സ് ആണ്, എ ആണ് ഇന്റർനാഷണലി. അപ്പൊ ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ ആളുകൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമുകളിലും വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കണം സ്റ്റെപ്പ് ട്യൂണിങ് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഇതിനൊരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട്, ഇതിന് പിന്നിലൊരു സയൻസ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോ എങ്ങനെ കാണുന്നു? ഇപ്പം ഗൗരി ശങ്കറും ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ആളുകൾക്ക് അങ്ങനെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റിന്റെ പിറകിൽ ഇത്ര അധികം ശാസ്ത്രമുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള എൻക്വയറീസ് ഒക്കെ വരാറുണ്ടോ?
0: എന്റെ വീഡിയോകളിൽ ഭൂരിഭാഗവും ഞാനൊരു ഇൻസ്ട്രുമെന്റ് റിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം ഒരു കഥ പറയുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ ശാസ്ത്രീയ വശമോ അല്ലെങ്കിൽ 80-90 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ബാൻഡുകളെ കുറിച്ചാണ് കൂടുതലും ഞാൻ സംസാരിക്കുന്നത്. അപ്പം ആൾക്കാരിൽ അത് ഈ ഗിറ്റാറുകൾ സിനിമയിലും അതുപോലെ തന്നെ വീഡിയോകളും മറ്റ് പ്രോഡക്റ്റുകളെ പോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് ആഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. പരസ്യങ്ങളില്ല, പരസ്യ ചിത്രങ്ങളില്ല. ഈ ഗിറ്റാർ ഇന്ന മോഡലാണ്, അതായത് ഒരു കാറ് കണ്ട് മനസ്സിലാക്കുന്ന പോലെ ഈ ഒരു ഗിറ്റാർ ഇന്ന ഗിറ്റാർ ആണ് എന്നുള്ളത് ആൾക്കാർക്കറിയില്ല. ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഒരു യുക്കിലേല് കണ്ടിട്ട് അത് വയലിൻ അല്ലേ ചേട്ടാ എന്നുള്ളതാണ്. ആ ഒരു സന്ദർഭമാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇട്ട് തുടങ്ങാനുള്ള ആശയത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ അതിൽ നിന്നും ഏറ്റവും കൂടുതൽ എനിക്ക് വിളി വന്നിട്ടുള്ളത് ഇൻസ്ട്രുമെന്റ്സ് ശരിയാക്കാൻ പഠിപ്പിക്കാമോ ചേട്ടാ എന്നുള്ളതാണ്. അപ്പം ഇത് സിനിമയുടെ ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ആദ്യമായാണ് ആൾക്കാർ ഇതിന്റെ റിപ്പയറിങ്ങും മലയാളികൾക്കിടയിൽ ശരി യൂട്യൂബിലൊക്കെ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സ് നന്നാക്കുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ വിളിക്കുന്നത് ലുധിയർ എന്നാണ്. അപ്പോൾ ഒരു ലുധിയർ എന്നുള്ള ഐഡിയയിൽ എനിക്ക് തോന്നുന്നു മലയാളികൾക്കിടയിൽ വീഡിയോ കൊണ്ടുവരാൻ പറ്റിയത് എനിക്കാണെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ഒരാളുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ആൾക്കാരിൽ ഒത്തിരി ക്യൂരിയോസിറ്റി, അവർക്ക് എന്താണെന്നും ഇതെങ്ങനെയാണ് ചെയ്യുന്നതും എന്നുള്ളൊരു ചോദ്യം അവരുടെ ഉള്ളിൽ കൂടുതലുണ്ടായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഫോളോവേഴ്സ് കൂടാനുള്ള കാരണം.
1: നമ്മൾ ഒരു പക്ഷേ നോർത്ത് ഇന്ത്യൻ നന്നാക്കുന്നതും ഹാർമോണിയം നന്നാക്കുന്നതും കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ ഒരു പക്ഷേ ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആദ്യമായി

0: അവതരിപ്പിച്ചത് ഗൗരിശങ്കർ ആയിരിക്കാം
1: ആയിരിക്കാം
0: ആയിരിക്കാം തോന്നുന്നു. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ കോവിഡ് കാലഘട്ടത്തിലാണ് പെട്ടെന്ന് ഇൻസ്ട്രുമെന്റ്സിനോടുള്ളൊരു താല്പര്യം കൂടുന്നതും എൻക്വയറീസ് കൂടുതൽ ആൾക്കാർ മേടിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു പക്ഷേ ആ സമയത്തായിരിക്കുമല്ലോ ഈ ഒരു ആളുകൾ വീടുകളിൽ തന്നെ സ്റ്റുഡിയോകളെല്ലാം സെറ്റപ്പ് ചെയ്യുക, മ്യൂസിക് പ്രൊഡക്ഷൻ നടത്തുക വീടുകളിൽ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ഒരു പക്ഷേ ഈ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് ഗൗരിക്ക് അറിയാമായിരിക്കും, അങ്ങനെ സംഭവിക്കുന്നുണ്ടോന്ന്, അല്ലെങ്കിൽ അത്തരം എൻക്വയറീസ് ഒക്കെ വരാറുണ്ടോ?
1: ഈ പറഞ്ഞ കോവിഡ് മഹാമാരി സംഭവിക്കുന്നവരെ ആൾക്കാരുടെ ഒരു വിചാരം എന്നത് വലിയൊരു സ്റ്റുഡിയോയും സൗണ്ട് പ്രൂഫിങ്ങും കാര്യങ്ങളും ഒക്കെ വേണമായിരുന്നു എന്നുള്ളതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2020 എനിക്ക് തോന്നുന്നു പല ഫോറിൻ ക്രിയേറ്റേഴ്സും ഒരു ലാപ്ടോപ്പും ഈ പറഞ്ഞ ഒരു ഇന്റർഫേസും ഉപയോഗിച്ച് ചെറിയ പ്ലഗിൻസ് കൊടുത്ത് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരുമാതിരിപ്പെട്ടവരെല്ലാം തന്നെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വളരെ വലിയൊരു സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സമയങ്ങളും ഈ പറഞ്ഞ ലോക്ക്ഡൗൺ സമയങ്ങളിലായിരുന്നു. അത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊരു വളരെ വലിയ പ്രചോദനമാകുകയും അതിനെക്കുറിച്ചൊരു ധാരണ ആൾക്കാരിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് സത്യം. അതിനുശേഷം കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ നല്ല മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് വരികയും അവരെല്ലാം തന്നെ വളരെ വലിയ ഹിറ്റാവുന്നതും ഒക്കെ കണ്ടു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ തെറ്റിദ്ധാരണ എല്ലാവരും ഉള്ളിലുണ്ട്, ഒരു വലിയ സ്റ്റുഡിയോയും അതിൻ്റെ സെറ്റപ്പുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ആകാൻ പറ്റൂ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, നല്ലൊരു ലാപ്ടോപ്പും അതിൻ്റെ ഒപ്പം ഇൻസ്ട്രുമെൻസ് ഉണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി ഒരു ഇൻ്റർഫേസുമാണ് ഉപയോഗിക്കുന്നത്. ആൾക്കാർക്ക് ഉപദ്രവമായെങ്കിലും മറ്റ് പല രീതിയിലും കോവിഡ് കാരണം കരിയറിൽ ഷിഫ്റ്റുകളും അതുപോലെ തന്നെ അന്ന് വരെ ഉണ്ടായിരുന്ന സംഗീത ലോകത്തെ ഒരു നോർമൽസി കംപ്ലീറ്റ്ലി മാറ്റിമറിച്ചതിന് കോവിഡിൻ്റെ ഒരു പങ്കുണ്ടായിരുന്നു.
0: വളരെ നന്ദി ഗൗരിശങ്കർ, നമ്മുടെ കൂടെ ഇത്രയും നേരം സംഗീത ഉപകരണങ്ങളുടെ ഒരു പിന്നാമ്പുറത്തെ പറ്റി
1: സംസാരിച്ചതിന് വളരെയധികം നന്ദി, നല്ലൊരു അനുഭവമായിരുന്നു.
0: താങ്ക് യു.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് സംഗീത ഉപകരണങ്ങൾ നന്നാക്കുന്ന ഗൗരിശങ്കറുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: നാളെ ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
1: 1881 പോളിഷ് മൈക്കോളജിസ്റ്റ് ആയ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി അടുത്തടുത്ത് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം. ഗാനരചന സത്യനന്ദിക്കാട്, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 June 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1st നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2nd. ബെസ്റ്റ് പെർഫോമിംഗ് ULB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1st, മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2nd നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1st നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: നാളെ ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
1: 1881 പോളിഷ് മൈക്കോളജിസ്റ്റ് ആയ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പൊതുവിതരണ സംവിധാനത്തിലൂടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റേഷൻ പൊതുവിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർദക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ ഇന്ന് തീരുമാനിച്ചിരുന്നു. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർദക് PDSൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിലുൾപ്പെടെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലും പരിശോധന നടന്നു. ED നടപടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. CPM നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ED റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തരവകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതായും മന്ത്രാലയം അറിയിച്ചു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ജനങ്ങൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭക്തിയുടെയും ത്യാഗത്തിന്റെയും നിസ്വാർത്ഥതയുടെയും പ്രതീകമാണ് ബലിപെരുന്നാളെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ആഘോഷങ്ങൾ നൽകുന്ന ആത്മീയ വെളിച്ചം സമൂഹത്തെ ഒന്നാകെ മാനവികതയിലേക്ക് നയിക്കട്ടെയെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വേനൽ മഴയിലും ശക്തമായ ചുഴലിക്കാറ്റിലും വ്യാപകമായ കൃഷിനാശം സംഭവിച്ച കോഴിക്കോട് കാവിലുംപാറ മരുതോങ്കര പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ കൃഷിമന്ത്രി TC സിദ്ദിഖ് സന്ദർശിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്ന് നഷ്ടപ്പെട്ട വിളകൾ കർഷകർക്ക് സൌജന്യമായി റീപ്ലാന്റ് ചെയ്ത് നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും കൃഷിവകുപ്പും ചേർന്ന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കർഷകർക്ക് ഉറപ്പു നൽകി. കൂടാതെ പാക്കേജിന് തുല്യമായി മെച്ചപ്പെട്ട സഹായം ദുരിതബാധിതരായ കർഷകർക്ക് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനായി തദ്ദേശ സ്വയംഭരണം, കൃഷി, ഇതര വകുപ്പുകൾ എന്നിവയുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ച് പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഇന്ന് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ 13-ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടി ഹൈദരാബാദ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയ് 29-ന് നടക്കുന്ന 2-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117 0

0: എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലൂടെയോ മൈ GOV ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. മഴവിൽ കാവടി എന്ന ചിത്രത്തിൽ വേണുഗോപാലും സുജാതയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ഇനി

0: ആ ശിവൻ സാറേ, ആന ടീച്ചറേ, ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. ദോ, ആ താഴെ ഇരിക്കുന്ന 10-ാം ക്ലാസ്സിലെ സുനിതയും കൂട്ടുകാരെയും കണ്ടോ? സ്കൂളിൽ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ചൊക്കെ നന്നായി. കുറഞ്ഞപക്ഷം ഇവരൊക്കെ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? ആ മാഗസിനിലെ മോഡലുകളുടെ പടം നോക്കി, സ്വന്തം മുഖം കണ്ണാടിയിലൊക്കെ നോക്കി അവരങ്ങ് വല്ലാതെ സങ്കടപ്പെടുവാ. ഇടയ്ക്കിടയ്ക്കിതേ മുഖം ചുളിക്കുന്നു. ഫോണില്ലെങ്കിലും ഇവിടൊക്കെ ചിന്തകൾ ഇപ്പോഴും ഏതൊക്കെയോ ഒരു മായാലോകത്താ.
1: ആ സാറേ, സ്കൂളിൽ ഫോണില്ലെങ്കിൽ എന്താ, വീട്ടിൽ ചെന്നാൽ ഇതിലല്ലേ ജീവിക്കുന്നത്?
0: ആ
1: സാറിനറിയാവോ, ഇതിനെയാണ് പെർഫെക്റ്റ് ഇമേജ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. സുനിത വീട്ടിലിരുന്ന് ഉപയോഗിക്കുന്നത് പുതിയ ജനറേറ്റീവ് ബ്യൂട്ടി AI 5.0 ഫിൽട്ടറുകളാണ്. തത്സമയം അവളുടെ മുഖത്തെ എല്ലുകളുടെ ഘടന മാറ്റാനും കണ്ണിൻ്റെ നിറം മാറ്റാനും ചർമ്മത്തിൻ്റെ നിറം മാറ്റാനും ഒക്കെ ഈ ആപ്പുകൾക്ക് കഴിയും. സ്കൂളിലിരിക്കുമ്പോഴും പിള്ളേർ ഇതൊക്കെ ആലോചിച്ചായിരിക്കും ഇരിക്കുന്നത് സാറേ.
0: എന്ത് മാറ്റാൻ? അല്ല, അവൾക്ക് എന്തിൻ്റെ കുറവാ ഉള്ളത്? ഈ പിള്ളേരിങ്ങനെയൊക്കെ ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
2: അവിടെയാണ് പ്രശ്നം ദാസൻ സാറേ. ഈ പിള്ളേരുടെ വിചാരമൊക്കെ അവർക്ക് സൗന്ദര്യമില്ലെന്നാണ്. കഴിഞ്ഞ ആഴ്ച ഈ സുനിതയുണ്ടല്ലോ, എൻ്റെ മുന്നിൽ വന്ന് ഒരേ കരച്ചിലായിരുന്നു.
0: എന്തിന്?
2: അവൾക്ക് അവളുടെ മൂക്കിൻ്റെ ആകൃതി ഇഷ്ടമല്ല അത്രേ. ഇൻസ്റ്റാഗ്രാമിലെയും പിന്നെ ഈ പുതിയ മെറ്റാവരുടെയും ഓരോ ഇൻഫ്ലുവൻസർമാരുടെ മൂക്ക് കണ്ടിട്ട് അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നുന്നു. എന്നിട്ട് അവൾ പറയുക, ടീച്ചറെ ഇത് നോക്കിയേ, എൻ്റെ ഈ മൂക്ക് വല്ലാതെ പരന്നതാണ്, എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോകാൻ നാണക്കേടാണെന്ന്. എന്ത് ചെയ്യാനാണെൻ്റെ സാറേ? പിന്നെ സ്കൂളിൽ ഫോൺ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടേ അവൾ ആ മാഗസിനിലെ മോഡലുകളുമായിട്ടാണ് സ്വന്തം മുഖം താരതമ്യം ചെയ്ത് വിഷമിക്കുന്നത്.
0: മൂക്ക് പരന്നതാണെന്നോ? കേൾക്കാൻ കൊള്ളാം. അല്ല, ഈ പിള്ളേരൊക്കെ എന്തിനാ വെല്ലവടൊക്കെ മുഖം കണ്ടിട്ട് ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത്?
1: സാർ, ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. എന്താ സാർ ഇത് നോക്ക്, ഇത് 2026 ഒരു ടോപ്പ് ഇൻഫ്ലുവൻസറാണ്. ടാബില് നോക്ക് സാറേ, കോടിക്കണക്കിന് ആരാധകരുണ്ട്, കണ്ടില്ലേ?
0: ആ
1: ഇതുപോലുള്ള ആൾക്കാരുടെ മൂക്കും കണ്ണുമൊക്കെ കണ്ടാണ് സുനിതയെ പോലുള്ളവർ വിഷമിക്കുന്നത്. നമുക്ക് സുനിതയോട് പറയാൻ പറ്റുന്നത് ഈ രൂപം ഭൂമിയിലേയില്ല, ഇതൊരു വെർച്വൽ ഹ്യൂമനാണ്. ലക്ഷക്കണക്കിന് ഡാറ്റ പോയിന്റുകൾ ഉപയോഗിച്ച് നമ്മുടെ നിർമ്മിത ബുദ്ധി, അതായത് AI ഡിസൈൻ ചെയ്ത ഒരു രൂപം. മനുഷ്യർക്കൊന്നും ഒരിക്കലും എത്താൻ പറ്റാത്ത പെർഫെക്ഷൻ. സുഷിരങ്ങളില്ലാത്ത ചർമ്മം, കൃത്യമായ അളവിലുള്ള താടി, ഇതൊക്കെ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ആളുകൾ ഇതൊക്കെ കണ്ട് ഉള്ളതാണെന്ന് വിചാരിക്കും.
0: എൻ്റെ ദൈവമേ, ഇല്ലാത്തൊരാളെയാണോ ഈ പിള്ളേർ അനുകരിക്കുന്നത്? അല്ല, ഇതൊക്കെ നമ്മുടെ മക്കളെ എങ്ങോട്ടാണ് എത്തിക്കുന്നത്? പ്രകൃതി നൽകിയ ആ രൂപത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലേ? കേൾക്കുമ്പോൾ തന്നെ എനിക്കങ്ങ് പേടിയാവുന്നു. നമ്മളെന്താ യന്ത്രങ്ങളെ പോലെയാകാൻ ശ്രമിക്കുകയാണോ?
2: ദാസൻ സാറേ, ഇത് വല്ലാത്തൊരു ചക്രവ്യൂഹമാണ്. ഇതിനെ സൈക്കോളജിയിൽ സ്നാപ്ചാറ്റ് ഡിസ്മോർഫിയ, അല്ലെങ്കിൽ ഇപ്പോൾ AI ഡിസ്മോർഫിയ എന്നാണ് വിളിക്കുന്നത്. കുട്ടികൾ വീട്ടിലിരുന്ന് ഫോൺ ഉപയോഗിക്കുമ്പോൾ കാണുന്ന ആ ഡിജിറ്റൽ മാസ്കിനെയാണ് അവർ സ്നേഹിക്കുന്നത്. സ്കൂളിൽ വരുമ്പോൾ ആ മാസ്ക് അഴിച്ചു മാറ്റേണ്ടി വരുന്നു. ഫോൺ കയ്യിലില്ലാത്തപ്പോഴേ അവർക്ക് സൗന്ദര്യമില്ല എന്നുള്ള ഒരു അരക്ഷിതാവസ്ഥയാണ് അവർ അനുഭവിക്കുന്നത്. പല കുട്ടികളും ഇപ്പോൾ പ്ലാസ്റ്റിക് സർജന്മാരുടെ അടുത്ത് പോകുന്നത് തന്നെ അവരുടെ ഫിൽറ്ററിട്ട ഫോട്ടോകൾ കാണിച്ചുകൊണ്ടാണ്. ദാ, എനിക്ക് ഈ ഫോട്ടോയിൽ ആളെ പോലെ ആകണമെന്ന് പറഞ്ഞുകൊണ്ട്.
0: പ്ലാസ്റ്റിക് സർജറിയോ? നമ്മുടെ നാട്ടിലോ? ഈ കൊച്ചു പ്രായത്തിലോ? എൻ്റെ ശിവൻ സാറേ, നമ്മൾ എന്ത് അധ്യാപകരാ? ഇത് നോക്കി നിൽക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു? അല്ല, ഈ വിദ്യയൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന പിള്ളേരെ നമുക്ക് എങ്ങനെ തിരുത്താൻ പറ്റും?
1: സാറേ, നമ്മൾ ഈ സ്കൂളിൽ ഫോൺ നിരോധിച്ചത് കൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. കുട്ടികൾ എന്തൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്ന അൽഗോരിതങ്ങൾ വളരെ കൗശലക്കാരാണ്. ആൻഡ് ടീച്ചർ പറഞ്ഞതുപോലെ, അവരൊരു ഫോട്ടോ എടുത്ത് വീട്ടിൽ വെച്ചൊരു ബ്യൂട്ടി ഫിൽറ്റർ ഉപയോഗിച്ചാൽ അടുത്ത നിമിഷം അവർക്ക് വരുന്ന സജഷൻ പ്ലാസ്റ്റിക് സർജറിയുടെയും സ്കിൻ ക്രീമുകളുടെയും പരസ്യമായിരിക്കും. നമ്മുടെയൊക്കെ കുട്ടികളുടെ ആത്മവിശ്വാസത്തെ വിറ്റ് കാശാക്കുകയാണ് ഈ വലിയ കമ്പനികൾ. അവരുടെ ലാഭത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം വരെ അവർ പണയപ്പെടുത്തുന്നു.
0: അപ്പോൾ സ്കൂളിലെ നിരോധനം കൊണ്ട് മാത്രം കാര്യമില്ലല്ലേ? ആ അവരുടെ ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടത്. നമുക്കൊക്കെ അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുക?
2: അതിനെ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യണം സാറേ. മഴ പെയ്യുന്നത് തടയുന്നതിനേക്കാൾ നല്ലതേ കുട പഠിക്കുന്നതാണ്. പുതിയ നിയമപ്രകാരം എഡിറ്റ് ചെയ്ത ചിത്രങ്ങളിൽ AI ലേബൽ വേണമെന്നുണ്ട്. പക്ഷേ കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. നമുക്കൊരു പ്രായോഗികമായ വഴി ആലോചിക്കണം സാറേ. സാങ്കേതിക വിദ്യയുടെ പിന്നിലെ ചതിക്കുഴികൾ സ്കൂളിലെ IT ലാബ് വഴി തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കണം.
1: എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് അടുത്ത ആഴ്ച സ്കൂൾ അസംബ്ലിയിൽ നമ്മുടെ വലിയ പ്രൊജക്ടർ സ്ക്രീൻ ഉപയോഗിച്ച് ഒരു തത്സമയ പരീക്ഷണം അങ്ങ് നടത്താം. സ്കൂളിലെ ക്യാമറയിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ എടുത്ത് അതെങ്ങനെയാണ് സെക്കൻഡുകൾക്കുള്ളിൽ AI സോഫ്റ്റ്വെയർ വഴി മാറ്റപ്പെടുന്നതെന്ന് കാണിച്ചു കൊടുക്കാം. മുഖത്തെ ഓരോ അടയാളങ്ങളും മായ്ച്ചു കളയുന്നത് അവർ ലൈവായിട്ട് കാണട്ടെ.
0: അല്ല, അത് ആ കുട്ടി അപമാനിക്കുന്നത് പോലെ ആകില്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് അതിൻ്റെ ഫോട്ടോ മാറ്റുന്നത് ശരിയാണോ?
2: ഇല്ല സാറേ, നമുക്കൊരു വോളണ്ടിയറെ ഉപയോഗിച്ച് അത് ചെയ്യാം. ഒരുപക്ഷെ ശിവൻ സാറിൻ്റെ തന്നെ ഫോട്ടോ നമുക്ക് എടുക്കാം. സാറിൻ്റെ മുഖത്തെ ആ ചെറിയ പാടുകൾ എങ്ങനെ മാഞ്ഞു പോകുന്നെന്ന് കാണുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. അവർ മത്സരിക്കുന്നത് ഒരു യന്ത്രത്തോടാണെന്ന്. ഡിജിറ്റൽ സാക്ഷരത എന്ന വെറും കമ്പ്യൂട്ടർ പഠിക്കലല്ല, സാങ്കേതിക വിദ്യയുടെ ചതി തിരിച്ചറിയൽ കൂടിയാണ്.
0: അത് കൊള്ളാം. അതോടൊപ്പം നമുക്കൊരു നോ ഫിൽറ്റർ ഡേ കൂടി അങ്ങ് ആഘോഷിച്ചാലോ? എല്ലാവരും തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ വരികയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു ദിവസം. ആന ടീച്ചറേ, സുനിതയോട് നമുക്ക് പ്രത്യേകം സംസാരിക്കണം. അവൾക്ക് അവളുടെ ആ മൂക്കിനോടുള്ള വെറുപ്പ് അതങ്ങ് മാറണം. അവളോട് നമുക്ക് പറയാം, മോളെ നിന്റെ ആ മൂക്കിൻ്റെ വശത്തുള്ള ചെറിയ പാട് നീ വീണപ്പോൾ ഉണ്ടായതാകാം, പക്ഷെ അത് നിന്റെ കഥയാണ്, അതങ്ങനെ മായ്ച്ചു കളയാനുള്ളതല്ല.
1: സാറേ, നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ചലഞ്ച് ബീയിങ് റിയൽ എന്നതാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥമായി ഇരിക്കുക, നമ്മളെപ്പോലെ തന്നെ ഇരിക്കുക. ചുരുക്കത്തിൽ, അസംബ്ലിയിൽ നമുക്ക് കുട്ടികളെ കൊണ്ടൊരു പ്രതിജ്ഞ എടുപ്പിക്കാം. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു, ഞാൻ ഡിജിറ്റൽ നുണകളിൽ വിശ്വസിക്കില്ല, സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്ക് വേണ്ടി സ്വന്തം വ്യക്തിത്വം പണയം വയ്ക്കില്ലെന്ന് അവർ തീരുമാനിക്കട്ടെ. ഫോണില്ലാത്ത സമയങ്ങൾ അവർക്ക് പരസ്പരം മനസ്സിലാക്കാനും സംസാരിക്കാനും യഥാർത്ഥ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനുമുള്ള അവസരമാണെന്ന് അവർ മനസ്സിലാക്കട്ടെ.
2: ശരിയാണ് സാറേ. ഇതുകൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന ഹോർമോണിനെ കുറിച്ചും അതെങ്ങനെയാണ് ലഹരിയായി മാറുന്നതെന്നും എല്ലാം നമുക്ക് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഓരോ ലൈക്കും കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്നത് താൽക്കാലിക സന്തോഷം മാത്രമാണ് എന്നുള്ളത് തിരിച്ചറിവ് അവർക്കുണ്ടാവണം. പിന്നീട് ആലോചിക്കുമ്പോൾ പലപ്പോഴും ഈ ലൈക്ക് അവർക്ക് പെട്ടെന്ന് ഡോപ്പമിൻ റഷ് ഉണ്ടാവുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് വലിയൊരു ശൂന്യതയിലേക്കാണ് അവരെ നയിക്കുന്നതെന്ന് അവർ തീർച്ചയായിട്ടും തിരിച്ചറിയണം. ലൈക്ക് കുറയുമ്പോൾ വിഷമിക്കാനുള്ളതല്ല ജീവിതമെന്ന് അവർ പഠിക്കണം.
0: എനിക്കിപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ അധ്യാപകരെ വെറുതെ ഇങ്ങനെ പുസ്തകം പഠിപ്പിച്ചാൽ പോരാ, ഈ ഡിജിറ്റൽ യുഗത്തിലെ അപകടങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുകയും വേണം. ശിവൻ സാറേ, ആ പ്രോഗ്രാമിന് നമുക്കൊരു പേര് നൽകിയാലോ? മായ മാറട്ടെ, മനം തെളിയട്ടെ.
1: പേരൊക്കെ നമുക്ക് പിള്ളേരോട് ചോദിച്ചിട്ട് പിന്നീടാ സാറേ, പക്ഷേ ഐഡിയ കൊള്ളാം. ഞാൻ ഇപ്പോൾ തന്നെ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കി തുടങ്ങാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം ഫിൽറ്ററുകളില്ലാത്ത മുഖങ്ങളും മായം കലരാത്ത മനസ്സുകളുമാണ്. സമ്മതിച്ചു. IT എന്നാൽ വെറും കോഡിംഗ് മാത്രമല്ല, മനുഷ്യത്വത്തെ സംരക്ഷിക്കൽ കൂടിയാണെന്ന് ഞാൻ പിള്ളേരെ പഠിപ്പിക്കും.
2: ശരിയാണ് സാറേ, നമുക്ക് ഈ പ്രോജക്റ്റ് ഉടനെ തന്നെ തുടങ്ങണം. നമ്മുടെ കുട്ടികളെ ഈ ഡിജിറ്റൽ തടവറയിൽ നിന്ന് തീർച്ചയായിട്ടും മോചിപ്പിക്കണം. അവരുടെ ആത്മവിശ്വാസം ഫിൽറ്ററുകളിൽ നിന്നല്ല, അവരുടെ കഴിവുകളിൽ നിന്നാണ് ഉണ്ടാകേണ്ടതെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം.
0: നോക്കിയേ, സുനിത ആ മാഗസിൻ അടച്ചു വെച്ചു. അവൾ അവളുടെ കൂട്ടുകാരിയോട് സംസാരിച്ചത് ആ ഒന്നിച്ചെന്ന് ചിരിക്കുന്നു. ആ നിമിഷം ആ മുഖത്തെ തെളിച്ചം, അതാണ് യഥാർത്ഥ സൗന്ദര്യം. അതൊരു AI നൽകാൻ കഴിയത്തില്ല.
1: സത്യം സാറേ, പിക്സലുകളേക്കാൾ വലുതാണ് ശ്വസിക്കുന്ന മനുഷ്യർ എന്ന് അവരെ തിരിച്ചറിയുന്ന കാലം വരും. അതിന് നമ്മുടെ പരിപാടി ഒരു നിമിത്തമാവട്ടെ.
0: അതെ.
3: വിട പറയാം ഫിൽറ്ററുകളോട്. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, സന്ദീപ് സുരേഷ്, സെബിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം എം കെ ദിലീപ്. ഇന്റർവെൽ. ആരണ്യ കേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുണങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200-ൽ താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ, സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്
1: ആകാശവാണി, ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ്, ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം, തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. ആദ്യം മോഹനരാഗത്തിൽ ദേവമുകുന്ദ എന്ന് തുടങ്ങുന്ന കുഞ്ചൻ നമ്പ്യാർ കൃതി കേൾക്കാം. ആദ്യതാളം

സുമമാല ധരശ്രീ. രാഗം ദുർഗ. ആദിതാളം മാന്നാർ ഗോപാലൻ നായർ രചിച്ചത്.

ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. ഇനി കരുണാജലരാസേ, രാഗം ഖരഹരപ്രിയ, ആദ്യതാളം കെ സി കേശവപിള്ള രചിച്ചത്.

അവസാനമായി ധന്യാസി രാഗത്തിൽ കുളിർമതി വദനെ എന്ന് തുടങ്ങുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം.

0: ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി യേശുദാസ് പാടിയത് ചിത്രം ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം.

ഒരു ഗാനം കൂടി. കണ്ണെഴുതി പൊട്ടംതൊട്ട് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. രചന കാവാലം നാരായണ പണിക്കർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ആകാശവാണി സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം.
1: ആദിവ്യാധികളെന്ന് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പലരും ഓരോരോ കാരണങ്ങൾ കൊണ്ട് ആദി പിടിക്കാറുണ്ട്. ആദി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു എരിച്ചിലാണ്. അനാരോഗ്യവും വിനാശകാരിയുമായ മാനസികാവസ്ഥയാണ് ആദി. പലർക്കും ജന്മനാ ലഭിച്ചതല്ല, വളരെ കാലം കൊണ്ട് ആർജിച്ചെടുത്തതാണ്. ഓരോ മനുഷ്യൻ്റെയും വിനാശം ഭയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മനുഷ്യനെ ബാധിക്കുന്ന സൂക്ഷ്മവും അപകടകാരിയുമായ ഒരു രോഗം തന്നെയാണ് ആദി എന്ന് വൈദ്യശാസ്ത്രവും പറയുന്നു. പുറത്തു കളയാതെ മനസ്സിൽ അടുക്കിവെച്ച ഉത്കണ്ഠകളുടെ കൂമ്പാരം നിറയുമ്പോൾ അത് രോഗാവസ്ഥയിലേക്ക് മാറുന്നു. സ്ട്രെസ് എന്ന വാക്കിൽ പറയുന്ന ശാരീരിക മാനസിക ക്ലേശം എന്നതും ഇതുതന്നെയാണ്. വ്യക്തികളുടെ ഉള്ളറകളിലേക്ക് പടർന്നു കയറുന്ന ഇത്തിക്കണ്ണികൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഓരോന്നും നുള്ളിയെടുത്ത് പുറത്തു കളയുവാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ആദി പിടിച്ചവരിലാണ് അധികവും വാദരോഗം വരുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. പിന്നെയും ധാരാളം കാരണങ്ങളുണ്ട്. സാമ്പത്തിക തകർച്ച അനുഭവപ്പെടുമ്പോഴും ആദി വരാറുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ ശിഥിലത, കുട്ടികളുടെ സ്വഭാവത്തിലും പഠനകാര്യങ്ങളിലുമുള്ള ഉത്കണ്ഠ, മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് മക്കൾ എത്താതെ ഇരിക്കുക, പഠിക്കാൻ പോയ കുട്ടികൾ ആണായാലും പെണ്ണായാലും സമയത്ത് തിരികെ എത്താതിരിക്കുമ്പോൾ രക്ഷകർത്താക്കൾ ആദി പിടിക്കും. നെഗറ്റീവ് ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരും. നെഗറ്റീവ് ചിന്തകളെല്ലാം തന്നെ ആദി എന്ന മഹാവ്യാധിക്ക് കാരണമാണ്. ആദി കൂടുതലുള്ളവർക്ക് ആയുസ് കുറയുമെന്ന് കേട്ടിട്ടുണ്ട്. ആദികളെ മനസ്സിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ധാരാളം വഴികളുണ്ട്. അതിലാദ്യത്തേത് അടിയുറച്ച ഈശ്വരവിശ്വാസമാണ്. പിന്നെ ഉത്തരവാദിത്വത്തോടെ ജീവിതം നയിക്കുന്നവർ, എല്ലാത്തിലും മിതത്വം പാലിക്കുന്നവർ, ലളിതമായി ഭക്ഷണം കഴിക്കുന്നവർ, മനസ്സിൽ സന്തോഷം നിറയ്ക്കാൻ നേരം പോക്കുകൾ പറയുന്നവർ, നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുന്നവർ, മരണത്തെ ഭയമില്ലാത്തവർ, ശുഭചിന്തയോടെ എന്തിനേയും നേരിടുന്നവർ, സദാസമയവും ശാന്തിയും സമാധാനവും കാംക്ഷിക്കുന്നവർ, ഇവരെല്ലാം തന്നെ ഒരു പരിധിവരെ ആദിവ്യാധികളിൽ നിന്നും മുക്തരാണ്. ഭയം മനസ്സിനെ സ്വാധീനിക്കുമെന്നതുപോലെ തന്നെ ഹൃദയത്തെയും തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയും ശരീര കോശങ്ങളെയും വരെ ബാധിക്കുമെന്ന് പറയപ്പെടുന്നു. ആകുലതകളെ ഒഴിവാക്കുന്നതിന് എല്ലാ ദിവസവും മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിനെ ഭാരരഹിതമാക്കുക. ഇന്നേ വരെയുള്ള എല്ലാ പ്രയാസങ്ങളും മാറി എന്ന് ചിന്തിച്ച് ഉറങ്ങാൻ കിടന്നാൽ പിറ്റേ പ്രഭാതം നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ അതിമനോഹരമായിരിക്കും. ലൈഫിന് ഗ്യാരണ്ടി ഇല്ലല്ലോ ഉറപ്പിച്ചു പറയാൻ. ഭയജനകമായ ചിന്തകളെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞില്ലെങ്കിൽ മനസ്സിലത് കട്ടപിടിച്ച് കിടക്കുകയും അവിടേക്ക് പിന്നെ ആത്മധൈര്യത്തിൻ്റെയും ആത്മീയ ശക്തികളുടെയും പ്രവേശനത്തെ തടയപ്പെടും. സംഭവിക്കാത്ത പ്രശ്നങ്ങളെ ഭാവനയിൽ കണ്ട് വേവലാതിപ്പെടുന്നവരുമുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ വാഹനം അപകടത്തിൽപ്പെടുമോ എന്ന് ചിന്തിക്കാതെ സുഖമായി യാത്ര തരും എന്ന് വിശ്വസിക്കണം. ഉപബോധ മനസ്സിനെ ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കണം. പ്രതീക്ഷയുള്ള മനുഷ്യരുമായി സൗഹൃദം ഉണ്ടാക്കുക. അവർ നല്ല ഉപദേശങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. മനസ്സിനെ പുതിയ ചിന്തകളിലൂടെ ആശയങ്ങളിലൂടെയും പുതുക്കിക്കൊണ്ടിരിക്കണം. നിറഞ്ഞ കുടത്തിലേക്ക് വീണ്ടും വെള്ളമൊഴിക്കുമ്പോൾ തുളുമ്പിപ്പോകാറുണ്ട്. ഒഴിക്കുന്ന വെള്ളമല്ല പുറത്തേക്ക് വരുന്നത്, അകത്ത് കിടന്നിരുന്നതാണ്. അതുപോലെ തന്നെയാണ് ചിന്തകളും. പഴയ ചിന്തകളെ മാറ്റി വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും പുതിയ ക്രിയാത്മക ചിന്തകളാൽ നിറച്ചുകൊണ്ടിരുന്നാൽ ആദിവ്യാധികൾക്ക് കുറവുണ്ടാവും. ജീവിതത്തെ പുനഃസൃഷ്ടിക്കുന്നതിന് എല്ലാം ശരിയാകുമെന്ന മനോഭാവവും ശുഭാപ്തി വിശ്വാസവും കൊണ്ട് ഉള്ളിലേക്ക് ഇരച്ചു കയറി വരുന്ന വൈഷമ്യങ്ങളെ തുടക്കത്തിലേ കീഴ്പ്പെടുത്താൻ കഴിയണം. പ്രയാസങ്ങളുടെയും പരാജയങ്ങളുടെയും മനോചിത്രങ്ങൾ താലോലിക്കരുത്. പകരം തൻ്റെ ശക്തിയും ഈശ്വരാനുഗ്രഹവും എപ്പോഴും തൻ്റെ കൂടെ നേട്ടങ്ങളായി ഉണ്ടാകും. അതൊരു നിര തന്നെ തന്നെ ഉയർച്ചയ്ക്കായി കൂടെയുണ്ടെന്ന് സങ്കല്പിച്ച് മുന്നേറുക. അതാണ് ആദിവ്യാധികളെ അകറ്റാനുള്ള പരിഹാരം.
0: അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. സുഭാഷിതം ഇനി നാളെ രാവിലെ 5:55 കേൾക്കാം. ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിക്കുന്നു.

सजना सजना।